ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 23 ഹൃദയഭൂമികയിലാണ്. 1891 മെയ് 23 തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ത്രിമൂർത്തികൾ എന്നു പ്രകീർത്തിക്കപ്പെട്ട പ്രഗത്ഭമതികളിൽ പ്രമുഖനും തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന സി കേശവൻ കൊല്ലം മയ്യനാട്ട് കിഴക്കതിൽ വീട്ടിൽ ജന്മം കൊണ്ടിരിക്കുന്നു. 1945 മെയ് 23 അഡോൾഫ് ഹിറ്റ്ലറിന്റെ വലം കൈയും മൂന്നാം സാമ്രാജ്യത്തിലെ ഏറ്റവും ഭീകരനായ സൈനിക ഭരണാധികാരിയുമായിരുന്ന

0: നാസി നേതാവ് ഹീൻറിച്ച് ഹിംലർ തന്റെ 45-ാം വയസ്സിൽ ദേ ആത്മഹത്യ ചെയ്തിരിക്കുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, പ്രഭാത ശബ്ദം തുടരുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ദേശഭക്തി ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. BC 4th century സുപ്രസിദ്ധ ഗ്രീക്ക് ചിന്തകൻ സോക്രട്ടീസ് ജീവിച്ചിരുന്നത്. യഥാകാലത്തിന് മുമ്പ് ജനിച്ച ക്രിസ്തു എന്നാണ് സോക്രട്ടീസിനെ വിശേഷിപ്പിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിച്ചതെന്ന് വെച്ചാൽ, സോക്രട്ടീസ് ശരിക്കും മനുഷ്യസ്നേഹിയായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. കൊടിയ പീഡനങ്ങൾക്കിടയിലും അദ്ദേഹം ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. കാര്യങ്ങൾ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഒന്നും തടസ്സമല്ല എന്നതാണ് കാര്യം. ചെറിയ പനി വന്നാൽ ലീവ് എടുക്കുന്നവരുണ്ട്. പനിയല്ല അവിടെ കാര്യം, എങ്ങനെ ലീവ് എടുക്കാം എന്നതാണ് ചിന്ത. വയ്യ, വയസ്സായി എന്നീ ചിന്തകൾ കളയൂ. അതൊക്കെ വെറും എക്സ്ക്യൂസുകൾ മാത്രമാണ്. 20 വാല്യങ്ങളുള്ള ഇംഗ്ലീഷ് നിയമം പരിഷ്കരിക്കുന്ന ജോലി ഹാൻസ്ബെർഗ് പ്രഭു ആരംഭിച്ചത് 90-ാം വയസ്സിലായിരുന്നു. ഗോയിഥെ തന്റെ ഫൌസ്റ്റ് എന്ന കൃതി രചിച്ചത് 82-ാമത്തെ വയസ്സിൽ. ഗലീലിയോയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം അദ്ദേഹത്തിന്റെ 72-ാമത്തെ വയസ്സിലായിരുന്നു. സ്റ്റീഫൻ ഹോക്കിംഗ്സ് തന്റെ നിരീക്ഷണങ്ങളും പഠനങ്ങളും എല്ലാം ചെയ്തത് വീൽചെയറിലിരുന്നു കൊണ്ടായിരുന്നു. അർപ്പണബുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് പ്രയോജനപ്രദമായി ജീവിക്കാൻ പ്രായമോ രോഗമോ ഒന്നും തടസ്സമാവുന്നില്ല. സത്യം പറഞ്ഞാൽ പ്രായവും രോഗവുമൊക്കെ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറാനുള്ള എക്സ്ക്യൂസുകൾ മാത്രമാണ്. പൂർണമായും ചലനശേഷിയറ്റ് കിടപ്പിലായി പോകുന്നവർക്ക് പ്രവൃത്തി ബുദ്ധിമുട്ടാണ്. എങ്കിലും പ്രവർത്തിക്കുവാനുള്ള ത്വര അവരുടെ ഉള്ളിലുണ്ടാവണം. എങ്കിലേ ഉണർന്നെണീറ്റ് വരാനാവൂ. ചെറുതും വലുതുമായ പ്രശ്നങ്ങളോ രോഗങ്ങളോ ഇല്ലാത്തവരില്ല. അതൊന്നും പ്രവൃത്തിയിൽ നിന്ന് വിമുഖത കാണിക്കാനുള്ള ന്യായീകരണങ്ങളാവരുതെന്നേ ഈ പറയുന്നതിനർത്ഥമുള്ളൂ. ഒരിക്കലും വിട്ടുമാറാത്ത രോഗങ്ങൾ ബാധിച്ച് ഇഴഞ്ഞും വലിഞ്ഞും ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്നവരിൽ പലരും തങ്ങളുടെ ജീവിതത്തിന്റെ ദുർഗതിയെക്കുറിച്ച് സദാ പരിതപിക്കുകയും ഉറക്കം കെടുകയും ചെയ്യുന്നു. അസമിലെ ഒരു ചന്തയിൽ കടലാസുകൊണ്ടുള്ള ആകർഷകമായ കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ ആളുകൾ തിങ്ങിക്കൂടിയിരുന്നു. ആഴ്ചയിലൊരു ദിവസം വൻതിരക്കാണ്. അന്നേ ആ കട തുറക്കും. ഒരു സ്ത്രീയായിരുന്നു ആ കടയുടെ ഉടമ. കാണാൻ മനോഹരമായിരുന്നു ആ കളിപ്പാട്ടങ്ങൾ. അതിന്റെ ഉറവിടം ഒരു കമ്പനിയല്ല എന്ന് മനസ്സിലാക്കിയ ഒരു പത്രക്കാരൻ അന്വേഷിച്ചെത്തിയത് ഒരു ചേരിയിലെ വീട്ടിലായിരുന്നു. അവിടുത്തെ കാഴ്ച അയാളെ അത്ഭുതപ്പെടുത്തി. കിടപ്പുരോഗിയായ ഒരു മധ്യവയസ്കൻ പകുതി ചരിഞ്ഞുകിടന്നുകൊണ്ടാണ് ഈ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. കട്ടിലിന് താഴെ വച്ചിട്ടുള്ള ചെറിയ ബക്കറ്റുകളിൽ മുക്കിയാണ് നിറം ചാലിക്കുന്നത്. കട്ടിലിന്റെ രണ്ടു ഭാഗങ്ങളിലും നൂലുകളിൽ കെട്ടിയിട്ട കളിപ്പാട്ടങ്ങൾ നിറമുണക്കാനിട്ടിരിക്കുന്നു. ദിവസേന 30 കളിപ്പാട്ടങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ചന്തയിലെത്തും. ചന്തയിലിരിക്കുന്നത് ഭാര്യ തന്നെയാണ്. ആഴ്ച ചന്ത ഒരു കളിപ്പാട്ടം പോലും വിറ്റുപോവാതിരിക്കില്ല. വാസ്തവം പറഞ്ഞാൽ അവ വെറും കളിപ്പാട്ടം മാത്രമായിരുന്നില്ല, അതിനുമപ്പുറം കലാചാരുതയാർന്ന ക്രാഫ്റ്റ് വർക്കുകൾ കൂടിയായിരുന്നു. ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ തന്നെ ആവട്ടെ, അതോർത്ത് ദുഃഖിച്ചും വിലപിച്ചും സ്വയം പഴിചാരിയും ഇരിക്കാതെ കഴിയുന്നത്ര കർമ്മോത്സുകമാവുന്നതിനാണ്. അതുകൊണ്ട് ഉണരൂ, എഴുന്നേൽക്കൂ. ആയിരക്കണക്കിന് മനുഷ്യർ കർമ്മോജ്വലരായി ജീവിക്കുന്നു. നിങ്ങൾ എന്തിനാണ് മടിച്ചിരിക്കുന്നത്? ഊർജ്ജസ്വലമാകും. പ്രശ്നങ്ങൾ പലതുമുണ്ടാകും. നിങ്ങൾ ഈ ഭൂമിയിൽ പിറന്നത് പ്രശ്നങ്ങളിൽ ജീവിക്കുവാനല്ല, കാര്യങ്ങൾ ചെയ്യുവാനാണ്. ഓർത്തുനോക്കൂ, കുട്ടിക്കാലത്ത് നിങ്ങൾ എന്താണ് വിചാരിച്ചിരുന്നത്? മുതിർന്നിട്ട് എന്തൊക്കെയോ ചെയ്യണമെന്നല്ലേ? എന്നിട്ട് എന്തിനാണ് ഈ അലസത? ഉണരൂ, എഴുന്നേൽക്കൂ. കഴിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യൂ. ജീവിതത്തെ നന്നായി ആസ്വദിക്കൂ. അത് ലീവെടുത്തിട്ടല്ല, വെറുതെ ഇരുന്നിട്ടല്ല, അലസമായിരുന്നിട്ടുമല്ല. ചെയ്യേണ്ട ജോലികൾ ചെയ്ത് ജീവിതത്തെ സാർത്ഥകമാക്കൂ.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

സന്തോഷം എന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരമല്ല, മറിച്ച് നമ്മുടെ ദിനചര്യകളിലൂടെയും ശീലങ്ങളിലൂടെയും കെട്ടിപ്പടുക്കേണ്ട ഒരു ജീവിത രീതിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സന്തോഷം. നല്ലൊരു വീട്, ഉയർന്ന ശമ്പളമുള്ള ജോലി, ആഡംബരങ്ങൾ, ഇവയൊക്കെ കിട്ടിയാൽ താൻ സന്തോഷവാനാകും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ മനഃശാസ്ത്ര പഠനമായ ഹാർവാർഡ് സ്റ്റഡി പറയുന്നത് മറ്റൊന്നാണ്. സന്തോഷം എന്നത് നമ്മൾ എത്തിച്ചേരേണ്ട ഒരിടമല്ല, മറിച്ച് നമ്മൾ ഓരോ ദിവസവും തിരഞ്ഞെടുക്കേണ്ട ഒരു വഴിയാണ്. സന്തോഷത്തിന്റെ അടിസ്ഥാനം നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യമാണ്. നല്ല ഭക്ഷണം, കൃത്യമായ വ്യായാമം, മോശമായ ശീലങ്ങളിൽ നിന്നുള്ള മോചനം, ഇവയൊക്കെ കേവലം ആരോഗ്യം നിലനിർത്താൻ മാത്രമല്ല, മറിച്ച് അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കാനുള്ള ഇന്ധനം കൂടിയാണ്. ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമുണ്ടായിരിക്കുക എന്നത് സന്തോഷത്തിന്റെ നങ്കൂരമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കൗതുകം മരിക്കുന്നതുവരെ കാത്തുസൂക്ഷിക്കണം. പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്തും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ബുദ്ധിശക്തിയും നമ്മെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കും. വിജയം തേടി അലയുന്നതല്ല, മറിച്ച് നമ്മുടെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ ലക്ഷ്യബോധം. ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നത് എവിടെയാണ്? അത് വലിയ ആഘോഷങ്ങളിൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിലൂടെയാണ്. ഒരുമിച്ച് കഴിക്കുന്ന ഭക്ഷണം, വായിക്കുന്ന പുസ്തകങ്ങൾ, പ്രാർത്ഥനകൾ, നമ്മുടെ ചിന്തകൾ കുറിച്ച് വയ്ക്കുന്ന ഡയറി, ഇവയെല്ലാം ജീവിതത്തിന് അർത്ഥം നൽകുന്നു. പഠനം നിർത്താതിരിക്കുക എന്നത് അത്ഭുതങ്ങളെ കാണാനുള്ള മനസ്സിന്റെ കവാടം തുറന്നിടലാണ്. ദുർഘടമായ സാഹചര്യങ്ങളെ ധീരതയോടെ നേരിടുമ്പോഴാണ് നമ്മൾ കൂടുതൽ വളരുന്നത്. സാധാരണമായ നിമിഷങ്ങളെ അസാധാരണമായ സ്നേഹം കൊണ്ട് നിറയ്ക്കുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. ഹാർവാർഡ് പഠനം നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: സ്നേഹമാണ് സന്തോഷം. ഉറപ്പുള്ള ദാമ്പത്യം, ആഴത്തിലുള്ള സൗഹൃദങ്ങൾ, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ദൃഢമായ ബന്ധം, ഇവ ആഡംബരങ്ങളല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ അനിവാര്യതകളാണ്. നമ്മുടെ നേട്ടങ്ങളോ സമ്പത്തോ അല്ല നമ്മെ നിർവചിക്കുന്നത്, മറിച്ച് നമ്മൾ വളർത്തിയെടുത്ത ബന്ധങ്ങളാണ്. മക്കളുടെ കളിചിരികളും സുഹൃത്തുക്കളുടെ വിശ്വസ്തതയും പ്രിയപ്പെട്ടവരുടെ ആലിംഗനവുമാണ് ജീവിതത്തിന് ചൂടും വെളിച്ചവും നൽകുന്നത്. സ്നേഹിക്കാൻ കഴിയുക എന്നതിനേക്കാൾ

വലിയൊരു വിജയം വേറെയില്ല, സന്തോഷം ഒരച്ചടക്കമാണ്. ഇന്നു മുതൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമുക്ക് സമയം കണ്ടെത്താം. ആ സ്നേഹത്തിലൂടെ നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാകട്ടെ.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 19-ാമത് റോസ്ഗർ മേളയിൽ ഇന്ന് 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത

0: രാഷ്ട്രപതി പറഞ്ഞു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സിന് നൽകിയ വിരുന്നിന് ശേഷം സംസാരിക്കുകയായിരുന്നു ദ്രൗപദി മുർമു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഭീകരതയെ ചെറുക്കുന്നതിന് ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര ഭീകരതയിൽ സമഗ്ര നടപടിയെടുക്കാനും സംയുക്ത പ്രസ്താവനയിൽ ഇരു നേതാക്കളും തീരുമാനിച്ചു. തീവ്രവാദം, തീവ്രവാദത്തിനായി ധനസഹായം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയെ ചെറുക്കുന്നതിനും ഭീകരരുടെ സുരക്ഷിത താവളങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കുന്നതിനും അവർ ആഹ്വാനം ചെയ്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19th റോസ്ഗർ മേളയിൽ ഇന്ന് 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. രാവിലെ 11-നാണ് ചടങ്ങ്. ഡെസ്ക് റിപ്പോർട്ട്.
2: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിൽ റോസ്ഗർ മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ, ആഭ്യന്തര, ആരോഗ്യ, കുടുംബക്ഷേമ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും നിയമനം ലഭിച്ചവർക്കാണ് ഉത്തരവ് കൈമാറുന്നത്. പാലക്കാട്ടെ റോസ്ഗർ മേളയിൽ രാവിലെ 11-ന് കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും.
0: കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡന്റായി കേന്ദ്ര ഗവൺമെന്റിന് 286,000 കോടി രൂപ കൈമാറാൻ റിസർവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർമാരുടെ 623 യോഗത്തിലാണ് തീരുമാനം. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ Agni-1 ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. കരയിൽ നിന്ന് കരയിലേക്ക് വിക്ഷേപിക്കുന്ന മിസൈലിന് സാമ്പ്രദായികവും നവീനവുമായ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ട്. രാജ്യത്ത് ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ലഭ്യതയുണ്ടെന്നും വിതരണം സുസ്ഥിരമാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പരിഭ്രാന്തി ഒഴിവാക്കി യഥാർത്ഥ ആവശ്യത്തിന് മാത്രം ഇന്ധനം വാങ്ങണമെന്ന് മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ ആവശ്യപ്പെട്ടു. CBSE 12th class പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ അപേക്ഷിക്കാവുന്ന സമയപരിധി നാളെ വരെ നീട്ടി. നേരത്തെ ഇന്ന് വരെയായിരുന്നു അവസരം. CBSE വെബ്സൈറ്റിലെ തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും പരിഗണിച്ചാണ് തീരുമാനം. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ചേരും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരിക്കും. അദ്ദേഹം വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ യോഗമാണിത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. 3 കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൌജന്യം അനുവദിച്ചാൽ പ്രതിമാസം 57 കോടി രൂപയും ഓർഡിനറി ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ കൂടി സൌജന്യം നടപ്പാക്കിയാൽ 90 കോടി രൂപയും വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. മുഴുവൻ ബസ്സുകളിലും സൌജന്യയാത്ര അനുവദിച്ചാൽ 112 കോടി രൂപ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച 3 CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിൽ ഒരാളെ കൂടി CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫിസിക്സ് വിദഗ്ധയായി നിയമിച്ച മനീഷ സഞ്ജയ് ഹവൽദാറാണ് മുംബൈ പൂനെയിൽ അറസ്റ്റിലായത്. ഫിസിക്സ് ചോദ്യപേപ്പർ കാണാനും പരിശോധിക്കാനും മനീഷയ്ക്ക് അവസരം ഉണ്ടായിരുന്നുവെന്ന് CBI കണ്ടെത്തി. കേസിൽ കുറ്റാരോപണം നേരിടുന്ന മനീഷ മന്ധാനയ്ക്ക് ഇവർ ഫിസിക്സ് ചോദ്യങ്ങൾ ചോർത്തിക്കൊടുത്തുവെന്നാണ് CBI കരുതുന്നത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 5 മഞ്ഞ ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 km വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം പരിയത്തുകാവ് ഉന്നതി നിവാസികളെ കുടിയിറക്കില്ലെന്നും അവരുടെ നിയമപോരാട്ടം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്നും പരമാവധി നിയമസഹായം ലഭ്യമാക്കുമെന്നും മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. തിങ്കളാഴ്ച കേസിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതി നിവാസികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ മന്ത്രി ഉറപ്പു നൽകി. കോടതി വിധി പ്രതികൂലമായാൽ അവർക്ക് വീടും സ്ഥലവും ഉൾപ്പെടെ നൽകി പുനരധിവസിപ്പിക്കുമെന്നും കോടതിയെ സമീപിക്കുന്ന തിങ്കളാഴ്ച വരെ പോലീസ് നടപടി ഉണ്ടാവില്ലെന്നും മന്ത്രി അറിയിച്ചു. ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് മന്ത്രി KM ഷാജി കോഴിക്കോട്ട് മാധ്യമങ്ങളെ അറിയിച്ചു. വിഷയത്തിൽ വിശദമായ പഠനം ആവശ്യമാണെന്നും അതിനുശേഷം മന്ത്രിസഭായോഗം ചേർന്നായിരിക്കും അന്തിമ തീരുമാനം എടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.

0: തദ്ദേശ സ്ഥാപനങ്ങളുടെ നഷ്ടമായ അധികാരങ്ങൾ തിരിച്ചുകൊണ്ടുവരുമെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തുന്ന ടി സിദ്ദിഖിന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകും. തുടർന്ന് ഡിസിസി ഓഡിറ്റോറിയത്തിൽ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌവിലാണ് മത്സരം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുതി തടസ്സം ഉണ്ടായേക്കുമെന്ന് കെഎസ്ഇബി അറിയിച്ചു. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 കെവി സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. 6 കവറുകളുടെ സെറ്റാണ് ചിത്രങ്ങളിലെ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ 6 പോസ്റ്റ് ഓഫീസുകളിൽ ഒരേ സമയം പ്രകാശനം ചെയ്തത്. കൊച്ചി സെൻട്രൽ റീജിയൺ പോസ്റ്റ് മാസ്റ്റർ ജനറൽ ടി നിർമ്മലാദേവി കൊച്ചിയിലും ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് ഡബ്ല്യു നാഗാദിത്യകുമാർ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലും കവറുകൾ പ്രകാശനം ചെയ്തു. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ തിരുവനന്തപുരം കടകംപള്ളി സ്വദേശിയുടെ 1,20,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പാലക്കാട്ട് പിടിയിലായി. കേസിലെ മുഖ്യസൂത്രധാരൻ പാലക്കാട് കണ്ണാടി സ്വദേശി രമേശാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസാണ് ഇയാളെ പിടികൂടിയത്. വനംവകുപ്പ് കണ്ണൂർ ആറളം ഫാമിൽ നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ ഗജമുക്തി പദ്ധതിയിൽ 4 ദിവസത്തിനിടെ 9 ആനകളെ വനത്തിലേക്ക് തുരത്തി. ദൌത്യം വിജയകരമെന്ന് വനംവകുപ്പ് വിലയിരുത്തി. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ഈ മാസം 19 ആരംഭിച്ച ദൌത്യത്തിൽ ഫാമിലുണ്ടായിരുന്ന 9 കാട്ടാനകളെ ആറളം വന്യജീവി സങ്കേതത്തിലേക്കാണ് കയറ്റിവിട്ടത്. 6 ആനകൾ കൂടി ഫാം ഏരിയയിൽ ബാക്കിയുണ്ടെന്നാണ് വനംവകുപ്പിന്റെ കണക്കുകൂട്ടൽ. ഇന്നലെ 8 ആനകളെ താളിപ്പാറ വഴി വനത്തിലേക്ക് തുരത്തി. വനത്തിലേക്ക് കയറ്റിവിട്ട ആനകൾ തിരികെ ഫാമിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ടാണ് വനപാലകർ ദൌത്യം നടത്തുന്നത്. ഇന്നും നാളെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള നിരീക്ഷണമാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. ഡ്രോൺ ക്യാമറകൾ, ക്യാമറ ട്രാപ്പുകൾ, നൈറ്റ് വിഷൻ തെർമൽ ബൈനോക്കുലറുകൾ എന്നിവ ഉപയോഗിച്ച് ഫാമിൽ ബാക്കിയുള്ള ആനകളുടെ കൃത്യമായ സ്ഥാനവും എണ്ണവും തിട്ടപ്പെടുത്തും. തിങ്കളാഴ്ച അടുത്തഘട്ട ഡ്രൈവ് ആരംഭിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 3 ദിവസത്തെ 60-ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് തുടക്കമായി. ആത്മീയ പ്രഭാഷകൻ എ കെ ബി നായർ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നാമജപ സമരം നടത്തിയവർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്ന് വാർഷിക സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ ഒരാളെ കൂടി കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം വാഴൂർ സ്വദേശി മായയാണ് പിടിയിലായത്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജ്ജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർഗിൽ അബ്ദുള്ള എംഎൽഎ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിൽ കണ്ട് കത്ത് നൽകി. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി പാർഗിൽ അബ്ദുള്ള പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 19-ാമത് റോസ്കർ മേളയിൽ ഇന്ന് 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യനൂതനമായ പ്രകാശരശ്മികളുടെ സമ്മോഹനതയാൽ ജ്വലിച്ചു നിൽക്കുന്ന സൗരബിംബം, ഒരു പകലിന്റെ ഹൃദ്യമായ സമാരംഭം. ഈ ദിവസം എങ്ങനെയായിരിക്കും എന്ന മുൻവിധികൾ ഒന്നും വേണ്ട. പകരം ഓരോ നിമിഷത്തെയും അർത്ഥവത്താക്കിക്കൊണ്ട് കർമ്മനിരതമാവുക എന്നതാണ് കാര്യം. ചടഞ്ഞുകൂടൽ ഒഴിവാക്കൂ. സടകുടഞ്ഞു എഴുന്നേൽക്കൂ. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, അതിൽ ഒരു കുടന്ന സ്നേഹം, അതുതന്നെ എത്ര ഹൃദ്യം. കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നമ്മുടെ ഭാഷ നമ്മുടെ വീടാണ്. നമ്മുടെ ഭാഷയാണ് നമ്മുടെ ജീവിത താളവും. ഹരിതസുന്ദരമായ നമ്മുടെ നാട്, കൈരളിയുടെ ഹൃദയരക്തം എന്നോണം നമ്മുടെ മലയാളം. കായൽ പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം മലയാളം. ഹൃദ്യമായ കഥകളും അതിലേറെ ആനന്ദാമൃതമായി ഒഴുകിപ്പരക്കുന്ന കാവ്യനിർദ്ധരികളും കൊണ്ട് അതിസമ്പന്നമായ നമ്മുടെ ഭാഷ. മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ഓടക്കുഴൽ അവാർഡിനെ കുറിച്ച് കേൾക്കാം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ അവാർഡ്. 1968 മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഒരു സംഘടനയാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. കവിക്ക് ലഭിച്ച ജ്ഞാനവീട് സമ്മാനത്തുകയിൽ നിന്ന് 25,000 രൂപ നിക്ഷേപിച്ച് കൊച്ചിയിൽ സ്ഥാപിച്ച സംഘടനയാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. ഓരോ വർഷവും മികച്ച സാഹിത്യകൃതിക്ക് ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. 1968 മുതൽ തന്നെ ഈ പുരസ്കാരം നൽകി തുടങ്ങി. NV കൃഷ്ണവാര്യരായിരുന്നു ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ ആദ്യത്തെ ചെയർമാൻ. 1,000 രൂപയും പ്രശസ്തി പത്രവുമായിരുന്നു ആദ്യകാലത്ത് നൽകിയിരുന്നത്. 1991 മുതൽ 3,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. സ്വകാര്യ വ്യക്തിയുടേതായി മലയാളത്തിൽ ഏർപ്പെടുത്തിയ ആദ്യത്തെ സാഹിത്യ അവാർഡ് ഓടക്കുഴൽ അവാർഡാണ്. തുടങ്ങിയ കാലത്ത് ഏറ്റവുമധികം തുക നൽകിയിരുന്ന ആദ്യ മലയാള അവാർഡും ഇതുതന്നെയായിരുന്നു. നാരായണീയത്തിന് തമിഴ് വിവർത്തനം നിർവഹിച്ച ബാലകവി രാമനാണ് ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് 2nd ഓടക്കുഴൽ പുരസ്കാരം. 3rd ഓടക്കുഴൽ പുരസ്കാരം 1970 ലഭിച്ചത് ഖസാക്കിന്റെ ഇതിഹാസത്തിനായിരുന്നു. വൈലോപ്പള്ളി, എൻ കൃഷ്ണപിള്ള, അക്കിത്തം, കെ സുരേന്ദ്രൻ, ലളിതാംബിക അന്തർജനം, എം ലീലാവതി, പി ഭാസ്കരൻ, വിലാസിനി, സുഗതകുമാരി, വിഷ്ണുനാരായണൻ നമ്പൂതിരി, ജി കുമാരപിള്ള, NN കക്കാട്, യൂസഫലി കേച്ചേരി, ONV, MT, ടി പത്മനാഭൻ, ആനന്ദ്, അയ്യപ്പ പണിക്കർ, സി രാധാകൃഷ്ണൻ, KG ശങ്കരപിള്ള, ശ്രീകുമാരൻ തമ്പി എന്നു തുടങ്ങി നിരവധി എഴുത്തുകാർക്ക് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. 2023 PN ഗോപികൃഷ്ണനായിരുന്നു ഓടക്കുഴൽ അവാർഡ്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഒരു വ്യക്തി തന്റെ ഏത് കൃതിയാണോ പ്രധാനമായും ജ്ഞാനപീഠത്തിന് പരാമർശിക്കപ്പെട്ടത്, ആ കൃതിയുടെ പേരിൽ ഒരു സാഹിത്യ പുരസ്കാരം നൽകുന്നത് ഒരുപക്ഷെ ഇവിടെ മാത്രമായിരിക്കണം, നമ്മുടെ മലയാളത്തിൽ മാത്രമായിരിക്കണം. ഇനിയും എത്രയോ കൃതികൾ അതിനായി കാത്തിരിക്കുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ.

കവിതയാണോ അതോ പാട്ടോ? അർത്ഥശങ്ക വരുത്തും വിധം അർത്ഥസമ്പുഷ്ടമായ വരികൾ കൊണ്ട് ചില്ല വിടർത്തിയ കവിതകളുടെ കായാമ്പൂ മരങ്ങൾ, ഹൃദയതടങ്ങളിൽ വീണുകിടക്കുന്ന വൃത്താലങ്കാരങ്ങളുടെ നീലപ്പൂവുകൾ, ഭാവഗഹനത കൊണ്ട് ആരെയും വിസ്മയിപ്പിക്കുന്ന കവിതകളുടെ ആത്മസ്പർശമാകുന്ന പല്ലവികൾ, അനുപല്ലവികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ കാറ്റുപുണർന്ന ശ്രവ്യ സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വരയ്ക്ക് ഒരുപാട് പറയുവാനുണ്ട്, എങ്കിൽ ഒരു വരിക്ക് അതിലേറെ പറയുവാനുണ്ട്. കവിത ആത്മാവിൽ തീ പടർത്തും, മനസ്സിനെ സമാശ്വസിപ്പിക്കും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞു ചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. കാറ്റായി ഒഴുകും, കൊടുങ്കാറ്റായി വീശും, അഴകിന്റെ അലകൾ ചുരുളു നിവർന്ന് ഒഴുകി വരുന്നതുപോലെ അത് ഹൃദ്യതയുടെ പര്യായമാകും. പഴമയ്ക്ക് നേരെ വാളായി വീശും, അനാചാരങ്ങളെ ചുട്ടൊടുക്കുന്ന കാട്ടുതീയാവും, പുതിയ പുലരിയിലേക്ക് നടന്നെടുക്കാനുള്ള ആവേഗമാകും. കവിത രതിയാണ് ചിലപ്പോൾ, ചിലപ്പോൾ അത് ശക്തിഗാഥയാകും, മറ്റു ചിലപ്പോൾ അത് താരാട്ടുപാട്ടിന്റെ മാതൃതാളമാവും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ കരസേനാ ഉദ്യോഗസ്ഥ മേജർ അഭിലാഷ ബരാക്കിന് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം. ഈ പുരസ്കാരം നേടുന്ന 3-ാമത്തെ ഇന്ത്യൻ സമാധാന സേനാംഗമാണിവർ. നിലവിൽ ലെബനനിലെ യുവൻ ഇടക്കാല സേനയിലെ ഇന്ത്യൻ ബറ്റാലിയനിൽ വനിതാ എൻഗേജ്മെന്റ് ടീമിന്റെ കമാൻഡറാണ്. ഇന്ത്യൻ സൈന്യത്തിലെ ആദ്യത്തെ വനിതാ കോംബാറ്റ് ഹെലികോപ്റ്റർ പൈലറ്റ് കൂടിയാണ് മേജർ അഭിലാഷ ബരാക്ക്. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ച തുൾസി ഗബ്ബാർഡ്. ഭർത്താവ് എബ്രഹാം വില്യംസിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് തീരുമാനം. അടുത്ത മാസം 30 സ്ഥാനമൊഴിയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അയച്ച രാജിക്കത്തിൽ തുൾസി വ്യക്തമാക്കി. തുൾസി ഗബ്ബാർഡിന്റെ സേവനങ്ങളെ ട്രംപ് പ്രശംസിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 സന്ദർശനത്തിനായി ഇന്ന് കൊൽക്കത്തയിലെത്തും. മദർ തെരേസയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന അദ്ദേഹം വിക്ടോറിയ മെമ്മോറിയലും സന്ദർശിക്കും. തുടർന്ന് ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 2025-26 സാമ്പത്തിക വർഷത്തിലെ റെക്കോർഡ് ലാഭവിഹിതമായ 2.86 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്രബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകകളിലൊന്നാണിത്. മുംബൈയിൽ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന RBI ഡയറക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ആദ്യ വനിതാ പർവ്വതാരോഹക പര്യവേഷണ സംഘത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ദുർഘടമായ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും മൌണ്ട് എവറസ്റ്റിന്റെ മുകളിൽ ദേശീയ പതാക ഉയർത്തിയ ഇവർ രാജ്യത്തിന് അഭിമാനമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്ത് കഴിഞ്ഞ 12 വർഷത്തിനിടെ റെയിൽവേ അടിസ്ഥാന സൌകര്യത്തിൽ ദ്രുതഗതിയിലുള്ള വികസനം സാധ്യമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. നിരവധി റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിലെ ജലോറിൽ ഭുജ് ബറേലി എക്സ്പ്രസ് ട്രെയിൻ സർവീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: जोधपुर से दिल्ली की जो वंदे भारत ट्रेन है बहुत ही एक पॉपुलर ट्रेन है. जब से चालू हुई तब से 150% से अधिक इसका रहता था ऑक्यूपेंसी, तो अब इसको 8 कोच से बढ़ाकर या सीधा 20 कोच में कन्वर्ट कर दिया गया है. साथ ही साथ आज जैसलमेर से अहमदाबाद की सर्विस भी शुरू होगी और जोधपुर में नई गाड़ियां शुरू हो सके इसके लिए एक कोचिंग टर्मिनल की व्यवस्था भी जोधपुर से होगी.
0: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 255 റൺ എടുത്തപ്പോൾ മറുപടിയായി ബംഗളൂരുവിന് 4 വിക്കറ്റിന് 200 റൺ എടുക്കാനേ സാധിച്ചുള്ളൂ. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുഖ്യമന്ത്രി VD സതീശന്റെ പേഴ്സണൽ സ്റ്റാഫായി 20 പേർക്ക് നിയമനം. ശ്രീകുമാർ ടി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാകും. CG കടയ്ക്കൽ പ്രസ് സെക്രട്ടറിയും റോയ് മാത്യു മീഡിയ സെക്രട്ടറിയുമാകും. തിലകൻ KPK, അനീഷ് അനിരുദ്ധൻ, മോഹനചന്ദ്രൻ എന്നിവരെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായും നിയമിച്ചു. എറണാകുളത്ത് പരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കേസ് സർക്കാർ ഏറ്റെടുക്കുമെന്നും അനുകൂല വിധിയില്ലെങ്കിൽ പുനരധിവാസത്തിന് ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. 19th ഓസ്കർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറും. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന സംയുക്ത പ്രസ്താവനയുമായി ഇന്ത്യയും സൈപ്രസും. രാജ്യത്ത് ഇന്ധന ലഭ്യത ഉറപ്പാക്കിയതായും ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. യുഎസ് ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. കേരളത്തിൽ മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. എന്തിനും ഏതിനും ഉദാഹരണങ്ങളും ചൊല്ലുകളും കുറിച്ചുകൊള്ളുന്ന കാര്യങ്ങളും വെച്ച് സംസാരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. മാധവി അമ്മൂമ്മയെ പോലുള്ളവർ ഇന്നും അങ്ങനെ തന്നെയാണ്. വർത്തമാനത്തിനിടെ ശൈലികൾ പലതും വരും, ചിലതൊക്കെ കൊണ്ട് കൊള്ളിച്ചു കളയും. ഞാനും സാവിത്രിയും തമ്മിൽ പിണങ്ങിയതറിഞ്ഞ് മാധവി അമ്മൂമ്മ പറഞ്ഞത് ഈച്ചയും ശർക്കരയും പോലെ ആയിരുന്നല്ലോ, എന്നിട്ട് എന്തായി എന്ന്. പരിഹാസത്തിന് ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇങ്ങനെ മിക്കവാറും ശൈലികളും ഉദാഹരണങ്ങളും കൊണ്ട് എങ്ങനെ സംസാരിക്കാനാവുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഗോപിമാമനും അയൂബ് സാറും ഒക്കെ അങ്ങനെയായിരുന്നു. ഇതിപ്പോ ആ പൂരിയതുപോലെ ആയല്ലോ ആശാനെ എന്നൊരാൾ പറയുമ്പോൾ ആടിനെ പട്ടിയാക്കിയാൽ ഇങ്ങനെയായിരിക്കും എന്നായിരിക്കും മറുപടി. ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥിരമായി മുഴങ്ങിക്കേട്ടൊരു വാചകമുണ്ട്, അവൻ എന്നെ അറിഞ്ഞുകൂടാ, എന്റെ യഥാർത്ഥ സ്വഭാവം എടുത്താലുണ്ടല്ലോ. യഥാർത്ഥ സ്വഭാവം ശരിയല്ലെന്ന് പറഞ്ഞ് സ്വയം തരം താഴുകയാണ്. എന്ത് പറയാൻ, ആണിയില്ലാത്തടത്ത് ആവണക്ക് തൂണുപോലെ ആയല്ലോ ഈശ്വര എന്റെ ജീവിതം എന്ന് വിലപിക്കും. ആദിത്യനെ കണ്ട നത്ത് എന്ന് പറഞ്ഞതുപോലെ വെട്ടത്ത് വരാതെ അവനോട് ഒളിച്ചിരുന്നോളാം പറ, എന്നെങ്കിലും അവനെ എന്റെ കൈ കിട്ടും. ആനയെ മുറം കൊണ്ട് മറയ്ക്കല്ലേ അപ്പി താണ്ടെ, ആലത്തൂര് കാക്കയെ പോലെ ഇരുന്നിരുന്ന് വേരിറങ്ങുന്നു. അനുഭവിക്കട്ടെ, ആരംഭശൂരത്വം കണ്ട് അളക്കരുത്, അത് പുത്തരച്ചു പുരപ്പുറം തൂക്കുന്നത് പോലെയാണ്. ആശാന് പിഴച്ചാൽ പിന്നെ ഏത്തമില്ലല്ലോ, മതിയായല്ലോ. ആസനം താങ്ങി നടന്നവൻ ആസനം കാണിച്ചിട്ട് പോയല്ലോ, ഇനിയിപ്പോ എന്ത് വേണം? നിന്റെ കയ്യിലിരിപ്പം മോശമല്ല, ഇടം വലവും നോക്കാതെ ഇടം കോലിട്ടത് നീ തന്നെയല്ലേ. എന്നിട്ടിപ്പം പട്ടി മോങ്ങുന്നത് പോലെ ഇരുന്ന് മോങ്ങിക്കോ. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ മോനെ, ഇന്നലത്തെ മഴയിൽ കുരുത്ത തകരയാണ് നീ, അതുകൊണ്ട് നീ പോ. ഇരുട്ട് കൊണ്ട് ഓട്ടയടക്കല്ലേ മോനെ, ആദ്യം നീ ഒന്ന് ഇരിക്ക്, ഇരുന്നിട്ട് കാല് നീട്ടാൻ നോക്ക്, അല്ലെങ്കിലേ ഇരിക്കുന്ന കൊമ്പ് മുറിക്കും പോലെ ആയിപ്പോവും കേട്ടാ. ഈരനെ പേനാക്കി ഈരടക്കാൻ പേങ്കൂലി ചോദിക്കല്ല്, പാവം കിട്ടും. എന്തിലും ഏതിലും ഈ എൻപിള്ള നയവും കൊണ്ട് നടക്കരുത് കേട്ടാ. എടാ, ഇട്ടനെ പൊട്ടം ചതിച്ചാലേ പൊട്ടനെ ദൈവം ചതിക്കും. ഉപ്പ് ചിരട്ട അറുതി വരുത്തിയിട്ട് ഉപ്പിട്ട ചേമ്പല പോലെ കിടന്നിട്ട് കാര്യമെന്ത് പിള്ളേ?

തനതായ ഭാഷ. അത് മനസ്സിലാക്കി കൊടുക്കാൻ ഉദാഹരണങ്ങളായി ശൈലികളും ചൊല്ലുകളും. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഇല്ലാതിരുന്ന കാലം. വർത്തമാനത്തിനിടയിൽ അതിനിപ്പോ ഞാനെന്താ പറയുക, ദാറ്റ്സ് മീൻ ലുക്ക്, അതായത് രമണ എന്നൊന്നും തപ്പിത്തടയാതെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരുന്ന കാലം. രാവിലെ ഇസ്മായിൽ സാഹിബ് വന്ന് കയ്യും കെട്ടി നിൽക്കും. അത് കണ്ട അച്ഛൻ, നീ എന്ത് ഇസ്മായിലെ, ദിവാന്റെ പ്രതിമ പോലെ അനങ്ങാപ്പാറയായി നിൽക്കണത്? കേട്ടപാടെ സാഹിബ് കൈ താഴ്ത്തിയിടും, ഊർജ്ജസ്വലനാകും. അച്ഛനോടൊപ്പം മൺവെട്ടിയും എടുത്ത് പറമ്പിലേക്ക് പോകും. ആറഞ്ചം പുറഞ്ചം സാഹിബ് ജോലി ചെയ്യുകയാണെങ്കിൽ ഉടൻ അച്ഛന്റെ കമന്റ് വരും, ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഒന്ന് മയത്തി വെട്ട് ഇസ്മയിലെ, എന്ത് പറഞ്ഞാലും ഏറാൻ മൂളി നിൽക്കാനല്ലാതെ സാഹിബിന് നിവൃത്തിയില്ലായിരുന്നു. പിറ്റേന്നും ഇതൊക്കെ തന്നെ ആവർത്തിക്കും. പോത്തിന്റെ അടുത്ത് വേദമോതിയിട്ട് എന്ത് കാര്യമെന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേട്ട് മാധവി അമ്മൂമ്മ പറയും, അവൻ എല്ലുമുറിയെ പണിയെടുത്താലും നീ എന്തിനപ്പൂ അവനെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? ഇതൊരുമാതിരി കക്കാത്തവൻ കഴിവേറിയായതുപോലെയാണല്ലോ. സാഹിബിന് കൂലി കൊടുക്കുമ്പോഴും അമ്മൂമ്മ പറയും, എടാ കടുക് കീറി കണക്ക് പറയാതടാ, മനസ്സറിഞ്ഞു കൊടുക്ക്. കടുകോളം വിട്ടുവീഴ്ച ഇല്ലാത്ത നിന്റെ ഈ കോണം കൊണ്ടാണ് ഗതി പിടിക്കാത്തത്. കടുവാക്കൂട്ടിക്കൊണ്ട് തലയിട്ടതുപോലെ ആയല്ലോ എന്റെ അവസ്ഥ എന്നൊക്കെ അമ്മൂമ്മ പറയും. അലങ്കാരങ്ങൾ ചേർത്ത് ഇങ്ങനെ വർത്തമാനം പറയാനുള്ള കഴിവ് പിന്നത്തെ തലമുറയ്ക്ക് കിട്ടാതെ പോയി. കണ്ണും മൂക്കുമില്ലാതെ കണ്ണും അടച്ച് വിശ്വസിച്ചു. കതിരിന്മേൽ വളം വയ്ക്കുകയാണെന്ന് അറിഞ്ഞിട്ടും കഥയറിയാതെ ആട്ടം കണ്ടത് കപ്പലിൽ കള്ളം കടക്കുമെന്ന് കരുതിയിട്ട് തന്നെയാണ്. എന്നിട്ടിപ്പോ എന്തായി, കണ്ണീരും കയ്യുമായി തീർന്നല്ലോ ജീവിതം. രണ്ടുടലും ഒരു ഉയരമായിരുന്നല്ലോ. എന്നിട്ടിപ്പോ

പക്ഷെ നിങ്ങളീ പറയുന്നത് ഏതാണ്ട് ഉരല് മദ്ദളത്തോട് ചെന്ന് പരാതി പറയുന്നത് പോലെയാണ്. അതെന്തിനാ അങ്ങനെ പറയുന്നത്? വിളിച്ചുണർത്തി അത്താഴമില്ലെന്ന് പറയരുത്. ഉഴുന്നരച്ച അമ്മി പോലെ പെരുമാറരുത്.

പറഞ്ഞ പല കാര്യങ്ങളിൽ പലതും ഇന്നത്തെ കാലത്തും നമ്മൾ പറയുന്ന ശൈലികളാണ്. കള്ളനെ തന്നെ താക്കോലേൽപ്പിക്കണോ, കഷണ്ടിക്കും അസൂയയ്ക്കും മരുന്നില്ല, അല്ലെങ്കിലും കല്ലുവച്ച നുണ പറയാനുള്ള മിടുക്ക് അസാധ്യമാണല്ലോ, നിന്റെ കള്ളം തെളിയിക്കണമെങ്കിൽ കഴുത്തിനു ചുറ്റും നാക്കുണ്ടായാലേ പറ്റൂ, കഴകം മൂത്ത് ഊരാൺമയായെന്ന് പറഞ്ഞ പോലെ കാക്കപിടുത്തം കൊണ്ട് സ്ഥാനം പിടിച്ചുപറ്റിയ നിന്റെ മിടുക്ക് സമ്മതിച്ചേ തീരൂ. എന്നാലും കാക്ക കുളിച്ച കൊക്കാകുമോ സാറേ? ഇല്ലല്ലോ, അതാ ഞാൻ പറയുന്നത്, അവനവൻ ഇരിക്കേണ്ടിടത്തിരിക്കണം. അല്ലാതെ കാള പെറ്റെന്ന് കേട്ട് ചാടിക്കയറി കയറെടുക്കരുത്. അതെ അതെ, കാള വിളവ് നിന്നാലും കഴുതയ്ക്കാണല്ലോ കുറ്റം. ഓഹ്, ആരോട് എന്ത് പറഞ്ഞിട്ടെന്താ, കിണറ്റിലെ തവള കുടിച്ചാണോ കുടിക്കാതെയാണോ കിടക്കുന്നതെന്ന് ആർക്കറിയാം? പറയുന്നതിൽ പാതിയെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ട്.

ആക്കി അവിടെ. കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിച്ചിട്ട് എന്ത് കാര്യം? കുതികാൽ വെട്ടിയും കുതിര കയറിയും ഉണ്ടാക്കിയതല്ലേ, നീ എന്ത് ചെയ്തു? കുരങ്ങനെ കുടിപ്പിച്ച് കുംഭകോണം ചെയ്യിപ്പിച്ചു. കുറുക്കുവഴികൾ കുരുട്ട് ഭാഗ്യത്തിന് തുണയായി എന്ന് വരും. എന്നാലും കുലത്തിന് കോടാലി വെക്കുന്ന പരിപാടി ചെയ്യരുത് കേട്ടാ. ഇങ്ങനെ പറഞ്ഞു പോയാൽ നൂറായിരക്കണക്കിന് ശൈലികളും ചൊല്ലുകളുമുണ്ട്. ഇവയെല്ലാം നിത്യജീവിതത്തിൽ സാധാരണ മനുഷ്യർ സംസാരിച്ചിരുന്നതാണെന്ന് ഓർക്കണം. ഭാഷയുടെ വൈപുല്യം എത്രമാത്രമാണെന്ന് ഓർത്തു നോക്കൂ. വിശാലമാണ്. അവിടെ എന്തൊക്കെയുണ്ട്? പഴയതും പുതിയതുമായി എത്രായിരം പദങ്ങൾ, പ്രയോഗങ്ങൾ, വിപരീതങ്ങൾ, പര്യായങ്ങൾ, നാനാർത്ഥങ്ങൾ, ശൈലികൾ, ചൊല്ലുകൾ, അങ്ങനെ എന്തെല്ലാം. നിത്യജീവിതത്തിൽ ഭാഷയെ അതിന്റെ വിശാലതയിൽ ഉൾക്കൊണ്ട ഒരു സമൂഹമായിരുന്നു നമുക്ക് മുന്നേ ഉണ്ടായിരുന്നത്. കഥയെന്നോ കവിതയെന്നോ അവകാശപ്പെടാൻ കഴിയില്ലെങ്കിലും അവയോട് സാദൃശ്യപ്പെട്ട് നിൽക്കുന്ന ശൈലീ പ്രയോഗങ്ങൾ കൊണ്ട് വർത്തമാന ഭാഷ പോലും സമർത്ഥമായിരുന്നു എന്നതാണ്.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില.
1: മനുഷ്യസ്നേഹത്തിന്റെ വക്താവായിരുന്നു ഗാന്ധിജി. മനുഷ്യസ്നേഹത്തിന്റെ പ്രചാരകനായിരുന്നു മാർട്ടിൻ ലൂഥർ കിങ്. രണ്ടുപേരും വെടിയേറ്റു മരിച്ചു. സ്നേഹപൂർവം അക്രമരഹിതമായ മാർഗങ്ങളിലൂടെ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ഗാന്ധിജിയും വർഗവിവേചനത്തിൽ നിന്ന് വെള്ളക്കാരെ മുക്തമാക്കാൻ മാർട്ടിൻ ലൂഥർ കിങ്ങും ശ്രമിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടി അവർ ഉറച്ചുനിന്നു. അതുകൊണ്ടുതന്നെ ഏറെ വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടതായും വന്നു. എന്നിട്ടും അവർ അവരുടെ ലക്ഷ്യം നിറവേറ്റി. അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും ചെയ്തു. അലബാമയിലെ മോണ്ട്ഗോമറിയിൽ ബസ്സുകളിൽ നടമാടിയ വർഗവിവേചനത്തിനെതിരായി മാർട്ടിൻ ലൂഥർ കിങ് നടത്തിയ അക്രമരഹിതമായ സമരം ചരിത്രത്തിൽ അടയാളം ചെയ്തിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് വധഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ മോൺഗോമറിയിൽ വന്നതിനെക്കുറിച്ച് അധികം വൈകാതെ ദുഃഖിക്കേണ്ടതായി വരും എന്നതായിരുന്നു ഫോൺ കോൾ. മാർട്ടിൻ ലൂഥർ പറയുന്നു, ഭയചകിതനായി പോയി ഞാൻ. എന്തു ചെയ്യും? ഒന്നുകിൽ സമരരംഗത്തുനിന്ന് പിന്മാറണം, അല്ലെങ്കിൽ ജീവൻ കളഞ്ഞും സമരം ചെയ്യണം. ഒരു തീരുമാനമെടുക്കാനാകാതെ അദ്ദേഹം കുഴങ്ങി. ആശയക്കുഴപ്പം നിറഞ്ഞ ചിന്തകൾക്കൊടുവിൽ അദ്ദേഹം വ്യക്തമായൊരു തീരുമാനത്തിലെത്തി. സത്യത്തിനും നീതിക്കും വേണ്ടി മനസ്സും ശിരസും ഉയർത്തി നിൽക്കുക. പിന്മാറിയതുകൊണ്ട് ശത്രുക്കൾ പിന്മാറി എന്നു വരില്ല, അതുകൊണ്ട് മുന്നോട്ട് തന്നെ. ഭയന്നിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഭയക്കുന്നതിലൂടെ ശക്തി ചോർന്നുപോകും എന്നല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. മാർട്ടിൻ ലൂഥർ അതേക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു, കാർമേഘാവൃതമായ രാത്രികൾ ഉണ്ടാകുമെങ്കിൽ ഒരു നക്ഷത്രമോ അതുമല്ലെങ്കിൽ ഒരു മിന്നാമിനുങ്ങോ തന്നെയോ അതോടൊപ്പം ഉണ്ടാകുമെന്ന് മറന്നുപോകരുത്. അധൈര്യപ്പെട്ടിരുന്നാൽ രക്ഷപ്പെടാനുള്ള ആശയങ്ങൾ കിട്ടില്ല. അതേസമയം ഭയത്തെ അതിജീവിച്ച് മുന്നേറുമെങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ വിടുതൽ നേടുക തന്നെ ചെയ്യും. ഓരോ ദിവസവും ഭയത്തെ അതിജീവിക്കാത്തവൻ ജീവിതത്തിന്റെ പാഠം പഠിച്ചിട്ടില്ല എന്നാണ് എമേഴ്സൺ എഴുതിയിരിക്കുന്നത്. അവനവന്റെ കരുത്തിൽ വിശ്വസിക്കുക. മറ്റൊരാളും നിന്റെ മുക്തിക്ക് വരികില്ല, കാത്തിരിക്കേണ്ട.

നമസ്തേ മലയാളം തുടരുന്നു. കർണികാരങ്ങൾ പൂത്തുവിടർന്നു നിൽക്കുന്ന കമനീയമായ കാഴ്ച. താഴ്വാരങ്ങളിൽ നിന്നുയർന്ന് ആകാശമേലാപ്പ് വരെ ചുവന്നു തുടിക്കുന്ന മുരിക്കിൻ പൂക്കൾ, എത്ര കണ്ടാലും തീരാത്ത വിധം പടർന്നു വിശാലമായി കിടക്കുന്ന സൂര്യകാന്തി പാടങ്ങൾ, ചോളവയലുകൾ, പല പാട്ടുകളും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന അനവധ്യമായ ആസ്വാദന തലങ്ങൾ, എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, രചനാ സൗഭഗമാർന്ന വരികൾ കൊണ്ട് മലയാള ഗാനശാഖയെ അനുഗ്രഹീതമാക്കിയ എത്രയോ രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ളയും തിരുനയനാർ കുറിച്ചി മാധവൻ നായരും പി ഭാസ്കരനും വയലാർ രാമവർമ്മയും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും തുടങ്ങി ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുമൊക്കെ ചേർന്ന് പ്രഭാപൂരിതമാക്കിയ നമ്മുടെ ചലച്ചിത്ര ഗാനശാഖ ഒരുപക്ഷെ മറ്റൊരു ഭാഷയിലും ഉണ്ടാകില്ല. ഇത്രയും സമ്പന്നതയാർന്ന ചലച്ചിത്ര ഗാനശേഖരം അനർഹമായ പാട്ടുകളുടെ കലവറയിൽ നിന്നും തെരഞ്ഞെടുത്ത രണ്ട് മുഴുമുത്തുകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: എം ഡി ഒ വി വിജയൻ, എം മുകുന്ദൻ, മാധവിക്കുട്ടി, പൊൻകുന്നം വർക്കി, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം. മലയാള സാഹിത്യ നഭോമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസ കന്മരത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: മാധവിക്കുട്ടിയുടെ തരിശുനിലം എന്ന കഥയാണ് നമസ്തേ മലയാളത്തിൽ ഇനി. 8 കൊല്ലങ്ങൾക്ക് ശേഷം അവർ വീണ്ടും തമ്മിൽ കാണുകയായിരുന്നു. സ്നേഹിക്കുന്നവരുടെ നാട്യത്തിലല്ല, പക്ഷേ ഒരിക്കൽ സ്നേഹിച്ചിരുന്നവരുടെ നാട്യത്തിൽ. അതുകൊണ്ട് കുറച്ച് നിമിഷങ്ങളോളം യാതൊന്നും പറയാതെ അന്യോന്യം നോക്കി നിൽക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അവർ അതിന് ധൈര്യപ്പെടാതെ ആ മൗനത്തെ ചില്ലറ വാക്കുകൾ കൊണ്ട് തകർത്തു. ഞാൻ വരാൻ വൈകിയോ? ഇല്ല, ഞാനിപ്പോ എത്തിയിട്ടേ ഉള്ളൂ, അവൾ പറഞ്ഞു. അരമണിക്കൂറോ അതിലധികമോ താൻ ആ മൈതാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചിലവഴിച്ചത് അവൾ അയാളെ അറിയിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ഇത്ര കൊല്ലങ്ങൾക്ക് ശേഷവും താൻ അയാളെ ജീവിതത്തിനേക്കാൾ അധികം സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലായാൽ അയാൾ തന്നെ വെറുത്താലോ? അവർക്ക് തമ്മിലുണ്ടായിരുന്ന സ്നേഹത്തെ വെറും കുട്ടിക്കളി എന്നല്ലേ അയാൾ വിളിച്ചത്. ആ കത്ത് നമുക്കെവിടെയെങ്കിലും കുറച്ചിരിക്കാം, അയാൾ പറഞ്ഞു. അവൾ തന്റെ വിറയ്ക്കുന്ന കൈവിരലുകളെ സാരിത്തലപ്പുകൊണ്ട് മറയ്ക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ നനവില്ലാത്തൊരു സ്ഥലം കണ്ടുപിടിക്കാം, അവൾ ചിരിച്ചു. കരച്ചിലിന്റെ ഛായയുണ്ടായിരുന്നു അവളുടെ ചിരിക്ക്. അതയാൾ കണ്ടുവെങ്കിലും അയാളുടെ മുഖഭാവം മാറിയില്ല. ഞാൻ നന്നായി അഭിനയിക്കുന്നുണ്ട്, അവൾ തന്നെത്താൻ പറഞ്ഞു. എന്റെ ഹൃദയത്തിന്റെ മൂടുപടങ്ങൾക്കുള്ളിലൂടെ അയാൾക്കൊന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് വീണ്ടും ഒരു കുടുക്കിൽ പെടുത്തുവാൻ അവൾ തന്നെ ക്ഷണിച്ചു വരുത്തിയതാണെന്ന് അയാൾക്കിനി പറയാൻ കഴിയില്ല. ഒരു കാലത്ത് തീരെ അവസാനിക്കാത്തതായി തോന്നിയിരുന്ന അവരുടെ പ്രേമബന്ധത്തിൽ നിന്നും അയാൾ സ്വതന്ത്രനായി. എന്തുകൊണ്ട് തനിക്കും വിജയിച്ചുകൂടാ? എന്റെ ജീവിതം മാത്രമല്ല, നിന്റേതുകൂടി നശിപ്പിക്കുവാനാണ് നീ ശ്രമിക്കുന്നത്. അന്നുണ്ടായതെല്ലാം മറക്കണം. ഇനിയും തമ്മിൽ കാണണമെന്ന് നീ ശഠിക്കുന്നത് തെറ്റാണ്. ഇത്രകാലം ധൈര്യത്തോടെ അനുഷ്ഠിച്ചുവന്ന ഒരു വ്രതം പെട്ടെന്ന് അവസാനിപ്പിക്കണം, അയാൾ എഴുതിയിരുന്നു. അവൾ അതിന് മറുപടിയായി എഴുതി. ഒരു കാമുകനാക്കാനൊന്നുമല്ല ഞാൻ നിങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നത്, വെറുതെ ഒന്ന് കാണുവാൻ മാത്രം. ഞാൻ വന്നുവല്ലോ, ഇനി എന്താണ് വേണ്ടത്? അയാൾ ഒരു ഉറുമാലെടുത്ത് തന്റെ മുഖം തുടച്ചു. അയാളുടെ ഇടത്തെ കൈയുടെ ഒരു വിരലിൽ കിടന്നിരുന്ന ഉരുളൻ വിവാഹമോതിരം അവളുടെ കണ്ണിൽപ്പെട്ടു. അവൾ കണ്ണുകൾ താഴ്ത്തി ചിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, ഒട്ടും പേടിക്കണ്ട, ഞാൻ കരയാനും ആവലാതിപ്പെടാനും ഭാവമില്ല. അതെല്ലാം ഞാൻ 8 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കത്ത് വായിച്ചപ്പോൾ കഴിച്ചു. ഇപ്പോൾ അത് ആലോചിച്ച് എനിക്ക് ചിരിയാണ് വരുന്നത്. അയാൾ അത് കേട്ടപ്പോൾ ചിരിച്ചില്ല. തന്റെ കയ്യിലുള്ള ഉറുമാലെടുത്ത് അടുത്തു കണ്ട ഒരു കരിങ്കൽ തിണ്ണമേൽ വിരിച്ചുകൊണ്ട് അയാൾ അവളോട് ഇരിക്കുവാൻ പറഞ്ഞു. ആ കല്ലിന്മേൽ ഒരാളുടെ പേരും ചില തീയതികളും കൊത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു ശ്മശാനക്കല്ലാണെന്ന് അറിഞ്ഞിട്ടും അവൾ അതിന്മേലിരുന്നു. അയാൾ അടുത്തുള്ള മറ്റൊന്നിന്മേലും. അവരുടെ മുൻപിൽ ഒരു കരിങ്കൽ മതിലിനപ്പുറത്തായി കടൽ തിരകൾ ഇളകുന്നുണ്ടായിരുന്നു. കറുത്ത പാറ കഷ്ണങ്ങൾക്കിടയിലൂടെ ഇടയ്ക്കിടയ്ക്ക് നുരയും പതയുമായി ഓടിക്കയറുന്ന ചെറിയ തിരകളെ നോക്കിക്കൊണ്ട് അവർ വളരെ നേരം നിശ്ചലരായിരുന്നു. ഒടുവിൽ അയാൾ തന്റെ അല്പം പരുത്ത സ്വരത്തിൽ ചോദിച്ചു, ഒന്നും പറയാനില്ലേ? ഒന്ന് ചോദിക്കണമെന്നുണ്ട്. എന്നെ വെറുത്തു തുടങ്ങിയോ? എന്തിന്? ഒരിക്കൽ സ്നേഹിച്ചിരുന്നതുകൊണ്ട്, അയാൾ അല്പം ക്രൂരതയോടെ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് തന്റെ കോട്ടിന്റെ കീശയിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് കൊളുത്തിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് ഭ്രാന്താണ്, നീ പറയുന്നതിന്റെ അർത്ഥം ആർക്കും മനസ്സിലാവില്ല. നിങ്ങൾക്കും മനസ്സിലാവില്ലേ? അവളുടെ ആത്മാഭിമാനം വീണ്ടും അയാളുടെ മുമ്പിൽ മുട്ടുകുത്തുകയായിരുന്നു. അതെ, അവൾ വിചാരിച്ചു, തനിക്ക് ഭ്രാന്താണ്, താൻ ചെയ്യുന്നതിലും പറയുന്നതിലും എല്ലാം കൃത്രിമത്വമുണ്ട്. അങ്ങനെ ആ പഴയ ആക്ഷേപങ്ങൾ മുഴുവൻ അയാൾ ആവർത്തിച്ചേക്കാം. പക്ഷേ ഒരപരിചിതയായി കണക്കാക്കുന്ന അയാൾക്ക് ഇനി അവളോട് കോപിക്കുവാൻ കഴിയില്ലായിരിക്കും. അവളെ ഒന്ന് ദേഷ്യപ്പെട്ടാൽ, അവളെ നിന്ദിക്കുവാൻ വേണ്ടി അയാൾ പണ്ടത്തെ പോലെ കാരണങ്ങൾ തിരഞ്ഞുണ്ടാക്കിയാൽ അവൾ സന്തോഷിക്കുമായിരുന്നു. കാരണം പണ്ടത്തെ ആ ദിവസങ്ങളുടെ ഒരു ഏകദേശ രൂപമെങ്കിലും ഈ ദിവസത്തിന് വരുത്തുവാൻ അങ്ങനെ അവൾക്ക് കഴിയും. അയാളുടെ സ്നേഹം അങ്ങനെയായിരുന്നു. എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് നിന്ദിച്ചുകൊണ്ട് അവനവനെ തന്നെ വെറുത്ത് ശീലിച്ച അയാൾ അവളെ വെറുക്കുവാൻ കാരണങ്ങൾ തേടിക്കൊണ്ടിരുന്നു. തന്നെ സ്നേഹിച്ചു തുടങ്ങിയതും അവളോടൊരു കുറ്റമായാൽ കണക്കാക്കി. പക്ഷേ ആ തർക്കങ്ങൾക്ക് അവസാനമായി ദയനീയമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളുടെ കാൽക്കൽ വീണ് അയാൾ ആ കാൽവിരലുകളെ ചുംബിക്കും.

0: ചലച്ചിത്രത്തിന് കഥ മാത്രം പോരാ, തിരക്കഥ കൂടി വേണം. സീനുകൾക്കനുസരിച്ച് സംഭാഷണങ്ങൾ കൂടി വേണം. പ്രേക്ഷകനെ ഹരം കൊള്ളിക്കണം, ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വേണം, ഇഷ്ടപ്പെടുത്തണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുവാൻ ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഫ്രണ്ട് ഉണ്ടായിരുന്നു കേന്ദ്രമന്ത്രി, എന്താ അയാളുടെ പേര്?
2: അങ്ങനെ മരിച്ചുപോയില്ലേ?
1: മരിച്ച അയാൾക്ക് പേരുണ്ടാവില്ല. മേനോനെ, മരിക്കുന്ന വരെ എന്നും ഡൽഹിന്ന് വിളിക്കും. ഞാൻ ഫോൺ എടുക്കുകയല്ല.
2: വലിയ ശല്യ.
1: ഡൽഹി പോവാൻ നമുക്ക് എവിടെ സമയം?
3: മരിച്ചിട്ടും പോയില്ല.
1: മരിച്ചിട്ട് പോവാത്തത് അന്ന് മാപ്രാണം കരയോഗത്തിന്റെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു.
3: ഞാൻ ഇവിടെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ ഈ ഇന്ത്യൻ എയർലൈൻസിന്റെ ആൾക്കാരെല്ലാം കൂടെ എന്നെ വന്നങ്ങ് പറഞ്ഞു.
1: എന്ത് പറ്റി?
3: അവർക്കും എനിക്കൊരു സ്വീകരണം തരണമെന്ന്. ഈ കൊല്ലം ഇന്ത്യൻ എയർലൈൻസിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത യാത്രക്കാരൻ ഞാനാണല്ലോ. പക്ഷെ എനിക്ക് സ്വീകരണത്തിനൊക്കെ എവിടെയാ നേരം?
1: വേണ്ടെന്ന് പറഞ്ഞു.
3: ഇനി നാട്ടിലെത്തി കരയോഗത്തിന്റെ പോലെ സ്വീകരണം കഴിഞ്ഞതിന് ശേഷമേ വേറെ സ്വീകരണം ഉള്ളൂ.
1: ഏത് കരയോഗം?
3: ഇവിടുത്തെ കരയോഗം.
1: ഞാൻ പ്രസിഡന്റായിട്ടുള്ള.
3: അതെ, നാട് കഴിഞ്ഞ എനിക്ക് മറുനാടുള്ളൂ. കരയോഗം എന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ എനിക്ക് ജീവനാ. നല്ലൊരു തുക ഇവിടുത്തെ കരയോഗത്തിന് സംഭാവന ചെയ്യണമെന്ന് ഞാൻ ബോംബെയിൽ വെച്ചേ തീരുമാനിച്ചതാ അല്ലേ? അപ്പോ കരയോഗത്തിന് സ്വീകരണം കഴിഞ്ഞ മറ്റുള്ളവർക്ക് ഡേറ്റ് കൊടുത്താൽ മതിയോ? ഇവർക്കൊക്കെ നിർബന്ധമാണെങ്കിൽ അങ്ങനെ. എന്താ കൈക്ക്?
1: ഏയ് ഒന്നുമില്ല.
3: അല്ല, ഞാൻ വന്നപ്പോ കൈ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു. വാദത്തിന് അസുഖമുണ്ടോ?
1: ഏയ് ഒന്നുമില്ല, ഷർട്ട് ചുഴിയാണ്ടിരിക്കാൻ.
3: ബോംബെയിലെ എനിക്ക് ആഴ്ചയിൽ രണ്ടും മൂന്നും സ്വീകരണം ഉണ്ടാവും. ഒരു തുക. വലിയ വലിയ ജഡ്ജിമാരും സിനിമാ താരങ്ങളും ഒക്കെ നമ്മളെങ്ങനെ അങ്ങോട്ട് പോഴത്തല്ലേ?
4: അല്ല, അവർ ചുമ്മാ പോഴത്തല്ലോ.
3: അതും ശരിയാ.
1: അല്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു സ്വീകരണത്തിന്റെ കാര്യം
4: ആലോചിച്ചില്ലായിരിക്കും. ഇനി ആലോചിച്ചാലും മതി. ഇന്ത്യയിലെ ഒരു വ്യവസായ പ്രമുഖൻ നാട്ടിൽ വന്നിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മനക്കേട്.
3: പക്ഷേ സ്വീകരണം ഗംഭീരമായിരിക്കണം, നാടൊന്ന് ഇളകണം. അപ്പോ കരയോഗത്തിന് നല്ലൊരു തുക സംഭാവന
5: ഏർപ്പാടായിക്കോളൂ.
3: അതാരൊക്കെയാ വർഗീസ്? പുറത്തൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ.
4: അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെയാ. ഇന്ന് വരുമെന്നറിയാലോ, ചടങ്ങണമെന്നായിരിക്കും.
3: ഓഹോ, പാവങ്ങൾ. എല്ലാവർക്കും എന്റെ വക ഒരു 100 രൂപ വെച്ച് കൊടുത്തേക്ക്.
4: അത് വേണോ?
3: വേണം.
4: ആരാ? ഇവിടെ വരുന്നവർക്കൊക്കെ 100 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. അത് വാങ്ങാൻ വേണ്ടി വന്നാണ്. ഈ 100 രൂപ ഡെയിലി കൊടുക്കുന്നുണ്ടോ? എല്ലാ ദിവസവും ഇങ്ങോട്ട് വരണോന്നറിയാനാ.
3: വേണ്ട, നടന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. മേൽവിലാസം തന്നെ അങ്ങോട്ട് അയച്ചുതരാം.
4: വളരെ ഉപകാരം. മേൽവിലാസം NP അംബുജാക്ഷൻ, മലയാള നോവലിസ്റ്റ്, അംബുജ് ടൈലേഴ്സ്, ടെമ്പിൾ റോഡ്, തായങ്കരി.
3: നോവലിസ്റ്റാണ്?
4: അതെ, നോവൽ എഴുതാത്ത സമയത്ത് ടൈലറാണ്. എന്റെ ഫസ്റ്റ് വർക്ക് ചിറകുടിഞ്ഞ കിനാവുകൾ. ഒരു കോപ്പി തരാം.
3: അയ്യേ, വേണ്ട വേണ്ട.
4: എന്താ, പുസ്തക അലർജിയാണോ?
3: ഒരു നോവലിസ്റ്റായി താൻ 100 രൂപയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത് കഷ്ടമായിപ്പോയി.
4: യഥാർത്ഥ കലാകാരൻ എന്നും പട്ടിണിക്കാരനാ. എന്നെ ഇന്ന് നിങ്ങൾ അംഗീകരിക്കില്ല, നാളെ ഞാൻ മരിച്ചു കഴിയുമ്പോ അനുശോചന സമ്മേളനം, പ്രതിമ ഉണ്ടാക്കൽ, അതൊക്കെ പോട്ടെ. ആ 100 രൂപ കിട്ടിയാൽ എനിക്ക് അങ്ങ് പോകായിരുന്നു.
3: ഇതെന്താ നോട്ടടിക്കുന്ന പ്രസ്സോ? താൻ ചെല്ലി, ഇവിടെ ആർക്കും രൂപയൊന്നും കൊടുക്കുന്നില്ല.
4: അപ്പൊ ആളുകൾ പറഞ്ഞതോ?
3: എനിക്ക് പറഞ്ഞതോട് പോയി വാങ്ങി.
4: അല്ല, ഒരു 100 രൂപ കിട്ടിയാൽ
3: ഒന്ന് സ്ഥലം വിടറോ.
4: ദേ എടോ പോടോ എന്നൊന്നും വിളിക്കണ്ട, ഞാനൊരു മലയാള നോവലിസ്റ്റാണ്.
3: കൈ ചൂണ്ടി സംസാരിക്കുന്നു.
4: ഒന്ന് പോടോ ആളെ.
3: എന്തിനാ സർ? ഇയാളൊരു ശല്യക്കാരനാ, പോരാത്തിൽ നോവലിസ്റ്റും.
4: കുഴപ്പമില്ല, കയറി വരണം മിസ്റ്റർ. എന്റെ നോവല് വായിച്ച ആളായിരിക്കും. നമസ്കാരം, ഞാൻ NP അംബുജാക്ഷൻ, മലയാള നോവലിസ്റ്റ്.
3: 100 രൂപ വേണം അല്ലേ?
4: അങ്ങനെ കേട്ടു. 200 ആയാലും കുഴപ്പമില്ല.
3: വരൂ, തരാം.
4: നല്ല വീട്.
3: നിനക്ക് രൂപ വേണം അല്ലടാ?
4: സാർ, രൂപ വേണ്ട, എനിക്ക് നോവൽ എഴുതാൻ നേരായി. ഞാൻ പോട്ടെ.
3: നിന്നോട് ആരടാ നോവൽ എഴുതാൻ പറഞ്ഞു?
4: ആരും പറഞ്ഞതല്ല, അറിയാതെ എഴുതി പോയതാണ്.
3: ഇനി നോവൽ എഴുതും.
4: അവിടുന്ന് പറയുന്നത് പോലെ ചെയ്യാം. ഞാൻ പോട്ടെ.
3: സൂക്ഷിച്ചു നോക്കിയേ.
4: എന്തോന്ന്?
3: ഈ മുഖം വല്ലപടിയുണ്ടോ?
4: സാറ് ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? കൊള്ളക്കാരനായിട്ട്
3: കണ്ടതുപോലെ തോന്നുന്നു. രാംബുജാക്ഷ, അത് തന്നെയല്ലേ നിന്റെ പേര്
4: ഇപ്പോഴും?
3: നിന്റെ പഴയ കുട്ടിശങ്കരനാടാ ഞാൻ.
4: ശങ്കു, നീയും
6: ഭഗവാനെ, ഞാൻ സ്വപ്നം കാണുകയാണ്. എന്റെ പൊന്ന് ശംഖു, എനിക്കൊരു പിടിയും കിട്ടിയില്ല. എന്നോട് ക്ഷമിക്ക്. നീയായിരുന്നു ബോംബെക്കാരൻ ലക്ഷപ്രഭു, നീയായിരുന്നു ഈ മാളിക വിലക്ക് വാങ്ങിച്ചത്. എടാ, നമ്മൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ. നിനക്ക് എന്നെ മനസ്സിലായി, എനിക്ക് നിന്നെ മനസ്സിലായില്ല. പണത്തിന്റെ കൂടെ നിന്റെ സൗന്ദര്യം വർദ്ധിച്ചു, അതുകൊണ്ടല്ലേ എനിക്ക് പിടികിട്ടാച്ചത്.
3: നീ പഴയ അംബുജാക്ഷൻ തന്നെ.

പക്ഷേ ഞാൻ പഴയ കുട്ടി ശങ്കരനല്ല, ശങ്കർദാസ്, കോടീശ്വരനായ ശങ്കർദാസ്. മനസ്സിലായോ? ഞാൻ പണ്ടത്തെ കുട്ടിശങ്കരനാണെന്ന് ഈ നാട്ടിൽ അറിയാവുന്ന ഒരേ ഒരാൾ ഇപ്പൊ നീ മാത്രം. എന്നുവച്ചാൽ നീ മാത്രമേ അറിയാൻ പാടുള്ളൂ എന്നർത്ഥം.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പ്രഭാത ചിന്തകൾ.
1: ഇംഗ്ലീഷിലൊരു കവിതയുണ്ട്, സ്മോൾ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ. ചെറിയ കാര്യങ്ങൾ മനോഹരങ്ങളാണ്. വളരെ ശരിയായ കാര്യമാണത്. ജീവിതത്തിൽ വലിയ കാര്യങ്ങളെക്കാൾ നമുക്ക് കൂടുതൽ സന്തോഷം തരുന്നത് ചെറിയ കാര്യങ്ങളായിരിക്കും. ഒരു പുഞ്ചിരി ഉതിർക്കുന്ന സന്തോഷം പൊട്ടിച്ചിരിയിൽ കിട്ടില്ലെന്ന് വരും. സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയുടെ ഒടുവിൽ ഗോപിക പറയുന്നു, എന്നെ തിരിഞ്ഞു നോക്കുന്നു, ഒരു സ്മിതമെനിക്കായി നൽകുന്നു, അതിൽ കൂടുതൽ മറ്റെന്താണ് വേണ്ടതെന്ന് അവർ ആത്മഗതപ്പെടുന്നു. മനുഷ്യജീവിതത്തെ ധന്യമാക്കുന്ന ചില മാത്രകൾ മാത്രമെന്ന് വയലോപ്പള്ളി പറയുന്നുണ്ട്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണ് എന്ന ആത്മാവിൽ ആയിരം സൗരമണ്ഡലം എന്നക്കിത്തം. സ്മോൾ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ. ഒന്നോർത്തു നോക്കൂ, കുട്ടിക്കാലം മുതലേ ഏറ്റവും കൂടുതൽ ആനന്ദമുണ്ടാക്കിയത് കൊച്ചു കൊച്ചു കാര്യങ്ങളായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ജീവിക്കാനുള്ള നെട്ടോട്ടത്തിൽ ഓടി വിയർത്ത് ടെൻഷനായി വൈകുന്നേരം വന്ന് കയറുമ്പോൾ നല്ലൊരു പുഞ്ചിരിയോടെയാണ് ഭാര്യ എതിരേൽക്കുന്നതെങ്കിൽ അതുണ്ടാക്കുന്ന സന്തോഷം എത്ര വലുതായിരിക്കും അല്ലേ? പോയ കാര്യമെന്തായി, ഒക്കെ ശരിയാകും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം എത്ര വലുതാണ്. വലിയ കാറ്റിനേക്കാൾ സുഖം പകരുന്നത് ഇളം കാറ്റായിരിക്കും. പെരുമഴയേക്കാൾ ഇഷ്ടം തോന്നുന്നത് നേർത്ത ചാറ്റൽ മഴയോടായിരിക്കും. ഒരു ചെറു താരക കാണുകെ ഇരുട്ടു മറക്കും, പുതുമഴ കാണുകെ വരൾച്ച മറക്കും എന്ന് കവയിത്രി. സത്യത്തിൽ മനുഷ്യർക്കിഷ്ടം ലാളിത്യമാണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പിന്നെ എന്തിനാണ് ഇത്രയും വലിയ കാര്യങ്ങളെടുത്ത് തലയിൽ വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായി മനുഷ്യൻ അധ്വാനശീലരാണ്. നവലോക സൃഷ്ടിക്ക് വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സ് മനുഷ്യനുണ്ട്. ലോകത്തെ സദാ പുതുക്കിക്കൊണ്ടേയിരിക്കും. അതിന് ബിസിനസ്സുകൾ ചെയ്യും, പദ്ധതികൾ നടപ്പിലാക്കും, ഉള്ള ഭാരമൊക്കെ എടുത്ത് തലയിൽ വയ്ക്കും. അതിനിടയിൽ കിട്ടുന്ന സന്തോഷത്തിന്റെ ചെറു തേൻ തുള്ളികൾ, അതാണ് ശരിക്കും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. അത് കിട്ടുമ്പോൾ അറിയാതെ അറിയാതെ മസ്തിഷ്കത്തിൽ ആനന്ദാമൈഡിന്റെ ലാവാപ്രവാഹമുണ്ടാകും. ഈ ആനന്ദാമൈഡ് എന്ന് വെച്ചാൽ പേര് പോലെ സന്തോഷാധിക്യം പ്രദാനം ചെയ്യുന്ന മസ്തിഷ്ക രാസപ്രഭാവമാണ്. ഒരു ചിരി കണ്ടാൽ അത് മതി എന്ന് കവിയെ കൊണ്ട് പറയിപ്പിച്ചത് ഈ രാസപ്രഭാവത്തിന്റെ ധന്യതയാണ്. വീടിനകത്തെ ഇത്തരം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മനസ്സിനെ കൂടുതൽ പ്രകാശമാനമാക്കും. ഏത് ജോലിയും അനായാസേന ചെയ്യാൻ അത് പ്രേരിപ്പിക്കും. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇതേക്കുറിച്ചറിയില്ല. അവർ പങ്കാളിയെ ചോദ്യം ചെയ്യും, ചന്ദ്രേട്ടൻ എവിടെയാ എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അസ്വസ്ഥതയുടെ കയങ്ങളിൽ അവർ ആണ്ടുപോകും. അതൊക്കെ തലച്ചോറിൽ വിരോധാമൈൻ ഉണ്ടാക്കും, വിരക്തിക്ക് കാരണമാകും. ചെറിയ ശല്യങ്ങൾ വലിയ വെറുപ്പുകൾക്ക് കാരണമാകും എന്നർത്ഥം. പലപ്പോഴും കുടുംബത്തിനകത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. ജോലിസ്ഥലത്തു നിന്ന് കൂടുതലും ലഭ്യമാകുന്നത് വലിയ വലിയ സന്തോഷങ്ങളാണ്. സാലറി, പ്രമോഷൻ, അതൊക്കെ വലിയ സന്തോഷങ്ങൾ തന്നെയല്ലേ? പക്ഷെ കുടുംബത്തിനകത്ത് ഓരോ ദിവസവും ലഭ്യമാകുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തലച്ചോറിൽ വലിയ തോതിൽ ആനന്ദമായി ഉണ്ടാക്കും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരവസരവും നഷ്ടപ്പെടുത്തി കളയരുത്. പരമാവധി പരസ്പരം ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എവിടെ പോയി, എന്തു ചെയ്യുകയായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു, എത്ര നേരമായി ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു, ഇത്രയും നേരം എവിടെ പോയി നിൽക്കുകയായിരുന്നു എന്നു തുടങ്ങിയ ഷാർപ്പായ ചോദ്യം ചെയ്യലുകൾ വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാക്കും എന്ന് മറന്നുപോകരുത്. എത്രത്തോളം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളെ കുറച്ചുകൊണ്ടുവരാൻ കഴിയുമോ അത്രത്തോളം സന്തോഷം മുറിക്കുള്ളിൽ നിറയും. അവിടം ചൈതന്യവത്താകും. കുട്ടികളും പൂക്കളും പൂമ്പാറ്റകളുമുള്ള ഉദ്യാനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടം വല്ലാത്തൊരു പ്രസരിപ്പോടെ എല്ലാവർക്കും ആനന്ദം പകർന്നു തരും. പക്ഷെ അതൊക്കെ എത്ര ലളിതവുമായിരിക്കുന്നു എന്ന് നോക്കൂ. പൂക്കളെ കാണുന്നതും അവയുടെ സൗരഭ്യം ആസ്വദിക്കുന്നതും ഇഷ്ടമില്ലാത്തവരായി ആരുണ്ടാകും? ചിത്രശലഭങ്ങൾക്ക് ഒരു പര്യായം പറഞ്ഞാൽ ഇഷ്ടശലഭങ്ങൾ എന്ന് പറയേണ്ടതായി വരില്ലേ? കുട്ടികൾ ആമോദത്തിന്റെ പ്രതിരൂപങ്ങളാണ്. അവരുടെ ലാളിത്യം ഹൃദയത്തെ ചേതോഹരമാക്കുന്നു. ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ നമുക്കിഷ്ടമാണ്. എന്നാൽ അതിലേറെ ഇഷ്ടവും സന്തോഷവും ഉണ്ടാക്കി തരുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളാണെന്ന് ഓർക്കുക.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്നു സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടുപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളും വൃത്തങ്ങളുമില്ല. ജീവിതത്തിന്റെ പാട്ടുകളാണവ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ. ജീവിതത്തിലെ സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയുമൊക്കെ ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വാട്സാപ്പ് ഗീതം. വാട്സാപ്പ് ഗീതം, ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ പാടിയയച്ച ഗാനങ്ങൾ കേൾക്കാം. വാട്സാപ്പ് ഗീതത്തിലൂടെ

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി സാംസ്കാരിക ഇടങ്ങൾ.
1: സാംസ്കാരിക ഇടങ്ങൾ, സാംസ്കാരിക പൈതൃകത്തിന്റെ ശേഷിപ്പുകൾ.

സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് ഫോറസ്റ്റ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തെ കുറിച്ച് കേൾക്കാം. തിരുവനന്തപുരത്ത് PTP നഗറിലാണ് ഫോറസ്റ്റ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്, അതായത് വനം വകുപ്പിന്റെ ഓഫീസ് ക്യാമ്പസിൽ. കേരളത്തിലെ വനങ്ങളെക്കുറിച്ചും വന്യജീവികളെക്കുറിച്ചും വ്യക്തവും വിശദവുമായ അറിവ് പകർന്നു നൽകാൻ ഈ മ്യൂസിയത്തിന് സാധിക്കുന്നു. പശ്ചിമഘട്ടം എന്തെന്നറിയാൻ ഈ മ്യൂസിയം നമ്മളെ സഹായിക്കും. പശ്ചിമഘട്ടത്തിലെ ജീവജാലങ്ങളെക്കുറിച്ചും സസ്യജാലങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള അറിവ് പ്രദാനം ചെയ്യാൻ മ്യൂസിയത്തിന് കഴിയുന്നു. കൃത്രിമമായി നിർമ്മിച്ച മാതൃകകളാണ് കൂടുതലും. എങ്കിലും സ്റ്റഫ് ചെയ്ത ഒരു കടുവയും രണ്ട് പുലികളും ആകർഷകമാണ്. മനുഷ്യരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട കടുവയുടെയും പുലികളുടെയും സ്റ്റഫ് രൂപങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്നു. പാൻജിയ എന്ന ഭൂഖണ്ഡത്തിൽ നിന്നും വേർപിരിഞ്ഞാണ് ഇന്ന് കാണുന്ന ഭൂഖണ്ഡങ്ങളൊക്കെയും ഉണ്ടായിരിക്കുന്നത് എന്ന ചരിത്രം പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്ന ഇടം അങ്ങേയറ്റം വിജ്ഞാനപ്രദമാണ്. നല്ലൊരു ഓഡിയോ വിഷ്വൽ സംവിധാനവും ഇവിടെയുണ്ട്. ദിനോസറുകൾ, ഇതര ജീവി വർഗ്ഗങ്ങൾ, മൺമറഞ്ഞുപോയ ജീവജാലങ്ങൾ എന്നിവയെല്ലാം വിഷ്വൽ സംവിധാനത്തിൽ തെളിയുന്നു. കേരളത്തിന്റെ സസ്യജാല ഭൂപടം മറ്റൊരു പ്രധാന ആകർഷണമാണ്. പല മരങ്ങളുടെയും സാമ്പിളുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. വാർഷിക വലയങ്ങൾ എന്ന് ചെറിയ ക്ലാസുകളിൽ പഠിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നേരിട്ട് കാണാനും അവയെങ്ങനെയാണ് മരങ്ങളിൽ രൂപപ്പെടുന്നതെന്ന് മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ ഇവിടെയുണ്ട്. ചന്ദനമരത്തിന്റെ ഒരു വലിയ വേരുപടലം വലിപ്പമേറിയ ഒരു ജാറിൽ സൂക്ഷിച്ചിരിക്കുന്ന കാഴ്ച കമനീയമാണ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രം, കാലാവസ്ഥ, ജീവജാലങ്ങളുടെ പട്ടിക തിരിച്ചുള്ള വിവരണങ്ങൾ തുടങ്ങി അങ്ങേയറ്റം പഠനാത്മകമായ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം, കാലാവസ്ഥ, ജീവജാലങ്ങളുടെ പട്ടിക തിരിച്ചുള്ള വിവരണങ്ങൾ തുടങ്ങി അങ്ങേയറ്റം പഠനാത്മകമായ ഒരു ഗവേഷണ കേന്ദ്രമാണ് ഫോറസ്റ്റ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം.

റഹ്മാനിയ, ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ. എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: വയലാർ രാമവർമ്മ ഗാനരചയിതാവായ ആദ്യ ചിത്രമായിരുന്നു കൂടപ്പിറപ്പ്. ഖദീജ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജെ ഡി തോട്ടാൻ സംവിധാനം ചെയ്ത ചിത്രം. മുതുകുളം രാഘവൻ പിള്ളയുടെ കഥ. സംഭാഷണം പോന്നിക്കര റാഫി. എച്ച് എസ് വേണുവിന്റെ ഛായാഗ്രഹണം. എൻ എസ് മണിയുടെ ചിത്രസന്നിവേശം. കലാസംവിധാനം കെ പി ശങ്കരൻകുട്ടി. അംബിക ആദ്യമായി നായികയായ ചിത്രം കൂടിയായിരുന്നു കൂടപ്പിറപ്പ്. ഒക്ടോബർ 10 തീയതിയായിരുന്നു കൂടപ്പിറപ്പ് പ്രദർശനത്തിനെത്തിയത്. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് കെ രാഘവൻ ഈണം പകർന്നു. ശാന്ത പി നായർ, കെ രാഘവൻ, എ എം രാജ, എം എൽ വസന്തകുമാരി എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. പ്രേംനസീർ, മുത്തയ്യ, ജി കെ പിള്ള, മുതുകുളം രാഘവൻ പിള്ള, ശ്രീനാരായണ പിള്ള, അംബിക, കുമാരി തങ്കം, അടൂർ പങ്കജം, ആറന്മുള പൊന്നമ്മ, രാമൻകുട്ടി, പി എ തോമസ് എന്നിവരായിരുന്നു കൂടപ്പിറപ്പിലെ അഭിനേതാക്കൾ. തിരശ്ശീലയിൽ ഇപ്പോൾ കേൾക്കാം കൂടപ്പിറപ്പ എന്ന ചിത്രത്തിലെ ഒരു ഗാനം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിദ്യ വരെയുള്ള വളർച്ച, നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതം ഒരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ. ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി, പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിലിരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി, ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്, നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര പ്രശ്നോത്തരിയാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: നിർജലീകരണം മൂലം ശരീരത്തിന് നഷ്ടമാവുന്ന ലവണം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: നിർജലീകരണം മൂലം ശരീരത്തിന് നഷ്ടമാകുന്ന ലവണം ഏതാണ്? ശരിയുത്തരം: 8891773219 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ, ഹൃദയത്തുടുപ്പുകൾക്ക് ദലമർമരങ്ങളുടെ താളം, കാതുകളിലെപ്പോഴും അജ്ഞാതമായ ഏതോ ആ

ആകാശവീതിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുടൽ നാദം, പനീർ പൂക്കളുടെ മണം, നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര നൊമ്പരമോ. പ്രിയതെ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണൻ ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം സൗമ്യവും ഹൃദ്യവുമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്ജലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതം ഏതെങ്കിലും ആവട്ടെ, മനസ്സ് നന്നാവട്ടെ. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. ആരോടും ദേഷ്യപ്പെടാതെ, അസ്വസ്ഥമാകാതെ, അനാവശ്യ ചിന്തകൾ കൊണ്ട് ഭാരപ്പെടാതെ സ്വതന്ത്രവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ಹರಿ ಮನ ಬಮ ಬದ ಬದಾರಿ ದದ ಹರಿ ಮರಿ ದದ ಬದಾರಿ ದದ ಬಮ ಗರಿ ಮಗರಿ ಪಮ ಬದ ಬದ.

打得稳稳的。

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നിങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ആശയമോ അഭിപ്രായങ്ങളോ പങ്കുവയ്ക്കുകയാണെന്ന് കരുതൂ. എന്നിട്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്നാണോ, അതോ അതുന്നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ സർവാത്മന സ്വീകരിക്കപ്പെടണമെന്നാണോ? സ്വയം വിശകലനം ചെയ്യേണ്ട കാര്യമാണത്. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം കളിവീട്. സംവിധാനം സിബി മലയിൽ, രചന ശശിധരൻ ആറാട്ടുവഴി, നിർമ്മാണം ദിനേശ് പണിക്കർ, ഛായാഗ്രഹണം ആനന്ദക്കുട്ടൻ, സംഗീതം മോഹൻ സിത്താര. അഭിനേതാക്കൾ ജയറാം, മഞ്ജു വാര്യർ, വാണി വിശ്വനാഥ്, ജഗദീഷ്, സുനിത, ഇന്നസെന്റ്, കൊച്ചിൻ ഹനീഫ, ജഗന്നാഥവർമ്മ, കൽപ്പന, കോട്ടയം ശാന്ത തുടങ്ങിയവർ.

0: പ്രസ്ഥാനവും ജൈതിക മുനിവരപുത്രരായുള്ള കുമാരന്മാരുമായി തമമായ കാളന്തീ നദി.
1: ഗുഡ് മോർണിംഗ് ഡോക്ടർ.
2: ഗുഡ് മോർണിംഗ് മഹേഷ്. ഗുഡ് ഈവനിംഗ്. എന്താ പ്രോഗ്രാം? ഫ്രീ ആണോ?
1: 5:30 ഹൗസിംഗ് ബോർഡിൽ ഡിസ്കഷൻ ഉണ്ട്. അറൌണ്ട് 7 o'clock ഫ്രീ ആവും.
2: ആ എനിക്ക് അപ്പൊ കാണാം. ഒരു സീരിയസ് പ്രോബ്ലം ഉണ്ട്. ആ തന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പാറും കൂടെ വിളിച്ചോ.

0: ഹലോ, ഇത് പാലോ ഐസ് മുട്ടായിയോ? ഇതിന്റെ മുമ്പിൽ കിടന്നിങ്ങനെ ബഹളം വെക്കണം തന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലല്ലേ.
1: ആളിറങ്ങി വരണ്ടേ സാറേ,
0: അതിനല്ലോ കോളിംഗ് ബില്ല് വെച്ചിരിക്കുന്നത്.
1: എനിക്ക് സ്വന്തമായിട്ടൊരു മണിയുള്ളപ്പ ഞാൻ എന്തിനാ സാറേ വല്ലവന്റെ മണി ഇപ്പൊ അടിക്കണം?
0: നിന്റെ മണി അടി, ഞാൻ നിർത്തിത്തരാം.
1: കൊച്ചു വെളുപ്പാൻ കാലത്ത് ആർക്കാടാ ഇത്ര അസുഖം? വായിക്ക് രുചിയായിട്ടൊന്നും ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? സാറായിരുന്നു, ഞാൻ വിചാരിച്ചു എന്റെ ഫാദറിനെ ആയിരിക്കും എന്ന്. മാസം ആദ്യം ആയതുകൊണ്ട് ഏത് നിമിഷവും പ്രതീക്ഷിക്കാമേ. വേഗം പാത്രം എടുക്കും സാറേ, 10-12 വീട് കയറി ഇറങ്ങാനുള്ളതാ.
0: പിന്നെ നാളെ മുതൽ ഇവന്റെ പാല് വേണ്ട, എത്രയാ കൊടുക്കണം എന്ന് കൊടുത്ത് പറഞ്ഞു വിട്ടത്.
1: എന്തു പറ്റി, ഇവൻ പാലിൽ കട്ടികൂട്ടാൻ മണ്ണരയോ പഴുതാരയോ വല്ലതും വളർത്തുന്നുണ്ടോ?
0: അതൊന്നും അല്ലെന്ന്, ഇവനൊരു മാനേഴ്സ് ഇല്ല.
1: അതുള്ള ഒരു പാലുകാരനെ തപ്പിപ്പിടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ജോലിക്കാരിയെ തപ്പിന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല.
0: ഇല്ലെങ്കിൽ വേണ്ട, 3 നേരം ആഹാരം പുറത്തുനിന്നല്ലേ, ഈ 1 നേരത്തെ ചായക്ക് വേണ്ടി മാത്രം ഇതിന് അടുപ്പ് വെത്തിക്കുന്നത്. ഇത് എന്നാ അസുഖം? തെണ്ടി.
1: സാറെങ്ങനെ ഇയാളുടെ ജോലി എന്ന് സാറേ? വലിയ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് അങ്ങയുടെ സ്ഥാപനത്തിലെ ജോലി രാജിവെച്ചിട്ട് ഇന്ന് തന്നെ ഞാൻ നിന്റെ കൂടെ വരാം. നീ എനിക്കൊരു പണി തരുമോ? എടാ, പാല് വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട, അതിന് എന്റെ ബോസിനെ വിമർശിക്കാൻ നിന്നാളുണ്ടല്ലോ. നിന്റെ ബൂത്ത് ഞാൻ പൂട്ടിക്കും. അല്ല, നാളെ മുതൽ ബൂത്തിൽ നിന്ന് പാല് മേടിച്ചോളാന്ന് പറയായിരുന്നു.
0: കൂടുതൽ വിസ്തരിക്കാൻ നിൽക്കാതെ വേഗം റെഡിയാവാൻ നോക്ക്. 8 മണിക്ക് കമലാസനന്റെ വീടിന്റെ കല്ലിടിയില്.
1: ഓ, ഞാനതങ്ങ് മറന്നു. ഇപ്പൊ റെഡിയാവാം. രാവിലെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാനും പാടാണ്. വയറ്റിൽ നിന്ന് പോയില്ലേലും വേണ്ടില്ല. കല്ലിടിയിൽ അറ്റുന്നില്ലെങ്കിൽ പിന്നെ വയറ്റിന് അകത്തോട്ട് വല്ലതും പോണ കാര്യം തഥൈവ.

0: Good morning, sir.
1: Good morning.
2: Good morning, sir.
1: Morning.
2: Good morning, sir.
1: Good morning.
2: May I come in, sir?
1: Yes. Revi, will you?
2: Revi, trade aisle poi. Corporation office kudi kairite varunnu parnju.
1: Approval ulla plans kodutha ichile.
2: Koduthu.
1: Anything else?
2: No, sir.
1: You can go.
2: Sir,
1: One
2: Mr. NKK menu vilichirunnu.
1: One second, please.
2: എന്താ സാർ ഇത്?
1: മറവിക്കുള്ള മരുന്ന്. ഓരോ ഗുളിക വീതം ഒരു മാസം കഴിച്ചാൽ മതി.
2: അത് പിന്നെ സാർ, ഒരു യൂഷ്വൽ എൻക്വയറി കോൾ മാത്രമായിരുന്നു അത്. അതുകൊണ്ട്
1: കോളിന്റെ ഗുണനിലവാരം ഞാൻ നിശ്ചയിച്ചോളാം. വെറുതെ വിളിച്ച് കൊഞ്ചാൻ അത് ലേഡീസ് ഹോസ്റ്റലിൽ ഒന്നുമല്ലോ. തിരിച്ചു വിളിക്കാൻ നമ്പർ തന്നിട്ടുണ്ടോ?
2: ഇല്ല, നേരിട്ട് വന്ന് കണ്ടോളാന്ന്. നാളെ സാർ ഇവിടെ ഉണ്ടാവുമെന്ന് അറിയാൻ വിളിച്ചതാ.
1: എന്നിട്ടാണ് ഒരു യൂഷ്വൽ കോൾ ആയിട്ട് കണക്കെഴുതിയത്? ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഇവിടുത്തെ കാര്യം മാത്രം ശ്രദ്ധിക്കുക. അതിനാണ് ഞാൻ കൃത്യമായിട്ട് ശമ്പളം തരുന്നത്. മനസ്സിലായോ?
3: എപ്പോഴായിരുന്നു? 8:55.
2: ഇത് രണ്ടാമത്തെ അല്ലേ?
3: എന്റെ അറിവിൽ ആദ്യത്തെ. ഇനി വേറെ ഉണ്ടോന്ന് അറിയില്ല.
4: കൺഗ്രാജുലേഷൻസ്. ആണോ പെണ്ണോ?
3: അത് പൂർത്തിയായാലേ പറയാൻ പറ്റൂ.
4: അപ്പൊ മാസം തികയാതെയാണോ പ്രസവിച്ചത്?
3: ആര് പ്രസവിച്ചു? കമലാസന മുതലാളിയുടെ കെട്ടിടത്തിന് തറക്കല്ലിട്ട കാര്യം പറഞ്ഞതാ 8:55. അത് മേലോട്ട് കെട്ടി വന്നാലേ ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റൂ.
4: ഓ, അത് ശരി. ഞങ്ങള് കരുതി ഉലകണ്ണാന്റെ ഭാര്യ പ്രസവിച്ചെന്ന്.
3: എന്റെ ആദ്യത്തെ മോൻ 8 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ പ്രസവ വേദന എന്റെ ഭാര്യയും ആശുപത്രി ചെലവിന്റെ ഓർമ്മ ഞാനും ഒന്ന് മറക്കട്ടെ. എന്നിട്ട് രണ്ടാമതൊന്നിനെ കുറിച്ച് ആലോചിക്കാം. അത് പോരെ മനോഹര. തരക്കേടില്ലാത്ത ഒരു തമാശ പറഞ്ഞിട്ട് എല്ലാവരും ചിരിച്ചല്ലോ. ഹാമ മാത്രം എന്താ ഹവാല കേസിലെ പ്രതിയെ പോലെ ഇരിക്കുന്നത്?
2: ചിരിക്കണമെന്നുണ്ട്. ഒരു കോൾ വന്ന കാര്യം പറയാൻ താമസിച്ചേനെ. ഓർമ്മക്കുറവിനുള്ള മരുന്നിനെ കുറിച്ച് എന്നാ. ഇനി ചിരിച്ചാൽ ചിരി നിർത്താനുള്ള മരുന്നിനെ കുറിച്ചാണ്.
3: അത്രേ ഉള്ളോ? കോൺക്രീറ്റിന് സിമെന്റിന്റെ റേഷ്യോ തെറ്റിച്ചതിന് ആത്മഹത്യയുള്ള മരുന്ന് അദ്ദേഹം എനിക്ക് കുറിച്ച് തന്നത്.
2: ഇത്ര നിസ്സാര കാര്യങ്ങൾ ഇങ്ങനെ ഇഷ്യൂ ആക്കാൻ തുടങ്ങിയാൽ ചുമ്മാതല്ല.
3: ആമയ്ക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട്?
2: 1300.
3: അതെല്ലാ മാസവും കൃത്യം 1-ാം തീയതി കിട്ടുന്നുണ്ടല്ലോ.
2: ഉണ്ട്.
3: എന്നാലേ കൂടുതൽ വർത്തമാനം പറയാ, ജോലി ചെയ്യാൻ നോക്ക്. അല്ലാതെ കൂടുതൽ വിപ്ലവം വിളമ്പാൻ നിന്നാലുണ്ടല്ലോ. ചൊറിച്ചിലിനുള്ള മരുന്ന് കുറിച്ചിരും. എം ഡി അല്ല ഞാൻ. അവനവന്റെ ഉത്തരവാദിത്വം മറക്കുകയും ചെയ്യും, സ്ഥാപനത്തിന്റെ ഉടമയെ വിമർശിക്കുകയും വേണം. അങ്ങനെ ഇപ്പൊ വല്ലവന്റെ ചെലവിൽ വിപ്ലവം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല.
4: പറച്ചിൽ കേട്ടാ തോന്നും ഈ പറഞ്ഞ ആൾ ഇതൊന്നും ചെയ്യുന്നില്ല.
3: ഞാൻ വിമർശിക്കും, എനിക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് കരുതി കണ്ട അണ്ടനും അടകോടനും ഒക്കെ വിമർശിക്കാൻ അങ്ങനെ മന്ത്രിയാ?
5: ഹലോ, എന്താ ഇവിടെ ബഹളം?
3: സാർ, ഇവിടെ ഹോളോ ബ്രിക്കിനാണോ ചുടുകലിനാണോ ബലം എന്ന് പറഞ്ഞൊരു ചെറിയ തർക്കം. ഹോളോ ബ്രിക്കിനാണെന്ന് ഒരു ഗ്രൂപ്പ്, ചുടുകലിനാണെന്ന് വേറൊരു ഗ്രൂപ്പ്. രണ്ടിനുമല്ല കരിങ്കല്ലിനാണ് ബലമെന്ന് ഞാൻ പറഞ്ഞു. എന്താ സാറിന്റെ അഭിപ്രായം?
5: ക്യാബിനിലേക്ക് വരൂ, ഉദാഹരണ സഹിതം ഞാൻ വിശദീകരിക്കാം.
3: എന്തെങ്കിലും അഡ്വൈസ് ചോദിക്കാനായിരിക്കും.
6: ഒരു മനഃശാസ്ത്രജ്ഞന് ഏറ്റവും വലുത് മനസ്സമാധാനമാണ്. ഇന്നും ഞാൻ ഒരു സ്ത്രീ ഹിപ്നോട്ടൈസ് ചെയ്തു. ഭർത്താവിനെ ക്രൂരമായി വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് അവളുടെ ഉപബോധ മനസ്സിൽ നിന്നും എനിക്ക് കിട്ടിയത്. ഹിപ്നോട്ടിക് നിദ്രയ്ക്ക് വിധേയമായവരിൽ 95% കാപട്യം കലർന്ന മനസ്സുകൾ ഉടമകളാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ എങ്ങനെ ഒരു പെണ്ണി വിവാഹം ചെയ്യും?
5: വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണിനെ ഹിപ്നോട്ടൈസ് ചെയ്യാരുന്ന പോരെ.
6: അയ്യോ, അത് പറ്റില്ല. ഏത് പെൺകുട്ടിയെ കണ്ടാലും എനിക്ക് ഹിപ്നോട്ടൈസ് ചെയ്ത് രഹസ്യങ്ങൾ ചോർത്താൻ തോന്നും.
5: എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ഡോക്ടർ. വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഇന്നസെന്റ് ആണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം മതി വിവാഹം എന്ന് വെക്കണം.
6: അത് ഉഗ്രൻ ഐഡിയ. ആ, ചോദിക്കാൻ മറന്നുപോയി. എന്താ മഹേഷിന്റെ പ്ലാൻ? പുതിയ ആലോചനകളൊന്നും വരുന്നില്ലേ?
3: ആലോചനകൾക്കൊന്നും ഒരു കുറവില്ല. പക്ഷെ അതിനൊക്കെ പച്ച കൊടി കാണിച്ചില്ലെങ്കിലും വേണ്ടില്ല. ഒരു പച്ച കർച്ചീഫെങ്കിലും പൊക്കി കാണിക്കണ്ടേ? എങ്കിൽ 7-ന്റെ അന്ന് കെട്ട് നടത്തി തരുന്നതായിരിക്കും ഞാൻ ഏറ്റു.
6: വെരി ബാഡ് മഹേഷ്.
5: പെണ്ണ് കെട്ടാൻ വൈമുഖ്യം കാണിക്കുന്ന ഡോക്ടറാണോ എന്നെ വിവാഹത്തിന് പ്രേരിപ്പിക്കുന്നത്? അതും എന്റെ ചരിത്രം മുഴുവൻ അറിഞ്ഞിട്ട്.
6: പ്രശ്നങ്ങൾ ഒഴിഞ്ഞുള്ള ജീവിതം ആർക്കും സാധ്യമല്ല. മഹേഷിന്റെ ചിന്താഗതിയുമായി പൊരുത്തപ്പെടുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിനെ അരട്ടിക്കൊണ്ടിരിക്കുന്ന ഭ്രാന്തമായ ഓർമ്മകൾ ഇല്ലാതാകും.
5: ആ, ഞാൻ ആലോചിക്കട്ടെ.
6: അങ്ങനെ ആരെങ്കിലും കിട്ടിയാ എന്റെ അടുത്ത് വരണം.
3: ഹിപ്നോട്ടൈസ് ചെയ്യാനായിരിക്കും.
6: ഹിപ്നോട്ടൈസിങ് മാത്രമല്ലടോ, വിവാഹ ജീവിതത്തെ കുറിച്ച് രണ്ടുപേർക്കും എന്റെ വകയായി ഒരു വിദഗ്ധോപദേശം, ഒരു കൗൺസിലിംഗ്.
5: ആദ്യം ഡോക്ടർ സ്വന്തം പ്രശ്നം പരിഹരിക്കുക, എന്നിട്ടാവാം മറ്റുള്ളവരുടെ കേസ് അറ്റൻഡ്
6: ചെയ്യുക. മഹേഷ് പറഞ്ഞ പ്രകാരം ടീച്ചർ അങ്കിളിനോട് എന്റെ ഭാവി വധുവിനെ ഹിപ്നോട്ടിസത്തിന് കൊണ്ടുവരാൻ പറയാം.
3: ഇത് പറഞ്ഞപ്പോഴാ ഓർത്തത്, എന്നെ ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്യാമോ ഡോക്ടർ?
5: അയ്യോ, അത് പറ്റില്ല. ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്ന ആൾക്കൊരു മിനിമം ബുദ്ധിയെങ്കിലും വേണം. ചെയ്യുന്ന ആൾക്കും

0: ഞാൻ അങ്ങേക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് സാർ?
1: കഴിഞ്ഞ 28 വർഷമായി വിദേശത്ത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് 2 പെമ്മക്കളാ ഉള്ളത്. കുട്ടികൾ വളർന്നതും പഠിച്ചതുമെല്ലാം സ്റ്റേറ്റ്സിലാണ്. മൂത്തവൾ എന്നെ പോലെ പരിഷ്കാരപ്രിയല്ല, എങ്കിലും അവൾ ഒരു സായിപ്പിനെ കിട്ടി അവിടെ തന്നെ സെറ്റിലായി. ഇളയവൾ തിങ്കിങ്ങിലും ഡ്രസ്സിംഗിലും ഒക്കെ വളരെ മോഡേണാ.
0: മമ്മിയെ പോലല്ലേ.
1: യൂസ് ദ ഫാക്ട്. യാമിനിയും അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സായിപ്പിനെ വാങ്ങിയത് അവിടെ തന്നെ സെറ്റിലാവും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എന്റെ കണക്കൂട്ടുകൾ അവൾ തെറ്റിച്ചളഞ്ഞു. അവളുടെ ലൈഫ് പാർട്ണർ അവിടെ നിന്ന് ആരും തിരക്കില്ല. പക്ഷെ സെറ്റിലാവുന്നത് കേരളത്തിൽ എവിടെയെങ്കിലും മതി എന്നുള്ള വാശിയിലാണ് അവൾ. വിചാരിക്കുന്ന കാര്യം സാധിച്ചല്ലാതെ പിൻവാങ്ങുന്ന സ്വഭാവക്കാരി അല്ല അവൾ. ചെറുപ്പത്തിലെ ഉള്ള ശീലമാ.
0: സ്വന്തം നാടിനോട് കൂറുണ്ടാവുക എന്നത് ഒരു കുറ്റമല്ലല്ലോ, അതൊരു ക്വാളിറ്റി അല്ലേ. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് സാറിനെയും പറഞ്ഞില്ലേ.
1: അതാണ് പറഞ്ഞു വരുന്നത്. എന്റെ മകളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഇവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു. ഇനി അവിടെ ഒരു വീട് വേണം. അതേപ്പറ്റി സംസാരിച്ചപ്പോ എന്റെ പല വെൽവിഷേഴ്സും താങ്കളുടെ പേരാണ് സജസ്റ്റ് ചെയ്തത്. താങ്കൾ വളരെ ബിസിയാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ സമയം വളരെ കുറച്ചേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് എനിക്കൊരു വീട് കെട്ടിത്തരണം.
0: ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. നമുക്ക് ഈ ആഴ്ച തന്നെ സൈറ്റ് കാണാം പോരെ.
1: എങ്ങനെയുണ്ട് സ്ഥലം?
2: എന്ത് വില കൊടുത്തു?
1: ഇവിടെ എന്ത് വില കൊടുക്കേണ്ടി വരും?
2: 85,000 to 1,00,000%. അതാണ് ഇപ്പോഴത്തെ റേഞ്ച്.
1: ആ ഏതാണ്ട് അത്രയൊക്കെ ആയി. 1 ഏക്കറിൽ കൂടുതലുള്ളതുകൊണ്ട് ചെറിയൊരു റിഡക്ഷൻ അത്രേ ഉള്ളൂ.
2: എന്തായാലും നന്നായി. മഹിയുടെ ഡിസൈനിങ്ങിൽ ഇവിടെ ഒരു വീട് വന്നാൽ സംഗതി കലക്കും.
1: ഉലഹന്നാനും മിസ്റ്റർ മഹേഷുമായിട്ട് എങ്ങനെയാ?
2: എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ചക്കരയും ഈച്ചയും പോലെയാ. പക്ഷെ ആ ബന്ധം പ്രൊഫഷണൽ ഇല്ല കേട്ടോ. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ, അതുകൊണ്ടാ എനിക്ക് അവിടെ ജോലി തന്നത്. കൂടെ തന്നെ താമസിക്കാൻ ഒരുപാട് നിർബന്ധിച്ചു. സ്ഥാപനത്തിന്റെ MD അങ്ങനെ ശമ്പളക്കാരനും ഒന്നിച്ച് താമസിക്കുന്നത് പശുവിനെയും ആടിനെയും ഒരു തൊഴുത്തിൽ കെട്ടുന്ന പോലെ തന്നെ അഭംഗിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പിന്മാറി.
1: അല്ലെങ്കിൽ തന്നെ ഫാമിലിയായിട്ട് താമസിക്കുമ്പോ അതൊരു ഡിസ്റ്റർബൻസ് അല്ലേ?
2: അയ്യോ, മഹേഷ് അവിടെ തനിച്ചാ. അച്ഛനമ്മയും ജീവിച്ചിരിപ്പില്ല, പുള്ളിക്കാരൻ ഒറ്റ മോനാ.
1: ഓ ഐ സി. മിസ്റ്റർ ലഹനാന്റെ ഫാമിലി
2: നാട്ടില. വൈഫിനെയും കൊണ്ടുവന്ന് നല്ലൊരു വീടെടുത്ത് താമസിക്കാൻ മഹി ഒരുപാട് നിർബന്ധിച്ചതാ. അവളവിടെ നാട്ടിൽ നിന്നാ മതിയെന്ന് ഞാൻ ശാഠ്യം പിടിച്ചിട്ടാ.
1: അതെന്താ മിസ്റ്റർ ഉലഹനാനും ഫാമിലി തമ്മിൽ എന്തെങ്കിലും?
2: ഏയ് ഒന്നുമില്ല, അവള് വന്നാലാണ് പ്രോബ്ലം. ഈ കന്നിനെ കയം കാണിക്കാൻ പാടില്ലെന്നല്ലേ പഴമക്കാര് പറയാറുള്ളത്. നാട്ടും പുറത്തായിട്ട് എന്നെ അവളുടെ ചെലവ് താങ്ങാൻ പറ്റുന്നില്ല. ഇനി നഗരത്തിൽ എങ്ങാനും കൊണ്ടുവന്നാല് അതിനെ പോറ്റണമെങ്കിൽ ഞാൻ ഏതെങ്കിലും ഓഹരി കുംഭകോണത്തിലും ചെന്ന് പെടേണ്ടി വരും സാർ.
1: അത് ശരിയാ. ഭാര്യമാർ അഡ്ജസ്റ്റബിൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്? ആ എങ്ങനെയുണ്ട് മിസ്റ്റർ മഹേഷ് സൈറ്റ്?
0: കൊള്ളാം. നെക്സ്റ്റ് മൺഡേ ഞാൻ ഒരു റഫ് ഡിസൈൻ കാണിക്കാം.
1: ആ വരയ്ക്കുന്നതിന് മുമ്പ് എന്റെ മകളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്ന നന്നായിരിക്കും. അവൾക്ക് വേണ്ടിയിട്ടുള്ള വീട് മാത്രമല്ല അവള് ഡ്രോയിങ്ങിലും പെയിന്റിങ്സിലും ഒക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. അവൾക്ക് എന്തൊക്കെ സജഷൻസ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു.
0: മകൾ ഇനി അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഉണ്ടോ? വീട് പണി ഉടനെ വേണമെന്ന് സാർ തന്നെയല്ലേ പറഞ്ഞത്.
1: മോളി ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. ഈ ഒരു ആവശ്യം പ്രമാണിച്ച് തൽക്കാലം ഇവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിരിക്കാം.
2: ആയിക്കോട്ടെ, നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാം.
0: സാർ പൊക്കോളൂ, ഐ വിൽ ഫോളോ യു.
1: ഓ യെസ്.
2: മഹേ, ഈ സ്ഥലത്തിന്റെ ആംഗിൾ ഓഫ് എലിവേഷൻ അനുസരിച്ച് ഇതിന്റെ പ്ലിൻത്ത് ഏരിയയുടെ ഡെവലപ്മെന്റിന്റെ ഒരു
0: ഡിസ്കഷനിൽ നിന്റെ സൂപ്പർവിഷൻ വേണ്ട. സൈറ്റ് സൂപ്പർവൈസറുടെ ഷൈൻജിയിലേക്ക് വീട് പണി തുടങ്ങിയിട്ട് മതി.
2: പണി തുടങ്ങിയാ പിന്നെ സിമെന്റിന്റെ ഇഷ്ടപ്പൊടിയുടെയും നടുവിൽ നിന്ന് എങ്ങനെ ഷൈൻ ചെയ്യുന്ന മഹി പറയുന്നേ? ഷത്ത് മുഴുവൻ പൊടിയാവത്തില്ലേ?
0: എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നാളെ മുതൽ നീ എന്റെ കസേര കയറി ഇരിക്കും.
2: അങ്ങനെ ഒരു മോഹം എനിക്കില്ല. മഹി ഇല്ലാഞ്ഞപ്പോ ഇന്നലെയും കുറെ നേരം ഞാൻ ആ കസേര കയറി ഇരുന്നതാ.
0: എന്നാ പിന്നെ ഇന്ന് കുറെ നേരം നീ ഇവിടെ നിക്ക്.
2: ഓട്ടോ പോലും കിട്ടാത്ത ഏരിയയാണിത്. പറഞ്ഞു
3: ായിരുന്നു ഞാൻ കരുതിയ പിച്ചക്കാരനായിരിക്കുന്ന.
1: അയാൾ വന്നില്ലേ?
3: ഇല്ല.
1: ഇവക്ക് പോർട്രേറ്റ് പെയിന്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ഒരു പിച്ചക്കാരനെ ഏർപ്പാടിയിരുന്നു.
3: 200 rupees കൊടുക്കാന്ന് പറഞ്ഞതാ. തെണ്ടി തിന്നുന്നവനെ തെണ്ടി തിന്നല്ലേ പറ്റൂ.
1: പ്രശ്നമാക്കണ്ട, നമുക്ക് മറ്റവളെ തപ്പാം. സോറി, പരിചയപ്പെടുത്തില്ലല്ലോ.
3: ആർക്കിടെക്ട് മഹേഷ്വനല്ലേ. ഹലോ.
1: നീ ആവശ്യപ്പെട്ട പോലെ ആളെ ഞാൻ നിന്റെ കസ്റ്റഡിയിൽ എത്തിച്ചിട്ടുണ്ട്. നിന്റെ വീട് എങ്ങനെ ഇരിക്കണമെന്ന് നീ തന്നെ തീരുമാനിക്കും.

വരൂ, നമുക്ക് എന്റെ റൂമിലിരുന്ന് സംസാരിക്കാം. മഹേഷ് കയറി വരൂ.

0: യാമിനിയുടെ വീടിന്റെ പ്ലാൻ ആയിരിക്കും. ഡിസ്കഷന്റെ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ.
1: വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. സ്വന്തം വീടിനെ കുറിച്ച് ഇത്രയും മുൻധാരണയുള്ള ഒരാളെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല.

0: പ്ലാനാ വരച്ചു വെച്ചിരിക്കുന്നത്. ആംഗിൾ ഓഫ് എലിവേഷൻ ഒന്നും ഒട്ടും ശരിയല്ല. ഞാനാണെങ്കിൽ ഡയമണ്ട്സ്
1: പോയില്ലേ.

0: യാമിനിയുടെ ഐഡിയാസും റിക്വയർമെന്റ്സ് ഒക്കെ ഈ പ്ലാൻസിൽ വന്നിട്ടില്ലേ?
1: ഷുവർ, സത്യം പറഞ്ഞ എന്റെ ഭാവനയ്ക്ക് ഇത്ര സൗന്ദര്യം കൈവരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല.
0: ഐഡിയ മുഴുവൻ യാമിനിയുടേതാണ്, ഞാൻ അതിനൊരു മെഷർമെന്റ് നൽകിയെന്നുള്ളൂ.
1: നോ നോ, എന്റെ വീട് എങ്ങനെയായിരിക്കണം എന്ന് മഹേഷ് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു.
0: ഏതാ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞില്ല?
1: മൂന്ന് വീടിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ മൂന്ന് സെലക്ട് ചെയ്തേനെ. എനിക്ക് ഇത് മതി.
0: സത്യത്തില് ഈ ഡിസൈനിലും കൺസ്ട്രക്ഷനിലും ഒന്നും അല്ല കാര്യം. കാഴ്ചയിൽ എത്ര ഭംഗി ഉണ്ടായിരുന്നാലും 10 ലക്ഷമോ 10 കോടിയോ മുടക്കി വീട് പണിതാലും അതിനകത്തുള്ള ജീവിതം നമ്മൾ ഭാവനയെ കാണുന്നത് പോലെ ചിട്ടയാർന്നതും ആത്മാർത്ഥത നിറഞ്ഞതും ആയാലേ വീടിന് ഒരു ആത്മാവ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് വെറുതെ ഇഷ്ടക്കെട്ടല്ലേ?
1: You are right.

0: മഹിക്ക് ഇത് വേണോന്ന്. യാമിനി മേനോനല്ലേ?
1: അതെ.
0: ഞാൻ ഉലഹന്നാൻ, ഫാദറിന്റെ പേര് യോഹന്നാൻ, ഇവിടുത്തെ സൈറ്റ് സൂപ്പർവൈസറാ. ഡാഡിയോട് ചോദിച്ചാ എന്നെ കുറിച്ച് അറിയാൻ പറ്റും.
1: ഡാഡി പറഞ്ഞിട്ടുണ്ട്.
0: കണ്ടാ ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ യാമിനിക്ക് എന്നെ അറിയാൻ പറ്റുമെന്ന്?
2: നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ വിളിച്ചില്ലല്ലോ.
0: ഈ ബ്ലൂ പ്രിന്റ് പാർട്ടിക്ക് കൊടുത്തേക്കട്ടെന്ന് ചോദിക്കാൻ.
2: അത് ഞാൻ ഭാമയെ അറിയിച്ചിട്ടുണ്ട്.
0: എന്നിട്ട് ഭാമ എന്റെ അടുത്താനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. മേ ബി കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക്. ഓക്കെ, നിങ്ങൾ സംസാരിച്ചിരിക്കും, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി.
2: നീ പോയി രണ്ട് ചായ
0: കൊണ്ടുവരാം, ഓഫീസ് പോയി ഏർപ്പാട് ചെയ്യാം.
3: മഹേഷിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം?
1: വെരി സ്മാർട്ട്, പങ്ച്വൽ, പ്രൊഫഷണൽ ഡെഡിക്കേറ്റഡ്, ലൈഫിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട്. മൊത്തത്തിൽ ഒരു 60-65 മാർക്ക് കൊടുക്കാം.
3: മഹേഷിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഉലഹന്നാൻ, അയാൾ എന്നെ വന്ന് കണ്ടിരുന്നു. മഹേഷ് ഇവനെ കൊണ്ട് നിന്നെ വിവാഹം ചോദിച്ചാൽ എന്താന്ന് അയാൾക്കൊരു ആലോചന.
1: ഡാഡി എന്ത് പറഞ്ഞു?
3: നിന്നോട് ചോദിച്ചിട്ട് അറിയിക്കാന്ന്. മഹേഷിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. പരിചയപ്പെട്ടിടത്തോളം പ്രൊസീഡിയർ കൊള്ളാമെന്ന എനിക്ക് തോന്നുന്നത്. എന്താ വിവാഹ കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കുമ്പോഴൊക്കെ നീ ഇങ്ങനെ ചിരിക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്തത്?
1: എങ്ങനെ ചിരിക്കാതിരിക്കും? മാക്സിമം 60-65% മാർക്ക് കൊടുക്കാവുന്ന ഒരു പുരുഷനെ എനിക്ക് വേണ്ടി കണ്ടെത്താൻ ഡാഡിക്ക് കഴിഞ്ഞുള്ളൂ. 85% വരെ കൊടുക്കാവുന്ന എത്രയോ സായിപ്പന്മാര് അവിടെ എന്റെ പുറകെ നടന്നതാ.
3: നിന്റെ കാഴ്ചപ്പാടിൽ 100% മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരാളെ ഈ പൂലോകത്ത് കാണാൻ പറ്റില്ല.
1: അയ്യോ, 100% വേണ്ട, എന്നാലും ഒരു 90-95 വേണ്ടേ?
3: നിന്നോട് സംസാരിക്കാൻ ഞാൻ ആണല്ല. കല്യാണക്കാരും ഇനി മിണ്ടാനും പോണില്ല.
1: ചൂടാകാതെ മിസ്റ്റർ മേനോൻ, അങ്ങേർക്ക് ഇങ്ങനൊരു മോഹമുള്ള കാര്യം ഞാൻ ഇപ്പോഴല്ലേ അറിഞ്ഞത്. വരനെന്ന നിലയിൽ ഞാനൊന്ന് മഹേഷിനെ ഇന്റർവ്യൂ ചെയ്ത് നോക്കട്ടെ. എന്തെങ്കിലും ഗ്രേസ് മാർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാം.
2: നിന്നോട് ആര് പറഞ്ഞു ആലോചന നടത്താൻ?
0: ആലോചിച്ചെന്നല്ലേ ഉള്ളൂ, വേണ്ടെങ്കിൽ വേണ്ട.
2: എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്.
0: മഹിക്ക് ആ കുട്ടിയോട് താല്പര്യം ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. എല്ലാ കാര്യത്തിലും നിന്റെ സങ്കല്പങ്ങളുമായി പൊരുത്തപ്പെടുമെന്നും തോന്നി.
2: പൊരുത്തപ്പെടും, താല്പര്യമുണ്ട്, അതിന് നിന്റെ ഒത്താശയൊന്നും എനിക്ക് ആവശ്യമില്ല. കഴിഞ്ഞത് ഇത്ര പെട്ടെന്ന് നീ മറന്നോ.
0: സോറി, നിന്റെ നന്മ മാത്രമേ ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാ വീണ്ടും ഒരു അവിവേകം കാണിച്ചത്. ഇനി ഒരിക്കലും നിന്റെ പേഴ്സണൽ മാറ്റേഴ്സിൽ ഞാൻ ഇടപെടില്ല.
2: മേനോനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോ?
0: സാവധാനം പറയാമെന്ന് കരുതി. എത്രയായാലും കുറെ ഉയർന്ന ചിന്താഗതിക്കാരല്ലേ, അവർക്കതൊരു പ്രശ്നമാവില്ലെന്ന് എനിക്ക് തോന്നുന്നു.

0: ഹലോ,
1: യാമിനിയാണ്. മഹേഷിന്റെ ഒരു ഫയൽ എന്റെ മനസ്സിന്റെ മേശപ്പുറത്ത് പരിഗണന കാത്തു കിടക്കുന്നു.

0: ക്വറി എന്തെങ്കിലും എഴുതുന്നതിന് മുമ്പ് നേരിട്ടൊന്ന് സംസാരിക്കണം. എപ്പോഴാ സൗകര്യം?
1: അത് അതൊരിക്കലും സാങ്ഷൻ ആവാൻ സാധ്യതയില്ലാത്തൊരു ഫയലാ. തിരിച്ചയച്ചോളൂ.
0: എന്താ പ്രോബ്ലം?
1: ഞാൻ വിവാഹിതനാണ്. ഐ ആം ഓൾറെഡി മാരിഡ്.

0: നവദമ്പതികളെ, സഹപ്രവർത്തകരെ, നമ്മുടെ ബോസ് വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച് കഴിഞ്ഞു. അദ്ദേഹത്തിന് ഭാര്യയായി കിട്ടിയിരിക്കുന്നത് വലിയ ഒരു കലാഹൃദയത്തിന് ഉടമയായ ശ്രീമതി മൃദുലയാണ്. ഈ അവസരത്തിൽ മറ്റൊരു പ്രധാന വ്യക്തിയെ കൂടി നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പരിചയപ്പെടുത്തുവാനുണ്ട്. മഹേഷിന്റെ ഭാര്യാ പിതാവായ ശ്രീ ചിറ്റേടത്ത് മാധവൻ നായർ. ഗാന്ധിയൻ പാരമ്പര്യം അണുവിട വിടാതെ ആദർശം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്ന പ്രകൃതി സ്നേഹിയും മധ്യവർജന ഫോറത്തിന്റെ പ്രസിഡന്റും തികഞ്ഞ ഗാന്ധിയനുമായ ശ്രീ മാധവൻ നായർ സ്വന്തം ചർക്കയിൽ സ്വയം നൂൽക്കുന്ന നൂൽ കൊണ്ട് നെയ്യുന്ന വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാറുള്ളൂ എന്ന നഗ്നസത്യം നിങ്ങൾ അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട്.
1: സുഹൃത്തുക്കളെ, ജാലിയൻ വാലാബാഗിലെ ദുരന്തം
0: പ്രിയമുള്ളവരെ, എല്ലാ കാര്യങ്ങളിലും അന്തസാർന്ന ചിട്ടയും വൃത്തിയും ആഗ്രഹിക്കുന്ന മഹേഷിന്റെ ജീവിത വീക്ഷണവും മിസ്സിസ് മൃദുല മഹേഷിന്റെ ചിലങ്കയുടെ നൂപുര ധ്വനിയും ചേർന്ന് മഹേഷിന്റെ ഗൃഹത്തിന് ഒരു പുതിയ ക്ലാസിക്കൽ ടച്ച് കൈവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അടുത്തതായി
1: സുഹൃത്തുക്കളെ, ദണ്ഡിയാത്ര
0: എല്ലാവരും പോയിട്ട് മതി. ഈ സ്ഥാപനത്തിലെ സ്റ്റാഫ് അംഗങ്ങളുടെ വകയായ ഒരു സ്നേഹോപഹാരം നവദമ്പതികൾക്ക് നൽകുന്നതിനായി അക്കൗണ്ടന്റ് ശ്രീ മനോഹരനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു.
2: അപ്പോ അച്ഛൻ പോവാൻ തന്നെ തീരുമാനിച്ചല്ലേ?
1: പോകാതെ പറ്റില്ല മോനെ.
2: അച്ഛൻ ഇവിടെ നിന്ന് എന്താ?
0: മരുമോൻ പറഞ്ഞൊരു കാര്യമുണ്ട് മാഷേ, ഇവിടെ താമസിച്ചാല് അടിക്കടി സെക്രട്ടേറിയറ്റ് പഠിക്കല് നിരാഹാരവും സത്യാഗ്രഹവും ഒക്കെ നടത്തി നല്ല സുഭിക്ഷമായിട്ട് കഴിയാം.
3: അച്ഛന്റെ കാര്യം അച്ഛൻ നോക്കിക്കോളും. പാട് നോക്ക്.
1: വേണ്ട മോളെ, മഹാത്മാരെ പറ്റി പറയാൻ അണികൾക്ക് അവകാശമുണ്ട്. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഇനി ഉണ്ടോ വല്ലതും പറയാൻ? ഇനി ഞങ്ങൾക്ക് ഇത്തിരി ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കാനുണ്ട്. നീ ഇവിടെ തന്നെ നിന്നാ മതി. വാ മോനെ. പിന്നെ ചില സമയത്ത് എന്റെ മോളുടെ പ്രവൃത്തി കണ്ട ഇവള് ചിറ്റേടത്ത് മാധവൻ നായരുടെ മകള് തന്നെയാണോന്ന് നിനക്കൊരു സംശയം തോന്നിയേക്കാം. സംശയിക്കണ്ട, അത് അവളുടെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ക്ലിയർ ചെയ്തതാ. ഈ വാശിയും മുൻശുണ്ടിയും സ്വല്പം കൂടുതലാ. അങ്ങനെ വരുമ്പോ ലാത്തി പ്രയോഗവും ചൂരൽ പ്രയോഗവും ഒന്നും വേണ്ട. ഈ താടിമതെ ചക്കി ചക്കി ഒരു തട്ട് കെട്ടിയാ മതി. അങ്ങനെയാണ് അവളുടെ അമ്മയുടെ ചുണ്ടി ഞാൻ നിർത്തിയത്.
2: അതൊന്നും സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം.
1: ആ പിന്നെ പോകാതിരിക്കാൻ പറ്റാഞ്ഞിട്ടാ ഈ വെള്ളിയാഴ്ച തന്നെ എറണാകുളത്ത് 3 നിരാഹാര സത്യാഗ്രഹം ഉണ്ട്. കോഴിക്കോട് വേറെയും.
2: അല്ല, ഇങ്ങനെ സ്ഥിരമായിട്ട് പട്ടിണി കിടക്കുന്നത് ശരീരത്തിന് ക്ഷീണമല്ല അച്ഛ?
1: എന്നെ കണ്ടിട്ട് അങ്ങനെ ഒരു ക്ഷീണം തോന്നുന്നുണ്ടോ?
2: ഏയ് അതില്ല.
1: ആ അതൊരു ട്രേഡ് സീക്രട്ടാ മോളെ. അച്ഛൻ ഇറങ്ങണു. അപ്പൊ ശരി എന്നാ.
2: ഓ ഉലഹു, അച്ഛനെ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്തേ.
0: ശരി. ആ ബൈ.
1: വേണ്ട വേണ്ട വേണ്ട.
2: സമയത്രയെന്ന വിചാരം, ഉറങ്ങണ്ടേ?
3: ഇതൊന്ന് കഴിഞ്ഞോട്ടെ ചേട്ടാ, പത്മ സുബ്രഹ്മണ്യത്തിന്റെ പെർഫോമൻസാ.
2: എന്റെ പ്രിയതമ നല്ല അസലായിട്ട് നൃത്തം ചെയ്യുമ്പോ ഞാൻ ഈ തീപ്പെട്ടിക്കൂട്ടിലെ ഡാൻസിന് വേണ്ടി എന്തിനാ ഉറപ്പൊഴിക്കുന്നത്?
3: ഞാൻ എന്നും അസലായിട്ട് നൃത്തം വെക്കണെങ്കിലേ ഇതൊക്കെ കണ്ടേ പറ്റൂ.
2: ഓ, ഇതിന് വലിയ ഗവേഷണത്തിന് ആവശ്യമൊന്നുമില്ല. എന്റെ ഭാര്യക്ക് നന്നായിട്ട് നൃത്തം അറിയാം. അത് ഇടയ്ക്കൊക്കെ ഒന്ന് ആടിക്കണ്ട് ആസ്വദിക്കാൻ ഭർത്താവിനും കഴിയുക. അതിനീ പഠിച്ചേക്കത്തിന് ധാരാളം മതി.
3: വൈദ്യുതി
2: അമൂല്യമാണ്, അത് പാഴാക്കരുതെന്നാണ് വൈദ്യുതി ബോർഡിന്റെ പരസ്യം തന്നെ.
4: വരാൻ പോകുന്ന തിരുണ്ട നാളുകളാണ്.
2: എന്തിനാ ലൈറ്റ് ഓഫ് ചെയ്ത്?
3: അമൂല്യമാണ് വൈദ്യുതി, പാഴാക്കരുത്.
2: എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്.
3: കണ്ണു കാണാൻ മതി വെളിച്ചം, കാത് കേക്കാനേ വെളിച്ചം നിർബന്ധമില്ല.
2: ഓ, അച്ഛൻ പറഞ്ഞ എത്ര ശരിയാ. ചുണ്ടി മൂക്കത്ത് മാത്രല്ല, ബുദ്ധിക്കും ഉണ്ട് ചുണ്ടി.
3: കണക്കായി പോയി.
2: അതെ, ഈ ഹണിമൂണും വിരുന്നും ഒക്കെ മൃദുവിന് ബോറായി തുടങ്ങിയില്ലേ?
3: ഏയ് നല്ല രസല്ലേ, ഒന്നും അറിയണ്ട. നമ്മള് ഫ്രണ്ട്സിന്റെയും ബന്ധുക്കളുടെയും വീട്ടിലങ്ങോട്ട് കേറി ചെല്ലണ്ട താമസം. ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ എന്തൊക്കെയാ വേണ്ടേ? ഇതൊക്കെ നമുക്ക് ഇപ്പോഴല്ലേ എൻജോയ് ചെയ്യാൻ പറ്റൂ. നമുക്ക് കുറച്ചു കാലം കൂടെ ഇങ്ങനെ കറങ്ങി നടക്കാന്നേ.
2: എനിക്ക് ശരിക്കും മടുത്തു. ഈ നാണം കെട്ട ഏർപ്പാടിന് ഇനി ഞാനില്ല. നാളെ മുതലെങ്കിലും നമ്മുടെ അടുപ്പിൽ തീ പോകുന്നൊന്ന് കണ്ടാ മതിയായിരുന്നു. പാത്രങ്ങളോ സാധനങ്ങളോ വല്ലതും പോരാത്തുണ്ടെങ്കിൽ പറ. നമുക്ക് നാളെ തന്നെ വാങ്ങാം.
3: അതൊക്കെ ജോലിക്കാരി വന്നിട്ട് മതിയെന്നേ.
2: ജോലിക്കാരി?
3: ആ, ഞാൻ അച്ഛനോട് പറഞ്ഞയച്ചിട്ടുണ്ട്, അവിടുന്ന് ആണെങ്കിൽ ഇങ്ങോട്ട് അയക്കാൻ.
2: ഇവിടെ ജോലിക്കാരിയെ നിർത്തുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല.
3: ചേട്ടനൊന്ന് ഫാസ്റ്റ് ഫുഡ് മതിയെങ്കിൽ വേണമെന്നില്ല. എനിക്ക് ഈ അടുക്കളയിൽ ഏർപ്പാടൊന്നും അറിയത്തില്ല. 8 വയസ്സിൽ അമ്മ മരിച്ച പിന്നെ ഹോസ്റ്റലിലും ബോർഡിംഗിലും അല്ലായിരുന്നു ജീവിതം. അവിടെ ഇതൊക്കെ ആരാ പഠിപ്പിച്ചേരാൻ?
2: ഇതിലെന്തോന്ന് ഇത്ര പഠിക്കാൻ? ആർക്കും ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അരി കഴുകി കുക്കറിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ചോറ് റെഡി. പിന്നെ മെഴുക്ക് വരട്ടി, തോരൻ, സാമ്പാറ്, ഓംലെറ്റ്, ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ. മീൻകറിയുടെ കൂട്ട് അല്പം പ്രയാസമാണെങ്കിലും ഫ്രൈ ഈസിയാ. ആദ്യമൊക്കെ ഇത്തിരി ടേസ്റ്റ് കുറഞ്ഞിരിക്കും, ഒരാഴ്ച കൊണ്ട് ശരിയാക്കാവുന്നല്ലേ ഉള്ളൂ.
3: 400 കൊടുത്താ നല്ല കൈപ്പുണ്ണുള്ള അടുക്കളക്കാരികൾ കിട്ടുമ്പോ നമ്മൾ എന്തിനാ വെറുതെ രുചിയില്ലാത്ത ഫുഡ് കഴിക്കുന്നേ? മാത്രമല്ല, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ വിലയേറിയ സമയം അടുക്കളയിൽ വെറുതെ പാഴാക്കാനുള്ളതാണോ? ആ സമയത്ത് ഒന്നുമില്ലെങ്കിലും 2 പുസ്തകങ്ങളും വായിക്കാം. ഇവിടെ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങിയാൽ എന്താന്ന് ആലോചിക്കാൻ ഞാൻ. ഒരു 10 കുട്ടികളെ കിട്ടിയാ മാസം ഒരു 2000 രൂപയെങ്കിലും കിട്ടില്ലേ? ഇക്കാലത്ത് ഭാര്യ കൂടി അധ്വാനിച്ചാലേ സ്റ്റൈൽ ആയിട്ട് ജീവിക്കാൻ പറ്റൂ.
2: അതിനൊന്നും ഞാൻ എതിരല്ല. സ്ത്രീകളുടെ കഴിവുകൾ വീടിനുള്ളിൽ തളച്ചിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഇഷ്ടമുള്ള ആഹാരം കഴിക്കണമെങ്കിൽ വല്ലവരുടെയൊക്കെ സഹായം വേണമെന്ന് പറയുന്ന ഇത്ര കഷ്ടം തന്നെയാ.
3: ചേട്ടൻ പറയുന്നേട്ടാ തോന്നുന്നു ആഹാരം കഴിക്കാൻ വേണ്ടി മനുഷ്യൻ ജീവിക്കുന്നേന്ന്.
2: പിന്നെ എന്ത് കോപ്പിനടി. എന്നാ പിന്നെ നാളെ മുതൽ ആഹാരം കഴിക്കണ്ടെന്ന് വെക്കാം. നിന്റെ അച്ഛനെ പോലെ നിരാഹാരം ഇരിക്കാം.
3: അയ്യോ, ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിച്ചാൽ മതിയെന്നാ ഞാൻ പറഞ്ഞത്. ഫാസ്റ്റ് ഫുഡിന് എന്താ ടേസ്റ്റ് ഇല്ലേ? ഭാര്യയുടെ കൈ കൊണ്ട് വെച്ച് വിളമ്പണമെന്നൊക്കെ വാശി പിടിക്കാൻ ഇത് പഴയ കാലമൊന്നും അല്ല.
2: മതി മതി, ഒരു ജോലിക്കാരിയെ ചൊല്ലി നമ്മുടെ ഈ രാത്രി നശിപ്പിക്കണ്ട. അച്ഛൻ കൊണ്ടുവരുന്നല്ലേ പറഞ്ഞത്, കൊണ്ടിട്ടെ. അതേ, പിന്നെ ഒരു കാര്യം, എനിക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ട്. അച്ഛൻ മിലിറ്ററിയിൽ മേജർ ആയിരുന്നുകൊണ്ട് 10 ചിട്ടയിലാണ് എന്നെ വളർത്തിയത്. ഞാൻ പഠിച്ച ഊട്ടി സ്കൂളിലും ഡിസിപ്ലിൻ മസ്റ്റ് ആയിരുന്നു. അതൊക്കെ ജീവിതത്തിലും ആവശ്യമാണെന്നുള്ള എന്റെ വിശ്വാസം.
3: അതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല.
2: ഹോ, ദൈവം കാത്തു. പിന്നെ ഈ വീട് ഞാൻ എന്റെ ഇഷ്ടത്തിന് വരച്ചതാ. ഇതിലെ പെരുമാറ്റവും ജീവിതവും എന്റെ ഭാവനയ്ക്ക് ഒത്തു വന്നാലേ ഈ വീടിനെ കുറിച്ചുള്ള എന്റെ സങ്കല്പം യാഥാർത്ഥ്യമാകൂ.
3: അതോർത്ത് ചേട്ടൻ വിഷമിക്കണ്ട. ഊട്ടിയിലൊന്നും അല്ലെങ്കിലും ഞാനൊരു കോമൺ പ്രോഡക്റ്റാ. ഡിസിപ്ലിൻ ഒക്കെ അവിടെ മസ്റ്റ് ആയിരുന്നു. പിന്നെ അച്ഛന്റെ കാര്യം, ഒരു പട്ടാളക്കാരനേക്കാൾ എന്തുകൊണ്ടും കൃത്യനിഷ്ഠയുള്ള ആളൊരു ഗാന്ധിയൻ, അത് മറക്കണ്ട.
2: ഓ, രോഷം കൊള്ളാൻ വേണ്ടി പറഞ്ഞല്ല, ഉലകു പ്രസംഗിച്ച് നീ കേട്ടില്ലേ നിന്റെ നൃത്ത ചൂടുകളുടെ താളവും സൗന്ദര്യവും ഈ വീടിന്റെ ചലനങ്ങളിൽ പോലും ഉണ്ടാവണമെന്ന്.
3: അപ്പോ ഞാൻ ഇതിനകത്ത് നടക്കുന്നത് പോലും ഇങ്ങനെ ഡാൻസ് കളിച്ചോട്ട് വേണം അല്ലേ?
2: അയ്യടാ, കാമഡി കാമഡി. നിലവിളിച്ച് നാട്ടുകാരെ കൂടി കൂട്ടു.
5: ഉം.

0: ഭയപ്പെടുത്തല്ലേ.
1: എന്താ
0: എടിക്ക് മണി അഞ്ചു കഴിഞ്ഞു,
1: എവിടെയെങ്കിലും പോണോ?
0: പോണം, കൊയിലാണ്ടിക്ക് രാവിലെ എക്സസൈസ് ചെയ്യണം. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വാ പോവാം.
1: ആ ചേട്ടൻ പോയിക്കോ.
0: വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാണുള്ളൂ എന്ന് ഫെമിനിസ്റ്റുകൾ പോലും പറഞ്ഞിട്ടുണ്ടടി. വാ എണീക്ക് ഓടാം.
1: ഓടാനോ?
0: ആ വ്യായാമത്തിന്, ശരീര സൗന്ദര്യത്തിന്.
1: അതിന് ഞാൻ ഡാൻസ് ചെയ്യാനുണ്ടല്ലോ. ചേട്ടൻ ഓടിയേച്ചു വാ, എനിക്കൊരു 7:30 വരെയെങ്കിലും കിടക്കണം.
0: എന്നാ പിന്നെ ഉച്ചയ്ക്ക് 1 മണി വരെ കിടന്നുറങ്ങ്, നമുക്ക് വൈകിട്ട് കാണാം.
2: വൈഫ് വന്നില്ലേ ഓടാൻ?
0: ഇല്ല.
2: കല്യാണം കഴിഞ്ഞാൽ കൂടെ ഓടാൻ പങ്കാളി ഉണ്ടാവെന്ന് പറഞ്ഞിട്ട്.
0: അവള് കൊച്ചു പെണ്ണല്ലേ,
2: കാലിന് സ്വാധീനക്കുറവ് വല്ലതും ഉണ്ടോ? മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും
0: ഇല്ലെന്നേ?
2: എന്നാ ഉടനെ ഉണ്ടാവും, അപ്പൊ എന്നെ കൺസൾട്ട് ചെയ്യാൻ മടിക്കല്ലേ.
3: വൈഫ് വന്നില്ലേ?
0: ഇല്ല.
3: ഭാര്യ വന്നില്ലേ കൂടെ ഓടാൻ?
0: ഭാര്യ നിന്റെ അമ്മയുടെ. രാവിലെ എണീറ്റാൽ ഉടനെ ചെയ്യാൻ ഏൽപ്പിച്ചൊക്കെ മറന്നോ?
1: എന്ത്?
0: ഫ്ലവർ വേഴ്സിലെ വാടിയ പൂ മാറ്റിയിട്ട് പുതിയത് വെച്ചില്ല, തലേന്നത്തെ പത്രം മാറ്റിയിട്ടില്ല, അന്നത്തെ പത്രവും മാഗസിനും മാത്രമേ ടീ പോയി കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ.
1: ഇതൊക്കെ ഇത്രയും കാലം ചേട്ടനല്ലേ ചെയ്തോണ്ടിരുന്നേ, ഇനി അങ്ങനെ തന്നെ തുടർന്നാ പോരെ?
0: അത് പറ്റില്ല, വീട്ടിലെ പെണ്ണുങ്ങളെ അതൊക്കെ ചെയ്യേണ്ടത്. ഓരോ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ മുറ്റവും സ്വീകരണ മുറിയും കണ്ടാലറിയാം ആ വീട്ടിലെ സ്ത്രീയുടെ സ്വഭാവം. ഓരോ സാധനങ്ങൾ ഇരിക്കേണ്ടടുത്ത് ഇരിക്കാവൂ, അതും ദിവസവും പൊടി തട്ടി വൃത്തിയാക്കി സൂക്ഷിക്കണം. ഒന്നും അങ്ങോട്ട് പറയിപ്പിക്കാതെ അറിഞ്ഞു ചെയ്തൂടെ.
1: ചെയ്യാന്നേ, ചേട്ടൻ പോയി കുളിക്കാൻ നോക്ക്.
0: പത്രവായന കഴിഞ്ഞിട്ടുള്ളൂ, കുളി എടുക്ക്.
1: ആഹാ, അതുകൊള്ളാം, ഞാൻ വായിക്കല്ലേ.
0: ഓട്ടം കഴിഞ്ഞ് വന്നാൽ ഉടനെ പത്രവായന, ആ നേരത്തിനുള്ളിൽ വിയർപ്പാറും, അത് കഴിഞ്ഞ കുളി. അതാണ് എന്റെ രീതി.
1: എണീറ്റാൽ ഉടനെ ബെഡ് കോഫി കിട്ടിയില്ലെങ്കിലും എനിക്ക് പത്രം കിട്ടണം.
0: മൃദുലെ, നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ? എനിക്ക് ഓഫീസിൽ പോണ്ടേ? നീ ഇവിടെ തന്നെ ഇരിക്കല്ലേ, സൗകര്യം പോലെ ഇരുന്ന് വായിക്കല്ലോ.
1: വാർത്ത ചൂടോടെ വായിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനു വെള്ളം? ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്നല്ലേ.
0: ഇതാർക്ക് വേണം? കാർഷിക വാർത്തയും പരസ്യവും അല്ലാതെ ഇതിനകത്ത് വേറെ എന്താ ഉള്ളത്?
1: ഇരുന്ന് വായിക്ക.
3: എന്നിട്ട്?
0: എന്നിട്ട് എന്താകാൻ, അവള് വരച്ച വരെ കൂടി അവള് പോകൂ. നാളെ മുതൽ ഒരു പത്രം കൂടി ഇടാൻ പറ, അതേ നടക്കൂ.
3: അതെ, തുടക്കത്തിലെ ഇങ്ങനെ ഭാര്യയുടെ താളത്തിനൊത്ത് തുള്ളാൻ തുടങ്ങിയാലേ സംഗതി ആകെ താറുമാറാകും. പുരുഷൻ ആഗ്രഹിക്കുന്ന വഴിയെ സ്ത്രീയെ കൊണ്ടുവരണം, അതാണ് വിവാഹ ജീവിതത്തിന്റെ വിജയം.
0: അതിനവൾ വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
3: വേറൊരു സാഹചര്യത്തിൽ നിന്നും ശീലത്തിൽ നിന്നും വന്നതല്ലേ, നിന്റെ ശീലങ്ങളുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും. ഒരു ചെടി തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പറിച്ചു നട്ടാൽ വേര് പിടിച്ച് പച്ച പിടിക്കാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും. ഇതും അത്രേ ഉള്ളൂ.
0: ശരിയാവൂല്ലേ?
3: ശരിയാവാതെ എവിടെ പോവാനാ? അപ്പോഴും പെട്ടി എന്റെ.
1: എത്തിയോ? മണി ഒന്നായിട്ടും കാണാഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കായിരുന്നു. കൈ കഴുകിക്കോളൂ, ഊണ് റെഡി.
0: ഊണ് വെച്ചോ? പതിവ് പോലെ ഫാസ്റ്റ് ഫുഡ് ഷോപ്പിലേക്ക് ഓടാൻ തയ്യാറായി വരികയാണ് ഞാൻ.
1: എന്നെ അങ്ങനെ അങ്ങ് കളിയാക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ എല്ലാം അതിന്റേതായ സമയമാകുമ്പോ ശരിയാവുമെന്ന്? സംഗതിയൊക്കെ മനസ്സിലാക്കി വരുന്നല്ലേ ഉള്ളു.
0: സത്യം പറഞ്ഞ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, എന്റെ ചിട്ടകളും ശീലങ്ങളും ആയിട്ട് താൻ പൊരുത്തപ്പെട്ടു വരുമെന്ന്.
1: ഒരു പേടിയും വേണ്ട, ഏത് സാഹചര്യമായിട്ടും പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റും, പക്ഷെ കുറച്ച് ദിവസം എടുക്കുന്നു മാത്രം.
0: അപ്പൊ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞത് എന്നെ ചൂടാക്കാനായിരുന്നു അല്ലേ?
1: ചേട്ടൻ ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ, നാളെ മുതൽ അതൊക്കെ റെഡി ആയിരിക്കും.
0: പറയട്ടെ?
1: പറയുന്നേ.
0: മെഴുക്കുവരട്ടിയുടെ എല്ലാ ഐറ്റംസും, ഫോർ എക്സാമ്പിൾ നാടൻ പയറ്, വെണ്ടയ്ക്ക, കൂർക്ക, അമരയ്ക്ക, ബീൻസ്, പാവയ്ക്ക, പയറ് തീയല്, വഴുതനങ്ങാ തീയല്, തേങ്ങാ ചമ്പന്തി.
1: മതി മതി, ഇനി കഴിച്ചാട്ടെ. ഈ പറഞ്ഞതൊക്കെ ഓരോ ദിവസവും ഓരോന്നായിട്ട് ഉണ്ടാക്കി തരാൻ ഞാൻ അവളോട് പറയാം.
0: അവളോ? ആര്?
1: സത്യഭാമേ. എന്തോ? ഇതാ അവിടുത്തെ സാറ്. അച്ഛനൊരു കാര്യം ഏറ്റതാ. ചോറി കല്ലുണ്ട്, നോക്കിയിടണം.
0: ഒന്നിനും രുചിയില്ല.
1: എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കഴിക്കുന്നേ. ചേട്ടന്റെ നാക്ക് എനിക്ക് വലിയ പരിചയമില്ലല്ലോ. ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് 1-2 ആഴ്ച കഴിയുമ്പോ ശരിയാവുമെന്ന്. നമ്മുടെ രീതിയായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരണം, അത്രേ വേണ്ടൂ. രുചിയില്ലെന്ന് പറഞ്ഞിട്ട് വെട്ടി വിടുകണ കണ്ടില്ലേ. എന്നാ വെള്ളം കുടിക്ക്.
4: ചേട്ടാ,
1: ചേട്ടനത് കാണുന്നില്ലേ നല്ല സീരിയലാ.
0: ഇവിടെ അൺറോർ തേക്കാൻ സമയം കിട്ടുന്നില്ല, പിന്നെയാണ് പൈങ്കിളി സീരിയല്.
1: അല്ല തേക്കിയായിരുന്നോ, എന്നോടെന്താ പറയാഞ്ഞത്?
0: നിനക്ക് അവിടെ സീരിയൽ കണ്ടേ,
1: പിന്നെ അത് മിസ്സാക്കാൻ പറ്റുമോ? നാളെ പുറത്തോട്ടിറങ്ങാൻ തേച്ചതൊന്നുമില്ല, ഇതും കൂടെ ഒന്ന് തേച്ചേരെ.
0: മോളവിടെ നിന്നേ. എന്റെ അച്ഛൻ യാത്ര പോകുമ്പോ യാത്രയുടെ ടെൻഷനേ അറിയാറില്ല. എത്ര ദിവസത്തേക്കുള്ള യാത്രയാണ്, എത്ര ജോഡി ഡ്രസ്സ് വേണം, പിന്നെ ബ്രഷ്, എണ്ണ, സോപ്പ്, ചീപ്പ് എന്ന് വേണ്ട, ഇതൊക്കെ അമ്മ തന്നെ കൃത്യമായിട്ട് എടുത്തു വെച്ച് പെട്ടി ഒരുക്കിയിരിക്കും. അത് കണ്ടാ ഞാൻ വളർന്നത്.
1: അയ്യോ, എന്റെ അച്ഛൻ നേരെ തിരിച്ചാ, എന്നെ കൊണ്ട് ഒരു വക ചെയ്യാൻ സമ്മതിക്കത്തില്ല, എല്ലാം സ്വയം ചെയ്യണം. ഗാന്ധിയനല്ലേ, സ്വാശ്രയ ശീലം. എന്തെങ്കിലും പറയാൻ ഒക്കുവോ?
0: സീരിയല് തീരും, വേഗം ചെല്ല്.
1: ശരിയാ. പെട്ടിയിലെല്ലാം എടുത്തു വെച്ചില്ലേ, ഒന്നും മറന്നിട്ടില്ലല്ലോ. രാവിലെ എപ്പോഴാ പോവേണ്ടത്?
0: 6 മണിക്ക് ഇറങ്ങണം.
1: എന്നാ ഉറക്കൊളിക്കണ്ട, കിടന്നോ.
0: ഞാൻ ഒരാഴ്ച മാറിയിരിക്കുന്നില്ല, നിനക്ക് വിഷമമൊന്നുമില്ലേ?
1: അത് പിന്നെ കാണാതിരിക്കോ, എന്ന് വെച്ച് കണ്ണീരൊലിപ്പിച്ച് നിലവിളിച്ച് നടക്കാനൊന്നും എന്നെ കിട്ടില്ല.
0: പിന്നെ ഇന്ന് നരേന്ദ്രന്റെ മോളുടെ ബർത്ത്ഡേ പാർട്ടി വെച്ച് പലരും എന്നോട് ചോദിച്ചു നിനക്ക് വിശേഷം വല്ലതുണ്ടോന്ന്.
1: കല്യാണം കഴിഞ്ഞാൽ ഉടനെ നാട്ടുകാർക്ക് അറിയേണ്ടത് അതാണല്ലോ. ഒരു 3 വർഷത്തേക്ക് അങ്ങനെ ഒരു വിശേഷത്തെ പറ്റി ആലോചിക്കുന്നേ ഇല്ലെന്ന് ചേട്ടന് പറയായിരുന്നില്ലേ?
0: 3 വർഷോ? മൃദു എന്ത് വിഡ്ഢിത്തായി പറയുന്നു?
1: എന്ത് വിഡ്ഢിത്തം?
0: ഏ, ഇപ്പൊ ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് 50-55 വയസ്സാ. എനിക്കേ ഇപ്പൊ തന്നെ വയസ്സ് 30 കഴിഞ്ഞു. ഇപ്പൊ ഒരു കുഞ്ഞുണ്ടായാലേ നമ്മുടെ കാറ്റ് പോകുന്നതിന് മുമ്പ് അവന് പ്രായപൂർത്തിയാകും. മാത്രോ ഓരോ വർഷം കഴിയുന്തോറും സ്കൂൾ അഡ്മിഷനും വിദ്യാഭ്യാസവും ഒക്കെ വലിയ പ്രശ്നമായി വരികയല്ലേ കൂട്ടാ.
1: അപ്പൊ വീടിന്റെ പ്ലാന് മാത്രമല്ല, ജീവിതവും വരച്ചു വെച്ചിരിക്കാണല്ലേ. ജീവിതത്തെ കുറിച്ച് ഇത്രയ്ക്ക് കണക്കൂട്ടേണ്ട ഒരു കാര്യമില്ല. എത്രയൊക്കെ പ്ലാൻ ചെയ്താലും ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട്. പ്രസവത്തോടെ ചില സ്ത്രീകൾ മരിക്കാറില്ലേ?
0: ഓ, അതാണോ കാര്യം? അതിലൊന്നും വലിയ കാര്യമില്ല.
1: കാൽക്കുലേഷൻസിലൊന്നും വലിയ അർത്ഥമില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തായാലും മാരീഡ് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്തിട്ട് മതി കുഞ്ഞുങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. എനിക്ക് ഉറക്കം വരുന്നു.

0: ചേട്ടാ ഇറങ്ങാറായോ?
1: ആ ഇറങ്ങായി.
0: എന്നാ ലൈറ്റ് വരുത്തിക്കോട്ടെ.
1: മണി 6 കഴിഞ്ഞു, ഇനി ഉറങ്ങാൻ പോവാണോ?
0: താമസിച്ചല്ലേ കിടന്നത്, കുറച്ചുകൂടെ ഉറങ്ങട്ടെ.

0: സാറ് ഇറങ്ങുകയാണ്, ഞാൻ ഇപ്പൊ ചായ ഇട്ട് തരാം.
1: ചായയും കാപ്പിയൊന്നും വേണ്ട, ആദ്യം ചൂലും കൊണ്ട് പോ.
2: മൃദുല എണീറ്റില്ലേ?
1: അവൾക്ക് നല്ല സുഖമില്ല, ഞാൻ കിടന്നോളാൻ പറഞ്ഞു. ഓട്ടെ, സമയായി.

0: അച്ഛനെ അവർക്കൊന്ന് പരിചയപ്പെടണമെന്ന്.
1: ആവേശം ഉണർത്തുന്ന സംസാരം ഞാൻ കേട്ടു. ആരാ അവര്?
0: ഇവിടെ അടുത്തുള്ളവരാ, മഹിളാ സമാജത്തിന്റെ പ്രവർത്തകരാ. അച്ഛൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോ പരിചയപ്പെടണമെന്ന് വലിയ നിർബന്ധം.
1: മഹേഷ് ടൂറ് പോയിരിക്കുന്നുണ്ട്, ഇവിടെ ആരും ഇല്ലാത്തതിനാൽ അവൻ പ്രത്യേകം നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നതെന്ന് നീ അവരെ ധരിപ്പിച്ചില്ലേ?
0: നമ്മുടെ കുടുംബകാര്യം തന്നെ അവരെ അറിയിക്കുന്നേ.
1: അല്ലെങ്കിൽ ഞാൻ മരുമോന്റെ വീട്ടിൽ വലിഞ്ഞു കയറി കിടക്കാണെന്നല്ലേ അവര് വിചാരിക്കുക?
0: വിചാരിച്ചാൽ എന്താ?
1: എന്താന്നോ, ഞാനൊരു ഗാന്ധിയനല്ലേ മോളെ. ഒരു ഗാന്ധിയൻ അധികം ദിവസവും ആരുടെയും ഔദാര്യം സ്വീകരിക്കാൻ പാടില്ലാന്ന് മഹാത്മജി നമ്മെ പഠിപ്പിച്ചത് നീ മറന്നോ മോളെ?
0: ആദർശം പറയാണ്ട് ആ തൊപ്പി കൂലി വെച്ചിട്ട് അച്ഛനൊന്ന് അപ്പുറത്തോട്ട് വന്നേ.
2: അപ്പൊ പറഞ്ഞതുപോലെ 12-ാം തീയതിയിലെ കാര്യം മറക്കല്ലേ.
0: ആ
2: വരട്ടെ.
3: എന്താ മഹിളാമണികൾ പതിവില്ലാതെ ഇവിടെ?
4: പതിവില്ലാത്തതല്ലോ, ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇവിടെ വരാറുണ്ട്. സാറ് കാണാഞ്ഞിട്ട് അവരുടെ
3: ഇനി നോക്കണ്ട, മോങ്ങാനിരുന്ന പട്ടിയുടെ വലയിൽ തേങ്ങ വീണത് തന്നെ.
0: ഉലഹന്നൻ എന്താ പറഞ്ഞത്?
3: ഒന്നുമില്ല, സ്വന്തം വീട്ടിലെ വല കയ്യെത്തി അടിക്കത്തില്ല, സമൂഹത്തിലെ മാറാല അടിക്കാൻ ഇറങ്ങിയിരിക്കുക.
0: സമൂഹത്തിലെ മാറാല അടിച്ചിട്ട് സൗകര്യമായിട്ട് വീട്ടിലെ മാറാല അടിച്ച എന്താ കുഴപ്പം?
3: കുഴപ്പമൊന്നുമില്ല, സമൂഹം വൃത്തിയായിട്ട് വരുമ്പോഴേക്കും വീട് ഭാർഗവി നിലയം പോലെ ആവൂല്ലേ മൃദുലയുടെ അച്ഛാ?
1: അതെ അതെ അതെ. താൻ പറഞ്ഞത് അവൾക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു.
3: എങ്ങനെ പറയാതിരിക്കും മഹിയുടെ അമ്മായി അച്ഛാ. ഓരോ വീടും നന്നായാ മതി, നാട് താനെ നന്നായിക്കോളും.
1: അതാണല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് അവരവരുടെ വീട് നന്നാക്കാനുള്ള തത്രപ്പാടിലല്ലേ.
3: വളരെ ശരിയാ, തുറന്ന് ചോദിക്കുന്നോണ്ട് വേറൊന്നും തോന്നരുത്. ഈ മദ്യവർജനം എന്ന് പറഞ്ഞ് നടക്കുന്നോണ്ട് സാറിന് എന്ത് കിട്ടും?
1: വെള്ളമടി നടക്കും. മദ്യ വ്യവസായികൾ സംഘടനയ്ക്ക് തരുന്ന സംഭാവന കൊണ്ട് യാത്രാ ചെലവും വെള്ളമടിയും നടക്കും. നാരങ്ങ വെള്ളം.
3: മദ്യവർജന സമിതിക്ക് മദ്യ വ്യവസായികളാണോ സംഭാവന തരുന്നത്?
1: പിന്നല്ലാതെ, ഞങ്ങൾ ഓരോ സമരങ്ങളും ജാഥകളും സംഘടിപ്പിക്കുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ എത്ര തവണയാ മദ്യം മദ്യം എന്ന വാക്ക് ആവർത്തിച്ച് പറയുന്നത്? മദ്യത്തിന് ഇതിൽ പരം ഒരു പബ്ലിസിറ്റി കിട്ടാനുണ്ടോ?
3: ശരിയാ, അതിനവര് സംഭാവന തന്നേ പറ്റൂ. ഇപ്പൊ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, തുറന്നു പറയണം. സാർ ഇതുവരെ ജീവിതത്തിൽ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ലേ?
1: ഒരു തുള്ളി കഴിച്ചാൽ എന്തെങ്കിലും ആവൂടാ കഴുതേ. 1.5 കുപ്പി വരെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ അകത്താക്കിയിട്ടുണ്ട്. മദ്യത്തിനെതിരെ പോരാടാനുള്ള ആവേശം അന്നാണ് എനിക്കുണ്ടായത്. ഉള്ളത് പറഞ്ഞാൽ അന്ന് തോന്നിയ ആവേശം സത്യത്തിൽ എനിക്ക് പില്ല.
3: അത് സാർ ഇപ്പൊ കഴിക്കാത്തോണ്ടാ. വല്ലപ്പോഴും ഒന്ന്

0: തന്റെ പെഗ് വീശണം.
1: അനാവശ്യം പുലമ്പരുത്, കുടിച്ചു തുടങ്ങിയാൽ പെഗ്ഗിൽ തീരത്തില്ല, കുപ്പിയിലേ നിൽക്കൂ.
2: ഇന്നത്തെ വിലക്ക് നമ്മളെ കൊണ്ട് അത് താങ്ങാൻ പറ്റുമോ?
0: വാസ്തവം പുതിയ മിനിസ്റ്റർ വന്നിട്ടും വിലയിൽ കുറവൊന്നും ഇല്ലല്ലോ.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
5: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം കളിവീട്.

0: മൃദുലേ.
1: ആഹാ, ചേട്ടൻ വന്നോ? നാളെ വരുന്നല്ലേ പറഞ്ഞത്?
0: എന്താ
1: ആ ഇത് അവൾ എടുത്തോണ്ട് പോയില്ലേ? പച്ചക്കറിക്കാരി വന്നിട്ട് ഞാൻ സാധനം മേടിച്ചോണ്ടിരുന്നപ്പോഴാ അപ്പുറത്തെ മാലതി ചേച്ചി വന്നത്. അവരുടെ മോനെ എൻട്രൻസ് കിട്ടിയില്ല. ഇനി ബാംഗ്ലൂര് മറ്റോ കൊണ്ട് ചേർക്കാൻ പോവാത്രേ. വേറെ എന്തൊക്കെ വിശേഷങ്ങളാ ചേച്ചി പറഞ്ഞത്? അവരുമായിട്ട് വർത്താനം പറഞ്ഞോണ്ടിരുന്ന സമയം പോണത് അറിയേയില്ല. സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാനിത് ഇവിടെ വെച്ചു. ഇപ്പഴത്തേക്കാം ദേ ഇതൊന്ന് എടുത്തോണ്ട് പോയേ.
0: ഞാനിവിടെ വരുമ്പോ ഫാൻ ഫുൾ സ്പീഡിൽ കറങ്ങുക, പച്ചക്കറിക്ക് കാറ്റ് പൊള്ളിക്കണം എന്ന് മാലതി ചേച്ചി പറഞ്ഞു.
1: അയ്യോ, കറണ്ട് വന്നോ? മാലതി ചേച്ചിയായിട്ട് സംസാരിച്ചോണ്ടിരുന്നപ്പോ പോയതാ.
2: ചേച്ചി എന്നെ വിളിച്ചോ?
1: ദേ ഇതൊക്കെ കൊണ്ട് അടുക്കള വെച്ച് ഇവിടെ ഇരുന്ന് ആരെങ്കിലും എടുത്തോണ്ട് പോകത്തില്ലേ?
0: ഇതേതാ ഈ പുതിയ സാധനം?
1: മറ്റവളെ ഞാനങ്ങ് പറഞ്ഞു വിട്ടു. ഒരു വൃത്തി മെനയില്ലെന്നേ. ഇവിടെ കുഴപ്പമില്ല, മഹിളാ സമാജത്തിലെ രേണു ചേച്ചി ഏർപ്പാടാക്കി തന്നതാ.
0: ഞാൻ പോയ ദിവസങ്ങളിൽ മുഴുവൻ പത്രം ഇതിന് പുറത്തുണ്ടല്ലോ.
1: വന്നിടലെ ഞാൻ അവളോട് പറഞ്ഞതാ ചേട്ടന് തോന്നി ഇഷ്ടമല്ലെന്ന്. ഇതുങ്ങളൊക്കെ ഒരു വഴിയാണെന്നേ. ആ വന്ന കാലം നിക്കാതെ ചേട്ടൻ ഡ്രസ് മാറാൻ നോക്ക്. ഓ വരുന്നു. അവിടെ എന്താണ് അവസ്ഥാനം തെറ്റി കിടക്കുന്നത്?
0: ഒരു സാധനം എടുത്തെടുത്ത് വെച്ചിട്ട് കാണില്ല.
1: എന്താ നോക്കുന്നത്?
0: ചീപ്പ് എന്തി?
1: അതവിടെങ്ങാനും കാണും.
0: കാണുന്നില്ലല്ലോ, അതല്ലേ ചോദിച്ചത്.
1: എന്തിനാ ഇപ്പൊ മുടിച്ചിരുന്നത്? എങ്ങോട്ടെങ്കിലും പോണോ?
0: എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ മാത്രമേ ചീകാവുന്നുണ്ടോ?
1: ചേടാ, ഞാൻ ചീവിട്ട് ഇവിടെ വെച്ചതാണല്ലോ.
0: എന്നിട്ട് എവിടെ? ഒരു സാധനം എടുത്ത് എടുത്തെടുത്ത് വെക്കണം എന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലല്ലേ.
1: നോക്കി എടുക്കാന്നേ. അച്ഛൻ താഴെ കാത്തിരിക്കുക, വാ ഊണൊഴിക്കാം. ഇതെങ്ങനെ ഇവിടെ വന്നു?
0: മാനത്തുനിന്ന് പറന്നു വന്ന് വീണു. എന്നോടാണ് ചോദിക്കുന്നത്?
1: ഓ, ഞാൻ ബെഡ്റൂമിൽ മുടി ചീകൊണ്ടിരുന്നപ്പോഴേ താഴെ കോളിംഗ് ബെല്ല് കേട്ടു. ആരാന്ന് നോക്കാൻ വന്ന വഴിക്ക് ഇവിടെ വെച്ചതാ. അത് പിരിവുകാരായിരുന്നു.
0: ഇതിൽ അപ്പടി മുടിയാണല്ലോ.
1: ചീപ്പിലെ മുടിയല്ലാതെ പിന്നെ മുല്ലപ്പൂ കാണുമോ? ഈ ചേട്ടന്റെ ഒരു കാര്യം. അച്ഛാ കൈ കഴുകിക്കോളൂ.
3: ഇണക്കവും പിണക്കവും ഒക്കെ മഹാത്മജിയുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ മഹാത്മജിയുടെ സുഹൃത്തുക്കൾ ഉപയോഗിച്ചിരുന്ന ടോയ്ലറ്റ് വൃത്തിയാക്കാൻ കസ്തൂർബയോട് പറഞ്ഞപ്പോ അവര് വിസമ്മതിച്ചു. അദ്ദേഹം എന്താ ചെയ്തേ? സ്വയം ചൂലും ബക്കറ്റും എടുത്ത് ആ മാലിന്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി.
0: ഇവിടെ മാലിന്യം ചിലരുടെ ഒക്കെ മനസ്സിലോ?
1: മനസ്സ് വൃത്തികേടായാലേ ശരിയാക്കാൻ കൂട്ടുകാരനുണ്ടല്ലോ, ഡോക്ടർ ഗോൺസാൽവസ്. അപ്പൊ അതോർത്ത് വിഷമിക്കണ്ട, ചേട്ടൻ കഴിക്കി.
3: എന്തും ക്ലീൻ ചെയ്യാൻ ഇക്കാലത്ത് ആളെ കിട്ടും, പക്ഷേ വൃത്തികേടാവാതെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്.
0: വേറൊന്നുമില്ലേ?
1: എന്താ ഇതൊന്നും പോരെ?
0: ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് അറിഞ്ഞൂടെ?
1: അച്ഛൻ ഇതൊക്കെ ഇഷ്ട. അച്ഛൻ ഇഷ്ടമുള്ളത് മരുമോൻ ഇഷ്ടമല്ല, മരുമോൻ ഇഷ്ടമുള്ളത് അച്ഛനും ഇഷ്ടമല്ല. ഇവിടെ രണ്ടടുക്കള വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നേ.
3: അതൊരു ബുദ്ധിമുട്ടാവില്ലേ മോളെ?
0: ആർക്ക് ബുദ്ധിമുട്ട്? ഇവിടെ നിൽക്കുന്ന ജോലിക്കാരിക്ക്. അല്ലാതെ എന്റെ ഭാര്യ കൈ അനങ്ങി ഒരു പാത്രം എടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല.
1: പിന്നെ ഞാനൊന്നും ചെയ്യാതിരിക്കില്ലേ?
0: എന്നിട്ട് ഞാനൊന്നും കാണുന്നില്ലല്ലോ.
1: ഓ കാണുന്നില്ലെങ്കിലേ അത് കണക്കിലെഴുതിയാ മതി.

0: ഉള്ളത് പറയുമ്പോ പിണങ്ങിയിട്ട് കാര്യമില്ല. അലമാരി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, ഇത് ഇന്നൊരു തുണി എടുക്കാൻ പറ്റൂ? നിനക്കിതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ചൂടെ എന്റെ മുറത്തില്.
1: എന്ത് ചെയ്താലും കണക്കില്ലല്ലോ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മാറിയിരുന്നു വെച്ച് എന്താ കുഴപ്പം? കൃത്യമായിട്ട് അടുക്കി പെറുക്കി വെക്കാൻ ഇത് ജൗളിക്കടയൊന്നും അല്ലല്ലോ.
0: അച്ചടക്കമില്ലാതെ വളർന്നവർക്ക് അങ്ങനെ തോന്നുന്നു.
1: സ്കെയിൽ വെച്ച് അളന്ന് കുറച്ച് മാറി ജീവിക്കാൻ എനിക്ക് വയ്യ. വരച്ചു വെക്കുന്ന പോലെ അതേ മെഷർമെന്റ് തന്നെ കെട്ടിടം കെട്ടണമെന്ന് ജോലിക്കാരോട് പറയാം, പക്ഷെ ലൈഫ് അങ്ങനെ വേണമെന്ന് ചാട്ടി പിടിക്കരുത്.
0: പിന്നെ ലൈഫ് എങ്ങനെ വേണമെന്ന് നീ പറയുന്നു?
1: അതാ എന്റെ വഴിക്ക് അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കണം.
0: പോണത് പെരുവഴിയിലേക്കാണെങ്കിലോ?
1: അതാണ് വിധിയെന്ന് കരുതണം.
0: മനുഷ്യന്റെ തെറ്റുകളും കഴിവില്ലായ്മകളും വിധിയുടെ പുറത്ത് കെട്ടിവെച്ച് പിന്മാറാൻ എന്നെ കിട്ടില്ല. എന്റെ ജീവിതം ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ ആകണം. ആകും.
1: എന്നാലും എനിക്കൊന്ന് കാണണമല്ലോ.
0: കാണാം.
1: നിങ്ങൾ നിങ്ങളെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ ആരാണ്? എന്റെ വ്യക്തിത്വം എന്താണ്? ഇതൊക്കെ ഒരിക്കലെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തിനൊരു കുറ്റപ്പെടുത്തൽ? കേട്ട് കേട്ട് എനിക്ക് മടുത്തു.
0: ഒരു വീടായി കഴിഞ്ഞാൽ ഭാര്യക്ക് ചില കടമകളൊക്കെ ഉണ്ട്, അത് നീ മറക്കുന്നു.
1: ഭാര്യയുടെ ഏത് കടമയും ഞാൻ ചെയ്യാത്തത്? ഫർണിച്ചർ സ്ഥാനം തെറ്റാതെ സൂക്ഷിക്കുന്നതാണോ ഭാര്യയുടെ കടമ? അതോ അന്നത്തെ പത്രം എടുത്ത് മാറ്റുന്നതോ? അതോ ടിവിയിൽ പൊടി തുടയ്ക്കുന്നതോ?
0: അതും ഒരു ഭാര്യയുടെ കടമയിൽപ്പെടും. സ്വന്തം വീടിനെയും ഭർത്താവിനെയും ഒരുപോലെ വൃത്തിയായി സൂക്ഷിക്കുന്നവളാണ് ഭാര്യ.
1: എന്നാലേ അങ്ങനെ ഒരു എവിടെങ്കിലും കൊണ്ടുവാ, എനിക്ക് വീട്ടിൽ ജോലിക്ക് ഒന്നും ശീലമില്ല.
0: പിന്നെ നീ എന്തോന്നിനാടി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഈ സപ്രപഞ്ചത്തിൽ കയറി കിടക്കാനോ?
1: ആര് പറഞ്ഞു ഇവിടെ കിടക്കണോന്ന്? എനിക്ക് താഴെ കിടന്നാലും ഉറക്കം വരും.

0: അസ്വാരസ്യങ്ങൾ തുടങ്ങിയത് അവിടെ നിന്നാണ്. ഞാൻ സ്വപ്നം കണ്ട ഫാമിലി ലൈഫിന്റെ 7 അയലുകൾക്ക് വരാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. എന്റെ ചിട്ടയും ദിനചര്യയും ആകെ തകടം പറഞ്ഞു. അതൊക്കെ ഞാൻ അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അതൊന്നും അവൾ ശ്രദ്ധിച്ചേയില്ല. സെറ്റിയിലെ കവർ സ്ഥാനം തെറ്റി കിടക്കുന്നതും ബെഡ്റൂമിൽ ഇരിക്കേണ്ട സാധനങ്ങൾ ഡ്രോയിങ് റൂമിൽ വെക്കുന്നതും ഫർണിച്ചറുകളുടെ സ്ഥാനചലനവും ഒക്കെ അവൾ നിസ്സാരമായി കണ്ടെങ്കിലും അതൊക്കെ ഗുരുതരമായ വീഴ്ചകളായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. ഭാര്യയുടെ കൈകൊണ്ട് പാചകം ചെയ്ത് അവൾ വെച്ച് വിളമ്പിത്തിരുന്ന ആഹാരം കഴിക്കാൻ കൊതിച്ചിരുന്ന എനിക്ക് ജോലിക്കാർ അവരുടെ ഇഷ്ടത്തിന് വെച്ചിരുന്ന ആഹാരം വലിച്ചു വാരി തിന്നേണ്ട ഗതികേട ഉണ്ടായത്. ചായക്ക് ടേസ്റ്റില്ലാന്ന് പറഞ്ഞാൽ ഉടൻ മൃദുല ജോലിക്കാരിയെ കുറ്റം പറയുന്നല്ലാതെ ചായ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയാനോ അല്ലെങ്കിൽ ഒരു നല്ല ചായ ഉണ്ടാക്കി തരാനോ എന്തിന്? അടുക്കള കയറാൻ പോലും അവള് കൂട്ടാക്കിയില്ല.
1: അന്ന് രാത്രി പിണങ്ങിയതിന് ശേഷം
0: അതൊരു 3 ദിവസം നീണ്ടു നിന്നു. പിന്നെ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തത് മാറ്റി, ഒരുതരം കീഴടങ്ങല്ല. എങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ എവിടെയോ ഒരു കരട് അവശേഷിച്ചിരുന്നു എന്ന് തോന്നുന്നു. വിവാഹത്തിന് ശേഷം ഏതാണ്ട് 12-ൽ പരം ജോലിക്കാരികൾ വന്നുപോയി. മുഴുവൻ സമയം നിൽക്കുന്നൊരു ജോലിക്കാരിയെ കിട്ടുക എന്ന് പറയുന്നത് ഇക്കാലത്ത് കുക്കിംഗ് ഗ്യാസ് കിട്ടുന്നതിനൊക്കെ കഷ്ടമാ. സർവന്റ് ഇല്ലാത്തപ്പോ നിവൃത്തിയില്ലാതെ അവള് തന്നെ അടുക്കളയിൽ കയറി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഞാൻ മനഃപൂർവ്വം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ അവൾക്ക് തന്നെ മടുത്തു. ഇനി ആരെങ്കിലും കിട്ടിയില്ലെങ്കിൽ അടുക്കളയിൽ തീ പുകയില്ല എന്നുള്ള അവസ്ഥയായി. ഗത്യന്തരമില്ലാതെ ഒരു ജോലിക്കാരിയെ തേടി ഞാൻ പരക്കം പാഞ്ഞു.
1: എന്നിട്ട് കിട്ടിയോ?

0: ഉലഹുവിനോട് ജോലിക്കാരിയുടെ കാര്യം പറഞ്ഞിരുന്നോ?
1: ആ, ഉലഹുവിനോട് മാത്രമല്ല, ഈ ഉലഹത്തിൽ പരിചയമുള്ള എല്ലാരോടും പറഞ്ഞിരുന്നു. ജോലിക്കാരി ഇല്ലാതെ നമ്മുടെ ലൈഫ് ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് പോകില്ലോ.
0: ഉലഹു പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഒരു ബ്രോക്കർ ഒരുത്തിയും കൊണ്ട് വന്നിരുന്നു.
1: എന്നിട്ട്
0: കണ്ടിട്ടൊരു വർക്കത്തൊക്കെ ഉണ്ട്. കല്യാണം കഴിച്ചതാ, ഇപ്പൊ ഭർത്താവുമായിട്ട് പിണങ്ങി, അവിടെ വീട്ടിൽ തന്നെയാ. മെഡിക്കൽ വരെ പഠിച്ചതാണത്രേ. ജീവിക്കാൻ വേറെ നിവൃത്തി ഇല്ലാത്തോണ്ട് വീട്ടു ജോലിക്ക് ഇറങ്ങിയിരിക്കുക.
1: ഇവിടുന്ന്
0: ഒരു 100-150 കിലോമീറ്റർ ദൂരെയാ. ഏതോ ഓടനാവട്ടോ എന്നോ ഒലവക്കോടെന്നോ മറ്റോ പറഞ്ഞത്. ഏതായാലും എപ്പോഴെപ്പോഴും വീട്ടിൽ പോണെന്ന് പറയില്ല. പക്ഷെ ശമ്പളം ചോദിച്ചത് കുറച്ച് കൂടുതലാ.
1: എത്രയാ?
0: 600.
1: എന്നിട്ട് നീ എന്ത് പറഞ്ഞു?
0: വിട്ടില്ല, നിക്കാൻ പറഞ്ഞു. കൈവിട്ടു പോയാ പിന്നെ കിട്ടാൻ പാടല്ലേ. 2 മാസം 500 വെച്ച് കൊടുക്കാം, പിന്നെ നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ 600 കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. അവള് സമ്മതിക്കുകയും ചെയ്തു.
1: കച്ചവടം ഉറപ്പിക്കുന്നതിന് മുമ്പ് നിനക്ക് എന്നോട് ഒരു വാക്ക് ചോദിക്കാറുന്നില്ലേ? ഇന്ന് മുഴുവൻ ഞാൻ ഓഫീസിലുണ്ടായിരുന്നല്ലോ.
0: 2-3 പ്രാവശ്യം ട്രൈ ചെയ്തതാ, അപ്പോഴൊക്കെ എൻഗേജ്ഡ്. ആ ബ്രോക്കർ കാണിക്ക് പോവാൻ ധൃതിയും. 1 മാസത്തെ ശമ്പളം അയാൾ കമ്മീഷൻ ആയിട്ട് ചോദിച്ചത്. രാഘവി ചേച്ചി വിളിച്ച് ചോദിച്ചപ്പോ അത് കുറവാണെന്നാ അവരുടെ അഭിപ്രായം. അതുകൊണ്ട് ഞാനങ്ങ് കൊടുത്തു. ഊർമിളേ, ചായ കുടിച്ചിട്ടാണോ വന്നത്? എന്നാ മേടിച്ചു കുടി. കടുപ്പം കൂടിയാവോ?
1: ഇല്ല, ഇത്രയും വേണം. ചായ നന്നായിട്ടുണ്ട്, അസലായിട്ടുണ്ട്. അമ്മ മരിച്ചേ പിന്നെ ഇത്ര രുചിയുള്ളൊരു പയർതീല് ഞാൻ കഴിച്ചിട്ടേ ഇല്ല.
0: സമാധാനായി. ഇനി ഇവളെ പറ്റിയും ചേട്ടൻ എന്തെങ്കിലും പരാതി പറയുമെന്നുള്ള പേടിയിലിരിക്കുന്നു ഞാൻ. നല്ല കൈപ്പുണ്യ, കുറച്ചുനാളെങ്കിലും നിന്നാ മതിയായിരുന്നു.
1: എന്താ നിക്കില്ലേ? വീട്ടില് പ്രാരാബ്ദം കഷ്ടപ്പെടുന്നെങ്കിലും പറഞ്ഞത്.
0: അതെ, അറിഞ്ഞാ 100 പേരുണ്ടാവും കൊത്തിക്കൊണ്ടു പോവാൻ. എഞ്ചിനീയർമാർക്കും ഡോക്ടർമാർക്കും ഒന്നും ഈ നാട്ടിൽ ഒരു പഞ്ഞവും ഇല്ല. വീട്ടു ജോലിക്കാർക്കാ പഞ്ഞം. അതുകൊണ്ട് ചേട്ടൻ ദുർമുഖം കാട്ടി ഓടിക്കാതിരുന്നാ മതി.
1: നല്ല കൈപ്പുണ്യം വൃത്തിയാക്കണേ ഞാൻ എന്താ ദുർമുഖം കാണിക്കുന്നത്?
0: തീയല് ഇഷ്ടായി തോന്നണു, കുറച്ചുകൂടി വിളമ്പട്ടെ.
1: തീയല് മാത്രമല്ല, എല്ലാ കറികളും അസലായിട്ടുണ്ട്. വിളമ്പിക്കോളൂ. മതി,
0: കുറച്ചുകൂടി കഴിക്കുന്നേ.
1: മതി.
0: നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും തേങ്ങാച്ചമ്മന്തിയും പോരെ.
1: മതി.
0: അല്ല, കിടക്കുന്നില്ലേ?
1: കുറച്ച് കഴിയട്ടെ, ഇത്തിരി കൂടി പണിയുണ്ട്.
0: ഓഫീസിൽ വെച്ച് വരയ്ക്കുന്ന പോരെ, വീട്ടിലും വേണോ വരപ്പ്?
1: ഓഫീസിൽ ഡിസ്കഷനും മറ്റുമല്ലേ നടക്കൂ, ഇവിടെ ആവുമ്പത്തിരി സ്വസ്ഥതയുണ്ട്. നീയൊന്ന് നോക്കിയേ, ഈ പ്ലാൻ എങ്ങനെയുണ്ട്?
0: ഇതൊന്നും കണ്ട എനിക്ക് മനസ്സിലാവത്തില്ല. വീട് കണ്ടിട്ട് വേണേ പറയാം കൊള്ളാവോ ഇല്ലയോ എന്ന്.
1: അതാർക്കാ പറ്റാത്ത? ഒന്ന് ശ്രമിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഭർത്താവിന്റെ പ്രൊഫഷനിൽ ഭാര്യയുടെ സജഷൻസ് ഉള്ളത് എപ്പോഴും നല്ലതാ.
0: ഇത്രയും കാലം ഞാൻ ഉണ്ടായിട്ടൊന്നുമല്ലോ ചേട്ടൻ എസ്റ്റാബ്ലിഷ് ആയത്. ഇനി അങ്ങനെ തന്നെ മതി. രാത്രി ഇരുട്ടിയിരിക്കുന്ന ശീലമുണ്ടെങ്കിൽ കടിഞ്ചായും മറ്റു വേണമെങ്കിൽ ഇടാം.
1: അല്പം കിട്ടിയ തരക്കേടില്ല.
0: വീടിന്റെ പ്ലാൻ അല്ലേ വരയ്ക്കണത്? ഞാൻ നോക്കിക്കോട്ടെ ചേച്ചി. അതിനെന്താ, നോക്കിക്കോ.
2: 1, 2, 3 ബെഡ്റൂം എല്ലാം അറ്റാച്ച്ഡ്.
0: ഇത് എത്ര സ്ക്വയർ ഫീറ്റ് വരും?
1: 1800.
0: അപ്പോ ഒരു 10 ലക്ഷത്തിനടുത്ത് വരും അല്ലേ? എന്നാലും കുഴപ്പമില്ല, നല്ല ഫാഷനാ. ആ, ഇതുപോലെ ഒരു വീട് നമുക്ക് സ്വപ്നം കാണാൻ നോക്കുവോ? കടഞ്ചായ ഇപ്പൊ കൊണ്ടുവരാ. ഇവക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
1: കുഴപ്പോ, അവള് മിടുക്കിയ.
0: അയ്യോ വേണ്ട, ഞാൻ പൂവെടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ ചേച്ചി പറയണ കേട്ടു ചെറിയ തൊണ്ടയടപ്പുണ്ടെന്ന്. ഇന്ന് ചൂടുവെള്ളത്തിൽ കുടിച്ചാ മതി, പത്രം വായിച്ചു കഴിയുമ്പോഴേക്കും ഞാൻ ചൂടുവെള്ളം റെഡിയാക്കാം. ചേച്ചി എണീറ്റോ, ഞാൻ ഇപ്പൊ ചായ കൊണ്ടുതരാവേ.
1: നീ എന്റെ ചിട്ടകളെ പറ്റി അവളോട് പറഞ്ഞോ?
0: ആ പറഞ്ഞു.
1: ചുമ്മാതല്ല,
0: ഞാൻ വിചാരിച്ച നല്ല ജോലിക്കാരികളെ കിട്ടുന്ന ഇപ്പൊ മനസ്സിലായില്ലേ? മറ്റേ പത്രം വന്നില്ലേ?
1: പിന്നെ
0: അത് വായിച്ചാ പോരെ.
3: നമ്മുടെ ദാമോദരൻ മേസ്ത്രി.
1: ദാമോദരൻ മേസ്ത്രി?
3: സേവിയർ സാറിന്റെ 2-ാമത്തെ നിലയുടെ കോൺക്രീറ്റ് പണിയിലായിരുന്നല്ലോ. പണി കഴിഞ്ഞു.
1: എപ്പോ?
3: ഇന്നുച്ചക്ക്.
1: ബന്ധുക്കളേക്ക് വിവരം അറിയിച്ചോ.
3: എന്തിന്? മേസ്ത്രി ഇതാ എവിടെ നിന്ന് ഇപ്പൊണ്ട്. അടുത്ത കോൺക്രീറ്റ് പണി എവിടെയാണെന്ന് സാറിന്റെ ചോദിക്കാൻ പറഞ്ഞു.
1: നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ള മനുഷ്യനെ ഞെട്ടിക്കുന്ന പോലെ സംസാരിക്കരുത്.
3: ഒരു അർജന്റ് മാറ്റർ ആയതുകൊണ്ട് അതിന്റെ സീരിയസ്നെസോട് കൂടി പറഞ്ഞു. അതിൽ പേടിക്കാൻ എന്തിരിക്കുന്നു?
4: അതൊക്കെ പോട്ടെ, പുതിയ ജോലിക്കാരി എങ്ങനെയുണ്ട്?
1: കുഴപ്പമില്ല.
4: ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഒരുവിധം സോൾവ് ആയി കാണുമല്ലേ?
1: സോൾവ് ആയി.
4: ദാമോര മെസ്സിനോട് ഞാൻ എന്ത് പറയണം?
1: പോയി തൂങ്ങി ചാവാൻ പറ.
4: ഞാൻ പറഞ്ഞു നോക്കാം, അയാൾ കേൾക്കുമെന്ന് അറിയില്ല. അവസാനം എന്നെ ഒന്നും പറയരുത്.
1: പണിയൊന്നും ഇവിടെ നീങ്ങുന്നില്ല. അത് കൃഷ്ണുട്ടിയേ, ഇതെന്നാ ജാക്കില് സിമെന്റ്?
5: കുറച്ച് ബാക്കിയുണ്ട്.
1: അതേ കൃഷ്ണുട്ടി, നമ്മൾ അന്ന് പ്ലാൻ ചെയ്തില്ലേ ഫ്രണ്ടിന്റെ എലിവേഷൻ? അത് നമ്മൾ അന്ന് പറഞ്ഞ പോലെ ചെയ്തില്ലേ? തല്ലി
0: തമാശ പറഞ്ഞു നിൽക്കാതെ വാ ചേട്ടാ.
1: അപ്പോ പറഞ്ഞ പോലെ ഞാന് വെള്ളിയാഴ്ച രാവിലെ വരും. അതിനുമുമ്പ് പണി കഴിഞ്ഞിരിക്കണം.
5: ഓ ശരി സാർ.
1: യാത്രക്കുള്ള ഒന്നും എടുത്തു വെച്ചിട്ടില്ല. വർഷം കഴിയുമ്പോ മണി 10 കഴിയും. പോണോ മൃദു?
0: പിന്നെ എന്നെ എങ്ങനെ കെട്ടി ഒരുക്കിയത്? യാത്ര ഉണ്ടെന്ന് നേരത്തെ അറിയായിരുന്നില്ലേ?
1: പരിസര ബോധമില്ലാതെ സംസാരിക്കുന്നതിനോട് പലവട്ടം പറഞ്ഞിട്ടുള്ള
0: ദേഷ്യം വന്നാ പരിസരം നോക്കുന്ന സ്വഭാവം എനിക്കില്ല. നേരത്തെ പറഞ്ഞിരുന്നു
1: മതി. അയൺ ബോക്സ് ഒന്ന് കുത്തിവെക്ക്. ഇനി തേപ്പൊക്കെ കഴിഞ്ഞ് എപ്പോഴാണോ കിടന്ന് ഉറങ്ങുക. ശോ,
0: ഒന്ന് തഞ്ചപ്പെട്. കാത്തിരുന്ന് കാത്തിരുന്ന് സിനിമയ്ക്ക് പോയതിന് ഇത്രയും പീഡനം വേണോ?
1: ആ സിനിമ ഇന്ന് തന്നെ കാണാൻ നിനക്ക് എന്തായിരുന്നു ഇത്ര നിർബന്ധം? ഈ ആഴ്ച റിലീസായ പടമല്ലേ? ടൂറൊക്കെ കഴിഞ്ഞ് വന്ന് സമാധാനമായിട്ട് കണ്ടാ പോരായിരുന്നോ? യാത്രയ്ക്ക് ഒരുങ്ങുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാ.
0: പെട്ടിയിൽ ഇനി എന്താ വെക്കേണ്ടെന്ന് നോക്കിയട്ടെ.
1: കണ്ട് പഠിക്കടി, പെണ്ണുങ്ങളായി അങ്ങനെ അറിഞ്ഞു പെരുമാറണം.
0: ഓ പിന്നെ
1: നിന്റെ പുല്ല് കോപ്പിടപാട്.
0: സാറ് പുറപ്പെടാൻ നേരായി. ഒരു ദൂരയാത്ര പോകേണ്ടതാ. ദുശകനുണ്ടാക്കാതെ അകത്ത് കയറിയിരിക്കേ.

ഒന്ന് നിൽക്കണേ, കാലി കൊടവായിട്ട് ഒരുത്തി വരുന്നു, അവക്ക് വരാൻ കൊണ്ടൊരു നേരം. ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വരുമോ, ഒന്ന് ഇവിടെ നിൽക്കണേ ഒന്ന്. ഇനി പൊയ്ക്കോളൂ, ചെന്നാൽ ഉടനെ വിളിക്കണേ, അല്ലെങ്കിൽ ചേച്ചി വിഷമിക്കും.

0: എനിക്കാണ് അവ കാണാൻ ഈ വീട്ടിൽ സ്ഥാനം, അതെനിക്ക് ഇന്നറിയണം.
1: അതിലെന്താ അത്ര സംശയം? നിനക്ക് തന്നെ പിന്നെല്ലാണ്ടർക്ക
0: എന്നെ അങ്ങനെ മണ്ടിയാക്കാന്ന് കരുതണ്ട. ഞാനൊന്നും കാണുന്നില്ലെന്ന വിചാരം.
1: നീ എന്ത് കണ്ടെന്നാ? എന്തോ മനസ്സിൽ വെച്ചോണ്ടാ നീ അവളോട് പെരുമാറുന്നത്. ഇവിടത്തെ ശീലങ്ങളുമായിട്ട് ഇണങ്ങി കിട്ടിയ ഒരുത്തിയ, അവളും കൂടി പോയി കഴിഞ്ഞാൽ വേറെ വേലക്കാരി തപ്പിയടക്ക എന്നെ കിട്ടത്തില്ല.
0: ഇവിടത്തെ ശീലങ്ങളോ? നിങ്ങളുടെ ശീലങ്ങളായിട്ട് ഇണങ്ങിയതാണെന്ന് പറ. ഇതിനു മുമ്പ് ഇവിടെ പലരും നിന്നിട്ടുണ്ടല്ലോ, അവരുടെയൊക്കെ മുഖത്ത് നോക്കാനോ എന്തെങ്കിലും രണ്ടക്ഷരം പറയാനോ നിങ്ങൾക്ക് വിമ്മിഷ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇവളോട് മാത്രം എന്തൊരു കുഴഞ്ഞാട്ടം!
1: ഒന്ന് പതുക്കെ, ഇനി നാട്ടുകാരെ കൊണ്ട് അതും പറയണ്ട.
0: കേക്കട്ടെ, ആർക്കിടെക്ട് മഹേഷിവന് വേറൊരു വൃത്തികെട്ട മുഖം കൂടി ഉണ്ടെന്ന് നാലാൾ അറിയട്ടെ. തെറ്റെന്റേതാ, ചെറുപ്പക്കാരികളായ ജോലിക്കാരെ വീട് ജോലിക്ക് നിർത്തരുതെന്ന് രാഗിണി ചേച്ചിയോട് അന്നേ പറഞ്ഞതാ. എനിക്ക് എന്റെ ഭർത്താവിന് വിശ്വാസമാണെന്ന് ഞാൻ അവരോട് വീമ്പിളക്കി. എന്നിട്ട് അവര് പറഞ്ഞത് ശരിയായില്ലേ?
1: എന്ത് ശരിയായിരുന്ന?
0: ഇത്രയൊക്കെ ആയിട്ട് സമ്മതിക്കാൻ തയ്യാറല്ലല്ലേ. സൗന്ദര്യമുള്ള വീടുണ്ടാക്കിയിട്ട് കാര്യമില്ല, സത്യസന്ധമായ ഹൃദയം അതാ ആദ്യം വേണ്ടത്.
1: നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ഒരു സത്യം പറയാം. ഞാൻ വിവാഹ ജീവിതത്തെ കുറിച്ച് എന്താണോ ആഗ്രഹിച്ചത് അതെന്റെ ഭാര്യ എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി എന്റെ ദിനചര്യകളിലും പ്രൊഫഷനിലും സത്യസന്ധമായ വിമർശനങ്ങളും അഭിപ്രായങ്ങളും നടത്തുന്ന എന്തും പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിത പങ്കാളിയാണ് ഞാൻ ആഗ്രഹിച്ചത്. ഭാവി വരണ്ട ഇംഗിതങ്ങളൊന്നും അറിയാതെ വന്നു കയറുന്ന പെണ്ണ് വിവാഹാനന്തരം ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന പക്ഷക്കാരനൊന്നും അല്ല ഞാൻ. ഞാൻ എന്താണ്? എന്റെ ചിട്ടയും താല്പര്യങ്ങളും എന്താണ്? കുടുംബജീവിതത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങൾ എന്താണ്? ഇതൊക്കെ പലതവണ ഞാൻ നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതല്ലേ? പക്ഷെ അതൊക്കെ നീ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയുക ചെയ്തു. ഞാൻ കുടുംബജീവിതത്തിൽ എന്താണോ ആഗ്രഹിച്ചത് അത് ഇവിടുത്തെ വേലക്കാരിയായി ഊർമ്മള മനസ്സിലാക്കി. ദിവസങ്ങൾ കൊണ്ട് എന്റെ ഇഷ്ടവും ഇഷ്ടക്കേടുകളും അവൾ തിരിച്ചറിഞ്ഞു. അതനുസരിച്ച് അവൾ എന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു, എന്നെ പരിചരിച്ചു. ഒരു ഭാര്യയെന്ന് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് ഇവിടുത്തെ വെറും വേലക്കാരി എനിക്ക് കിട്ടിയില്ലേ? കിടപ്പുറ പങ്കിടാൻ വേണ്ടി മാത്രം ഒരു ഭാര്യ എനിക്ക് ആവശ്യമില്ല.
0: അതെനിക്ക് നേരത്തെ ബോധ്യായി. നിങ്ങളുടെ മനസ്സിന് ബോധിച്ചത് അവളാണെങ്കിലേ അവളുടെ കൂടെ കഴിഞ്ഞാൽ മതി.

0: എങ്ങോട്ടാ?
1: ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുക.
0: നിങ്ങളുടെ സംസാരമല്ല ഞാൻ കേട്ടു. എല്ലാം മൃദുലയുടെ തെറ്റിദ്ധാരണയാ. എന്തിനും പരിഹാരം ഉണ്ടാക്കാം.
1: പരിഹാരം ഉണ്ടാക്കാൻ താനാരാ? സുപ്രീം കോടതി ജഡ്ജിയോ?
2: പറയണ്ട.

0: കൺഗ്രാറ്റുലേഷൻസ്. ഈ തന്റെ നമ്മുടെ പല സ്ത്രീകൾക്കും ഇല്ലാത്തത്.
1: അത് തന്നെയാണ് സ്ത്രീവർഗത്തിന്റെ ശാപങ്ങളും.
0: എനിക്ക് ആണുങ്ങൾക്ക് എന്തുവാകാം, പെണ്ണൊരുത്തിനൊന്ന് നോക്കിയാ പിന്നെ അത് മതി കുടുംബകലഹത്തിന്. നേരമണ്ണൊന്ന് ഒരുങ്ങിയ കുഴപ്പം, ലേസ് ലിപ്സ്റ്റിക് ഇട്ട കുഴപ്പം, എന്തിലാ ഇവറ്റുള്ള കുറ്റം കാണാത്തത്?
2: അതെ, എരിയുന്ന തീയിൽ എണ്ണ പകരണോ സഹോദരിമാരെ?
0: എണ്ണ ഇല്ലാതെ തന്നെ എത്ര നാൾ വേണമെങ്കിലും എരിയാൻ മൃദുലയ്ക്ക് കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. മാഷിന്റെ മോളല്ലേ.
2: കാണാൻ കൊള്ളാവുന്ന ജോലിക്കാരിയെ വീട്ടിൽ നിർത്തിയാൽ മര്യാദ രാമന്മാരായ പുരുഷന്മാർ പോലും ഒന്ന് നോക്കിപ്പോവും. ഇത് മഹാത്മജി പറഞ്ഞിട്ടില്ല, ഞാൻ പറയണു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇരു ചെവി അറിയാതെ അവളവിടുന്ന് പറഞ്ഞു വിടുന്നതിന് പകരം ഇവൾ അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണോ വേണ്ടത്?
3: മാഷ് അങ്ങനെ പറയരുത്. മൃദുല ചെയ്തു തന്നെയാ ശരി. വീട്ടിലൊരു മുഖം സമൂഹത്തിൽ മറ്റൊരു മുഖമായി നടക്കുന്ന ഇത്തരം മാന്യന്മാരുടെ മുഖം മൂടി വലിച്ചു കീറുകയാണ് വേണ്ടത്.
2: കീറാൻ വളരെ എളുപ്പ, പക്ഷെ അത് തുന്നി ചേർക്കാൻ പാടാ. അത് ഓർമ്മ വേണം. ഇന്ത്യയെ കീറി മുറിക്കരുതെന്ന് മഹാത്മജി നെഞ്ചുരുകി വിലപിച്ചില്ലേ? എന്നിട്ട് ആർക്കെങ്കിലും അത് ഒന്നാക്കാൻ കഴിഞ്ഞോ? പ്രശ്നങ്ങൾ വഷളാകുന്നതിന് മുമ്പ് മോള് തിരികെ പോണം.
0: ഇവരുടെ തീരുമാനം തന്നെ എന്റെയും തീരുമാനം.

0: ആ സാർ വിഷമിക്കണ്ട, ഇതൊരു നിസ്സാര കേസാ. വെറും ഒരു സംശയം, ഭർത്താവിന് ജോലിക്കാരിയുമായി അടുപ്പമുണ്ടോ എന്നൊരു തോന്നൽ. സൈക്കാട്രിയിൽ ഇതിന് പാരനോയ്ഡ് ഷൈസോഫ്രീനിയ എന്ന് പറയും.
1: ചെറുതായിട്ടൊന്ന് ഹിപ്നോട്ടൈസ് ചെയ്താൽ മാറുമായിരിക്കും അല്ലേ?
2: ചായ കുടിച്ചോണ്ട് സംസാരിക്കാം. ചേച്ചി ഇപ്പൊ വിളിച്ചോണ്ട് വരാൻ ഞാൻ സാറിനോട് പറഞ്ഞതാ. സാറ് കേക്കണ്ടേ? ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയൊക്കെ കിടക്കും അല്ലേ ഡോക്ടറെ?
0: അതെ, അത് പൊട്ടാതെ നോക്കണം.
2: ഈ ഡോക്ടർ ഒരു തമാശ.
3: ഇത്രയൊക്കെ ആയിട്ടും ഇവളോട് പറഞ്ഞു വിടാത്തത് എനിക്ക് മനസ്സിലാവാത്തത്.
4: എന്തിനു പറഞ്ഞു വിടണം? അതിനവൾ എന്ത് തെറ്റാ ചെയ്ത്? എനിക്ക് ഇഷ്ടമുള്ള ആഹാരം രുചിയോടെ പാകം ചെയ്തു തന്നോ? അതോ എന്റെ ഇഷ്ടവും ഇഷ്ടക്കേട് മനസ്സിലാക്കി പെരുമാറിയതോ? അവള് വന്നതിന് ശേഷമാണ് ഇതൊരു വീടായത്. അതുവരെ ഇത് വെറും ഒരു കളിവീടായിരുന്നു. അറിവില്ലാത്ത പ്രായത്തിൽ കുട്ടികളെ കെട്ടിക്കളിക്കില്ലേ കളിവീട്. ഇവിടെ ചുട്ടൽ മുഴുവൻ മണ്ണപ്പുവാ. ചരല് കൊണ്ട് ചോറ്, മാവില കൊണ്ട് മീൻകറി. എന്റെ വീടെന്ന സങ്കല്പം തന്നെ യാഥാർത്ഥ്യമാക്കിയത് ഊർമിളയാ. അതിന് ഞാൻ അവളെ പറഞ്ഞു വിടണോ? സഹി കിട്ട് നിവൃത്തിയില്ല ചിറ്റച്ച. ഒടുവിൽ ഞാൻ പൊട്ടിത്തെറിച്ചത് മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മൃദുലെ ഇപ്പോഴും ഉള്ളിൽ തട്ടി ആത്മാർത്ഥയോടെ ഞാൻ സ്നേഹിക്കുന്നു. അത് മനസ്സിലാക്കി അവൾക്ക് മടങ്ങി വരാൻ കഴിയുന്നെങ്കിൽ വരട്ടെ. ഈ വാതിൽ ഒരിക്കലും അവളുടെ മുമ്പിൽ അടയില്ല. അത് അച്ഛൻ അവളോടൊന്ന് പറഞ്ഞേക്കണം.

0: ആര് മൃദുലയോ? ഇരിക്കും. എന്താ മുഖം വല്ലാതെ?
1: അച്ഛൻ ആഹാരം കഴിച്ചിട്ട് രണ്ടു ദിവസമായി ചേച്ചി.
0: എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ?
1: അയ്യോ, ഇത് അസുഖമൊന്നും അല്ല ചേച്ചി, നിരാഹാര സത്യാഗ്രഹമാ. ഞാൻ മടങ്ങിപ്പോയില്ലെങ്കി നിരാഹാരം കടന്ന് മരിക്കുമെന്ന് വാശിയില്ല അച്ഛൻ.
0: ഛേ, രാഷ്ട്രീയവും ആദർശവും ഒക്കെ സ്വന്തം വീട്ടിൽ പ്രയോഗിക്കാനുള്ളതാണോ? ഇതാ തനി ഗാന്ധിയന്മാരുടെ ഒരു കുഴപ്പം.
1: ആ വാശി എനിക്ക് അറിയാവുന്നതാ. എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചില്ലെങ്കി അച്ഛൻ അവിടെ പട്ടിണി കിടന്ന് മരിക്കും.
0: സംഗതി അത്ര സീരിയസ് ആണെങ്കിൽ മഹേഷ് മാപ്പു പറയാൻ തയ്യാറാകാത്ത സ്ഥിതിക്ക് ഒരു ഒത്തു തീർപ്പിനും നമുക്ക് തയ്യാറാവാം. ആ ആ ജോലിക്കാരി ഉണ്ടല്ലോ, എന്താ അവളുടെ പേര്?
2: ഊർമിള.
0: ആ അവളെ അവിടുന്ന് പറഞ്ഞു വിടണം. മേലിൽ ജോലിക്കാരികളെ നിർത്തുകയാണെങ്കിൽ 60 കഴിഞ്ഞവരെ മതി.
1: അതിന് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു പോകണമെന്നാണോ ചേച്ചി പറയുന്നത്?
0: അതെ. എന്നിട്ട് അയാളെ അവിടെ മൃദുല വരച്ച വരയിൽ നിർത്തണം. ഒന്നും വിട്ടുകൊടുക്കരുത്. ഒരു കെട്ടിടം വെക്കുന്നതിന് എത്ര രൂപ കിട്ടും, അത് ഏതൊക്കെ വഴി ചെലവഴിക്കുന്നു, എല്ലാ കണക്കും ചോദിച്ച് മനസ്സിലാക്കണം. വരുമാനമൊക്കെ മൃദുലയുടെ പേരിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ നിർബന്ധിക്കണം. കണക്ക് ചോദിച്ചു തുടങ്ങുമ്പോ തന്നെ ഇവമാരൊക്കെ നമ്മുടെ വരുതി വരുമെന്നേ. പിന്നെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിലെത്താനുള്ള ഒരു സമയമുണ്ടല്ലോ, അത് കഴിഞ്ഞാൽ ഉടനെ വിളിക്കണം. ലേറ്റ് ആവുകയാണെങ്കിൽ അതുവരെ എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കണം. അവിടെയായിരുന്നു എവിടെയായിരുന്നു എന്നൊക്കെ പറയും, അത് നമ്മളൊന്ന് വിളിച്ച് കൺഫേം ചെയ്യണം. ഇങ്ങനെ അണുവിടെ വിട്ടുകൊടുക്കാതെ നമ്മൾ അവന്മാരുടെ പുറകെയുണ്ടെന്ന് ബോധ്യമാവുമ്പോ 10 ഇവിടെ ഒരാൾ ആരായിരുന്നു മോൻ? സൂചി കയറ്റാൻ ഇടം കൊടുത്ത തൂമ്പ കയറ്റുന്ന ടൈപ്പായിരുന്നു. ഇപ്പൊ ഞാനൊന്ന് വിരലിന് ഒടിച്ചാ മതി, വിളിക്കുന്നിടത്ത് വരും.
1: എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി, ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു. ചെന്നിട്ട് വേണം അച്ഛനെ നിരാഹാരം അവസാനിപ്പിക്കാൻ.
0: പിന്നെ ഞങ്ങളെ ഇന്ന് മഹേഷിനോട് സംസാരിച്ചിട്ട് മൃദുല പോയാ മതി.
1: ശരി ചേച്ചി.

0: आओ।
1: अच्छा अच्छा
0: വിഷമിക്കാനൊന്നുമില്ല. രണ്ടു ദിവസം ആഹാരം കഴിക്കാത്ത എന്റെ ക്ഷീണ. അപ്പോ മോള് ഇന്ന് തന്നെ പോവല്ലേ?
1: അങ്ങനെ അങ്ങ് പൊടിയും തട്ടി പോകാൻ ഒക്കെ വച്ചാ. റീസ ചേച്ചി ചെന്ന് ആ രംഭ അവിടുന്ന് പറഞ്ഞുവിടുന്ന കാര്യം സംസാരിക്കട്ടെ. അവൾ അവിടുന്ന് പടി ഇറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ.
0: ഇത് നിനക്ക് അവിടെ നിന്നുകൊണ്ട് ചെയ്യായിരുന്നില്ലേ മോളെ? എല്ലാം ജോലിക്കാരിക്ക് വിട്ടുകൊടുത്തു. നിന്റെ ഭർത്താവ് എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം, എന്നിട്ട് അവൾ അവിടെ നിർത്തിയിട്ട് നീ ഇങ്ങോട്ട് പോകുന്നു. അതാണ് നീ ചെയ്ത തെറ്റ്.
1: അങ്ങനൊരു മണ്ടത്തിന് എനിക്ക് പറ്റി. ഇനി അവളോടൊന്ന് ഇറങ്ങി പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.

0: എന്തായി പറഞ്ഞോ? പറയാനായിട്ട് അവിടെ ആള് വേണ്ടേ? മഹേഷ് അവളെ ഇങ്ങോട്ട് ഗൈനക്കോളജിസ്റ്റ് അടുത്ത് പോയിരിക്കുക.
1: അവക്ക് എന്താ അസുഖം?
0: ഗൈനക്കോളജിസ്റ്റിനെ കാണുമെങ്കിൽ എന്തായിരിക്കും അസുഖം? പോക്കാനോ ഛർദി, അത് തന്നെ. സംശയിക്കണ്ട, അത് തന്നെ.

0: ഇത്രേ ഉള്ളൂ? ഇതൊരു ഡൈവേഴ്സ് നോട്ടീസ് അല്ലേ? ഇതിനാണോ ഇത്രയും വലിയ ടെൻഷൻ കാണിച്ചത്?
1: ഇത് വെറും ഡൈവേഴ്സ് നോട്ടീസ് അല്ല, എന്റെ ഭാര്യയുടെ ഡൈവേഴ്സ് നോട്ടീസാ.
0: അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംഗതികൾ ഇനി സ്മൂത്ത് ആവുമെന്ന്. കണ്ണി കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടെന്ന് വിചാരിച്ചാ മതി.
1: ഇതിലും ഭേദം കണ്ണി കൊള്ളുന്നതിനായിരുന്നു. എല്ലാം ശരിയാവുന്ന നീയും ഡോക്ടറും പറഞ്ഞിട്ട് എന്തായി? എന്റെ ജീവിതം വെച്ചല്ലേ നിങ്ങളൊക്കെ പരീക്ഷണം നടത്തിയത്? ഇനി ആരുടെ സഹായവും ബുദ്ധിയും എനിക്ക് ആവശ്യമില്ല. എന്റെ ജീവിതം എനിക്ക് വലുത്. ഞാൻ എല്ലാം അവളോട് തുറന്നു പറയാൻ പോവാ.
0: വേണ്ട, ഞാനുണ്ടാക്കിയ കുരുക്കല്ലേ, ഞാൻ തന്നെ അയച്ചോളാം. എന്റെയും കൂടെ ആവശ്യമാണല്ലോ അത്.
2: നോട്ടീസ് അവിടെ കിട്ടി, മെസഞ്ചർ വരുന്നുണ്ട്.
3: ആ, അവന് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. മൃദുലയുടെ പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിരു.
0: ഓ, ചേച്ചി ഇവിടെ തമ്പടിച്ചിരിക്കുകയാണോ? രണ്ടും രണ്ട് പാത്രത്തിലാക്കിയിട്ടേ പിന്മാറുന്ന വാശിയിലായിരിക്കും.
3: പ്രശ്നം ഇപ്പൊ കോടതിയുടെ പരിഗണനയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അത് കോർട്ട് ലക്ഷ്യമാകും. അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
0: കോടതി പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ചാ മതി. എനിക്ക് മൃദുലയോടാ സംസാരിക്കാനുള്ളത്.
1: അവൾക്ക് ഇപ്പൊ ആരെയും കാണാൻ സൗകര്യപ്പെടില്ല.
0: അപ്പൊ സാറും കൂടെ അറിഞ്ഞോണ്ടാണല്ലേ?
1: ഞാൻ അറിഞ്ഞു നടത്തിയ കല്യാണല്ലേ, അപ്പൊ ഇതും ഞാൻ അറിഞ്ഞു തന്നെ വേണല്ലോ.
0: ഈ ഫെമിനിസ്റ്റുകളുടെ വാക്ക് കേട്ട് സാറ് വെറുതെ ചാടി പുറപ്പെടരുത്. സ്വന്തം മകളുടെ ലൈഫ് വെച്ചാ കളിക്കുന്നത്, അത് ഓർമ്മ വേണം.
2: ഫെമിനിസ്റ്റുകളോട് തനിക്കെന്താ ഇത്ര പുച്ഛം? ഞങ്ങൾ വിചാരിച്ച എന്താ നടക്കുന്നത് തനിക്ക് കാണണോ?
0: അയ്യോ, ഒരു പുച്ഛവും ഇല്ല ചേച്ചി, സഹതാപമേ ഉള്ളൂ. നിങ്ങളൊക്കെ വിചാരിച്ച ഇവിടെ പലതും നടത്താൻ പറ്റുമെന്നും അറിയാം. ഒരു സംശയം ചോദിച്ചോട്ടെ പെങ്ങളെ, സ്ത്രീക്ക് ആരിൽ നിന്നാണ് മോചനം വേണ്ടത്? അവളുടെ ഭർത്താവിൽ നിന്നോ, അതോ കുടുംബ പ്രശ്നങ്ങളിൽ നിന്നോ? ഒരേ കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന ജീവിത പങ്കാളിയെ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നിങ്ങളൊക്കെ ഇവിടെ എന്ത് മോചനമാണ് നടത്താൻ പോകുന്നത്?
4: പുലഹന്നാന് പോകാം, സുവിശേഷമൊക്കെ അവിടെ മതി, ഇതെന്റെ വീടാ.
0: പോകാൻ തന്നെയാണ് വന്നത്, പക്ഷേ അതിനു മുമ്പ് ഒന്ന് കേൾക്കണം. മഹിയും നിങ്ങളും തമ്മിലുള്ള അകൽച്ച നിങ്ങളുടെ സ്വകാര്യ പ്രശ്നമാണ്, അതിലെന്തും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. ഊർമിള ഗർഭിണിയാണെന്നുള്ളത് സത്യമാണ്, പക്ഷെ അതിന് ഉത്തരവാദി മഹിയല്ല, അവളുടെ ഭർത്താവാണ്.
5: ഭർത്താവോ?
0: അതെ, ഞാൻ. ഊർമിള എന്റെ ഭാര്യയാണ്. എന്റെ ഭാര്യയുടെ ഗർഭം ഒരു നിരപരാധിയുടെ തലയിൽ വെച്ച് കെട്ടാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല.
4: ഊർമിള നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടതൊക്കെ
0: അഭിനയം, വെറും അഭിനയം. മൃദുലയ്ക്ക് ഒരിക്കലും മഹേഷിന്റെ സങ്കല്പത്തിലുള്ള ഭാര്യയാകാൻ കഴിഞ്ഞില്ല. മഹി എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു, എന്നിട്ടും നിങ്ങൾ അത് ഒരിക്കൽ പോലും കണ്ടതായി നടിച്ചില്ല. മഹി മനസ്സിൽ കണ്ട ഭാര്യയെ ഊർമിള നിങ്ങൾക്ക് കാണിച്ചു തരികയായിരുന്നു. മറ്റൊരു പെണ്ണ് അങ്ങനെ ചെയ്യുമ്പോൾ അവളെ ശ്രദ്ധിക്കുന്നു, അഭിനന്ദിക്കുന്നു എന്നൊക്കെ വരുത്തി തീർത്താലെങ്കിലും നിങ്ങളും അതുപോലെ ആകുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെയാണ് ഡോക്ടർ ഗൊൺസാൽവസിന്റെ നിർദ്ദേശപ്രകാരം ഒരുപാട് ആലോചനകൾക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്.
4: അപ്പൊ മറ്റൊരുത്തി കാണിച്ചു തന്നിട്ട് വേണം ഞാൻ എന്റെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കാൻ, അല്ലേ? സ്ത്രീകൾ എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത്? പുരുഷൻ കീ കൊടുക്കുന്നതിനനുസരിച്ച് ചലിക്കുന്ന പാവയോ? അതൊരു വീടായിരുന്നില്ല, നാടകശാലയായിരുന്നില്ലേ? സ്വന്തം ഭാര്യയെ വേഷം കെട്ടിച്ച് നിങ്ങളൊരു ഭർത്താവാണോ? അച്ഛാ, ഇനി ആരും ഒന്നും പറയണമെന്നില്ല. എത്രയും വേഗം ഡൈവേഴ്സ് അനുവദിച്ച് കിട്ടാൻ ഏർപ്പാട് ചെയ്തോളൂ.

0: നമുക്കൊന്ന് നടക്കാം. കളി കാര്യായല്ലേ. മൃദുലയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഏതൊരു പെണ്ണിനും അതൊരു ഇൻസൾട്ടായ കാണാൻ കഴിയും. മറ്റൊരു പെണ്ണിനെ കൊണ്ട് പാഠപുസ്തകം പഠിപ്പിക്കുന്ന മാതിരി ജീവിതം പഠിപ്പിക്കാന്ന് വെച്ചാ മൃദുല പറഞ്ഞു തന്നെയാണ് ശരി. ഇറ്റ് വാസ് ടു മച്ച്.
1: അപ്പോ തെറ്റിയത് ഞാനാണല്ലേ
0: എന്ന് ഞാൻ പറഞ്ഞില്ല. വീടെന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കാനുള്ള വാശിയിലായിരുന്നു മഹി. മഹി അല്പം പോലും മനസ്സിലാക്കാൻ മൃദുലയ്ക്ക് കഴിഞ്ഞതുമില്ല. കളിവീട് യാഥാർത്ഥ്യമായതുമില്ല. പക്ഷേ മഹിയെ ഞാൻ മനസ്സിലാക്കുന്നു. ഉലഹന്ന കൊണ്ടുവന്ന ഫയലില്ലേ, അതിൽ ഒപ്പുവെക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. യെസ്, ആ പ്രപ്പോസൽ പ്രൊസീഡ് ചെയ്തോളൂ. എനിക്ക് സമ്മതം.
1: ആലോചിച്ചിട്ടാണോ യാമിനി പറയുന്നത്?
0: ശരിക്കും ആലോചിക്കാതെ ഞാനൊരു തീരുമാനം എടുക്കാറില്ല. മഹിയുടെ വീട് ഞാനൊരു യാഥാർത്ഥ്യമാക്കി തരും. അതുപോരെ.

0: എന്ത് ഫൂളിഷ്നെസ് ആണ് ഈ പറയുന്നത്?
1: അങ്ങനെയാണ് ഫൂളിഷ്നെസ് കാട്ടിയത് ഡാഡിയാ. ഡാഡിയല്ലേ ഈ പ്രപ്പോസൽ കൊണ്ടുവന്നത്?
0: അതിന് ഇതൊരു രണ്ടാം ഘട്ടമാണെന്ന് ഞാൻ അറിഞ്ഞോ?
1: രണ്ടാം ഘട്ടം ആയാലും എന്താ കുഴപ്പം? അതിൽ ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ.
0: ഓട്ടെ, അയാളുടെ സെക്കൻഡ് മാരേജ് ആണെന്ന കാര്യം നമുക്ക് മറക്കാൻ നോക്കാം. പക്ഷേ ഒരു രജിസ്റ്റർ വിവാഹം പോലും വേണ്ടെന്ന് ഈ വാശി പിടിക്കുന്ന എനിക്ക് മനസ്സിലാവാത്തത്.
1: നാലാളുടെ മുമ്പിൽ വെച്ച് കഴുത്തിൽ ഒരു താലി കെട്ടിയത് കൊണ്ടോ രജിസ്റ്റർ ഓഫീസിലെ രജിസ്റ്ററിൽ ഒപ്പിട്ടത് കൊണ്ടോ വിവാഹ ബന്ധത്തിന് ബലം കൂടുമെന്ന് ഡാഡി കരുതുന്നുണ്ടോ?
0: അതല്ലേ കഷ്ടം. അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ എന്ത് വിലയുള്ളത്?
1: നിയമത്തിന്റെ മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഒരു രേഖ ഉണ്ടാക്കി എടുത്തിട്ട് എന്ത് പ്രയോജനം? മമ്മി ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയപ്പോ ആ രേഖ വെച്ച് ഡാഡിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? മാനസികമായ അടുപ്പമാണ് പ്രധാനം. അതുണ്ടാവോന്നറിയാതെ ഒരു പുരുഷനുമായി ആജീവനാന്ത കരാറിൽ ഏർപ്പെടുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഒരു 3 മാസത്തെ പ്രൊബേഷൻ കഴിഞ്ഞിട്ട് കല്യാണത്തെ പറ്റി തീരുമാനിക്കാമെന്ന്.
0: ഇത് അമേരിക്ക അല്ല, കേരളമാണ്.
1: പക്ഷെ ഇവിടെ ഇപ്പൊ ബന്ധങ്ങൾ അമേരിക്കയിലേക്കാൾ വഷള.
0: നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്തൊക്കെ ന്യായം പറഞ്ഞാലും എന്റെ സമ്മതി ഇതിനുണ്ടാവില്ല.
1: ഡാഡി സമ്മതിക്കും, കാരണം ഡാഡിയുടെ മോൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടില്ലെന്ന് ഡാഡിക്ക് നന്നായി അറിയാം.
2: പ്രൊബേഷൻ പീരീഡ് വെക്കാൻ ഇതെന്താ ഉദ്യോഗം വലുതാണോ?
3: ആണല്ലോ, ഭർത്താവ് ഉദ്യോഗം. ഭാര്യയെ സേവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഓരോ ഭർത്താക്കന്മാരും. പക്ഷേ ഉദ്യോഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ശമ്പളം അങ്ങോട്ട് കൊടുക്കണം.
2: അപ്പൊ പിന്നെ ഈ പ്രൊബേഷൻ അംഗീകരിക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ലല്ലേ ഡോക്ടറെ?
3: ഞാനിതിൽ അസാധാരണമായിട്ടൊന്നും കാണുന്നില്ല. ഇനിയുള്ള കാലത്ത് ഇതെല്ലാം ഇതിനപ്പുറം നടക്കും, വ്യവസായയുഗമല്ലേ. പക്ഷേ മഹിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം.
2: മഹി എന്താ ഒന്നും മിണ്ടാത്തത്?
4: യാമിനി പറയുന്നതിലും കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പരീക്ഷണം നടത്തി പരാജയപ്പെട്ടവനാ ഞാൻ. ഇനി ഒരു വിവാഹമോചനം കൂടി വയ്യ. ഒരു 3 മാസം ട്രൈ ചെയ്തിട്ട് സക്സസ് ആണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം.

0: ഞാൻ റെഡി. ഇന്ന് ഒന്നാം തീയതി അല്ലേ, അപ്പോ കണക്കൂട്ടാൻ നല്ല എളുപ്പാ. അതുകൊണ്ടാ ഇന്ന് തന്നെ തുടങ്ങി കളയാന്ന് വിചാരിച്ചത്. ആ പിന്നെ വലതു കാലം വെച്ച് കയറണേ. എവിടെയാ ബെഡ്റൂം? ആ ഡിക്കിയിൽ കുറച്ചുകൂടെ സാധനങ്ങൾ ഇരിപ്പുണ്ട്, അതുകൂടെ ഇങ്ങ എടുത്തോ.
1: വന്നു അല്ലേ? ചടങ്ങുകളോ വേണ്ടെന്ന് വെച്ചു. വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു ചെറിയ പാർട്ടിയെങ്കിലും നടത്തിയില്ലെങ്കിൽ എങ്ങനെയാ?
0: അതിന്റെ ഒന്നും ആവശ്യമില്ല. വിവാഹം എന്ന് പറയുന്നതേ തികച്ചു സ്വകാര്യമായ ഒരു സംഗതിയാണ്.
2: എന്നാലും കൂടെ കൊണ്ടു കിടക്കുമ്പോ നാട്ടുകാരെ ചോദിക്കരുതല്ലോ ഇതേതാ സാധനം.
1: അതെ, അങ്ങനെ ഒരു
0: അല്ല, മഹിക്ക് നിർബന്ധമാണ്, ഈ പ്രവേശം കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം പാർട്ടി വേണോ വേണ്ടെന്ന്. ഇത് അകത്തോണ്ട് വെച്ച് റെഡി ആവാൻ നോക്ക്, ഓഫീസിൽ പോണ്ടേ?
1: ഇന്നിങ്ങനെ ഒരു ദിവസമായിട്ട് ഓഫീസിൽ പോണോ?
0: മഹിയെ ഉപദേശിക്കാൻ നിയന്ത്രിക്കാനൊക്കെ ഇനി ഞാനുണ്ട്, ഉലഹന ബുദ്ധിമുട്ടണമെന്നില്ല.
2: നീ രണ്ട് പെട്ടി
1: എടുക്കാൻ സഹായിക്കണമെന്നല്ലേ, എല്ലാം തന്നെ തനങ്ങ് ചെയ്തോണ്ടാ മതി. പിന്നെ പെട്ടി ഫോർന സൂക്ഷിച്ചോണം കേട്ടോ.

0: പങ്കാളിത്തം അല്ലേ?
1: ഗുഡ് മോർണിംഗ്.
2: ഡോക്ടർ എന്താ പതിവില്ലാതെ ഈ വഴി?
1: മലയാള മനോരമയുടെ ഓഫീസർ വന്നതാ. മാട്രിമോണിൽ കുളത്തിൽ ആ പരസ്യം കൊടുത്തിരുന്നല്ലോ, കുറെ മറുപടികൾ വന്നിട്ടുണ്ടെന്ന് അവർ വിളിച്ചറിയിച്ചു. അതൊന്ന് കളക്ട് ചെയ്യാമെന്ന് കരുതി.
2: കൊള്ളാവുന്നോ?
1: കാറിൽ വെച്ചൊന്ന് ഓടിച്ചു നോക്കി. മോശമില്ലാത്ത ചിലതൊക്കെ ഉണ്ട്, പക്ഷെ അവരാരും ഹിപ്നോട്ടിസത്തിന് തയ്യാറില്ല. മാത്രമല്ല ചിലരൊക്കെ ശക്തമായ പ്രതിഷേധവും ഭീഷണിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫെമിനിസ്റ്റുകളാന്ന് തോന്നുന്നു.
2: അപ്പോ അതിന് സന്നദ്ധരായിട്ടുള്ള ആരുമില്ലേ?
1: രണ്ടു മൂന്നെണ്ണം ഉണ്ട്, അവരോട് വരാ എഴുതാം.
2: അപ്പൊ ഏതായാലും പരസ്യം കൊടുത്ത് വെറുതെ ഇല്ല.
1: അത് ഹിപ്നോട്ടിസ് ചെയ്തിട്ട് തീരുമാനിക്കാൻ പറ്റൂ. അതവിടെ നിൽക്കട്ടെ. മഹി ഇന്ന് പുതിയ ദാമ്പത്യ ജീവൻ തുടങ്ങിയെന്ന് ഉലഖു പറഞ്ഞു, ശരിയാണോ? ഇത്രയും സമയത്തിനുള്ളിൽ ഒരു ജഡ്ജ്മെന്റ് പ്രയാസമാണെന്നറിയാം. എങ്കിലും ചോദിക്കുക, കണ്ടിടത്തോളം എങ്ങനെയുണ്ട്?
2: എല്ലാ കാര്യത്തിലും അഭിപ്രായമുള്ള ടൈപ്പാണെന്ന് തോന്നുന്നു.
1: അത് വേണമല്ലോ, മൃദുലയ്ക്കൊന്നിലും അഭിപ്രായമില്ലെന്നുള്ള പരാതിയായിരുന്നല്ലോ മഹിക്ക്.
2: എന്റെ അഭിപ്രായവും യാമിനിയുടെ അഭിപ്രായം തമ്മിൽ ക്ലാഷ് ആകുമെന്ന എന്റെ പേടി.
1: രണ്ടു കൂട്ടർക്കും അഭിപ്രായം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ക്ലാഷ് ഉണ്ടാവുമല്ലോ. അതുണ്ടാകാതെ നോക്കലാണ് ദാമ്പത്യ വിജയത്തിന്റെ രഹസ്യം.
2: അത് ശരിയാ.
1: ആട്ടെ, ഇന്ന് പുതിയൊരു ബന്ധം തുടങ്ങിയ സ്ഥിതിക്ക് ഓഫീസിൽ വരുന്ന കാര്യമുണ്ടായിരുന്നു.
2: അനാവശ്യമായി ലീവ് എടുക്കുന്ന യാമിനിക്ക് ഇഷ്ടമല്ല.
1: ഓ, പകൽ എന്തിന് വീട്ടിൽ ചടഞ്ഞുകൂടിയിരുന്ന് സമയം വേസ്റ്റ് ആക്കുന്നു. രാത്രിയിലല്ലേ ഫസ്റ്റ് നൈറ്റ്.

0: എന്താത്? ബെഡ് പൂത്തുലഞ്ഞു കിടക്കുന്നല്ലോ.
1: നിയമപരമായ ചടങ്ങുകൾ വേണ്ടെന്ന് വെച്ചെങ്കിലും ഇതിൽ ലുബ്ദ് കാണിക്കുന്നത് ശരിയല്ലല്ലോ. ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ?
0: എന്നാര് പറഞ്ഞു? ലോകം ഉണ്ടായ കാലം മുതലുണ്ട് പകലും രാത്രി. ആ സ്ഥിതിക്ക് എങ്ങനെയാ ഇത് ഫസ്റ്റ് നൈറ്റ് ആവുന്നത്?
1: നമ്മൾ ഒന്നിച്ചുള്ള ആദ്യ രാത്രി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
0: പറഞ്ഞതുപോലെ വിവാഹ മാനിഫെസ്റ്റോയിൽ അങ്ങനെ ഒരു ഐറ്റം ഉണ്ടല്ലോ. അതെ, അത് നമുക്ക് 3 മാസം കഴിഞ്ഞിട്ട് ആലോചിക്കാം. പ്രൊബേഷനിൽ ഇതും പെടും.
1: അല്ല, നമ്മൾ ഒന്നിച്ച് ഒരു മുറി കഴിയുമ്പോ അതെങ്ങനാ?
0: മോഹങ്ങൾക്ക് കടിഞ്ഞാനിടാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മഹേഷിന് വേണ്ടി അപ്പുറത്തെ മുറി ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഉറക്കം വരുന്നെങ്കിൽ ചെന്ന്
1: കിടന്നോളൂ.
0: വരൂ.
1: യു ആർ കറക്റ്റ്. ഈ വീട്ടിൽ 3 ബെഡ്റൂം ഉള്ളപ്പോ എല്ലാരും കൂടി എന്തിനാ ഒരു മുറി കിടക്കുന്നല്ലേ?
0: അതെ.
1: അയ്യേ. ഗുഡ് നൈറ്റ്.
0: ഗുഡ് നൈറ്റ്.
2: വിളിച്ചോ.
0: ഗുഡ് നൈറ്റ്.
1: ഓ,
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
3: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം കളിവീട്.
5: അമ്മച്ചി, അടുത്ത വെള്ളിയാഴ്ചത്തെ കാർക്കും കൂപ്പൺ കൊടുക്കണ്ട.
6: അതെന്താ? അന്ന് നിനക്ക് എവിടെങ്കിലും പോണോ?
5: ഹിപ്നോട്ടിസത്തിന് സന്നദ്ധരായിട്ടുള്ള പെൺകുട്ടികൾ അന്നാണ് വരുന്നത്.
6: നിന്റെ കർത്താവേ, ആ കൂട്ടത്തിൽ കളങ്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പെണ്ണെങ്കിലും ഉണ്ടാവണേ.

0: ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ജോഗിങ്ങിന് പോണില്ലേ?
1: യാമിനിയെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ഞാൻ.
0: ഞാൻ വരുന്നില്ല.
1: അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തമാണ്, അത് മറക്കണ്ട.
0: ഐ അഡ്മിറ്റ് ഇറ്റ്. ബട്ട് വ്യായാമം ചെയ്യാൻ റോഡിൽ ഇറങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വേണേലും ചക്ക വേരേലും കഴിക്കും. മനസ്സുണ്ടെങ്കിൽ ഡ്രോയിങ് റൂമും പ്ലേ ഗ്രൗണ്ട് ആക്കാം.
1: താമസിയാതെ ആയിക്കോളൂ.
0: എന്താ പറഞ്ഞ?
1: അല്ല, യാമിനിയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു പറയായിരുന്നു.
0: എന്നാ ജോയിൻ ചെയ്തോളൂ.
1: ഓ,
0: മഹി മഹി,
1: എന്താ എന്ത് പറ്റി
0: അവിടെ? എന്ത് ചെയ്യുവാ? ഈ തേങ്ങ ചരണ്ടിക്കേ.
1: തേങ്ങ ചരണ്ട്? ഞാനോ?
0: എന്താ ചരണ്ടിയല്? ഞാൻ ദോശ ഇടുന്നുണ്ടല്ലേ. മഹി ചമ്മന്തി അരക്കേ. വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ സ്ഥാനമാ. നോക്കി നിക്കാ തേങ്ങ ചരണ്ട്, ദോശ അരിയണു.
1: നിന്റെ ഒരു ചുമല പാൻഡും.
2: ഇതാ, ഇങ്ങോട്ട് നോക്കൂ. ചുറ്റും നടക്കുന്ന ഒന്നിനെ പറ്റിയും നിങ്ങൾ ശ്രദ്ധിക്കരുത്. എന്റെ കയ്യിലിരിക്കുന്ന ഈ വസ്തുവിൽ മാത്രം ശ്രദ്ധിക്കുക, മറ്റൊന്നും ചിന്തിക്കരുത്. ഈ നാണയത്തിൽ മാത്രം അവയവങ്ങൾ അയച്ചിടൂ. ഇതാ, നിങ്ങളുടെ കാലുകൾക്ക് ഭാരം അനുഭവപ്പെടുന്നു. നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞു വരുന്നു. നിങ്ങൾക്കുറക്കം വരുന്നു. നിങ്ങളുടെ കണ്ണുകളിൽ നിദ്രയെത്തിക്കഴിഞ്ഞു. നിങ്ങൾ ഉറങ്ങിയിരിക്കുന്നു. സുഖകരമായ ഉറക്കം. ഗാഢനിദ്രയിലേക്ക് നിങ്ങൾ വഴുതി വീണിരിക്കുന്നു. ഉറങ്ങൂ, ഉറങ്ങൂ, ഉറങ്ങൂ.
3: അവൾക്ക് പല ആലോചനകളും വന്നതാ. ഒന്നേതാണ്ട് ഉറച്ചതുവാ.
0: പിന്നെന്താ നടക്കാഞ്ഞത്? മനസമ്മതത്തിന്റെ 4 ദിവസം മുമ്പല്ലേ ചെറുക്കന്റെ തനി സ്വഭാവം ഞങ്ങൾ അറിഞ്ഞത്?
3: അവൻ 6 പഴയായിരുന്നു.
0: എന്നാലും കാര്യത്തോടടുത്ത സ്ഥിതിക്ക് നടത്തിയ കൊള്ളാന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു.
3: പക്ഷേ മേരിക്ക് ഒറ്റ വാശി, കണ്ടേടം നിറങ്ങിയ ചെറുക്കൻ അവക്ക് വേണ്ടാന്ന്. അങ്ങനെ അത് നടക്കാതെ പോയത്.
0: ഈ ആലോചന പത്രത്തിൽ കണ്ടതും മറുപടി അയച്ചതും ഒക്കെ അവളാ.
3: ഉറപ്പിക്കുന്നതിന് മുമ്പ് എന്തോ ഹിപ്പോപ്പൊട്ടോമിസം വേണോന്ന് അവള് പറയുന്നത് കേട്ടു. അതെന്താന്ന് ഞങ്ങക്ക് മനസ്സിലായിട്ടില്ല. എന്താ അത്?
4: അത് ഒരു തരം മാനസിക ചികിത്സയാ. അതാ അകത്ത് നടക്കുന്നത്.
2: ഉണരൂ, ഉണരൂ. അകലേക്ക് പോകൂ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹൈസ്കൂൾ ഘട്ടത്തിലാണ്. അവിടെ ആരെയാണ് നിങ്ങൾ പ്രേമിച്ചത്? ആരോടാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത്?
5: ഇല്ല, ആരുമില്ല.
2: എന്നാൽ നമുക്ക് കോളേജിലേക്ക് പോവാം. അവിടെ ആരെയായിരുന്നു നിനക്കിഷ്ടം?
5: പലരും എന്റെ പിന്നാലെ നടന്നെങ്കിലും ആരെ ഇഷ്ടപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ ലൈഫ് ഒരു പീഡനമായി തോന്നിയോണ്ടാണ് പ്രീ ഡിഗ്രിയോടെ ഞാൻ പഠിത്തം അവസാനിപ്പിച്ചത്.
2: എങ്കിൽ സ്കൂളും കോളേജും വിട്ട് നമുക്ക് നാട്ടിലേക്ക് പോകാം. ജനിച്ചു വളർന്ന നാട്ടിൽ മനസ്സിൽ നിന്നും പിഴുതറിയാനാവാത്ത ഒരു കാമുകൻ സ്ഥാനം പിടിച്ചു പോയത് കൊണ്ടല്ലേ പുതിയ കാമുകന്മാരെ സ്വീകരിക്കാൻ മനസ്സ് വിസമ്മതിച്ചത്?
5: എന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റിയ ഒരു കോന്തമാരും ആ നാട്ടിലില്ലായിരുന്നു. ഇനി എന്താണ് അറിയേണ്ടത്? ചോദിക്കൂ, ചോദിക്കൂ.
2: ഇല്ല, ഒന്നുമില്ല. ഫുള്ളി സാറ്റിസ്ഫൈഡ്. മേരിക്കിന് ധൈര്യമായി എണീക്കാം.
3: വൈകണ്ട, അഡോറ്.
6: മഹി, മഹി, ഞാനും വരുന്നു. ഇല്ലേ, വേണ്ട, ഞാൻ വേറെ ഏതെങ്കിലും വണ്ടി വന്നോളാം. ഓസപ്പച്ച, നിന്നെ. ഞാൻ കൂടെ വന്നിട്ട്.
0: നീങ്ങിയിരുന്ന ഡ്രൈവ് ചെയ്യുന്ന എങ്ങനെ? ഇങ്ങോട്ട് മഹിയല്ലേ ഡ്രൈവ് ചെയ്ത്, അങ്ങോട്ട് ഞാൻ ഡ്രൈവ് ചെയ്യും. വിവാഹ ജീവിതത്തിൽ കയറുന്നില്ലേ?

0: എന്താ ഉറങ്ങുന്നില്ലേ?
1: കിടന്നതാ, എന്താന്നറിയില്ല, ഇന്ന് ആ മുറിയില് വല്ലാത്ത കൊതുക്.
0: അങ്ങനെയാണെങ്കി ഇന്ന് ഇവിടെ കിടക്കാം.
1: ഹേ

0: അപ്പടി കൊതുകാന്നല്ലേ പറഞ്ഞത്? കൊതുകടി കൊണ്ടിട്ട് ഒത്തിരി കാലായി.
1: അയ്യോ,
0: അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ മുറി പോയി കിടക്കാം. പോട്ടെ.
1: അല്ല, അവിടെ അത്രയും കൊതുകൊന്നും ഇല്ല, വേണമെങ്കിൽ ഞാനും കൂടെ വരാം.
2: നോ പ്രോബ്ലം.
1: അവിടെ പ്രേതം ഉണ്ട്, പേടിക്കും.
2: എനിക്ക് പേടിയില്ല.
1: ഞാൻ നിന്റെ കാര്യമല്ല പ്രേതത്തിന്റെ കാര്യം പറഞ്ഞത്.
2: കുഴപ്പമില്ല,
1: എന്റെ കാര്യം പോക്ക.
3: അയ്യോ
2: മഹി, മഹി,
1: നാശം. മനുഷ്യന് ഒരു നിമിഷം സ്വസ്ഥത ഇല്ലെന്ന് വെച്ചാ അപ്പണം കാച്ചനോ മാവാട്ടനോ മറ്റായിരിക്കും. ഇനി എങ്ങനെ ഇവിടെ അച്ഛൻ ചത്തോ?
2: ഒന്ന് മാറ്റി വരക്കെ, അല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും.
1: പാർട്ടി അപ്രൂവ് ചെയ്ത ഡിസൈൻ ആണത്. അങ്ങേർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. പ്രൊഫഷണൽ ഭാര്യയുടെ സജഷൻസ് ഉള്ളത് നല്ലതാണ്, പക്ഷേ അതൊരിക്കലും ബാലിശമായ വിമർശനമാകരുത്.
2: പാർട്ടിക്ക് ഇഷ്ടമായി കാണും, എനിക്ക് തീരെ ഇഷ്ടമായില്ല. വന്ന് വന്ന് മഹയുടെ ഡിസൈൻസ് ഒക്കെ റിപ്പീറ്റേഷൻ ആയി വരിക.
1: അത് ഞാൻ സഹിച്ചു.
2: അങ്ങനെ സഹിച്ചാൽ എങ്ങനെയാ? ആർക്കിടെക്ടിന് ഒരു പഞ്ഞും ഇല്ലാത്ത കാലമാ. വർക്ക് കുറഞ്ഞാലേ അത് എന്നെയും കൂടെ ബാധിക്കുന്നത്. ഒരു വീഴ്ച ഉണ്ടാവാ എളുപ്പാ. സൂക്ഷിച്ചും കണ്ടും ചെയ്തു കൊടുക്കാൻ നോക്ക്. ആ പിന്നെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ തീർന്നു. നാളെ വല്ലതും വെക്കണമെങ്കിൽ മേടിച്ചേ പറ്റൂ.
1: തീർന്നോ? 2300 രൂപയുടെ സാധനം മേടിച്ചു. ഒരു മാസം തികഞ്ഞില്ലല്ലോ.
2: ഒരു മാസം തേക്കാനാണോ മേടിച്ചത്? ദിവസം എടുത്തോണ്ടിരിക്കില്ലേ, അപ്പൊ തീരും.
1: മൃദുലയും അവളുടെ അച്ഛനും ജോലിക്കാരും ഉണ്ടായിരുന്നപ്പോ 1500 രൂപയുടെ സാധനം മേടിച്ച 1.5 മാസത്തേക്ക് തികയായിരുന്നു. ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരിലേ ഉള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ.
2: അതിന് അവളിവിടെ ഉണ്ടായിരുന്നപ്പോ വെപ്പും കൂടി ഉണ്ടായിരുന്നോ? ഇപ്പഴല്ലേ നിങ്ങൾ നല്ല ആഹാരം കഴിച്ചു തുടങ്ങിയത്. അപ്പൊ ചെലവും കൂടും. കരയും വേണം മോന്തേ നന്നായിരിക്കണം പറഞ്ഞ കുറച്ച് പാടാ.
1: ഒന്ന് അടങ്ങ്, എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് മേടിക്കാം.
2: മഹിക്ക് ഫീൽ ചെയ്തോ?
1: ഏയ്,
2: അല്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഫിഷിനും വെജിറ്റബിൾസിനും ഒക്കെ ആയിട്ട് എന്റെ കയ്യിൽ ചെലവാക്കിയ രൂപയുടെ കണക്ക് ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇന്ന് തന്നെ ഇങ്ങനെ തന്നേക്കണേ.

0: മൃദുല മഹിയെ കണ്ടിട്ടില്ലെന്ന് ഉറപ്പാണോ?
1: ഇല്ലെന്നാണ് തോന്നുന്നത്.
0: പരസ്പരം കാണാതെ പോയതിൽ വിഷമം തോന്നുന്നുണ്ടാവും. ഈ കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച അറിയില്ലെന്ന് പറയുന്നത് എത്ര ശരിയാ. യാമിനിയേക്കാൾ എത്രയോ ഭേദമായിരുന്നു മൃദുല. കുറ്റപ്പെടുത്തുകയല്ല, നീ എന്നോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. എങ്കിലും യാമിനിയുടെ പെരുമാറ്റം നീ മനഃപൂർവ്വം സഹിക്കുകയാണെന്ന് എനിക്കറിയാം. മൃദുലയുടെ കൊച്ചു കൊച്ചു തെറ്റുകൾ പോലും പൊറുക്കാൻ കൂട്ടാക്കാത്ത നീ യാമിനിയുടെ വലിയ തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. അടുത്തുനിന്നും അകന്നുനിന്നും ഞാൻ നിങ്ങളുടെ ജീവിതം കണ്ടതാണ്. മൃദുലയുടെ പോരായ്മകൾ മാത്രമേ മഹി ശ്രദ്ധിച്ചുള്ളൂ, നന്മകൾ കണ്ടില്ല.
1: എല്ലാത്തിനും കൂട്ടുതന്നിട്ട് നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ?
0: അല്ല, കുറ്റം നിന്റേത് മാത്രമല്ലല്ലോ. ഞാനും ഊർമിളയും കുറ്റക്കാരാണ്. മാസം ഇത്രയും കഴിഞ്ഞെങ്കിലും ആ കുറ്റബോധം ഇനിയും മാറിയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ ചെന്നപ്പോ യാമിനി നിന്റെ കൂടെ താമസമായതറിഞ്ഞ് ഊർമിള വല്ലാതെ വിഷമിച്ചു.
1: മൃദുല അറിഞ്ഞു കാണുമോ?
0: അറിഞ്ഞാൽ ആ കുട്ടിയും വിഷമിക്കാതിരിക്കില്ല. ഒന്നുമില്ലെങ്കിലും നിന്റെ ഭാര്യയായി കുറെ കാലം കഴിഞ്ഞല്ലേ. ആ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ ഒരു പെണ്ണിന് സങ്കല്പിക്കാനൊക്കോ?
1: ദേ പോക്രിത്തരം പറഞ്ഞാലുണ്ടല്ലോ, ആലോചനയും കൊണ്ട് പോയത് നീയല്ലേ. എന്നെ വീണ്ടും കെട്ടിക്കാൻ നിനക്കും ഡോക്ടർക്കായിരുന്നല്ലോ വലിയ തിരക്ക്. എന്നിട്ട് ഇപ്പൊ കാലം മാറുന്നോ?
0: അതിങ്ങനത്തെ ഒരു പാരയായിട്ട് മാറുമെന്ന് ഞാൻ അറിഞ്ഞോ? ആ അമേരിക്കക്കാരിയെ കേരളത്തിന് താങ്ങാൻ പറ്റുമെന്ന് മഹിക്ക് തോന്നുന്നുണ്ടോ? വൈകിട്ടില്ല, പ്രൊബേഷൻ കഴിയുന്നതിന് മുമ്പ് കൺഫർമേഷൻ ആക്കാതെ അതിനെ അങ്ങ് ടെർമിനേറ്റ് ചെയ്താൽ മതി.
2: എന്താ ഒരു ആലോചന?
1: ഏയ് ഒന്നുമില്ല.
2: ഷോപ്പിംഗ് കോംപ്ലക്സ് ഇറങ്ങിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക, മഹി വല്ലാതെ മൂടിയായിരിക്കുന്നു.
1: ഏയ്
2: ഒന്നും മറച്ചു വെക്കണ്ട, എന്നോട് ധൈര്യമായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ തുല്യ സ്ഥാനമാ.
1: ഏയ് അങ്ങനെ ഷെയർ ചെയ്യാനുള്ള ഒന്നുമില്ല, എന്തോ ഓർത്ത് നിന്നുപോയി, അത്രേ ഉള്ളൂ.
2: അതും ഷെയർ ചെയ്യേണ്ടതാ, എന്താ ഓർത്തെന്ന് അറിയാത്ത സ്ഥിതിക്ക് വേണ്ട. ഇന്ന് ബോംബെ നിന്ന് ഡാഡിയുടെ കോൾ ഉണ്ടായിരുന്നു. പ്രൊബേഷൻ പീരീഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഇതുവരെ ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആന്ന് പറഞ്ഞു. ഡാഡിക്ക് ഹാപ്പിയായി. അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ട്. കിടക്കാറായെങ്കിൽ കിടന്നു. ഗുഡ് നൈറ്റ്.

0: ഈ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ലെന്ന് പറയുന്നത് എത്ര ശരിയാ. യാമിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു മൃദുല. അടുത്തുനിന്നും അകന്നുനിന്നും ഞാൻ നിങ്ങളുടെ ജീവിതം കണ്ടതാണ്. മൃദുലയുടെ പോരായ്മകൾ മാത്രമേ മഹി ശ്രദ്ധിച്ചുള്ളൂ, നന്മകൾ കണ്ടില്ല. ഇതെന്താ രാവിലെ ഒരു മുന്നറിയിപ്പില്ലാതെ? എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന്
1: അറിയിച്ചിരുന്നെങ്കിൽ
0: കൈ വിട്ടിട്ട് കാര്യം പറയടി.
1: കാര്യം പറഞ്ഞിട്ട്
2: കൈവിടാം. നീ പറഞ്ഞത്
0: നേരായതുകൊണ്ടല്ലേ അവള് രാവിലെ തന്നെ ഓടി വന്നത്.
2: ഊർമിള എങ്ങനെ അറിഞ്ഞു?
0: മൃദുലയുടെ അയൽവാസി ശാരദ ഊർമിളയുടെ കൂടെ പഠിച്ചതാ, അവര് പറഞ്ഞ അറിഞ്ഞത്. ആ മഹിളാ സമാജം രാഗിണിയുടെ കെയർ ഓഫിലുള്ള ഒരു പ്രപ്പോസലാ. പയ്യന് ബാങ്കിലാ ജോലി, അതും ഒരു ഡൈവേഴ്സ് കേസാ. മൃദുലെ സമ്മതിച്ചിട്ടില്ല, പക്ഷേ മാഷ് നിർബന്ധിച്ചോണ്ടിരിക്കുക.
2: ഞാനൊന്നും ഓഫീസിലേക്കില്ല, ഇവിടെ ഇറങ്ങിക്കോ.
0: മഹി എങ്ങോട്ട് പോകുന്നു?
2: ഒരു സ്ഥലം വരെ.

0: മഹേഷോ അകത്തേക്ക് വരാലോ. ഇരിക്കൂ. ഇവിടെ അടുത്ത ഏതോ വർക്ക് നടക്കുന്നുണ്ടെന്ന് ആരോ പറയണത് കേട്ടു. അവിടെ വന്നപ്പോ ഇവിടെയും ഒന്ന് കേറി പോകാന്ന് വിചാരിച്ചു അല്ലേ?
1: അല്ല, ഞാൻ ഇവിടേക്ക് തന്നെ വന്നതാ.
0: എന്താ വിശേഷം?
1: ഞാനൊരു കാര്യം അറിഞ്ഞു, അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ.
0: എന്താണ് അറിഞ്ഞതെന്ന് പറഞ്ഞാലല്ലേ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പറയാനൊക്കൂ.
1: മൃദുലേക്ക് വേറെ കല്യാണം ആലോചിച്ചെന്ന് കേട്ടു.
0: എന്റെ കാലം കഴിഞ്ഞാ പിന്നെ അവൾക്ക് ആരാ ഉള്ളത്? അതിനു മുമ്പ് സ്വന്തം മോളെ ഒരു കര പറ്റിക്കാൻ ഏത് പിതാവ് ആഗ്രഹിക്കാത്തത്?
1: ഒരു രണ്ടാം കെട്ടുകാരനെയാണ് മൃദുലയ്ക്ക് വേണ്ടി ആലോചിക്കുന്നെന്ന് കേട്ടു.
0: അതെ, ഡൈവേഴ്സ് കഴിഞ്ഞൊരു പെണ്ണിന് ആദ്യ കെട്ടുകാരൻ തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ ഒക്കൂ.
1: മൃദുവിനും അച്ഛനും സമ്മതമാണെങ്കിൽ അവളെ വീണ്ടും വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കുക.
0: അത് നടക്കില്ല. വീണ്ടും വിചാരമില്ലായ്മയുടെ പേരിൽ ബാലിശമായ ഒരു വാശിയുടെ പുറത്ത് നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയെങ്കിലും ഇത്രയും നാള് എന്റെ മോളും നിങ്ങളെ കുറിച്ച് ഓർത്ത് കഴിയുകയായിരുന്നു. തന്റെ സ്ഥാനത്ത് മറ്റൊരു പുരുഷനെ കാണാൻ അവൾക്ക് കഴിയില്ല എന്ന് എനിക്കറിയായിരുന്നു. പക്വതയില്ലാത്ത കുട്ടിയല്ലേ അവള്. ഈ കാലത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും താൻ അവളെ കാണാൻ വരുമെന്ന് അവൾ കൊതിച്ചിരുന്നു. തന്നോടൊപ്പം ഒരു അമേരിക്കക്കാരി വന്ന് താമസമാക്കി എന്ന വിവരം അറിയുന്നത് വരെ ആ പ്രതീക്ഷ എന്റെ മോൾക്കുണ്ടായിരുന്നു. അതറിഞ്ഞതിന് ശേഷമാണ് അവളുടെ സമ്മതം ഇല്ലാഞ്ഞിട്ട് കൂടി ഞാൻ അങ്ങനെ ഒരു ആലോചനയ്ക്ക് മുതിർന്നത്.
1: നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാനെന്നും മൃദുലയുടെ പഴയ മഹി തന്നെയാ. എനിക്ക് അവളെ തിരിച്ചറിയണം.
0: അതിന് അവള് സമ്മതിക്കുന്ന എനിക്ക് തോന്നണില്ല. അവളുടെ വാശി മഹിക്കറിയാവുന്നതല്ലേ? അഥവാ സമ്മതിച്ചാ തന്നെ ഇപ്പൊ കൂടെ കൂടിയിരിക്കുന്നവള് അങ്ങനെ അങ്ങോട്ട് പൊടിയും തട്ടി ഇറങ്ങിപ്പോവോ?
1: അവൾ ഇറങ്ങിപ്പോണമെങ്കിൽ മൃദു എന്റെ ജീവിതത്തിലേക്ക് വന്നേ പറ്റൂ.
0: അപ്പോ ആ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്റെ മോളെ തിരികെ വിളിക്കുന്നത് അല്ലേ?
1: അല്ല, വിധി കൂട്ടിച്ചേർത്താണ് ഞങ്ങളെ. അത് നിയമം കൊണ്ട് വേർപെടുത്തിയത് അബദ്ധം. അച്ഛൻ മൃദുലെ ഒന്ന് വിളിക്കൂ, ഞാൻ സംസാരിക്കാം.
0: അവളിവിടെ ഇല്ല.
1: എവിടെ പോയി?
0: അപ്പുറത്തൊരു കൂട്ടുകാരുടെ വീട്ടിലാ.
1: വിരോധിയിലേക്ക് ഒന്ന് വിളിക്കോ, ഞാൻ വെയിറ്റ് ചെയ്യാം.

0: എന്താ വിളിച്ചേ?
1: ആ ഒരു ഗ്ലാസ് ചായയോ നാരങ്ങ വെള്ളോ ആയിട്ട് മോൾ അപ്പുറത്തോട്ടൊന്ന് വന്നേ. ദേ നിന്നൊരാള് കാണാൻ വന്നിരിക്കണു.
0: എനിക്കിനി ആരെ കാണണ്ടെന്ന് പറഞ്ഞില്ലേ? അച്ഛന് ഞാനൊരു ശല്യമാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം.
1: അച്ഛന് മോളൊരു ശല്യോ? നീ എന്താ ഈ പറയണേ? ഇത് പെണ്ണുകാണലൊന്നുമല്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് നമ്മുടെ വീട്ടിൽ വരുമ്പോ അയാൾക്കൊരു ഗ്ലാസ് ചായ കൊടുക്കേണ്ടത് നമ്മുടെ മര്യാദയല്ലേ? ഈ വീട്ടിലൊരു പെണ്ണുള്ളപ്പോ ഞാനത് ചെയ്യുന്നത് ശരിയാണോ?

0: അവളിപ്പോ വരും. മഹേഷാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. അറിഞ്ഞാൽ അവൾ വന്നില്ലെങ്കിലോ?
1: ഞാനാണെന്നറിഞ്ഞ അവൾ വരില്ലേ?
0: നേരത്തെ ആയിരുന്നെങ്കിൽ അവൾ വന്നാനേ. ഇപ്പോഴത്തെ കാര്യത്തിൽ എനിക്കുറപ്പില്ല.

0: ആ മഹി വന്നല്ലോ.
1: ഓഫീസിലേക്കാന്ന് പറഞ്ഞു പോയിട്ട് മഹി ഇത് എവിടെയായിരുന്നു?
2: ഒരു സൈറ്റ് കാണാനുണ്ടായിരുന്നു.
1: എന്നാ അത് പറഞ്ഞിട്ട് പോയായിരുന്നില്ലേ? കാര്യം എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. വാ.
2: സോറി സാർ.
0: സാറോ ഉബിയുടെ ഫാദറിനെ അങ്ങനെയാണോ വിളിക്കേണ്ടത്?
1: മഹിക്ക് ചായ എടുക്കാം.
0: ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. മഹി ഇരിക്ക്. ഒരു രേഖയും ഇല്ലാതെ യാമിനി നിങ്ങളുടെ കൂടെ താമസിക്കാൻ തീരുമാനിച്ചപ്പോ അതൊരു എടുത്തയാട്ടവും അവിവേകവുമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 38 വർഷം അമേരിക്കയിൽ പലതരത്തിലുള്ള ജീവിതം കണ്ടു അനുഭവിച്ചു അറിഞ്ഞിട്ടുള്ള എനിക്ക് പോലും അവളുടെ ഈ ഡിസിഷൻ കൺസീവ് ചെയ്യാൻ സാധിച്ചില്ല. ബട്ട് ഷീ ഈസ് കറക്റ്റ്. നൗ ഐ അഡ്മിറ്റ് ഇറ്റ്. മഹിയെ ലൈഫ് പാർട്ട്ണറാക്കാൻ അവൾ തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്കിതങ്ങ് രജിസ്റ്റർ ആയിക്കളയാം. എന്താ എനിക്ക് കൽക്കട്ടയ്ക്ക് പോണം.
2: ഓ
0: ജോത്സിനെ കണ്ടി ഞാൻ ചോദിച്ചു. ബുധനാഴ്ച നല്ല ദിവസമാണ്. അന്ന് മഹിക്ക് എന്തെങ്കിലും എൻഗേജ്മെന്റ്?
2: അല്ല,
1: എൻഗേജ്മെന്റ് ഉണ്ടായാലും എന്താ? ഇത് മാക്സിമം ഒരു മണിക്കൂറത്തെ കാര്യമല്ലേ. രജിസ്റ്റർ ഓഫീസ് വരെ ചെല്ലണം, ഒപ്പിടണം. വിശ്വാസം തെറ്റിക്കണ്ട. ജോത്സൻ പറഞ്ഞ സമയം തന്നെ ഡാഡി ഫിക്സ് ചെയ്തോളൂ. ഞങ്ങൾ റെഡി ആയിരിക്കും അല്ലേ?
0: ഓക്കെ, അപ്പൊ 11 മണിക്ക് തന്നെ ആയിക്കോട്ടെ. ഞാനൊരു 10:30 മുമ്പ് രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കോളാം.

0: വിഷമിച്ചിട്ട് എന്താ കാര്യം മോളെ? ദൈവനിശ്ചയം അങ്ങനെയാണെന്ന് കരുതിയാ മതി.
1: അങ്ങനെ പറഞ്ഞു ഒഴിയരുത് മാഷെ. ദൈവനിശ്ചയം മറിച്ചാണെങ്കിലോ? ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം, അത് മൃദുല വിചാരിച്ചാലേ നടക്കൂ.
0: അവരെല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മളായിട്ട് ഇനി എന്ത് തീരുമാനിക്കാൻ?
1: തീരുമാനിച്ചത് ആ മേനോനും മകളുമാണ്. മഹിക്ക് അതിലൊട്ടും താല്പര്യമില്ല. കുറെ കാലം കൂടെ കഴിഞ്ഞ പുരുഷൻ എന്ന നിലയ്ക്കെങ്കിലും മഹിയെ രക്ഷിക്കാനുള്ള ബാധ്യത

0: മൃദുലക്കില്ലേ? മൃദുലയെ ഒത്തിരി സ്നേഹിച്ചുപോയി. ആ ഒരു തെറ്റേ മഹി ചെയ്തിട്ടുള്ളൂ. സ്വന്തമെന്ന് കരുതുന്നവരെ ശാസിക്കാനും തിരുത്താനും ശ്രമിക്കുന്നത് തെറ്റാണോ? ഇഷ്ടമുള്ളിടത്തെ പിണക്കം ഉണ്ടാവും. നിങ്ങൾ അകന്നതും അതുകൊണ്ടാണ്. ഇപ്പോ ദൈവമായിട്ട് കൊണ്ടുവന്ന ഒരു അവസര. യാമിനിക്ക് മഹിയോടുള്ളത് ഉള്ളിൽ തട്ടിയ സ്നേഹമൊന്നും അല്ല, വെറും ഒരു ഫാഷൻ ലവ്.
1: ഫാഷൻ ആണേലും അല്ലേലും ചേട്ടന് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ താലി പോലും കെട്ടാതെ അവള് കൂടെ താമസിക്കാൻ തയ്യാറായത്.
0: അയ്യോ, അത് ഇഷ്ടപ്പെട്ടതുകൊണ്ടൊന്നും അല്ല, വീട് പണി തുടങ്ങുന്നവരെ ബോറടി മാറ്റാൻ ഒരു സങ്കേതം വേണം. അതിനവള് കണ്ടെത്തിയ ഒരു മാർഗം അത്. അമേരിക്കയിലൊക്കെ എങ്ങനെയായിരുന്നെന്ന് ആര് കണ്ടു?
1: അങ്ങനെയാണെങ്കിൽ വിവാഹത്തിന് സമ്മതമല്ലെന്ന് ചേട്ടന് തുറന്നു പറയായിരുന്നില്ലേ?
2: അതെ, അപ്പൊ അവന്റെ നാവിടെ പോയി.
0: അന്ന് മഹി ഇവിടെ വന്നപ്പോ മൃദുല ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇപ്പോ സ്വന്തമായിട്ടൊരു തീരുമാനം പോലും എടുക്കാനാവാത്ത വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് മഹി.
1: എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്റെ മനസ്സിൽ ഇപ്പോഴും ചേട്ടനെ ഉള്ളു. ചേട്ടൻ മറ്റൊരാളുടേതാവുന്നത് എനിക്ക് സഹിക്കാനും ആവില്ല. പക്ഷേ ഒരു പെണ്ണിനെ വേദനിപ്പിച്ചിട്ട് ചേട്ടനെ വീണ്ടും സ്വന്തമാക്കാൻ ഞാനില്ല.
0: പ്രൊബേഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പുരുഷനോടൊപ്പം താമസിക്കാൻ തയ്യാറായ ഒരു പെണ്ണിന് വേദനയോ? ഫോർമലായി ബന്ധം വേർപെടുത്തിയെങ്കിലും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും മൃദുല തന്നെയാണ് മഹിയുടെ ഭാര്യ. ഒരു ഭാര്യയ്ക്കുണ്ടാകേണ്ട വിവേകം അന്ന് മൃദുല കാണിച്ചില്ല. ഇപ്പോഴെങ്കിലും അത് കാണിച്ചില്ലെങ്കിൽ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ആ തന്തയും മോളും കൂടി മഹിയെ ട്രാപ്പിലാക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുത്തേ പറ്റൂ.

0: ഇല്ല, അവള് വരില്ല.
1: വരുമെന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്. നീ ഒന്നുകൂടെ ചെന്ന് വിളിച്ചാ മതി.
0: മറ്റൊരു പെണ്ണിനോടൊപ്പം താമസിക്കുന്ന ഒരു പുരുഷനെ സ്വീകരിക്കാൻ മൃദുല ഒരിക്കലും തയ്യാറാവില്ല. എനിക്ക് അവളറിയാം, അതുകൊണ്ട് പറഞ്ഞതാ.
1: ഒന്ന് സംസാരിച്ച് നോക്കുന്നതുകൊണ്ടെന്താ? ബുധനാഴ്ചയല്ലേ ആ തന്തയും മോളും മഹിയുടെ കുരുതി ഫിക്സ് ചെയ്തിരിക്കുന്നത്. വിഷമിക്കണ്ട, തിങ്കളാഴ്ച നല്ല ദിവസ, അന്ന് തന്നെ മൃദുലയുമായിട്ടുള്ള പുനർവിവാഹം നമുക്ക് നടത്താം. എന്താ?
0: പൊരുത്തക്കേടുകൾ ഏറെയുണ്ടെങ്കിലും യാമിനി ഒരു പെണ്ണ, എന്നോട് ഇഷ്ടവും വിശ്വാസമുള്ളതുകൊണ്ടല്ലേ കൂടെ താമസിക്കാൻ തയ്യാറായത്.
1: നീ പറഞ്ഞു വരുന്നത്?
0: മൃദുല ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. അവള് വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. പക്ഷേ അത് മറ്റൊരു പെണ്ണിന്റെ ശാപം ഏറ്റുവാങ്ങിക്കൊണ്ടാവരുത്. എല്ലാരും പറയാറില്ലേ വിധിയാണെന്നൊക്കെ, ഞാനും അങ്ങനെ

0: എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല. മഹിയുടെ ഭാഗത്ത് നിന്ന് ഒരു സാക്ഷി വേണമല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ വന്നത്.
1: അറിയിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ അവസ്ഥ ഫോണിലൂടെ ഞാൻ അവളെ അറിയിച്ചു.
2: എന്നിട്ട് അവളെന്ത് പറഞ്ഞു?
1: ഒന്നും പറഞ്ഞില്ല. റിസീവർ താഴെ വയ്ക്കാതെ ഏറെ നേരം നിന്നു.
0: 11 മണിക്കെന്നല്ലേ പറഞ്ഞത്? 10:30 കഴിഞ്ഞിട്ടും കാണുന്നില്ലല്ലോ.
2: വല്ല ട്രാഫിക് കുരുക്കിലും പെട്ട് വരാതിരുന്നാ മതിയായിരുന്നു. 11 മണിക്ക് കണ്ടില്ലെങ്കിൽ അത് പറഞ്ഞെങ്കിലും ഒഴിയായിരുന്നു.
0: എങ്ങനെ ഒഴിയാൻ? ആണ്ട ബാധ കൊണ്ടേ പോവും.

0: കാത്തു നിന്ന് ബോറടിച്ചോ? ക്ഷേത്രത്തിലൊന്ന് കയറി അർച്ചന കഴിച്ചിട്ടാ വൈകി. എന്തൊരു തിരക്കാ. ഡാഡി ഇപ്പൊ എത്തും, അതുവരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഫോർമാലിറ്റീസ് ഒക്കെ നടക്കട്ടെ.
1: പേപ്പേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിനുള്ള ഏർപ്പാടുകൾ ഇന്നലെ തന്നെ യാമിനിയുടെ ഡാഡി ചെയ്തിരുന്നെന്ന് രജിസ്ട്രാർ പറഞ്ഞു. ഇനി ഒപ്പിട്ടാ മതി.
0: എന്നാ പിന്നെ താമസിക്കണ്ട, സൈൻ ചെയ്യാം. എന്താ മഹിക്കൊരു മൂഡ് ഓഫ്? രണ്ടാംഘട്ടാണെങ്കിലും സന്തോഷിക്കേണ്ട സമയല്ലേ ഇത്.

0: മഹിയുടെ മനസ്സിൽ എന്നും മൃദുലയ്ക്ക് സ്ഥാനമുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അമേരിക്കയിലെ ബന്ധങ്ങളുടെ തകർച്ച കണ്ട് വളർന്ന എനിക്ക് നിസാര പ്രശ്നങ്ങളുടെ പേരിലാണ് നിങ്ങൾ അകന്നതെന്ന് മനസ്സിലായി. കെട്ടിടത്തിന്റെ പ്ലാൻ വരയ്ക്കുന്ന പോലെ നിങ്ങൾ ജീവിതവും മുൻകൂട്ടി വരച്ചുപോയി. അതിലേക്ക് ഭാര്യയെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു നിങ്ങൾ. മുറിയിലെ സാധനങ്ങൾ അല്പമൊന്ന് സ്ഥാനം മാറിക്കിടന്നാലോ, ചീപ്പിൽ മുടിയിരുന്നാലോ, ജീവിതത്തിലൊന്നും സംഭവിക്കില്ല. ഭർത്താവിന്റെ അഭിരുചിക്കനുസരിച്ച് അല്പമെങ്കിലും മാറാൻ മൃദുലയ്ക്കും കഴിഞ്ഞില്ല, എനിക്കറിയാം. എന്നിട്ടും നിങ്ങൾ രണ്ടാളും പരസ്പരം ഒത്തിരി ഇഷ്ടപ്പെടുന്നു, അതാണ് സത്യം. ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പുറത്ത് ഡാഡിയെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ പോയ മമ്മിയുടെ ദുരന്തം ഞാൻ കണ്ടതാണ്. മഹിയുടെ ജീവിതത്തിൽ മൃദുല കൊച്ചു കൊച്ചു പൊരുത്തക്കേടുകൾ ഉണ്ടാക്കി. പിന്നീട് ഞാൻ കടന്നുവന്ന് വലിയ വലിയ പൊരുത്തക്കേടുകൾ മനഃപൂർവ്വം ഉണ്ടാക്കി നിങ്ങൾ അസ്വസ്ഥനാക്കി. എനിക്കിപ്പോ സന്തോഷമുണ്ട്. മൃദുല എന്നേക്കാൾ എത്രയോ ഭേദമായിരുന്നെന്ന് മഹി ചിന്തിച്ചു തുടങ്ങിയപ്പോ എനിക്ക് സന്തോഷമായി. പരസ്പരം ഇഷ്ടപ്പെടുന്നവർ അപൂർണതകളും സഹിക്കണം. അച്ഛൻ വന്നല്ലോ, ഇനി മൃദുല ഒപ്പിട്ടോളൂ. വാ.
1: വരടോ.

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം കളിവീട്. സംവിധാനം സിബി മലയിൽ. രചന ശശിധരൻ ആറാട്ടുവഴി. നിർമ്മാണം ദിനേശ് പണിക്കർ. ഛായാഗ്രഹണം ആനന്ദക്കുട്ടൻ. സംഗീതം മോഹൻ സിത്താര. അഭിനേതാക്കൾ ജയറാം, മഞ്ജു വാര്യർ, വാണി വിശ്വനാഥ്, ജഗദീഷ്, സുനിത, ഇന്നസെന്റ്, കൊച്ചിൻ ഹനീഫ, ജഗന്നാഥവർമ്മ, കൽപ്പന, കോട്ടയം ശാന്ത തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 19-ാമത് ഓസ്കർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതമെന്ന ലക്ഷ്യം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് പാലക്കാടും തിരുവനന്തപുരത്തും ഓസ്കർ മേള നടന്നു. യുവാക്കളുടെ ഊർജം രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. എറണാകുളം പര്യത്തുങ്കാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ നിന്ന് ലക്നൗ സൂപ്പർ ജയിന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 19-ാമത് ഓസ്കർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. രാജ്യത്തിന്റെ വികസന യാത്രയിൽ ഉത്തരവാദിത്തത്തോടെ സംഭാവന ചെയ്യാൻ ഉദ്യോഗാർത്ഥികൾക്ക് കഴിയട്ടെയെന്ന് ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ആശംസിച്ചു. വികസിത ഭാരതത്തിനായുള്ള ദൃഢനിശ്ചയം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഓസ്കർ മേള നടന്നത്. പാലക്കാട് നടന്ന ഓസ്കർ മേളയിൽ റെയിൽവേയിലെ 7 പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. യുവാക്കളുടെ ഊർജം രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഓസ്കർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് ഓസ്കർ മേളയെന്നും നിയമന ഉത്തരവ് ലഭിച്ചവർ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തേണ്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: It is a grand vision to transform Yuva Shakti into Rashtra Shakti, youth power into national power. The young recruits joining the service of the Government of India today are not just taking up jobs. They are stepping up to shape the absolute future of our great nation, Bharat.
0: രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന 3-ാമത്തെ വില വർധനവാണ് ഇത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 രൂപയും ഡീസലിന് 101.56 രൂപയുമായി ഉയർന്നു. ഹോർമൂസ് കടലിലേക്കുണ്ടായ തടസ്സങ്ങളും ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നതുമാണ് വില വർധനവിന് കാരണം. CBSE 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാകുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടി. CBSE വെബ്സൈറ്റിൽ അസാധാരണമായ തിരക്ക് അനുഭവപ്പെട്ടതുൾപ്പെടെ കണക്കിലെടുത്താണ് തീരുമാനം. നീട്ടിയ സമയപരിധി പ്രയോജനപ്പെടുത്തി നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ CBSE വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ നാളെ നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. തൃശൂർ മാരാങ്കോട് 2 കൈ ഉന്നതികളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. ചാലക്കുടി താലൂക്കിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ്, വീരാങ്കുടി ഉന്നതികളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ച കശുമാവിൻ തോട് ഉന്നതിയിലെയും 2 കൈ ഉന്നതിയിലെയും ജനങ്ങളുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സംവദിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: 46 കുടുംബങ്ങൾ താമസിക്കുന്ന കശുമാവിൻ തോട്ടിലെ പുനരധിവാസ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടറും സംഘവും ഉന്നതിയിലുള്ളവരുമായി സംസാരിച്ചു. ഉന്നതിയിലെ വിദ്യാർത്ഥികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാൻസ് അടിയന്തരമായി ലഭ്യമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സൌകര്യമൊരുക്കുന്നതിനും പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രണ്ടുകൈ ഉന്നതിയിലേക്കുള്ള ഗതാഗത സൌകര്യവും വൈദ്യുതിയും വീടില്ലാത്തവർക്ക് വീടൊരുക്കുന്നതിനും ഉന്നതിയിലെ കാനയുടെ സൈഡ് കെട്ടുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർ രണ്ടുകൈ ഉന്നതിയിലുള്ള കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചു.
0: എറണാകുളം പരുത്തുകാവ് കുഴിയൊപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കേസ് സർക്കാർ ഏറ്റെടുക്കുമെന്നും അനുകൂല വിധിയില്ലെങ്കിൽ പുനരധിവാസത്തിന് ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. സംസ്ഥാനത്ത് വിഷു ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. ഇന്ന് നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. ഇന്നുച്ചയ്ക്ക് 2-ന് നറുക്കെടുപ്പ്. 1-ാം സമ്മാനം 12 കോടി രൂപ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. SP റാങ്കിന് മുകളിലേക്കുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയിന്റ്സ് പഞ്ചാബ് കിംഗ്സിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. വയനാട്ടിൽ വീണ്ടും കടുവ സാന്നിധ്യം. മീനങ്ങാടി ഒരപ്പുവയലിൽ വനവകുപ്പ് കൂട് സ്ഥാപിച്ചു. കടുവ കൂടുതൽ തവണ എത്തിയ പ്രദേശത്താണ് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: മീനങ്ങാടി പഞ്ചായത്തിലെ അരിമുള, ഒരപ്പുവയൽ, കാര്യമ്പാടി, പുത്തൂർ മേഖലകളിലാണ് ഒരു മാസത്തിലേറെയായി കടുവ സാന്നിധ്യമുള്ളത്. ഇവിടെ ക്യാമറ അടക്കം വനംവകുപ്പ് നേരത്തെ സ്ഥാപിച്ചിരുന്നു. അരിമുളയിലെ ജനവാസ മേഖലയിലെ റോഡിലൂടെ കടുവ കടന്നു പോകുന്നത് പ്രദേശവാസികൾ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് 2 ആഴ്ചയിലേറെ കടുവ ഇവിടേക്ക് എത്തുന്നതിനാൽ ക്യാമറകളെല്ലാം എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും പ്രദേശത്ത് കടുവ എത്തിയത്. തുടർച്ചയായ ദിവസങ്ങളിൽ ഈ മേഖലയിൽ കാൽപ്പാടുകൾ കണ്ടതോടെയാണ് വനംവകുപ്പ് വീണ്ടും കൂട് സ്ഥാപിച്ചത്.
0: തൃശൂർ ടൌൺഹാൾ പരിസരത്ത് വെച്ച് ഇടഞ്ഞ ആനയെ തളച്ചു. ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് നഗരത്തിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത്. വീടുകളുടെ ഗേറ്റുകളും വാഹനങ്ങളും ഉൾപ്പെടെ ആന തകർത്തു. നായെ കണ്ട് ഭയന്നാണ് ആന ഇടഞ്ഞതെന്നാണ് പ്രാഥമിക വിവരം. പോലീസും എലഫന്റ് സ്ക്വാഡും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ സ്ഥലത്തെത്തി ഏറെ നേരം പരിശ്രമിച്ചാണ് ആനയെ തളച്ചത്. ഇടുക്കി മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ തമിഴ്നാട് പോലീസ് പരാതി സ്വീകരിച്ചു. തേനി കളക്ടറേറ്റിൽ നിന്നും നിർദ്ദേശം ലഭിച്ചതോടെയാണ് തമിഴ്നാട്ടിലെ കൊരങ്ങണി പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിച്ചത്. ടോപ്പ് സ്റ്റേഷൻ സ്വദേശികളായ വിനോദ്, ഋത്തിക്, ഡേവിഡ് എന്നിവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി. ആക്രമണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് വർക്കല സ്വദേശികൾക്ക് നേരെ മൂന്നാറിൽ ആക്രമണം ഉണ്ടായത്. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ മതിയായ രേഖകളില്ലാതെ നിയമവിരുദ്ധമായി താമസിച്ച 25 ബംഗ്ലാദേശി തൊഴിലാളികൾക്ക് പ്രത്യേക കോടതി 2 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. വസ്ത്രവിതരണ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവർക്കാണ് ശിക്ഷ ലഭിച്ചത്. ഇവരിൽ നിന്ന് ബംഗ്ലാദേശ് പൌരത്വം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരം വഴുതക്കാട് കാഴ്ച പരിമിതർക്കായുള്ള സർക്കാർ വിദ്യാലയത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഫീമെയിൽ മേട്രൺ, നൈറ്റ് വാച്ച്മാൻ, ബ്രെയിൽ ലിസ്റ്റ് തസ്തികകളിൽ ഈ മാസം 25-നും ക്രാഫ്റ്റ് ടീച്ചർ, ഫീമെയിൽ ഗൈഡ്, കുക്ക്, മെയിൽ മേട്രൺ തസ്തികകളിൽ 29-നും പ്രായോഗിക പരീക്ഷയും അഭിമുഖവും നടത്തും. വയനാട് പള്ളിക്കൽ ഗവൺമെന്റ് LP സ്കൂൾ ഈ അധ്യയന വർഷം തന്നെ UP സ്കൂളാക്കി ഉയർത്താൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ശുപാർശ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് കമ്മീഷൻ ഇത് സംബന്ധിച്ച ശുപാർശ നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19-ാമത് ഓസ്കർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതമെന്ന ലക്ഷ്യം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് പാലക്കാടും തിരുവനന്തപുരത്തും റോസ് കർമ്മേള നടന്നു. യുവാക്കളുടെ ഊർജ്ജം രാഷ്ട്ര നിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. എറണാകുളം പരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയിംസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 23-ന്റെ ഹൃദയഭൂമികയിലാണ്. 1891 മെയ് 23, 20-ാം കുറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ത്രിമൂർത്തികൾ എന്നു പ്രകീർത്തിക്കപ്പെട്ട പ്രഗത്ഭമതികളിൽ പ്രമുഖനും തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ 2-ാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന സി കേശവൻ കൊല്ലം മയ്യനാട്ട് കിഴക്കതിൽ വീട്ടിൽ ജന്മം കൊണ്ടിരിക്കുന്നു. 1945 മെയ് 23, അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ വലം കൈയും 3-ാം സാമ്രാജ്യത്തിലെ ഏറ്റവും ഭീകരനായ സൈനിക ഭരണാധികാരിയുമായിരുന്ന നാസി നേതാവ് ഹീൻറിച്ച് ഹിംലർ തൻ്റെ 45-ാം വയസ്സിൽ ദേ ആത്മഹത്യ ചെയ്തിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിലധിഷ്ഠിതമെന്നും ഭാവിയിലും അത് ദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ സ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിയ ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സ്വന്തം പരിശ്രമത്തിലുപരി സമൂഹത്തിന്റെ ആകെ പിന്തുണയുടെ ഫലമാണ് ഓരോരുത്തരുടെയും വിജയമെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി യുവാക്കളോട് സമൂഹത്തിനായി പ്രയത്നിക്കാൻ ആഹ്വാനം ചെയ്തു.
1: ആനെ വാലേ വർഷോ മേ വികസിത് ഭാരത് കേ സങ്കൽപ് കോ സിദ്ധ കർനേ മേ ആപ് സഭി മഹത്വപൂർണ ഭൂമിക നിഭാനെ വാലേ ഹം സിർഫ് അപ്നേ കാരണ നഹീ പഹുഞ്ചതേ സിർഫ് അപ്നേ പരിവാര കേ കാരണ നഹീ പഹുഞ്ചതേ ഇസ് വിശാല ദേശ് കേ 140 കരോഡ് നാഗരികോ കേ യോഗദാന കാ ഭീ ബഹുത് ബഡാ മഹത്വ ഹോതാ ഹൈ ആർ ഇസ്ലിയെ ഹമാരാ ദായിത്വ ഖുദ് കേ പ്രതി ഖുദ് കേ പരിവാർ പ്രതി വൈസേ ഹീ സമ്പൂർണ സമാജ് കേ പ്രതി ഭീ രഹതാ ഹൈ ഔർ മുജേ വിശ്വാസ് ഹൈ കി ഇൻ സഭീ കാമോ കേ ലിയേ ആപ് അപ്നേ ആപ് കോ ഔർ അധിക യോഗ്യ ബനായേംഗേ മേ ആപ് കോ ബഹുത് ശുഭകാംനായ ദേതാ ഹൂം.
0: രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗാർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേള എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേയിലെ 7 പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണെന്നും തുടർന്നുള്ള വർഷങ്ങളിലും അത് സുദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസിന്റെ ബഹുമാനാർത്ഥം രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ അത്താഴ വിരുന്നിലാണ് ശ്രീമതി മുർമു ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: 1972
0: രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 91 പൈസ വരെ വർദ്ധിപ്പിച്ചു. 10 ദിവസത്തിനുള്ളിൽ 3-ാമത്തെ വർധനവാണിത്. ഡൽഹിയിൽ പെട്രോൾ വില ലിറ്ററിന് 87 പൈസ വർദ്ധിച്ച് 99.51 രൂപയായി. ഡീസൽ 91 പൈസ വർദ്ധിച്ച് 92.49 രൂപയായി. ഇറാൻ സംഘർഷത്തെയും ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങളെയും തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിലെ റെക്കോർഡ് ലാഭവിഹിതമായ 2.86 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്രബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകകളിലൊന്നാണിത്. മുംബൈയിൽ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന RBI ഡയറക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം.

0: പന്ത്രണ്ടാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് രണ്ട് ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊൽക്കത്തയിലെത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാരം, പ്രതിരോധം, ഊർജ്ജ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണിത്. മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനമായ മദർ ഹൌസ് അദ്ദേഹം സന്ദർശിച്ചു. തുടർന്ന് ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി S.ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ പദ്ധതിക്ക് തുടക്കമാകും. സിന്തറ്റിക് ലഹരി വസ്തുക്കൾ അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റ സാഹചര്യത്തിൽ ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി. വനമേഖലയിൽ റോഡിന്റെ റീടാറിംഗ് നടത്തിയെങ്കിലും വീതി വർദ്ധിപ്പിക്കാനുൾപ്പെടെയുള്ള പ്രധാന ജോലികൾ മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് നേതാക്കൾ മുൻപ് ഉറപ്പു നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: പാതയുടെ മറ്റു ഭാഗങ്ങളിൽ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുമ്പോഴും നേര്യമംഗലത്ത് മാത്രം ജോലികൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. റോഡിന് വീതി വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കുന്നതിനുമായി കരാർ കമ്പനി പണികൾ ആരംഭിച്ചിരുന്നെങ്കിലും തുടർന്നുണ്ടായ നിയമക്കുരുക്കുകളാണ് പ്രതിസന്ധിക്ക് കാരണമായത്. നിർമ്മാണ തടസ്സം നീക്കണമെന്നാവശ്യപ്പെട്ട് ഉയർന്നുവന്ന ജനകീയ പ്രതിഷേധങ്ങൾക്ക് UDF പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ എത്രയും വേഗം നിർമ്മാണം തുടങ്ങുന്നതിനുള്ള അനുകൂല തീരുമാനം കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമായത്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദ് 55 റൺസിന് വിജയിച്ചു. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച കേസിൽ പൂനെയിൽ നിന്നുള്ള ഒരാൾ കൂടി CBIയുടെ പിടിയിൽ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സബ്ജക്ട് വിദഗ്ധയായി നിയമിച്ച മനീഷ ഹവൽദാറാണ് അറസ്റ്റിലായത്. കേസിൽ ഇതുവരെ 11 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 116,640 രൂപയാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് വിഷു ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. ഇന്ന് നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിലധിഷ്ഠിതമെന്നും ഭാവിയിലും അത് ദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ സ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം പിക്നിക് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ, ആലാപനം കെ ജെ യേശുദാസും വാണി ജയറാമും.

ചിത്രം പൂന്തേനരുവി, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ, ആലാപനം കെ ജെ യേശുദാസ്.

അവൾ സുന്ദരിയായിരുന്നു എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന കാനം ഇ ജെ, സംഗീതം എം കെ അർജുനൻ.

ചിത്രം കള്ളിച്ചെല്ലമ്മ, രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ, ആലാപനം കെ പി ബ്രഹ്മാനന്ദൻ.

ഇനി പാളങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ രചന നിർവഹിച്ച് ജോൺസൺ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം വാണി ജയറാമും ഉണ്ണിമേനോനും ചേർന്ന്.

മദനോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് ONV. സംഗീതം സലിൽ ചൗധരി. ആലാപനം KJ യേശുദാസ്.

0: കരിമിഴി തെളിയണ് പിടയണ് ഇടനെഞ്ചു കുളിരണ് നിറയണ് ഇരു കിളി കുറുകണ് കുറുകണ്
1: അടുത്ത ഗാനം ജോണി വാക്കർ എന്ന ചിത്രത്തിൽ നിന്ന് ഗാനരചന നിർവഹിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം എസ് പി വെങ്കടേഷ്. ആലാപനം കെ ജെ യേശുദാസ്.

കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന കൈതപ്രം, സംഗീതം എസ് പി വെങ്കടേഷ്, ചിത്രം സൗഭാഗ്യം.

ബയോസ്കോപ്പിൽ ഇനി ഒരു കടങ്കഥ പോലെ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ONV, സംഗീതം മോഹൻ സിത്താര, ആലാപനം KJ യേശുദാസ്.

0: ബയോസ്കോപ്പിൽ അടുത്ത ഗാനം കർപ്പൂരദീപം എന്ന ചിത്രത്തിൽ നിന്ന്. ആലാപനം കെ ജെ യേശുദാസ്. രചന യൂസഫ് അലി കേച്ചേരി. സംഗീതം ജോൺസൺ.
1: സ്വർഗം ചമച്ചതും നരകം

കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറുപ്പ് രചന നിർവഹിച്ച് എസ് പി വെങ്കടേഷ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം ഭാർഗവി നിലയം. രചന പി ഭാസ്കരൻ. സംഗീതം എം എസ് ബാബുരാജ്. ആലാപനം എസ് ജാനകി.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ചെമ്പകവല്ലി എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി. സാംബശിവൻ.

സമയം മധ്യാഹ്നം. ആ പൂമണിമയുടെ തളത്തിൽ കൗമാരപ്രായമെത്തിയ ഒരു പെൺകുട്ടി, പാവാടയും ബ്ലൗസും അണിഞ്ഞ, കാണാൻ കൗതുകം ജനിപ്പിക്കുന്ന ഒരു പെൺകുട്ടി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളൊരു ദേവദാസി പുത്രിയാണ്. ദേവദാസി പുത്രി എന്ന് പറഞ്ഞാൽ വേശ്യാപുത്രി. അവൾ വായിക്കുന്നതോ രാമായണ കഥ. വേശ്യാപുത്രി പതിവ്രതാരത്നമായ സീതയുടെ കഥ വായിക്കുന്നു, രാമായണം വായിക്കുന്നു. സകല സുഖകുല വിമല തിലകി

ദേവദാസിയുടെ മകൾ വേശ്യാപുത്രി രാമായണം വായിക്കുന്നുകൊണ്ടാവാം അത്ഭുതസ്തബ്ധനായ മട്ടിൽ ആകാശത്തിന്റെ ഒത്തമധ്യത്ത് സൂര്യനും നിന്നുപോയത്.

സ്വന്തം കൃത്യനിർവഹണത്തിൽ വലിയ കണിശക്കാരനാണല്ലോ ഈ സൂര്യൻ. ലോകത്തെന്തും സംഭവിച്ചുകൊള്ളട്ടെ, ആരൊക്കെയോ ജനിക്കട്ടെ, ആരൊക്കെയോ മരിക്കട്ടെ, സൂര്യന് അതൊന്നും അന്വേഷിച്ചു പോകാൻ സമയമില്ല. അത്ര വലിയ കണിശക്കാരനായ സൂര്യനും ഈ പെൺകുട്ടിയുടെ പാരായണം കേട്ടപ്പോഴേക്ക് അത്ഭുതസ്തബ്ധനായി.

0: നമസ്കാരം.
1: സൂര്യൻ മാത്രമല്ല, ആ പൂമണിമേടയുടെ പുരോഭാഗത്ത് ഉള്ള പൂന്തോപ്പിൽ അതാ ഒരു വളർത്ത് പെൺമാൻ ചെവിയോർത്തകരെ നിൽക്കുന്നു. അവൾക്കും ഈ കാവ്യഗാനാമൃതം വളരെ ആസ്വാദ്യമായ മട്ടുണ്ട്. മമ ജനക സദൃശനഹമതി ജപ

കാമദേവന്റെ ഒടിഞ്ഞുപോയൊരു വില്ലു പോലെ. തള്ള അങ്ങനെ കിടക്കുന്നു വളഞ്ഞു തിരിഞ്ഞു. ദേവദാസി തള്ളയല്ലേ, ഒരു കാലത്തൊരു വില്ലായിരുന്നു, എത്ര പേരെ ഇത് വീഴ്ത്തിയ വില്ല്. പക്ഷേ ഇപ്പൊ ഒടിഞ്ഞുപോയി, ഒടിഞ്ഞ് തകർന്ന് വളഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന വൃദ്ധയെ കണ്ടപ്പോൾ മഹാകവിക്ക് രസകരമായ ഒരു ഉപമ തോന്നുകയാണ്.

പെട്ടെന്ന് അവൾ വായന നിർത്തി, പുസ്തകം അടച്ചു. അവളുടെ കവിൾത്തടം അരുണാഭമായി, ആ കണ്ണുകളിൽ സ്വപ്നം വിടർന്നു. അവൾ പാട്ട് നിർത്തിയപ്പോൾ ഇത് കേൾക്കാൻ നിന്ന് വളർത്തു പെൺമാൻ ഒന്ന് കാതിളക്കി. ആ പൂന്തോപ്പ് ഒരു നെടുവീർപ്പിട്ടു. ആ നെടുവീർപ്പ് പാട്ടുകാരിയുടെ കാർകുഴൽ ചാർത്ത് വീണ നെറ്റിത്തടത്തിൽ ചെന്നൊരു മുത്തം പകർന്നു. രാമായണം വായിച്ചിരുന്ന പെണ്ണിന്റെ കവിൾത്തട്ടിൽ പുളകം മുളപ്പിച്ച ഈ വിചാരം എന്താണാവോ? അവൾ ചിന്തിക്കുന്നത് മറ്റാരെ കുറിച്ചുമല്ല, ഈ വേശ്യാകുമാരി ചിന്തിക്കുന്ന സീതയെക്കുറിച്ച് തന്നെ. ജീവിതത്തിന്റെ അഗ്നി പരീക്ഷകളിൽ അടിയുറച്ചു നിന്ന് വിജയം മരിച്ച ശീലവതിയായ സീതയെക്കുറിച്ച് തന്നെ അവൾ ചിന്തിക്കുന്നത്. ആ ചിന്ത അവളെ കോരിത്തെറിപ്പിച്ചു. രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടേണ്ടതിന്റെ തലേന്നാൾ രാത്രി അയോധ്യയിൽ ഒരു ഗൂഢാലോചന നടന്നല്ലോ, ശ്രീരാമന്റെ കിരീടം തെറിപ്പിച്ച ഗൂഢാലോചന, ശ്രീരാമന്റെ സിംഹാസനം തെറിപ്പിച്ച ഗൂഢാലോചന. അച്ഛന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി ആ ഗൂഢാലോചനയ്ക്ക് വഴങ്ങി ശ്രീരാമൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. അച്ഛന്റെ വാക്ക് പാലിക്കാൻ സർവസ്വം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പുറപ്പെട്ട രാമനോടൊപ്പം അസന്തോഷം ഇറങ്ങിത്തിരിച്ച സീതയാണ് ഇവിടെ മനസ്സിൽ തിങ്ങിത്തറഞ്ഞു നിൽക്കുന്നത്. കാനന പുൽപ്പരപ്പും പച്ച നീരാള തിരുമത്തയാക്കിയ സീത ആ പെൺകുട്ടിയുടെ മനോമുഖരത്തിൽ പുഞ്ചി തൂകി നിൽക്കുന്നു. അപമാനവും വിരഹഭാരവും അവളെ ആഴക്കടലിൽ വലിച്ചെറിഞ്ഞപ്പോൾ, ആശ്രയമറ്റ് കിടന്നവൾ കൈകാലിട്ടടിച്ചപ്പോൾ അവളെ കരകയറ്റാൻ രാവണൻ നീട്ടിയ കൈകൾ, കൈലാസപർവ്വതം പന്താടിയ ആ ബലിഷ്ഠ ഹസ്തങ്ങൾ ഒറ്റ നോട്ടം കൊണ്ട്, ഒരു ഉഗ്ര നോട്ടം കൊണ്ട് പിന്തിരിപ്പിച്ച സീത പൂർണ്ണ ഗർഭിണിയായിരിക്കെ ജനാപവാദം ഭയന്ന് തന്റെ പ്രിയതമനാൽ കാട്ടിലെറിയപ്പെട്ട സീത, എല്ലാം സഹിച്ച മഹാമനസ്സിനിയായ സീത ആ പെൺകുട്ടിയുടെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. എന്നല്ല, അവൾ തന്നെ ഒരു സീതയായി തീരുകയാണ്.

0: മോളെ ചമ്പകവല്ലി, ഒടിഞ്ഞ വില്ല് അവളെ വിളിക്കുന്നു. മോളെ ചമ്പകവല്ലി, അല്ല ഇത്ര നേരത്തെ ഇന്ന് വായന നിർത്തിയോ? അവൾ ഞെട്ടി ഉണർന്നു. അമ്മേ എന്താ മോളെ? അമ്മേ അമ്മേ ഞാനൊരു ഒരു കാര്യം പറയട്ടെ, അമ്മ ദേഷ്യപ്പെടരുതേ.
1: എന്താടി പെണ്ണേ?
0: ഞാനൊരു കാര്യം തീരുമാനിച്ചമ്മേ.
1: എന്താ തീരുമാനിച്ചത്?
0: സീതാദേവിയുടെ ജീവിതകഥയിൽ നിന്ന് ഞാൻ ഒരു പാഠം പഠിച്ചു.
1: എന്ത് പാഠം?
0: അമ്മയെ നമ്മുടെ കുലവൃത്തി ഉണ്ടല്ലോ ദേവദാസി ജീവിതം, ഈ വേശ്യാവൃത്തി, അതിന് ഞാനില്ല,
1: അതെനിക്ക് വയ്യ.
0: പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? അമ്മ എന്നോട് പരിഭവിക്കരുത്.

മഹാഭാരത യുദ്ധം അനിവാര്യമായി തീർന്ന ആ സന്ദർഭം ഒന്ന് ഓർത്തു നോക്കൂ. തന്റെ ശത്രുപക്ഷത്ത് അണിനിരന്ന് വന്ന് നിൽക്കുന്ന ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും അതിൽ

മാരെയും പുത്രന്മാരെയും പൗത്രന്മാരെയും സഖാക്കളെയും കണ്ട് ഗാന്ഡീവം നിലത്തിട്ട് തളർന്നു വീണുപോയ ആ പാർത്ഥനെ കർമ്മോന്മുഖനാക്കിയ നിഷ്കാമ കാഹളത്തിന്റെ ഒരു തത്വശാസ്ത്രമുണ്ടല്ലോ, അത് നമ്മുടെ ഈ നാട്ടിന് മാത്രം അവകാശപ്പെട്ടതാണ്, ഈ ഭാരതഭൂമിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്.

അതുപോലെ തന്നെയാണല്ലോ പറച്ചുപെറ്റ പന്തിരികുലത്തിന്റെ കഥ, സുപ്രസിദ്ധമായ കഥ. ആ സംഭവം ഈ രാജ്യത്തിന് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. വിക്രമാദിത്യ രാജാവിന്റെ സദസ്സരിൽ ഒരാളായിരുന്നല്ലോ പണ്ഡിതഗ്രണിയായ ആ വരരുചി. ആ ബ്രാഹ്മണൻ ഒരു പറച്ചിയാണ് വേളികഴിച്ചത്. ആ മിശ്രവിവാഹം ഒരു യാദൃച്ഛിക സംഭവമായിരുന്നു. സകലകലാവല്ലഭനായ വരരുചിയോട് ഒരു ദിവസം വിക്രമാദിത്യ മഹാരാജാവ് ചോദിച്ചു, ഹേ പണ്ഡിതരെ, രാമായണത്തിൽ ഏറ്റവും പ്രസിദ്ധമായ പദ്യം ഏതാണെന്ന് പറയാം? രാമായണത്തിൽ ഏറ്റവും പ്രസിദ്ധമായ പദ്യം ഏതാണെന്ന് പറയാം? വരരുചി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മറുപടി ഉണ്ടായില്ല. വേണ്ട, ബുദ്ധിമുട്ടണ്ട പണ്ഡിതരെ, 41 ദിവസത്തിനകം ഇത് കാര്യം അറിഞ്ഞ് ഇവിടെ ഒന്ന് അറിയിച്ചാൽ മതി. അറിയിക്കാൻ തനിക്ക് കഴിവില്ലെങ്കിൽ വരരുചി തന്നെ എനിക്ക് നീ കാണുകയും വേണ്ട. വരരുചി ഇറങ്ങിപ്പോയി. പ്രസിദ്ധ പദ്യം ഏതാണെന്ന് അന്വേഷിച്ച് അദ്ദേഹം അലഞ്ഞു തിരിയുകയാണ്. ഒടുവിൽ ക്ഷീണിച്ച് പരവശനായി ഒരു കാട്ടിലെത്തി, ഒരു മരച്ചുവട്ടിലിരുന്നു. അപ്പോഴും ആ മരക്കൊമ്പിന്മേൽ സംഭാഷണം നടക്കുന്നു, വനദേവതമായുള്ള സംഭാഷണം. അറിഞ്ഞോ, തൊട്ടടുത്ത് ഒരു പറച്ചി പെറ്റു പെൺകുട്ടിയാ. അതിനെന്താ, എന്താ ഇത്ര മഹാകാര്യമായിട്ട് പറയാൻ? ആ കുട്ടി വളരുമ്പോൾ അതിനെ വിവാഹം ചെയ്യുന്നത് ഒരു ബ്രാഹ്മണനായിരിക്കും. ആരാണെന്നറിയുമോ? രാമായണത്തിലെ പ്രസിദ്ധ പദ്യം രാമം ദശരഥം വിദ്ധി എന്ന് തുടങ്ങുന്ന പദ്യം അറിയാൻ പാടില്ലാത്തൊരു വിഡ്ഢിയായ ബ്രാഹ്മണൻ വരരുചി. വരരുചി രക്ഷപ്പെട്ടു. പ്രസിദ്ധ പദ്യം ഏതാണെന്ന് മനസ്സിലായി. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യ മടവീം വിദ്ധി ഗച്ഛതാത യഥാസുഖം. രക്ഷപ്പെട്ടു. വരരുചി പോയി രാജാവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. തന്റെ വിജ്ഞാനം വിളമ്പി, സമ്മാനങ്ങളും നേടി. കാലം അങ്ങനെ കടന്നുപോയി. പറയെ വിവാഹം ചെയ്യേണ്ടി വരും എന്നുള്ള ആ പ്രഖ്യാപനം, വനദേവതമാരുടെ ആ പ്രവചനം ഫലിച്ചു. ആ ദാമ്പത്യ ജീവിതത്തിൽ വരരുചിക്ക് 12 മക്കളുണ്ടായി. പക്ഷെ 12 മക്കളെയും വരരുചി ഉപേക്ഷിച്ചു കളഞ്ഞു. 12 ജാതിയിൽപ്പെട്ടവരാണ് ആ 12 മക്കളെ എടുത്ത് വളർത്തിയത്. വേടക്കുടിലിൽ

നമ്മൾ നൃത്തം ചെയ്യുന്ന ഈശ്വര പ്രീതിക്ക് വേണ്ടിയാണ് മോളെ, ഈശ്വര പ്രീതിക്ക് വേണ്ടി. ചുറ്റും നമ്മൾ നൃത്തം കാണാൻ ആളുകൂടും, അവന്മാരുടെ ഹൃദയങ്ങളെ നൃത്തം അടിക്കുന്നത് നമ്മുടെ ജോലിയാണ്. അപ്പൊ നൃത്തം ആടലും നൃത്തം അടിക്കലുമാണ് നമ്മുടെ ജോലി. നന്മ

നമുക്ക് പണം കിട്ടുന്നത് ഈശ്വരപ്രീതി കൊണ്ടാണ്. നമ്മുടെ നെറ്റിത്തടത്ത് നിന്ന് എത്ര വിയർപ്പ് നീരിറ്റിറ്റ് വീഴുന്നോ അതിലധികം വെൺമുത്തുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത്ര

ഭഗവത് പ്രീതി കൊണ്ടാണ് മോളെ നമുക്ക് പണം കിട്ടുന്നത്, അല്ല നമ്മുടെ ശരീരം വിറ്റിട്ടല്ല. ഗുജറാത്തിൽ ചരിത്രപ്രസിദ്ധമായ സോമനാഥ ക്ഷേത്രത്തിന് ചുറ്റുമായി പണ്ട് 500-ലധികം ദേവദാസി വീടുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം 1956 കാലഘട്ടത്തിൽ ഈ ദേവദാസിത്വം നിയമവിരുദ്ധമാണെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു വലിയ പ്രതിഷേധ പ്രകടനം ഉണ്ടായി. ദേവദാസികളുടെ പ്രതിഷേധ പ്രകടനം, അവർക്ക് തൊഴിലില്ലാതായി, തൊഴിലിന് വേണ്ടിയുള്ള പ്രതിഷേധ പ്രകടനം. അപ്പോൾ ജീവിക്കാൻ വേണ്ടി ജീവിത മൂല്യങ്ങൾ വിൽക്കാൻ നിർബന്ധരായ, അതിന് ദൈവികത്വത്തിന്റെ പരിവേഷം ചാർത്തുന്ന ഒരു അന്ധവിശ്വാസമാണ് ഈ ദേവദാസിത്വം. നിയമം പാസായി, പക്ഷെ ഇപ്പോഴും ഈ രാജ്യത്തിന് നാനാഭാഗത്തും രഹസ്യമായി ഈ ദേവദാസിത്വം നിലനിൽക്കുന്നുണ്ട്. ദേവദാസികൾക്ക് പണം കിട്ടുന്ന ശരീരം വെച്ചിട്ടല്ല, ഈശ്വര പ്രീതി കൊണ്ടാണ് അത്രേ. മതം പഠിപ്പിച്ചൊരു മാമൂലാണിത്. തന്റെ മാതാവും മുത്തശ്ശിയും നയിച്ച ഇരുളടഞ്ഞ ആ ജീവിതം ഉപേക്ഷിച്ച് അന്ധസ്വാഭിജാത്യവും തികഞ്ഞ അറിവിന്റെ വെളിച്ചം തൂകുന്ന ഒരു പുതിയ ജീവിതപാതയിൽ പതമുന്നുകയാണ് ചെമ്പകവല്ലി.

നിലവിലുള്ള ദുർനിയമങ്ങളെ ചോദ്യം ചെയ്യുന്നവരെല്ലാം നാം ധിക്കാരികളെന്ന് വിളിക്കും. ഇതാ ഈ വീട്ടിലും ഈ ദേവദാസി വീട്ടിലും ഒരു ധിക്കാരി പെണ്ണ് ജനിച്ചിരിക്കുന്നു. അത് കണ്ടപ്പോഴേക്ക് തള്ളപിടഞ്ഞെഴുന്നേറ്റു, മോളെ ജമ്പകവല്ലി, നമുക്ക് ദേവദാസികൾക്ക് പുരുഷന്മാരെല്ലാം ഒപ്പം, ലോകത്തുള്ള സകല പുരുഷന്മാരും ഒപ്പം

ഈ ദേവദാസികൾ എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ നദിയാണ് മോളെ. എല്ലാവരും വന്ന് നമ്മളിൽ മുഴുകുന്നു, അല്ല നാം ആരിലും ചെന്ന് മുങ്ങുന്നില്ല. ഞാൻ ചോദിക്കട്ടെ മോളെ.

ദശകണ്ഠൻ നിനക്കറിയാമോ? സാക്ഷാൽ രാവണൻ, ഈ പത്ത് തലയുള്ള രാവണൻ ആ പെണ്ണിന്റെ മുമ്പിൽ ചെന്ന് അവിടെ കാല് പിടിച്ച് കരഞ്ഞില്ലേ, ശൃണു സുമുഖി തവ ചരണ നളിന ദാസോസ്മ്യഹം ശോഭനശീലേ പ്രസീത പ്രസീതമേ. അവൾ കരഞ്ഞുകൂടെങ്കിൽ രാവണൻ വീണ്ടും പറഞ്ഞു കൊടുത്തില്ലേ, സുമുഖി ദശ ദശരഥനയനാൽ നിനക്കേതുമേ സുന്ദരീകാര്യമില്ലെന്നു ധരിക്ക നീ, ഒരു പൊഴുതും അവനു പുനരൊന്നിലും ആസ്ഥയില്ല, ഓർത്താൽ ഒരു ഗുണമില്ലവനോമലേ. തൊയ്വിമുഖൻ അവനനിശമതിനു നഹി സംശയം, തദ്ദാസദാസോഹം അദ്യ ഭജസ്വമാം അദ്യ ഭജസ്വമാം. ഇങ്ങനൊക്കെ കരഞ്ഞു വിഴിഞ്ഞ് അപേക്ഷിച്ചിട്ടും മനസ്സലിയാതെ വലിയ പാതിവൃത്യം ഭാവിച്ചിരുന്നവളെ

അല്ല, അതുകൊണ്ടെന്താ ആ സീതയ്ക്ക് പിന്നെ പശ്ചാത്തപിക്കേണ്ടി വന്നില്ലേ മോളെ? വാൽമീകി ആശ്രമത്തിൽ അഭയം പ്രാപിച്ചപ്പോൾ അവൾ തന്നെ ഈ രാമനെ കുറ്റപ്പെടുത്തിയിട്ടില്ലേ?

0: എന്റെ മോളെ, ജനഹിതം ജനഹിതം എന്ന് പറഞ്ഞല്ലേ ഈ രാമൻ ഇതേ കാട്ടിലെറിഞ്ഞത്, പരിപൂർണ ഗർഭിണിയായവളെ ആ പാവത്തിന് കാട്ടിൽ തള്ളിയത്. രാമൻ രാജാവാകണമെന്ന് ആഗ്രഹിച്ച ആരാണ്?
1: അത് ജനങ്ങൾ തന്നെയല്ലേ.
0: ആ ജനഹിതത്തിന് വിപരീതമായിട്ടല്ലേ അവിടെ ഗൂഢാലോചന നടന്നത്. ആ ഗൂഢാലോചനക്ക് വഴങ്ങിയല്ലേ അയാൾ കാട്ടിലേക്ക് പുറപ്പെട്ടത്. ആ സമയത്ത് ഈ രാമന് ജനങ്ങളോടൊരു വാക്ക് ചോദിക്കാമായിരുന്നല്ലോ. ഞാൻ കാട്ടിൽ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? പറയൂ പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ കാട്ടിൽ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? പറയൂ.
1: ഒരു വാക്കും ഉണ്ടാവുമായിരുന്നല്ലോ.
0: ഉണ്ടിയില്ല. അപ്പോൾ അച്ഛന്റെ വാക്ക് പാലിക്കുന്നതിന് ജനഹിതം നോക്കണ്ട. ഭാര്യയെ കാട്ടിൽ തള്ളാൻ ജനഹിതം നോക്കണം. എന്റെ മോളെ,
1: രാമന് സീതയോട് അശേഷം അശേഷം സ്നേഹമില്ലായിരുന്നു. മഹാസ്വാർത്ഥനായിരുന്നു മോളെ, മഹാസ്വാർത്ഥനായിരുന്നു. അതുകൊണ്ട് എന്റെ കുഞ്ഞെ,
0: അമ്മമ്മ പറയുന്ന കേൾക്ക്. സ്വാർത്ഥമതികളായ പുരുഷന്മാർ സ്ത്രീകളെ കൊലങ്ങളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിശുദ്ധമായ ഒരു ചങ്ങലയാണ് നീ പറയുന്ന ഈ സതീധർമ്മം, സതീധർമ്മം ചാരിത്രം എന്നൊക്കെ പറയുന്നു. നിനക്ക് മടത്തരം പറ്റരുത് മോളെ, നീ സുന്ദരിയാണ്. ഈ ആദർശങ്ങളൊക്കെ മനസ്സിൽ ലഹരി പിടിപ്പിക്കുന്ന ഈ കാലത്ത്, ഈ കുരുന്ന് പ്രായത്ത്, ഈ പ്രായത്തിൽ കാമദേവൻ ദഹിച്ചു പോയ ചാരമാണ് ചാരിത്രം. അത് നീ അറിയാതെ എടുത്ത് നിന്നെ മാറി ചാർത്തരുത്
1: മോളെ.
0: ചമ്പകം, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അമ്മമ്മ പറയുന്നത് മനസ്സിലാകുന്നില്ലേ മോളെ? നമ്മുടെ ജീവിതം ഉണ്ണുക, ഉറങ്ങുക, ഉല്ലസിക്കുക. നാളെ നാം മരിച്ചു പോകുന്നവരല്ലേ. ഉണ്ണുക, ഉറങ്ങുക, ഉല്ലസിക്കുക, നാളെ നാം മരിച്ചു പോകുന്നു. അതാണ് മോളെ നമ്മുടെ ജീവിത വേദാന്തം, ദേവദാസിയുടെ ജീവിത വേദാന്തം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചെമ്പകവല്ലി എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി സാംബശിവൻ.
1: ശ്രോതാക്കൾ ഇതുവരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാംസ്കാരിക ഇടങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് യമുനാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയകാവ്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഒരു വിസ്മയത്തിലേക്കാണ്. വെറുമൊരു കെട്ടിടമല്ല, മറിച്ച് സൗന്ദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും അനശ്വര പ്രതീകമായി ലോകം വാഴ്ത്തുന്ന താജ്മഹലിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് താജ്മഹൽ. 1631 മുംതാസ് മഹൽ തന്റെ 14-ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനിടെ മരണമടഞ്ഞു. ഭാര്യയുടെ വേർപാടിൽ ദുഃഖിതനായ ഷാജഹാൻ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു സ്മാരകം പണിയാൻ തീരുമാനിച്ചു. അങ്ങനെ 20,000-ത്തിലധികം തൊഴിലാളികളുടെയും 1,000-ക്കണക്കിന് ശില്പികളുടെയും 22 വർഷത്തെ കഠിനാധ്വാനത്തിന്റെയും ഫലമായി ലോകത്തിനൊരു വിസ്മയം സമ്മാനിക്കപ്പെട്ടു. വാസ്തുവിദ്യയുടെ സൗന്ദര്യം മിഴിവുറ്റു നിൽക്കുന്ന ഇടമാണ് താജ്മഹൽ. പേർഷ്യൻ, ഇസ്ലാമിക്, തുർക്കിഷ്, ഇന്ത്യൻ വാസ്തുവിദ്യാ ശൈലികളുടെ ഒരു സങ്കലനമാണ് താജ്മഹൽ. പ്രധാനമായും വെളുത്ത മാർബിളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സൂര്യരശ്മികൾക്കനുസരിച്ച് നിറം മാറുന്ന താജ്മഹലിന്റെ ഭംഗി അവിസ്മരണീയമാണ്. അതിരാവിലെ ഇളം പിങ്ക് നിറത്തിലും വൈകുന്നേരം സ്വർണ നിറത്തിലും പൗർണമി രാത്രികളിൽ വെള്ളി നിറത്തിലും താജ്മഹൽ കാണാൻ സാധിക്കും. പ്രഭാഷണത്തിന്റെ ഈ ഭാഗം താജ്മഹലിന്റെ പ്രധാന ഭാഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ ഉപയോഗിക്കാം. പ്രധാന കവാടം അഥവാ ദർവാസയാണ് താജ്മഹലിന്റെ പ്രധാന കവാടം. ഇതുതന്നെ ഒരു വാസ്തുവിദ്യാ വിസ്മയമാണ്. ചുവപ്പ് മണൽക്കല്ലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. താജ്മഹൽ മസോളിയമാണ് താജ്മഹലിന്റെ ഹൃദയഭാഗം. ഇതിനുള്ളിലാണ് മുംതാസ് മഹലിന്റെയും ഷാജഹാന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 4 മിനാരങ്ങൾ താജ്മഹലിന്റെ പ്രധാന കെട്ടിടത്തെ ചുറ്റി നിൽക്കുന്നു. ഇത് ഭൂകമ്പങ്ങളിൽ കെട്ടിടത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പൂന്തോട്ടങ്ങൾ അഥവാ ചാർബാഗ് എന്ന പേർഷ്യൻ ശൈലിയിൽ നിർമ്മിച്ച പൂന്തോട്ടങ്ങൾ താജ്മഹലിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. താജ്മഹലിന്റെ കലാപരവും ചരിത്രപരവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് 1983 യുനെസ്കോ ഇതിനെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ ഇന്ന് ലക്ഷക്കണക്കിന് സഞ്ചാരികളെ ആകർഷിക്കുന്നു. കാലത്തെയും മതത്തെയും ഭാഷയെയും അതിജീവിച്ച് സ്നേഹത്തിന്റെ അനശ്വര പ്രതീകമായി താജ്മഹൽ തലമുറകളോളം നിലകൊള്ളുന്നു.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.
0: രണ്ടു തരം ആളുകളുണ്ട്. ഒരു കാരണവുമില്ലാതെ അകന്നു പോകുന്നവർ, ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടും വിട്ടിട്ടു പോകാത്തവർ. ഇതിൽ നമ്മൾ എന്തിലാണ് നിൽക്കേണ്ടതെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അത് നമ്മുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ചായിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. സാധാരണ വ്യത്യസ്തമായി ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ചൊവ്വ ശനി ദിവസങ്ങളിലേക്ക് പോക്കുവയിൽ ദിവസം മാറ്റിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ലൈവാണ്. ശ്രോതാക്കൾ കേൾക്കുക, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുക. ഹൃദയത്തെ സാന്ത്വനിപ്പിക്കുകയും തണുപ്പിക്കുകയും ചെയ്യുന്ന ഹൃദ്യമായ പാട്ടുകൾ നമുക്ക് കേൾക്കാം, വർത്തമാനങ്ങൾ പറയാം, ആത്മാവിനെ തൊട്ടുണർത്തുന്ന അർത്ഥവത്തായ ജീവിതഗന്ധിയായ ഗാനങ്ങളും വർത്തമാനങ്ങളും. ഓരോ പാട്ടും നമ്മുടെ മനസ്സിലേക്ക് കുളിർമഴ പെയ്യിക്കുന്ന ഒരു അനുഭൂതിയാണ് നൽകാറുള്ളത്. അവാച്യവും അപരിമേയവുമായ ഗാനങ്ങളുടെ നിറ സാന്നിധ്യവുമായി പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയ ഗാനങ്ങൾ കേൾക്കാം, സംവദിക്കാം, സന്തോഷം പങ്കിടാം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ഹലോ. കോള് കട്ടായി. തത്സമയ പരിപാടിയിൽ നമുക്കൊരു പ്രിയ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

0: പൂക്കുവയൽ തത്സമയ പരിപാടിയാണ്. ഹൃദയഹാരിയായ വർത്തമാനങ്ങളുടെയും സ്നേഹസൗഹൃദങ്ങൾ പങ്കിടലിൻ്റെയും ഒരിടമാണ് പൂക്കുവയൽ തത്സമയ പരിപാടി. നമുക്കിവിടെ തുറന്നും തുറക്കാതെയും സംസാരിക്കാം, വ്യാകരണത്തോടെയും വ്യാകരണമില്ലാതെയും ഒക്കെ സംസാരിക്കാം. ഇഷ്ടഗാനങ്ങളും വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഹലോ, ഞാൻ ഷാജിമ തിരുവല്ലത്ത്.
0: ഞാൻ ഷാജിമ തിരുവല്ലത്ത് നിന്ന്. പറയൂ.
1: എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
0: ആ, ഏത് പാട്ട് വേണം?
1: എനിക്കുള്ള ബന്ധുക്കൾ ശത്രുക്കളിലുള്ള ഒരു നല്ലൊരു അടിപൊളി പാട്ട്.
0: ബന്ധുക്കൾ ശത്രുക്കളിൽ അങ്ങനെ അടിപൊളി പാട്ടുകൾ ഉണ്ടോ? ശരിക്കും
1: ഉണ്ടല്ലോ.
0: ഏതാണ് ബന്ധുക്കൾ ശത്രുക്കളിലെ അടിപൊളി പാട്ട്? ബന്ധുവാര് ശത്രുവാര് അതാണോ?
1: അല്ല, വേറെ ഒരു പാട്ടുണ്ടല്ലോ മാഡം.
0: ഏതാണ്
1: പാട്ടുണ്ടല്ലോ?
0: ബന്ധുക്കൾ, മലയാളി പെണ്ണേ നിന്റെ മനസ്സ്, ഡാൻസ് ഒക്കെ ഉള്ള പാട്ട്. മലയാളി പെണ്ണേ നിന്റെ മനസ്സ്.
1: അല്ല, വേറെ ഒരു പാട്ടുണ്ട്, അത് എനിക്കിപ്പോ അത് പറയാൻ പറ്റില്ല.
0: വേറെ പാട്ടുണ്ടോ?
1: ഓ, വേറെ ഒരു അടിപൊളി പാട്ടും കൂടെ ഉണ്ടല്ലോ.
0: ബന്ധുവാര് ശത്രു, ബന്ധുവാര്
1: അല്ല മാഡം,
0: വേറെ ഏതോ പാട്ടുണ്ട്. പാട്ടുണ്ട് എന്ന് പറയാതെ വീട്ടിലിരുന്നൊക്കെ നോക്കണ്ടല്ല.
1: രണ്ടൊന്ന് പാട്ടുണ്ട്, അതില് നല്ലൊരു പാട്ടുണ്ടായിരുന്നു. അതില്
0: വേറെയും പാട്ടുണ്ടോ?
1: ഓ, നല്ല വേറൊരു അടിപൊളി
0: പാട്ടുണ്ടായിരുന്നു. ഇത് ഒരു ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാലേ,
2: തൽക്കാല ദുനിയാവ്.
0: തൽക്കാല ദുനിയാവ്, അത് അത് എവിടുന്നാണ്? ഒരു അത് ആരാണ് ഈ ഒരു വലിയ ബാസ് വോയിസിൽ ഇപ്പൊ പറഞ്ഞത്? ഞാൻ വിചാരിച്ച ഷാജിമയുടെ ശബ്ദം എപ്പോഴാണ് മാറിയത്? ആ, ഞാൻ വിചാരിച്ച ഇനി വല്ല മിമിക്രി വല്ലതും പഠിച്ചിട്ടുണ്ടോ? ആ പാട്ട് ചോദിക്കാൻ വേണ്ടിട്ട് ഓടി വന്നതാണ്.
1: ഓ,
0: എന്താ കഥ! അല്ലെങ്കി നേരത്തെ ഇക്കാടെ അടുത്ത് ചോദിച്ചു വെക്കണം, ഏത് പാട്ടാണ് ഇക്കാ താങ്കൾക്ക് കേക്കേണ്ടതെന്ന്. ആ, ഉറങ്ങിയ ആള് ഓടി വരും എന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല.
1: ഓ, ഇല്ല, എന്റെ ബാക്കിൽ വന്നിട്ട് ഈ പാട്ടാണ് മതി എന്ന് പറഞ്ഞത്.
0: ആ, തൽക്കാല ദുനിയാവ് കണ്ട് നീ മയങ്ങാതെ.
1: ആ പാട്ടിനെ ഞാനും ചോദിച്ചത്, അതാണ് ഞാൻ മാഡത്തിന്റെ പറഞ്ഞത്.
0: ഞാനാണ് ചോദിച്ചതെങ്കിലും പാട്ട് ചോദിച്ചില്ലല്ലോ. നല്ല പാട്ട്, നല്ല പാട്ട് എന്ന് പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ? ആ, എനിക്കറിയാന്നുള്ള രണ്ട് നല്ല പാട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, അപ്പൊ അതല്ല.
1: ആ,
0: ഒരു കാര്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞാ, ഇതൊക്കെ ഓർമ്മ വരുമ്പോ ഒരു ബുക്ക് എടുത്ത് എഴുതി വെക്കണം.
1: എഴുതി വെക്കണം മാഡം.
0: വിളിക്കാൻ തുടങ്ങുമ്പോ ബുക്ക് എടുത്ത് അടുത്ത് വെച്ചേക്കണം, എന്നിട്ട് അങ്ങോട്ട് ചോദിക്കണം.
1: നമ്മൾ ഈ കോളും വിളിച്ചിട്ട് പാട്ട് വേണം വേണമെന്ന് പറഞ്ഞാ
0: തെറ്റല്ലേ? അത്
1: അത് ശരി.
0: അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? കാരണം വളരെ കുറച്ച് സമയത്തിനിടയിൽ പാട്ട് നമ്മൾ തപ്പി എടുക്കണം. അപ്പൊ പറയണം, ആ സിനിമയില് വേറെ നല്ല പാട്ടുണ്ടല്ലോ, വേറെ കേൾക്കണവര് തന്നെ എന്ത് വിചാരിക്കും?
1: അങ്ങനെ
0: വിചാരിക്കാതിരിക്കട്ടെ, എന്നെ എനിക്ക് പറയാൻ പറ്റൂ.
1: ഇനി വിളിക്കാൻ എഴുതി വെച്ചിട്ട് ഈ പാട്ടാണ് മതി എന്ന് പറയാം.
0: ഇന്ന് അങ്ങനെയല്ല, വെറുതെ ഒക്കെ വീട്ടിലിരിക്കുമ്പം ഒരു ബുക്ക് എടുത്ത് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ടൊക്കെ വെറുതെ അങ്ങനെ കുറിച്ച് വെക്കുക, എന്നിട്ട് അങ്ങോട്ട് ചോദിക്കുക. ഇന്നൊന്ന് ചോദിച്ചു, അടുത്തത് വീണ്ടും ചോദിക്കാലോ. ശനിയാഴ്ച ആയിട്ട് എന്തുണ്ട് വീട്ടില് വിശേഷം?
1: വിശേഷമൊന്നുമില്ല.
0: നമുക്ക് എല്ലാ ദിവസവും അവധി ദിവസം തന്നെ അല്ലേ? നമുക്ക് ഈ ശനി ഞായറും ഒക്കെ വരുമ്പോ ഒരു സന്തോഷമാണ്. ആ ഒരു അവധി, ഒരു ഹോളിഡേ മൂഡ് കിട്ടും. താങ്കൾക്ക് എല്ലാ ദിവസവും അങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഏത് വീട്ടില്? ഓഫീസ് വീട്ടില്. അവധിയൊന്നുമില്ല, എല്ലാ ദിവസവും
1: വരും.
0: എല്ലാ ദിവസവും വരും. ഇത് താണ്ടാ നമ്മ ഊര്, നമ്മ വീട്,
1: നമ്മളെ ഊരെല്ലാം ഇവിടെ തന്നെ,
0: എല്ലാമേ ഇങ്ങത്താ. അപ്പോ കഴിച്ചു കഴിച്ചു. ചോറും തീയലും സലാഡും ഒക്കെ ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് പറഞ്ഞ എല്ലാ സാധനവും ഇഷ്ടമില്ല. ഞാൻ പിന്നെ അങ്ങ് കഴിച്ചു കഴിക്കണമല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് കഴിച്ചു. നിങ്ങള് വീട്ടിലിരിക്കുന്നവർക്ക് മീൻ പൊരിച്ചതും മീൻ കറി വെച്ചതും ചിക്കനും ഒക്കെ കിട്ടുമല്ലോ. ഇരുപത്തേഴാം തീയതി റംസാൻ വരെയല്ലേ, വലിയ പെരുന്നാൾ വരെയല്ലേ? ആ, അപ്പൊ നമുക്ക് എന്തായാലും ആ ദിവസം കൂടുതൽ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം അല്ലേ?
1: വ്യാഴനും വെള്ളി മേട ഇല്ലല്ലോ.
0: ഞാൻ ഉണ്ടല്ലോ, ഞാനുണ്ട്.
1: ശനിയല്ലേ ഉള്ളൂ?
0: ആ ശനിയേ ഉള്ളൂ. നമുക്ക് ഓർത്ത് വെച്ച് പറയാലോ കാര്യങ്ങള്.
1: അങ്ങനെ
0: പിന്നല്ലാതെ
1: വേട അങ്ങനെ ചോദിക്കും എന്തരൊക്കെ വീട്ടിൽ വ്യാപിച്ചു.
0: അവനതെനിക്ക് ചോദിക്കണ്ടേ? നമുക്ക് കഴിച്ചില്ലെങ്കിൽ കേട്ടെങ്കിൽ ആശ്വസിക്കാലോ. ആ അതാണ്
1: അതാണ്.
0: പിന്നെ നമ്മൾ ചൊവ്വാഴ്ച വീണ്ടും സംസാരിക്കുമല്ലോ.
1: ഓ
0: ആ അപ്പോഴൊക്കെ ഇങ്ങനെല്ലാം ഓർത്ത് വച്ചേക്കണം. ശരി, അപ്പൊ ഇന്ന് നമുക്ക് തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ എന്നുള്ള പാട്ട് സ്പെഷ്യലി ഷാജഹാൻ ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഉറക്കത്തിൽ നിന്ന് ഓടി വന്ന് പറഞ്ഞിട്ട് ഓടിയാളാണ്, ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാൾ വന്ന് പാട്ട് ചോദിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് വരുന്നു, പറയുന്നു, ഓടുന്നു.
1: ഫോൺ കൈ കൊടുത്തിട്ടും വാങ്ങിക്കാതെ ഓടിക്കണം.
0: ആ പോട്ടെ, പേടിയായിരിക്കും, എന്നെ പേടിച്ചിട്ടായിരിക്കും. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: ഹാപ്പി പെരുന്നാൾ.
1: ശരി
0: ശരി. പോക്കുകൾ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് ഷാജിമായാണ്. അപ്പോൾ ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും പെരുന്നാളൊക്കെ വരികയാണ്. അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വിശേഷങ്ങളൊക്കെ നമുക്കിനി വിളിക്കുമ്പോഴും പങ്കുവയ്ക്കാം. ഇപ്പോൾ നമുക്ക് ഷാജഹാൻ ചേട്ടൻ ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: മൂക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. ഇഷ്ടവർത്തമാനങ്ങളും ചിരിയും സല്ലാപവും ഒക്കെയായി നമുക്ക് അല്പസമയം ചെലവിടാം. ജീവിതത്തിൻ്റെ മണവും യാഥാർത്ഥ്യവും സ്നേഹവും സൗഹൃദവും ഒക്കെ നിറഞ്ഞ വർത്തമാനങ്ങളും പാട്ടുകളും ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: മേഡം, നമസ്കാരം.
0: ആ നമസ്കാരം, ആരാണ്?
1: ഞാൻ കള്ളിമൂട് സുധയാണ്.
0: അതെവിടെയായി സ്ഥലം?
1: എന്റെ റേഞ്ചൊക്കെ ഇല്ലായി മേഡം, ഇപ്പൊ വാങ്ങിച്ചു എന്റെ ഭർത്താവ് മാറത്തണ്ടത്തുനിന്ന്.
0: ആ ഇത് വെള്ളറടയാണോ സ്ഥലം?
1: കൊറേ ദിവസം കൊണ്ട് വാങ്ങാക്കാനൊന്നും പാടില്ലായിരുന്നു.
0: ആണോ?
1: ഓ
0: ഇപ്പൊ കേക്കുന്നുണ്ടല്ലോ.
1: ഇപ്പൊ സങ്കടം. ഒരു ദിവസം തുടർന്ന് പോയിട്ട് വന്നപ്പോ റേഡിയോ കൊണ്ട് വച്ചിരിക്കണം.
0: ആ അങ്ങനെ ഹസ്ബൻഡ് വളരെ സന്തോഷത്തോടെ റേഡിയോ ഒക്കെ വാങ്ങി തന്നു.
1: അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ നിനക്ക് പോക്ക് വെയിൽ കാണണം, പോക്ക് വെയിൽ കാക്കണം ഭയങ്കര ഇഷ്ടമാണ്.
0: ശരി ശരി. അപ്പൊ എന്നാണ് കിട്ടിയത് റേഡിയോ? ആ അപ്പോ ഇപ്പൊ നമ്മള് ചൊവ്വയും ശനിയും ദിവസങ്ങളിലാണ് പോക്കുവയിലുള്ളത്. ബുധനാഴ്ച ദിവസങ്ങളിലും ഉണ്ട്. അപ്പൊ കേൾക്കാൻ പറ്റുമ്പോഴേക്ക് കേൾക്കാം.
1: സാറിന്
0: അന്ന് ബുധനാഴ്ച ഇവിടെ ചെറിയ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഏത് പുസ്തകം വായിച്ചു?
1: എം മുകുന്ദന്റെ കിളി വന്ന് വിളിച്ചപ്പോൾ അത് വായിച്ച്. പിന്നെ കാണാതീരങ്ങൾ അത് വായിച്ച്.
0: അത് എം മുകുന്ദന്റെ തന്നെ?
1: അത് വേറെ.
0: അതാരുടെയായിരുന്നു?
1: പിന്നെ ഒരു സൈക്കോൺ വായിച്ച്. അതിന്റെ ബാക്കി
0: ശരി ശരി ശരി.
1: ഒരു യുമ വായിച്ചോണ്ടിരിക്കണ.
0: തൊട്ടടുത്ത് ലൈബ്രറി ഒക്കെ ഉണ്ടോ? എന്താണ്
1: നീണ്ടകര?
0: നീണ്ടകര. ആ അപ്പൊ വായനയൊക്കെ നടക്കട്ടെ. തൊട്ടടുത്ത് ലൈബ്രറി ഒക്കെ ഉണ്ടോ?
1: കുടപ്പനമുട്ടില്ലേ?
0: ഓ ശരി ശരി. അപ്പൊ വേറെന്തൊക്കെ പരിപാടികളാ ഉള്ള വീട്ടില്? വായന അല്ലാതെ വേറെന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്? ചെടികളൊക്കെ നട്ട് സംരക്ഷിക്കുന്നുണ്ട്. കോഴിയുണ്ട്. പച്ചക്കറി ഉണ്ടോ?
1: പച്ചക്കറി, പച്ചമുളക് ഉണ്ട്, കാന്താരി മുളക് ഉണ്ട്.
0: അതൊക്കെ മതി, ഇത്രയൊക്കെ തന്നെ ധാരാളം. ഇത്രയൊക്കെ ചെയ്ത് തീർക്കാനുള്ള സമയമേ ഉള്ളൂ ഒരു ദിവസം. എന്തേ? കോഴികൾ?
1: കോഴി, പട്ടി, പൂച്ച.
0: ആ കോഴി, പട്ടി, പൂച്ച, ചെടികൾ, തയ്യൽ, പുസ്തകം, ഇങ്ങനെ പോകുന്നു സുധയുടെ സമയം.
1: പിന്നെ
0: എല്ലാ ടൈപ്പ് വസ്ത്രങ്ങളും തയ്ക്കാറുണ്ടോ? പുറത്തുനിന്ന് ആൾക്കാർ കൊണ്ടുവരാറില്ലേ? അത്രയും ദൂരെ അല്ലെങ്കിൽ ഞങ്ങളും തരുമായിരുന്നു. അത്രയും ദൂരെയൊക്കെ വന്ന് എങ്ങനെ കൊണ്ടു തരും?
1: കൊണ്ടുതരും. പിന്നെ ഞാൻ അങ്ങ് കൊണ്ടുതരണം.
0: ആ അതാണ്, അത് ഭയങ്കര പാടാണ്. അത് കുഴപ്പമില്ല. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് നമ്മളുടെ നമുക്ക് നമ്മളോടുള്ള സ്നേഹവും അതൊക്കെ മതി. ഈ പരിപാടി ഈ വീട്ടിലുള്ള പണികളിലൊക്കെ ഇങ്ങനെ വളരെ കാര്യമായി ആക്റ്റീവായിട്ട് ചെയ്യാൻ
1: പറ്റണം.
0: അതാണ് നമ്മുടെ ആരോഗ്യം. വെറുതെ ഇരുന്ന ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് പോകും. മറ്റേ ഇതുപോലെ സുധ ചെയ്യുമ്പോൾ വളരെ ആക്റ്റീവായിട്ട് ഓരോരോ കാര്യങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഉറങ്ങുന്നു അല്ലേ? അല്ലാതെ എന്ത് ചെയ്യുന്നു ചോദിച്ചത്? മേസ്തിരിമാരെ കൂടെ പണിക്ക് പോകും. എന്തായിരുന്നു ചേട്ടന്റെ പേര്? അതെ, ചേട്ടന്റെ പേരെന്തായിരുന്നു?
1: വിജയൻ.
0: ഓക്കെ. അപ്പൊ രണ്ടുപേരും ഫുഡ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ചേട്ടൻ ഉറങ്ങുന്നു.
1: അവര് കുറച്ച് അരിയും ചക്കക്കുരിയും കൂടെ ചതച്ച് വെച്ചു കൊടുക്കുമ്പോ കഴിക്കും
0: കോഴികൾ.
1: അപ്പൊ അതിന് വേണ്ടി ചക്കക്കുരി തല്ലി പൊളിച്ചിറക്കിയൊക്കെ എടുക്കണം ഇവിടെ. അപ്പൊ ഞാൻ വിചാരിച്ചു മേഡത്തോട് സംസാരിച്ചില്ലല്ലോ.
0: ശരി, അപ്പൊ ചക്കക്കുരി കോഴിക്ക് കൊടുക്കാം അല്ലേ?
1: ചക്കക്കുരും അരിയും കൂടെ വ്യാപിച്ച് വെച്ച് കൊടുക്കും.
0: എത്ര കോഴികളുണ്ട് വീട്ടില്?
1: കോഴി ഏതാണ്ട് 10 കോഴിയൊക്കെ ഉണ്ട്.
0: അവർക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കാലോ?
1: കൊടുക്കാല്ലോ.
0: നാടൻ ഭക്ഷണം.
1: ഞാൻ തിരിഞ്ഞു പോകുമ്പോ എന്നെ കൊത്തും.
0: ഫുഡ് കൊടുത്തില്ലെങ്കിൽ?
1: ആ
0: ശരി. പിന്നെ വേറെ ആര് കൊടുക്കാൻ? താങ്കളല്ലേ കൊടുക്കാനുള്ളൂ?
1: കൊള്ളാം
0: കൊള്ളാം. മനുഷ്യരല്ല പക്ഷി മൃഗാദികളും നമ്മളെ ഫുഡ് കൊടുത്തില്ലെങ്കിൽ ഉപദ്രവിക്കും. ആ എന്താ ഫുഡ് തരാത്തേന്ന് ചോദിക്കുന്നതിന് പകരമാണത്. എന്താ കഥ?
1: എന്റെ ആള് പറയാ നിന്റെ മക്കളോടോ വരണ്, നീ തയ്യാറായിക്കോ.
0: ശരി, അങ്ങനെയാണ് വളർത്തു മൃഗങ്ങൾ പക്ഷികൾ ഒക്കെ നമ്മളോട് അത്രയും സ്നേഹമായിരിക്കും. അത് അത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ?
1: സന്തോഷം തന്നെ, അവരെനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ.
0: അവര് കൂടുതൽ
1: ആഹാരം കഴിക്കും, ഞാൻ നോക്കിയിട്ട്.
0: അവര് കഴിക്കുന്നത് സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി, പിള്ളേരൊക്കെ ചോറ് കഴിക്കും പോലെ. നമ്മളെ മക്കള് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നത് പോലെ ആ ഒരു ഇതിൽ നോക്കി നിൽക്കും. അടിപൊളി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: പാട്ട് ഒരു തമിഴ് പാട്ടാണ്. പാടി പാറന്ത കിളി പാത മാറന്ത ബേടി.
0: ആ നമ്മുടെ ഇളയരാജ സാർ.
1: ഒരു പാട്ട് കേട്ടപ്പോ ഞാൻ എഴുതി വെച്ചതാണ് മേഡം.
0: പാടി പാറന്ത കിളി, ബാക്കി വരി എനിക്കറിയാം. പക്ഷെ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ശരി, കിഴക്കു വാസൽ എന്ന ചിത്രത്തിലെ പാട്ടാണ്. എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ പാട്ടാണ്. ഇളയരാജയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. നമ്മുടെ കാർത്തിക് ഒക്കെയാണ്, രേവതി ഒക്കെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് അല്ലേ? നമ്മുടെ അട വീട്ടുക്ക് വീട്ടുക്ക് വാസപ്പിടി വേണമെന്നുള്ള പാട്ടൊക്കെ അതിനകത്തുള്ളതാണ്. അത് ഓർമ്മയുണ്ടാ? ആ ശരി. അപ്പൊ ഈ പാട്ടിന് ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാവർക്കും. അങ്ങനെ നമ്മുടെ നമ്മുടെ ശ്രോതാക്കൾ എല്ലാവർക്കും വേണ്ടിട്ടല്ലേ? ഓക്കെ. അപ്പൊ വിജയൻ ചേട്ടനെ പ്രത്യേക അന്വേഷണം പറയൂ. ശരി, അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരു മനോഹരമായ പാട്ട് നമുക്ക് കേൾക്കാം. അപ്പോ പോക്കുവേൽ തത്സമയ പരിപാടിയിൽ സുധ ചേച്ചിയാണ് നമ്മളോട് സംസാരിച്ചത്. വെള്ളറട നിന്നാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. വായനയുണ്ട്, തയ്യലുണ്ട്, പണി നമ്മുടെ അത് കൃഷിപ്പണിയും ഒക്കെ ചെയ്യുന്നുണ്ട്, ചെടികൾ നടുന്നുണ്ട്, കോഴികളെ വളർത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഭയങ്കരമായ ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ ഒരേ സമയം ശ്രദ്ധിക്കുന്ന ആളാണ്. വളരെ സ്മാർട്ടായ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ കിഴക്കുവാസൽ എന്ന ചിത്രത്തിലെ ഒരു തമിഴ് ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ശ്രോതാക്കൾക്കുമായി നമുക്ക് ആ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, പാട്ടുപാടാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: കണ്ണംപള്ളി രവിയാണ്.
0: ആ, പറഞ്ഞോളൂ കണ്ണംപള്ളി. ഇന്ന് രവി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: അവിടെ എല്ലാവർക്കും സുഖമാണെന്ന്?
0: ഇവിടെ എല്ലാവർക്കും സുഖം. അവിടെയോ?
1: ഇവിടെയും സുഖമാണ്.
0: ഇവിടെയും സുഖം. അങ്ങോട്ടൊക്കെ മഴയൊക്കെ ഉണ്ടോ?
1: മഴ ഉണ്ട്, ചെറുതായിട്ടൊക്കെ ഉണ്ട്.
0: മഴ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല. അവസ്ഥയാണ്.
1: അതെ,
0: ആവശ്യമില്ലാതെ മളത്തിലിരിക്കുന്ന സാധനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയ മഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
1: മഴ പെയ്യും, പെയ്യാതിരിക്കില്ല.
0: പെയ്യണമല്ലോ.
1: അതെ. പിന്നെ ഞാനൊരു പാട്ട് കേട്ട്.
0: ഏത് പാട്ടാണ്?
1: പൊന്നാപുരം കോട്ടയിലെ രൂപവതി രുചിരാഞ്ചി രോമാഞ്ചം ചൂടി വരൂ മോഹവതി

0: ఎదురాడి మారి చూడుతరు రూపవతి. ആ പാട്ടാണ്,
1: ആ പാട്ടാണ് കേൾക്കേണ്ട.
0: അതെ,
1: ശരി. എങ്ങനെയുണ്ട് കടയും ഒക്കെ, എങ്ങനെ പോകുന്നു?
0: ഓ, കുഴപ്പമില്ല. ഗ്യാസിന്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളതേ ഉള്ളു, അല്ലാതെ കുഴപ്പമൊന്നും.
1: ഗ്യാസിന്റെ ബുദ്ധിമുട്ട്,
0: ആ അതുണ്ട്.
1: വിറവിലേക്ക് മടങ്ങി മടങ്ങി പോയോ?
0: അല്ല, വിറവിൽ തന്നെ, കാലത്തുള്ള പരിപാടി എല്ലാം വിറവിൽ തന്നെ. പിന്നെ എണ്ണ ചട്ടി ഇറച്ചിയൊക്കെ വെക്കാനായിട്ട്
1: എന്തായാലും ഗ്യാസ് ഉണ്ടായാലേ പറ്റൂ.
0: അതെ.
1: വിലയൊക്കെ എങ്ങനെ എങ്ങനെ പോകുന്നു? സാധനങ്ങളുടെ വില കൂട്ടിയോ?
0: ഇല്ല, കൂട്ടിയില്ല. ഞാന് പഴയ രീതിയിൽ തന്നെ പോണത്.
1: അപ്പൊ പിന്നെ എങ്ങനെ പിടിച്ചു നിക്കാൻ പറ്റും?
0: കുഴപ്പമില്ല, ഞാൻ സ്വന്തമായിട്ടൊക്കെ ചെയ്യണതുണ്ടെങ്കിൽ പോവും.
1: വേറെ ഒരുപാട് പണിക്കാർക്കൊന്നും പൈസ കൊടുക്കേണ്ടാത്തുണ്ട്.
0: അതെ, പണിക്കാർക്ക്, പണിക്കാരെ വെച്ചാൽ ഒരു വീട്ടിൽ ഗ്യാസ് എപ്പോഴും തീർത്തുന്നത് കേട്ടാ.
1: നമ്മളാവും വളരെ പൂ പോലെ കൈകാര്യം ചെയ്യും. ആവശ്യത്തിന് ഓൺ ചെയ്യുന്നു, കുറച്ച് വെക്കുന്നു, ഓഫ് ചെയ്യുന്നു.
0: അതെ,
1: അതങ്ങനെയാണ്. നമ്മള് അത്രയും സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ വീട്ടിലേത് പോലെ കരുതിയാലേ ഇന്നത്തെ കാലത്ത് പറ്റൂ.
0: അതെ അതെ,
1: അത് വളരെ കുറച്ച് പേർക്ക് അങ്ങനെ കരുതാനും പറ്റും. നമ്മള് പുറകെ നടന്ന് അത്രയും അത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് പറയാനല്ലേ പറ്റൂ.
0: ഇപ്പോഴും കുറച്ച് ആള് ജോലിക്കാറില്ല, ജോലി ഒരു ബംഗാളി എന്നത് നാട്ടിൽ പോയി
1: വന്നില്ല. അവരവിടെയൊക്കെ സെറ്റപ്പ് ആയെന്ന് തോന്നുന്നു.
0: ഇല്ല, അവർക്ക് ടിക്കറ്റ് ഒന്നും ഇല്ല ഇങ്ങോട്ട് വരാനായി.
1: ആ, അങ്ങനെ വരാത്താണ്. അപ്പൊ തിരിച്ചു വരും,
0: വരുമെന്ന് പ്രതീക്ഷിക്കാം.
1: അപ്പോ എന്തിനാ, മറ്റേ കടയും നന്നായിട്ട് നടക്കുന്നില്ലേ?
0: കുഴപ്പമില്ല.
1: സുഹൃത്തുക്കളൊക്കെ എന്ത് പറയുന്നു?
0: സുഹൃത്തുക്കളൊക്കെ കൂടെ കൂടെ ഒക്കെ വിളിക്കും.
1: കാണാറില്ലേ ആരെ?
0: ഇത് ചിലപ്പോ ഇതുവഴി പെരുമുറ്റി സുഗുമാരം പോകുമ്പോഴത്തേക്ക് എന്നെ കണ്ടിട്ട് പോകും. പക്ഷേ ഞാൻ ശ്രദ്ധിക്കില്ലല്ലോ, ഞാന് ജോലിയിലിരിക്കല്ലേ.
1: നമ്മളിവിടെ അങ്ങനെ വറുത്ത് കോരിക്കൊണ്ടിരിക്കല്ലേ.
0: അവര് ആട്ടയില് പോകുമ്പോഴത്തേക്ക് ഒരു എണ്ണം നോക്കിയിട്ട് പോവും, എന്നിട്ട് വിളിച്ചു പറയും ഞാൻ അതുവഴി വന്നു കണ്ടു എന്ന് പറയും.
1: ഞാൻ അതൊരു പാസ് ചെയ്ത് പോയപ്പോ നീ അവിടെ നിക്കുന്ന കണ്ടു എന്ന് പറയും.
0: അതെ,
1: ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട്.
0: വിളിക്കാറുണ്ട്. പിന്നെ
1: ഓ അല്ല, ഇവിടെ വിളിക്കാറുണ്ട്. മാസത്തില് ഒരിക്കലോ രണ്ടു തവണയൊക്കെ വിളിക്കാറുണ്ട്. മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടു മാസത്തിൽ ഒരിക്കലോ ഒക്കെ വിളിക്കാറുണ്ട്. വിഷമതകൾ ഉണ്ടായി, നമ്മളതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചില്ല. അതെ അതെ, മാറ്റമൊക്കെ വേണ്ടേ? സ്വാഭാവികമല്ലേ, വരട്ടെ.
0: അത് ഇപ്പോഴും നല്ല ആരോഗ്യമാണ് ഇരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടല്ലേ, ഒരു ചായ അടിക്കുമ്പോ 3 അടി അടിക്കണ്ട്, 100 ചായ അടിക്കുമ്പോ 300 അടി അടിക്കണ്ട്. അപ്പൊ ഒരു ആരോഗ്യമുള്ള ആളല്ലേ?
1: തീർച്ചയായിട്ടും. അതെ അതെ അതെ, അപ്പൊ അങ്ങനെ ആരോഗ്യവാനായി ഇരിക്കട്ടെ രണ്ടുപേരും.
0: അത് തന്നെ,
1: അങ്ങോട്ടും ഇങ്ങോട്ടും.
0: ഇത് ഡെഡിക്കേഷൻ ഉണ്ട്.
1: ആർക്കാ?
0: നമ്മളെ നടരാജ പിള്ളക്ക്,
1: നടരാജ പിള്ളച്ചേട്ടൻ കാച്ചാൻ.
0: പിന്നെ നമ്മളെ സുഹൃത്ത് എരിങ്കുറ്റി സുകുമാരൻ. അത് നമുക്ക് വിടാൻ നോക്കൂല.
1: ഇല്ല ഇല്ല, ആരെയൊക്കെ വിട്ടാൽ അത് വിടാൻ പറ്റില്ല.
0: പിന്നെ നമ്മളെ കേട്ടോണ്ടിരിക്കണ എല്ലാവർക്കും.
1: ശരി, അപ്പൊ എന്തായാലും ഈ ഗ്യാസിന്റെ ക്ഷാമമൊക്കെ വളരെ പെട്ടെന്ന് മാറി എല്ലാം അടിപൊളിയായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്.
0: അതെ.
1: അപ്പോ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം, രൂപവതി രുചിരാംഗി. ഓക്കെ, ശരി. പോക്കുകൾ തത്സമയ പരിപാടിയിൽ രവിചേട്ടനാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്, കണ്ണമ്പള്ളിയിൽ നിന്നും. അപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ സംസാരിച്ചു പോയത്. രൂപവതി രുചിരാംഗി എന്നുള്ള പഴയ മനോഹര ഗാനമാണ് പാടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കുമായി നമുക്ക് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും പോക്കുവയിലൂടെ നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം, ഇത് ആരാ?
1: ഞാനാണ് ശ്യാമരമായി.
0: ആ ഈ മധുരമനോഹരമായ ശബ്ദം കേട്ടിട്ട് കുറെ നാളായല്ലോ.
1: എന്നേ വിളിക്കുന്നു? പോകുന്ന
0: ആരാണ് ഇവിടെ ഇരുന്ന് കൂക്കു എന്ന് പറയണേ? ഫോണില്?
1: ഞാൻ എന്റെ ഇവിടെ കമ്പനിയിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്നു. എന്റെ കൂട്ടുകാരിയുടെ.
0: എന്ത് കമ്പനിയാണ്?
1: ഞാൻ എന്ന് പറഞ്ഞില്ലേ മേഡം, ഈ വണ്ടിയിലേക്ക് സാധനങ്ങള് പല ഐറ്റം 10-40 ഐറ്റം ഉണ്ട്.
0: ഓ, വീടിനടുത്താണോ?
1: വീടിനടുത്ത്. ചാരുമൂലി ശിവക്ഷേത്രത്തിന്റെ.
0: എത്ര നാളായി അവിടെ പോയി തുടങ്ങിയിട്ട്?
1: അവിടെ 3 മാസത്തിന് മുമ്പ് കൊണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ 2-3 മാസത്തിന് മുമ്പ് നിർത്തി വെച്ച്. എന്നിട്ട് വീണ്ടും നിർത്തി വെച്ചത് അവർക്ക് വേറെ ഈ ഉറക്കി അങ്ങനെയൊക്കെ ഉള്ള ബിസിനസ് ഉണ്ട്. അവിടെ പോയി നമ്മൾ ഹിന്ദിക്കാർ നാട്ടിൽ പോയിരുന്നു. ഇപ്പൊ അവര് വന്ന് 11-ാം തീയതി അവര് തുടങ്ങി.
0: ഇവിടെ നമുക്ക് എന്താണ് അപ്പൊ പണി?
1: നമുക്ക് ഇതെല്ലാം ഐറ്റങ്ങള് ഓരോ ഐറ്റംസ് ആയിട്ട് തിരിഞ്ഞു വെക്കണം. പോഞ്ചിന്റെ പല ഐറ്റം ഉണ്ട്, തുണി, വണ്ടിയുടെ ഷീറ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട്. കമ്പി ഒരുപാട് ഐറ്റം ഉണ്ട്. ചകിരി, മെത്ത, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട്.
0: അത് കണ്ടാ തിരിച്ചറിയാലല്ലേ.
1: പിന്നെ അത്രയും
0: ചകിരി വെക്കാനടുത്ത് വേറൊന്നും വെക്കല്ലേ?
1: ഇല്ല ഇല്ല ഇല്ല, അതിലെല്ലാം
0: ഓരോ സെഷനിൽ ആൾക്കാരുണ്ട്.
1: നമ്മളെല്ലാരും അങ്ങനെ തിരിയോ? ഒരു പക്ഷേ ഒന്നിന് വീണ് പോയാലേ അടുത്ത് കണ്ടിരിക്കുന്നവരെടുത്തിടും.
0: അല്ല പിന്നെ
1: സുഖം
0: തന്നെ.
1: ഇത് ഇപ്പൊ ആകെ പ്രശ്നമായി.
0: എന്താണ്?
1: തിങ്കളാണ് ശനി. അല്ലല്ല, തിങ്കളും ഇട്ട് ശനി വരെ ആയിരുന്നു. അത് കഴിഞ്ഞ് വെള്ളി അങ്ങനെ ഇപ്പൊ എല്ലാം പോയി.
0: ഇപ്പൊ ചൊവ്വയും ശനിയുമായി. ശനിയാഴ്ച വെച്ചാലുള്ള പ്രയോജനം പറഞ്ഞാല്
1: സാറിന്റെ പരിപാടി ഇല്ലായിരുന്ന പോക്കുവയില്.
0: ബുധനാഴ്ച ഇല്ലായിരുന്നു. ടെക്നിക്കൽ എറർ കാരണം ഇല്ലായിരുന്നു. സ്റ്റുഡിയോയിൽ എല്ലാവർക്കും സുഖം. എല്ലാരും അവിടെ എല്ലാരും എന്നെ അന്വേഷണം, സ്നേഹാന്വേഷണം പറയണം.
1: ഓ, സ്നേഹാന്വേഷണം പറയാം. അവർക്ക് ജോസഫിന്റെ ഒരു പാട്ടാണ്. പക്ഷെ എനിക്കിന്ന് എന്റെ അമ്പാടിയുടെ ബർത്ത്ഡേ. ഇന്നലത്തെ ഡേറ്റ് ഓഫ് ബർത്ത് ഇന്ന് അവന്റെ നാള്. അപ്പോഴേ ഞാൻ പറഞ്ഞു ബുധനാഴ്ച നമുക്ക് ആ പാട്ട് കഴിക്കാം. ഇന്ന് ഇത് സാധിക്കാം.
0: ഇന്ന് ഏത് പാട്ടാണ് വേണ്ട?
1: ഇന്ന് വേണ്ട, ചെമ്പരത്തിലല്ലേ വേണ്ട. അമ്പാടി തന്നിലൊരുണ്ണി,
0: അമ്പാടി തന്നിലൊരുണ്ണി, അമ്പാടി കണ്ണനാമുണ്ണി.
1: അല്ല, അഞ്ജന കണ്ണന.
0: അഞ്ജന അല്ല, വരി അറിയാമോന്ന് അറിയാൻ വേണ്ടി ഞാൻ ടെസ്റ്റ് ചെയ്തത്.
1: ഓ, എന്നെ ഒന്ന് പരീക്ഷണം.
0: ഓ, സത്യമായിട്ട് ഞാൻ മറന്നുപോയി.
1: എനിക്കെന്തായാലും ഈ
0: പാട്ട് എനിക്ക് അങ്ങനെ പാടാറിഞ്ഞൂടാ. ഞാൻ രണ്ടുപേര് പാടാം.
1: ആ, മേഡത്തിന് ഇഷ്ടമുള്ള
0: പൂക്കൾ പനി.

0: பூக்கள் பனிநீர் பூக்கள் நீயும் காணுண்டோ. மதியா,
1: ஒரு നല്ലൊരു കയ്യടി തന്നിട്ടുണ്ട്.
0: താങ്ക് യു, അതിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനത് ഏറ്റുവാങ്ങി.
1: ഫുഡ് കഴിച്ചാന്ന് കേക്കണ്ട, ചായ കുടിക്കാറായി.
0: ഫുഡ് കഴിച്ചു, ചായ കുടിക്കാൻ ഇനി ഇവിടുന്ന് പുറത്തിറങ്ങിയാലേ ചായ കിട്ടൂ.
1: ഇങ്ങനെ ചായ വാരി, നമുക്ക് സമയം കഴിഞ്ഞ്. ഇന്നലെ നേരത്തെ കുടിച്ചു.
0: ചായ അവിടെ കൊണ്ട് തരുമോ?
1: ഓ, അടുത്തൊരു ചേച്ചിക്ക് കടയാണ്.
0: ചായ മാത്രമേ ഉള്ളൂ?
1: ചായ മാത്രമേ ഉള്ളൂ. കടിയും കൂടെ വാങ്ങിക്കാൻ പോലും അമ്മക്ക് വേണ്ട.
0: എല്ലാരും കൂടെ ഇരിക്കുമ്പോ ഓരോ അതൊക്കെ വാങ്ങിച്ചു കഴിക്കണ്ടേ?
1: വാങ്ങിക്കാളാ പറഞ്ഞു. നമ്മള് പിന്നെ ഓണറെ കഷ്ടപ്പെടുത്തുന്നത്
0: ഇത്രയും അങ്ങനെ വിചാരിക്കണ്ട. ഈ വൈകുന്നേരം ഒരു ചായയും കടിയും എന്നൊക്കെ പറഞ്ഞ അതൊരു അവകാശമാണ്. അത്രേ ഉള്ളൂ, വേറൊന്നും നമ്മള് വാങ്ങുന്നില്ല. ഒരു ഒരു ചായ ഒരു വടയൊക്കെ അല്ലേ വാങ്ങുന്നുള്ളൂ. അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെലവാക്കിക്കാൻ വിഷമാണെങ്കിൽ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കണം.
1: അങ്ങനെ അത് നമ്മള് ചായ വരുന്നത്, നമ്മക്ക് പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ വാങ്ങിക്കും.
0: ഓ, നമ്മള് പിരിവിട്ട് വാങ്ങിച്ചു കഴിക്കണം.
1: അതൊക്കെ ഒരു ദിവസം ഒരാൾ വാങ്ങിച്ചാൽ അതിനൊന്നും ഇവിടെ കുഴപ്പമില്ല, എല്ലാരും വാങ്ങിച്ചു.
0: ബർത്ത്ഡേക്കാരന്റെ പേര് അമ്പാടി എന്നാണോ?
1: അവന്റെ പേര് ശിവേത്. അവിടെ കണ്ണൻ എന്ന് വിളിക്കും ഞാൻ അമ്പാടി. അങ്ങനെ അമ്പാടി കണ്ണൻ പാട്ട്.
0: അപ്പൊ ജോസഫ് എന്ന ചിത്രത്തിലെ പാട്ട് നമുക്ക് പിന്നീട് ശ്രോതാക്കൾക്ക് അവർക്ക് വേണ്ടി കേൾപ്പിക്കാം.
1: ഇപ്പോ നമുക്ക് അതാണ് ആഗ്രഹിച്ചിരുന്നത്. ഇന്നിപ്പോ പിള്ളേർ മോന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ്.
0: ഓ, അപ്പൊ അമ്പാടിക്ക് കരുണാസായി റേഡിയോയുടെ ഹൃദ്യമായ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട്
1: നമുക്ക് കേട്ടോണ്ട് വീട്ടിലറിയാൻ.
0: അമ്പാടി തന്നിലൊരുണ്ണി, അമ്പ അഞ്ജന കണ്ണന ഉണ്ണി എന്നുള്ള പാട്ട് കേൾക്കും. ഓക്കെ,
1: ശരി.
0: പോക്കുകൾ തത്സമയ പരിപാടിയിൽ ശോഭനകുമാരി ചേച്ചിയാണ് കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ സ്ഥിരം ശ്രോതാവായിരുന്നു. ശ്രോതാവാണ്, സ്ഥിരമായി വിളിക്കുമായിരുന്നു. ഇപ്പൊ ജോലി തിരക്കുകൾ കാരണം ഒന്നും വിളിക്കാൻ പറ്റാറില്ല. എന്തായാലും കമ്പനിയിലെ ഒരുപാട് പേരുടെ ഒപ്പം ഇരുന്നാണ് ഈ ഒരു കോള് നമ്മളെ വിളിക്കുന്നത്, ഈ പാട്ട് ആവശ്യപ്പെടുന്നത്. അമ്പാടിയുടെ ജന്മദിനമായതുകൊണ്ട് തന്നെ അമ്പാടി തന്നിലൊരുണ്ണി എന്ന് തുടങ്ങുന്ന പാട്ട് നമുക്ക് കേൾപ്പിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവേലി തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവേലിയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരുപിടി ഗാനങ്ങളും ഹൃദയസ്പർശിയായ വാക്കുകളും നമുക്ക് ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ശിവാനി.
0: ശിവാനി വിളിച്ചിട്ടുണ്ടല്ലോ.
1: ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ല. അനിയത്തി, അനിയനും അമ്മൂമ്മയൊക്കെ വിളിച്ചിട്ടുണ്ട്.
0: ആ ശിവാനി, എവിടെ നിന്നാ സംസാരിക്കണേ?
1: തിരുമല.
0: തിരുമല. ശിവാനി എന്ത് ചെയ്യുന്നു, പഠിക്കുകയാണോ?
1: ഇനി
0: നയൻത്തിലേക്ക്. വീട്ടിലെല്ലാരും വിളിച്ചിട്ടുണ്ടല്ലേ? ആ, ഇന്നെന്താ വിളിക്കാന്ന് വിചാരിച്ചു?
1: ചുമ്മാ വിളിച്ച.
0: ശരി, അപ്പൊ ഇനി സ്കൂള് തുറക്കുമ്പോ നയൻത്തിലേക്കാണ്. അപ്പോ ഏത് സ്കൂളിലാ പഠിക്കുന്നേ? കോട്ടൺ ഹിൽ സ്കൂളിൽ. ഓക്കെ, അപ്പോ സ്കൂളില് ബസ്സിൽ പോയി വരും? സ്കൂൾ ബസ് ഉണ്ട്. കോട്ടൺ ഹിൽ സ്കൂളൊക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? ഒരുപാട് കുട്ടികളൊക്കെ ഉള്ള സ്കൂളാണ് അല്ലേ? അഞ്ചാം ക്ലാസ് തൊട്ട് അവിടെയാ. അപ്പോ ഇവിടുന്ന് ഇത്രയും

0: കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ സ്കൂളിലേക്ക്,
1: ആ
0: അതും കുഴപ്പമില്ലല്ലേ, ശീലമായല്ലോ. അപ്പൊ സ്കൂളിൽ ഇനിയിപ്പോ സ്കൂള് ജൂൺ 1-നോ 3-നോ ഒക്കെ തുറക്കുമല്ലോ, സ്കൂളിലേക്ക് പോകാനുള്ള എല്ലാം സെറ്റപ്പായോ? പുതിയ ബാഗ് അങ്ങനെയൊക്കെ ഉണ്ടോ, അങ്ങനത്തെ സിസ്റ്റം ഒക്കെ ഉണ്ടോ? അതല്ലേ അതിന്റെ നല്ലത്, ചുമ്മാ ഇങ്ങനെ സാധനങ്ങൾ വാരി കുന്നുകൂട്ടി ഇടാതെ അല്ലേ, ആവശ്യത്തിനൊക്കെ മതിയല്ലേ. ബുക്കും പുസ്തകവും ഒക്കെ വേണം. ശരി, പഠിക്കാനൊക്കെ മിടുക്കി കുട്ടിയാണോ? അത്യാവശ്യം കോൺഫിഡൻസ് അത്യാവശ്യമല്ല, പഠിക്കും ആ എന്നുള്ള പറച്ചിൽ നമുക്കത് കേൾക്കാം. ശരി, വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ശിവാനി?
1: പാടും, പിന്നെ എന്ത് ചെയ്യും, പടമൊക്കെ വരയ്ക്കും.
0: വരയ്ക്കും. ഡാൻസ് ചെയ്യോ?
1: ഇല്ല ഇല്ല, ഡാൻസ് ചെയ്യൂല,
0: ഒട്ടും ചെയ്യൂല. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയാൻ പാട്ടൊക്കെ ഇടുമ്പോൾ തുള്ളി കളിക്കുന്ന കാണാല്ല. ശിവാനി കളിക്കാറില്ല, ശ്രമിച്ചു നോക്കിയിട്ടില്ല?
1: ഇല്ല, അങ്ങനെ
0: നോക്കിയിട്ടില്ല. വെറുതെ ആരും കാണാത്തപ്പോഴേ പാട്ടിട്ട് അകത്ത് നിന്ന് കളിച്ചു നോക്കണം, അല്ലെങ്കിൽ ഞാനും ഇതുപോലെ തന്നെ, എനിക്ക് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പോലും അറിഞ്ഞൂടാ. ഞാൻ ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ട ആളാണ്. ശിവാനി ശ്രമിക്കണം, കാരണം നിങ്ങളൊക്കെ ഇനി സ്കൂളിലേക്കും കോളേജിലും ഒക്കെ പോകുമ്പോഴേ, കോളേജ് ഡേയും ഒക്കെ വരുമ്പോഴത്തേക്കും അടിച്ചു പൊളിക്കാനുള്ളതാണ്. ഇപ്പൊ പിന്നെ കല്യാണങ്ങൾക്കൊക്കെ എല്ലാവരും ഡാൻസ് പഠിച്ചിരിക്കണമെന്നാണ്. അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും ഡാൻസ് പഠിച്ചാലേ പറ്റുള്ളൂ എന്നുള്ള ഒരവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആരും കാണാതെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഓക്കെ അല്ലേ? ശരി. അപ്പൊ ഏത് സബ്ജക്റ്റാ ഏറ്റവും കൂടുതൽ ഇഷ്ടം പഠിക്കാൻ?
1: സയൻസ്.
0: സയൻസിൽ ബയോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്. ഇപ്പൊ ഇതിലേതാ ഇഷ്ടം? കെമിസ്ട്രി, ഫിസിക്സ്?
1: ബയോളജി.
0: ബയോളജി, സയൻസ്. ഓക്കെ. ഫിസിക്സ് ഒക്കെ നല്ല ടഫാണ് കേട്ടോ. ഞങ്ങളൊക്കെ പണ്ട്
1: ടെക്സ്റ്റ് ഒക്കെ
0: ചേഞ്ച് ആയി. സ്റ്റേറ്റ് സിലബസ് അല്ലേ? വളരെ അടിപൊളിയായിട്ടൊക്കെ പഠിക്കണം. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടിത്തരിക?
1: ഇന്ന് മന്ദാരച്ചുണ്ടോ
0: പാടിക്കും.

0: അരെ വാ, അടിപൊളിയായിട്ട് പാടി. ഡാൻസ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പാട്ട് മതി. മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു പാട്ട് പാടി അയക്കണേ, ശിവാനിയുടെ പേരൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് വാട്സപ്പ് ഗാനത്തിൽ ശിവാനിയുടെ പാട്ട് കേൾപ്പിക്കാം. സിനിമയിലെ പാട്ടാ ഈശ്വര, ഭയങ്കര ഫേമസ് ആയ പാട്ടല്ലേ. ദശരഥം എന്ന സിനിമയിലെ പാട്ടാണ് ദശരഥം. മോഹൻലാലിന്റെ വളരെ മനോഹരമായ ഒരു സിനിമയാണ് ദശരഥം. കുറെ പഴയതാണ്, 10-20 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. എന്നാലും നല്ലൊരു സിനിമയാണ്, അതുകൊണ്ട് നല്ലൊരു സിനിമ, അതോടൊപ്പം നല്ല പാട്ടുമാണ്. അതിനേക്കാൾ മനോഹരമായി ശിവാനി പാടി എന്നുള്ളതാണ്. അഭിനന്ദനങ്ങൾ. പാട്ട് പഠിക്കുന്നുണ്ടോ?
1: വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും
0: ഈ പാട്ട് തന്നെയാണോ കേൾക്കണ്ടേ?
1: അല്ല അല്ല,
0: ഏതാ കേൾക്കണ്ടേ?
1: നീരാടുവാൻ നിളയിൽ നീരാടുവാൻ.
0: ആ പാട്ട് പാടാറിയോ?
1: അത് കുറച്ചറിയാം.
0: എന്റെ രണ്ടുപേരും കൂടെ പാടിക്കോ.

0: ഓക്കേ, ആ നല്ല സ്വീറ്റ് വോയിസ് ആയതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ ആ പാട്ട് പാടാൻ പാടി കേൾക്കാൻ എനിക്കൊരു ഇഷ്ടം തോന്നിയത്. നല്ല സ്വീറ്റ് വോയിസാണ്, ONV യുടെ മനോഹരമായ വരികളാണ്, എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അപ്പൊ ഡെഡിക്കേഷൻ ആർക്ക് വേണ്ടിയിട്ടാ?
1: ഡെഡിക്കേഷനും ടീച്ചറിനും വീട്ടിലുള്ളവർക്കും കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും.
0: ഓക്കെ ശിവാനി, വളരെ സന്തോഷം. അപ്പം സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കൂ. പിന്നെ ശനി നമ്മൾ വെച്ചത് തന്നെ കുട്ടികൾക്കൊക്കെ വിളിക്കാനുള്ള ഒരു അവസരം കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ,
1: നേരത്തെ ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ കിട്ടിയില്ല.
0: ആ ഇപ്പൊ കിട്ടിയല്ലോ, കിട്ടി. നമുക്ക് നന്നായിട്ട് പാട്ട് പാടാനും വർത്തമാനം പറയാനും പറ്റിയില്ലേ? എല്ലാരും അന്വേഷണം പറയണേ. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം. ഓക്കെ ശിവാനി, പോക്കുവൽ തത്സമയ പരിപാടിയിൽ തിരുമല നിന്ന് ശിവാനിയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. വളരെ മനോഹരമായി പാട്ടുപാടി രണ്ട് പാട്ടുകൾ നമുക്ക് പാടിത്തന്നു. വളരെ നല്ല മനോഹരമായ ശബ്ദമാണ്, നന്നായിട്ട് സംസാരിച്ചു. അപ്പൊ ശിവാനി ആവശ്യപ്പെട്ടതുപോലെ നക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ നീരാടുവാൻ, നിളയിൽ നീരാടുവാൻ എന്നുള്ള പാട്ട് വീട്ടുകാർക്കും എല്ലാവർക്കുമായിട്ട് നമുക്ക് ആസ്വദിച്ചിട്ട് തിരിച്ചു വരാം.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെയാണ് പോക്കുവെയിലൂടെ ശ്രോതാക്കൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ ആരാ? വാഴോട്ട് കൊണുത്തുന്ന സുധ.
1: ആ
0: പറഞ്ഞോളൂ.
1: കൊറേ നാളുകൊണ്ടും വിളിക്കാൻ കിട്ടൂല.
0: ഇപ്പൊ എത്ര നാളായി വിളിച്ചിട്ട്?
1: വിളിച്ചിട്ട് പിന്നെ കൊറേ നാളായി. അന്ന് കൂട്ടറായിരുന്നു പറഞ്ഞപ്പോ വിളിച്ചതാണ്. പിന്നെ അതിനുശേഷം വിളിക്കും വിളിക്കുമ്പോ കിട്ടൂല്ലായിരുന്നു.
0: ആ എന്ത് പറഞ്ഞപ്പോഴായിരുന്നു?
1: പൂക്കളെ പറ്റി പറഞ്ഞല്ലേ, ചെടികളൊക്കെ.
0: ആ പൂക്കൾ. അതെ അതെ അതെ, അന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ വിളിക്കാം. ഇപ്പൊ ഏകദേശം കുറെ നാളായല്ലോ.
1: നാളായി ഇപ്പം ഞാൻ ഇപ്പൊ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, മാമ ഇത് അവിടെ കർണാടകയിൽ വിളിക്കുന്ന ഞാമതി തന്നെ പറഞ്ഞാൽ വിളിക്കില്ല. അങ്ങനെ മോൻ വിളിച്ചു, വിളിച്ചപ്പോഴാണ് കിട്ടിയത്.
0: ആ മോന്റെ പേരെന്തായിരുന്നു?
1: കൃഷ്ണ.
0: അടുത്തില്ലേ പ്രയാഗ്?
1: പ്രയാഗുണ്ട്.
0: ഫോൺ അമ്മയുടെ തന്നിട്ട് ഓടിപ്പോയ. ഇവിടെ എന്നോട് പറഞ്ഞത് പ്രയാഗാണ് വിളിച്ചതെന്നാ പറഞ്ഞേ.
2: ഞാൻ തന്നെ മൂന്നാല് പ്രാവശ്യം വിളിച്ചു. എന്നിട്ട് എടുത്തില്ല. പിന്നെ നാലാമത്തെ പ്രാവശ്യം വിളിച്ചോ.
0: ഇവിടെ ഇന്നോ എടുക്കാത്തതല്ല, ആ സമയത്ത് വേറെ കോൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എടുക്കാത്തത്. ഇപ്പൊ ഫ്രീ ആയിരുന്നപ്പോഴാണ് പ്രയാഗിന് കോള് കിട്ടിയത്. ആ പ്രയാഗ് ഇനി ഏത് ക്ലാസ്സിലാ സ്കൂള് തുറക്കുമ്പോ? ഇനി നാലാം ക്ലാസ്സിലേക്കാണ്. ഏത് സ്കൂളായിരുന്നു? സെന്റ് ജോൺസ്. എവിടെയാ സെന്റ് ജോൺസ്? അഞ്ചാമടം. ആ വട്ടിയൂർക്കാവ്. അങ്ങനെ പറഞ്ഞാൽ എനിക്കറിയാവൂ. ഇടയ്ക്കുള്ള സ്ഥലം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ വെക്കേഷൻ ആയിട്ട് എന്താ പരിപാടി? ട്യൂഷനൊക്കെ പോകുന്നുണ്ടോ? പിന്നെ വീട്ടിലിരുന്ന് ടി വി ഒക്കെ കാണും. കളിക്കാനൊന്നും പോവാറില്ലേ?
2: കളിക്കാൻ പോവില്ല.
0: വീട്ടിൽ നിന്ന് വിടൂല്ലേ കളിക്കാൻ? അവ സ്കൂള് തുറക്കുമ്പോ വരുവോ? വെക്കേഷന് പോയതാണോ?
2: അല്ല, അവൻ അവന്റെ അച്ഛനെ ജോലിച്ചത് ഗൾഫിലാണ്.
0: ആ
2: അവൻ പോയി.
0: അവൻ തിരിച്ച് ഗൾഫ് സ്കൂളിലോട്ട് പോയാ?
2: ഓ
0: ആ. കൂട്ടുകാരന്റെ പേരെന്തായിരുന്നു?
2: ആബിസ്.
0: വിഷമമുണ്ടാ?
2: വിഷമമുണ്ട്.
0: ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അവന് പോണ്ടേ അല്ലേ? ജൂൺ ഒന്നിന് സ്കൂളിൽ കേറാൻ വേണ്ടി തിരിച്ചു വരുവോ? ഇവിടുത്തെ സ്കൂളിൽ തന്നെ? ഓ ശരി ശരി
2: ശരി.
0: ആ അപ്പൊ ഇടയ്ക്ക് വരുമ്പോഴത്തേക്കും കാണാം അല്ലേ. എന്നാലും പ്രയാഗിനൊരു സങ്കടം ഉണ്ട്, ഹാഫിസ് പോയതുണ്ട്. ഉണ്ട്. ഇപ്പൊ എന്താ അത്? വിഷമം ഉണ്ടാവൂലേ അല്ലേ? വേറെ കൂട്ടുകാരൊക്കെ കുറെ പേരുണ്ടോ? അവരെ എല്ലാരെയും വീട്ടിലുണ്ട്. ഇപ്പൊ സ്കൂൾ തുറക്കുമ്പോ എല്ലാരെയും കാണാലോ. പുതിയ കൊടയും ബാഗും ഒക്കെ വാങ്ങിച്ചോ? എല്ലാം വാങ്ങിച്ച് സെറ്റ് ചെയ്ത് പൊതിഞ്ഞൊക്കെ വെച്ചാ. പേപ്പർ ബുക്കൊക്കെ പൊതിയുന്നേരാ? പ്രയാഗ് തന്നെ ചെയ്യോ അതോ അമ്മ ഹെൽപ്പ് ചെയ്യോ? ആ പ്രയാഗിനെ അറിഞ്ഞൂടാ. നമ്മള് കൊച്ചല്ലേ, നമ്മള് ഇനിയല്ലേ പഠിക്കുള്ളല്ലേ. ചെറുതിലേക്ക് നമുക്കും അച്ഛനും അമ്മയും ഒക്കെ തന്നെയാണ് പേപ്പർ ബുക്കൊക്കെ പൊതിഞ്ഞേറുന്നത്. അച്ഛനും അമ്മയും അപ്പനും അമ്മൂമ്മയും. അടുത്ത വർഷമൊക്കെ ആവുമ്പോ പഠിക്കണേ. അടുത്ത വർഷം ആവുമ്പോ അഞ്ചാം ക്ലാസ്സിലാവൂലേ. ശരി, പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടുവല്ലോ. പിന്നെ എന്താ ഉള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്? പടം വരയ്ക്കും. വേറെ
2: എന്താ?
0: പടം വരയ്ക്കുന്നതിൽ സൂപ്പറാണ്. ആ സ്വയം അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാ. ഞാൻ സൂപ്പർ ആ ഞാൻ സൂപ്പറാണെന്ന് വിചാരിക്കണം. ആ അപ്പൊ ഞാൻ എന്റെ പടം പറഞ്ഞാ വരച്ചു തരാ അറിയാമോ? കണ്ടാലല്ലേ
2: പറ്റുള്ളൂ.
0: ആ കണ്ടാലല്ലേ പറ്റുള്ളൂ അല്ലേ? അയച്ചെന്നാലും വരയ്ക്കും. ഓക്കെ ഞാൻ നോക്കട്ടെ. അയച്ചുതരാൻ പറ്റുമോ? ഓ മോന്റെ നമ്പർ പറഞ്ഞതാണ്. ഓ ഇത്രയും പെട്ടെന്നൊക്കെ പറഞ്ഞാ ഞാൻ മറന്നു പോയി. ആ ശരി ശരി ശരി. നമ്മുടെ നമ്പറിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ ഇവിടെ. ആ നോക്കട്ടെ നമുക്ക് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാം. ഓ ശരി ശരി ശരി. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ പ്രയാഗിനെ?
1: എനിക്ക് അറിഞ്ഞൂടെ പാട്ട്. അത് പറഞ്ഞ ഒരു സങ്കാഭസ്മൃതിട്ടാണ് പറഞ്ഞത്.
0: കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലെ അല്ലേ?
1: അതാണ് പറഞ്ഞത്.
0: ആ ആ പാട്ടാണോ കേൾക്കണ്ടേ? ഓക്കെ ഓക്കെ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ശരി ശരി. പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ ശരി. കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലെ പാട്ടാണ് വാഴോട്ടുവണത്തുനിന്ന് സുധ ചേച്ചി കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രയാഗാണ് ഇപ്പം നമ്മളോട് വളരെ കാര്യമായി സംസാരിച്ച് നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളാണ്. വരച്ച് അയച്ചു കൊടുത്താൽ നല്ല പടം വരച്ച് അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാം. അപ്പോൾ ഇപ്പോൾ

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. പ്രഭാതത്തിൻ്റെ തീക്ഷ്ണതയെല്ലാം അവസാനിച്ച് സായാഹ്നത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് മനസ്സലിഞ്ഞു ചേരുന്ന ഈ വേളയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചർ.
0: ആ, നമസ്കാരം ഉണ്ടല്ലോ. ആരാണ്?
1: ഞാൻ
0: പറഞ്ഞോളൂ.
1: ഞാൻ 5 മാസമായിട്ട് ട്രൈ ചെയ്യുന്നു, പക്ഷേ കോള് കിട്ടുന്നില്ല.
0: 5 മാസമായിട്ട്?
1: ഓ, ഡിസംബർ തൊട്ട് വിളിക്കുകയാണ് ടീച്ചർ, കിട്ടുന്നില്ല.
0: ഈശ്വര, ഇന്നാണ് നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം വന്നത്.
1: വന്നത് ഈ മാസം 12-ാം തീയതി എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 2 വർഷം തികഞ്ഞതായിരുന്നു.
0: ഓ,
1: അപ്പോള് ഞാനൊരു പാട്ട് ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ കിട്ടിയില്ല.
0: 12-ാം തീയതി പ്രോഗ്രാം ഉള്ള ദിവസമായിരുന്നു.
1: ഓ, പ്രോഗ്രാം അല്ല, അന്ന് പ്രോഗ്രാം ഇല്ല, തലേ ദിവസം കേൾപ്പിക്കാൻ വേണ്ടിട്ട്, തിങ്കളാഴ്ച കേൾപ്പിക്കാൻ വേണ്ടിട്ട്.
0: ഓ, ശരി ശരി. പക്ഷെ മെസ്സേജ് ഇട്ടിരുന്നാ മതിയായിരുന്നു.
1: മെസ്സേജ് ടീച്ചർ മെസ്സേജും വായിച്ചില്ല.
0: മെസ്സേജ് കണ്ടിട്ടുണ്ടാവില്ല.
1: ഓ, മെസ്സേജും വായിച്ചില്ല.
0: സാധാരണ മെസ്സേജ് കണ്ടാൽ വായിച്ചു പോകുന്നതാണ്.
1: ഓ, മെസ്സേജും വായിച്ചില്ല. അപ്പം പിന്നെ അന്ന് തൊട്ടേ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കാന്ന്.
0: ശരി ശരി, വിളിച്ചില്ലെങ്കിലും റേഡിയോ കേൾക്കുന്നുണ്ടല്ലോ.
1: ഓ, റേഡിയോ ഇല്ലാത്തൊരു ജീവിതം ഇല്ല ടീച്ചർ.
0: ഓരോ നിമിഷവും റേഡിയോ ആണ് നമ്മുടെ കൂട്ട്. പാട്ട്.
1: ഓ ഓ, അതന്നെ ടീച്ചർ.
0: കുറച്ച് ദിവസമായാലും വിളിച്ചിട്ട് എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ പറയാൻ?
1: കാര്യങ്ങള് വേറെ പറയത്തക്കതൊന്നും ഇല്ല. പിന്നെ ഇടയ്ക്കൊക്കെ എനിക്ക് സുഖമില്ലാതായിരുന്നു. ഓ, പിന്നെ ഇപ്പം വലിയ പ്രശ്നം ഇല്ല. എങ്കിലും പിന്നെ എനിക്ക് ഈ റേഡിയോ എന്റെ കൂട്ടായത് കാരണം ഞാൻ എന്നും അതുപോലെ എല്ലാ പരിപാടികളും കേൾക്കുന്നുണ്ട്. പിന്നെ റേഡിയോ ഇല്ലാത്ത ഒരു ജീവിതം എനിക്കില്ല. രാവിലെ 6 തൊട്ട് രാത്രി 11 മണി വരെ റേഡിയോയാണ്.
0: ഇതിനകത്ത് വേറെ റേഡിയോ ഒക്കെ കേൾക്കുന്നുണ്ടോ? അത് കരുണാസായി റേഡിയോ മാത്രം?
1: ഇല്ല ഇല്ല, കരുണാസായി റേഡിയോ അല്ലാതെ വേറെ ഒരു റേഡിയോ ഞാൻ കേൾക്കാറില്ല ടീച്ചർ.
0: അപ്പൊ എല്ലാ പ്രോഗ്രാമുകളും വളരെ ഇഷ്ടമാണ്.
1: എല്ലാ പ്രോഗ്രാമുകളും ഇഷ്ടമാണ്. പിന്നെ ഞാൻ സാറിന്റെ പരിപാടിയുള്ള ദിവസം വിളിച്ചിട്ടുണ്ട്, പക്ഷെ അപ്പോഴും കിട്ടിയിട്ടില്ല.
0: ബുധനാഴ്ച ദിവസങ്ങളിലല്ലേ?
1: ഓ, ബുധനാഴ്ച ദിവസങ്ങളില്. ചില വെള്ളനാട് കൃഷ്ണമൂർത്തി സാറ് 2 ദിവസത്തെ ഇതുണ്ടായിരുന്നു അന്നത്തെ പരിപാടിയില്. അപ്പൊ സാറിനോടൊന്ന് സംസാരിക്കണമെന്നും നമ്മുടെ മധ്യ സാറിനോടും ഒക്കെ സംസാരിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തിലാണ് എല്ലാ ബുധനാഴ്ചയൊക്കെ വിളിക്കുന്നത്.
0: എന്നാലും വിളിക്കണം, എപ്പോഴായാലും കിട്ടും. ഇതിപ്പോ 5 മാസമായില്ലേ ട്രൈ ചെയ്യുന്നു.
1: ഓ, അങ്ങനെ കിട്ടാതെ ഇരുന്നപ്പോ ഒരു വിഷമം. പിന്നെ കൃഷ്ണൻകുട്ടി സാറിന്റെ സംസാരം ഉണ്ടായിരുന്ന ആ ദിവസം സാറ് ഒരു ലളിതഗാനമൊക്കെ എഴുതി ആകാശവാണിയിലൊക്കെ അയച്ചിരുന്നു.
0: സാറിന്റെ മാലിന്യ തീരമേ എന്നുള്ള ലളിതഗാനം വളരെ ഫേമസ് ആണ്.
1: ആ ഫേമസ് ആണ് ആ ഗാനം. എന്റെ മകൻ ഒരുപാട് സ്റ്റേജുകളിൽ പാടി സമ്മാനം വാങ്ങിച്ചിട്ടുള്ളതാണ്.
0: അതൊക്കെ പറയായിരുന്നല്ലേ സാറിനോട്?
1: ഓ, അതൊക്കെ ഒന്ന് സാറിനോട് സംസാരിക്കാമായിരുന്നു.
0: എം ജി രാധാകൃഷ്ണനാണ് അതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്.
1: ഓ, എന്റെ ചെറുതിയ നാള് മുതലേ ഈ റേഡിയോയിൽ പഠിപ്പിക്കുന്ന, ആകാശവാണിയിൽ പഠിപ്പിക്കുന്ന ലളിതഗാനങ്ങളൊക്കെ എഴുതി വെച്ച് പഠിക്കുകയും അത് പഠിച്ചു വെച്ചിരുന്നിട്ട് പിന്നെ ഇനിയിപ്പോ കുഞ്ഞുങ്ങളായപ്പോഴത്തേക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും പിന്നെ അവരുടെ അച്ഛൻ പാട്ടൊക്കെ പഠിപ്പിക്കുന്ന ആളാണല്ലോ.
0: ആ,
1: ഓ, അച്ഛനും ഇതുപോലെ മോനെ പറഞ്ഞു കൊടുത്ത് കുഞ്ഞുനാള് തൊട്ടേ ഒരുപാട് സ്റ്റേജുകൾ, ഒരുപാട് സ്കൂൾ തലത്തിലും അല്ലാതെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പാടി സമ്മാനം വാങ്ങിച്ച ഒരു ലളിതഗാനമാണത്.
0: അത് സാറിനോട് നേരിട്ട് പറയായിരുന്നല്ലേ?
1: ഓ, പറയാമായിരുന്നു.
0: അതും പറ്റില്ല. ആ, പോട്ടെ,
1: അത് പറ്റാതെ പോയി.
0: ഞാൻ എന്തായാലും സാറിനെ കാണുമ്പോ തീർച്ചയായും പറയും.
1: ഓ,
0: നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വരുന്ന ഞങ്ങളുടെ ഗുരുനാഥനാണ്.
1: ഓ,
0: അപ്പൊ ഇന്ന് കേൾക്കാൻ, ആ,
1: ഇന്ന് എനിക്കൊരു തമിഴ് പാട്ടാണ് വേണ്ടത്.
0: ആ, ഏതാണ്?
1: ചന്ദൻ കരുണ എന്ന ചിത്രത്തിലെ തിരുപ്പുറം കുണ്ടത്തിൽ നീ സിരുത്തായ് മുറുക എന്ന് പറയുന്ന ഗാനമാണ് വേണ്ടത്.
0: ഓക്കെ ഓക്കെ ഓക്കെ. മകളുടെ പേര് ഗോപിക അല്ലേ?
1: ഓ, മോളുടെ പേര് ഗോപിക.
0: ഗോപികയും
1: ഗോപികയും ഗോകുൽ സുബ്രഹ്മണ്യവും.
0: ആ, ഗോകുൽ സുബ്രഹ്മണ്യം. അപ്പൊ രണ്ടുപേരെ എന്റെ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കണം. അപ്പൊ എന്തായാലും ഇത്ര നാൾ കിട്ടാത്തതിൽ വിഷമമൊന്നും വേണ്ട, ഇന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റി. അപ്പൊ നമുക്ക് തിരുപ്പുറം കുണ്ട്രത്തിൽ എന്നുള്ള ആ തമിഴ് പാട്ട് കേൾക്കാം. ഒരുപാട് പഴയ പാട്ടാണ്, എന്നാൽ വളരെ മനോഹരമായ പാട്ടുമാണ്. ഈ സുശീലയൊക്കെ പാടിയിട്ടുള്ളതാണ് തോന്നുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം, നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: ശരി. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് വിട്ടിയത്ത് നിന്ന് രാജേശ്വരി ചേച്ചിയാണ്. അങ്ങനെ നമ്മുടെ ഒരു കരുണാസായ റേഡിയോ ഒരു പ്രിയ ശ്രോതാവാണ്. കരുണാസായ റേഡിയോയിലൂടെയാണ് ഉണരുന്നതും ഉറങ്ങുന്നതും എല്ലാം എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. എല്ലാ പ്രോഗ്രാമുകളും ഇഷ്ടപ്പെടുന്നു. കിഷൻകുട്ടി സാറിൻ്റെ പ്രോഗ്രാമിൽ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അത് മാഡത്തിന് അന്ന് കോള് കണക്റ്റായില്ല. എന്തായാലും മാലിനി തീരമേ എന്നുള്ള പാട്ട് മകൻ പാടുന്ന വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെയും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, തീർച്ചയായും നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരുമിച്ച് സംസാരിക്കാം. ഇന്നത്തെ പോക്കുവേൽ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ സമയം വളരെ പെട്ടെന്നാണ് കടന്നു പോയത്. എല്ലാവരും വളരെ കാര്യമായി സന്തോഷത്തോടെ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവച്ചു. ഓരോ പാട്ടിലൂടെയും വർത്തമാനത്തിലൂടെയും ഒന്നായ സുന്ദര നിമിഷങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സന്തോഷം അറിയിക്കുന്നു. നിങ്ങളുടെ മനസ്സിലെ സന്തോഷവും സങ്കടങ്ങളും ഒക്കെ പാട്ടിൻ്റെ ചിറകിലേറി ഇവിടെ പറന്നെത്തുകയുണ്ടായി. അപ്പം ഇന്നിനി നമുക്ക് വിടവാങ്ങാനുള്ള സമയമായി. നിസായനത്തെ യാത്രയാക്കി സന്ധ്യയെ വരവേൽക്കാൻ നമുക്ക് തിരികെ പോകാം. ഇത് നിങ്ങളുടെ സ്വന്തം ലേഖ. പുതിയ പാട്ടുകളും കഥകളും വിശേഷങ്ങളും ഒക്കെ നമുക്കിനി ചൊവ്വാഴ്ച വീണ്ടും എത്താം. അതുവരെ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയിരിക്കട്ടെ. പോക്കുവേൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് 7 മണി മുതൽ 8:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിട്ടിയത്തിൽ നിന്ന് രാജശ്വരി ചേച്ചി ആവശ്യപ്പെട്ട ഒരു തമിഴ് ഗാനത്തോടുകൂടി പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: മനുഷ്യ പുരോഗതിയുടെ അളവുകോൽ എന്താണ്? കൂടുതൽ വേഗതയുള്ള യന്ത്രങ്ങളാണോ, ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളാണോ, അതോ നാം വെട്ടിപ്പിടിക്കുന്ന സൗകര്യങ്ങളാണോ? ഈ ചോദ്യത്തിന് മുന്നിൽ കാലം കാത്തുവച്ച ഏറ്റവും വലിയ മറുപടിയാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ വരികൾ. നശിപ്പിക്കുന്നതാണോ നിലനിർത്തുന്നതാണോ പുരോഗതി എന്ന് ലളിതമെന്ന് തോന്നാവുന്ന എന്നാൽ പ്രപഞ്ചത്തോളം ആഴമുള്ള ആ ചോദ്യം ഇന്ന് നമ്മുടെ ശ്വാസത്തോളം പ്രസക്തമാണ്. പച്ചപ്പിന്റെ നിലനിൽപ്പും പുരോഗതിയുടെ മിഥ്യാബോധവും തമ്മിലുള്ള ആ വലിയ വേർതിരിവിലേക്ക് നമ്മുടെ എല്ലാം ചിന്ത വ്യാപരിച്ചേ മതിയാകൂ. ടാഗോറിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി എന്നത് വെറുമൊരു കാഴ്ചയായിരുന്നില്ല, അത് ഈശ്വരൻ മനുഷ്യനയച്ച പ്രേമലേഖനമായിരുന്നു. ശാന്തിനികേതനിലെ മരച്ചുവട്ടിലിരുന്ന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞത് മനുഷ്യൻ പ്രകൃതിയിൽ നിന്നകലുമ്പോൾ അവൻ അവനിൽ നിന്ന് തന്നെ അകലുന്നു എന്നാണ്. ഇന്ന് നാം പുരോഗതി എന്ന് വിളിക്കുന്ന പലതും യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ മേലുള്ള കടന്നു കയറ്റങ്ങളാണ്. ഒരു വലിയ മരം വെട്ടിമാറ്റി അവിടെ ഒരു കോൺക്രീറ്റ് സൗധം പണിയുമ്പോൾ നാം ചിന്തിക്കുന്നത് നാം വളരുകയാണെന്നാണ്. എന്നാൽ ഒരു വലിയ പ്രാണവായുവിന്റെ സ്രോതസ്സിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പണിയുന്ന ആ കെട്ടിടം എങ്ങനെയാണ് പുരോഗതിയുടെ അടയാളമാകുന്നത്? നശിപ്പിക്കുന്നത് എളുപ്പമാണ്, പക്ഷേ നിലനിർത്തുന്നതിലാണ് സർഗാത്മകതയും കരുണയും വേണ്ടത്. യഥാർത്ഥ പുരോഗതി എന്നത് പ്രകൃതിയുടെ താളം തെറ്റിക്കാത്ത വികസനമാണ്. ടാഗോറിന്റെ ദർശനത്തിൽ ഒരു പൂവ് വിരിയുന്നത് കാണുന്നതും ഒരു പുഴ അതിന്റെ ഒഴുക്ക് തുടരുന്നതും ലോകത്തിലെ ഏറ്റവും വലിയ പുരോഗതിയാണ്. കാരണം അവിടെ ജീവൻ നിലനിൽക്കുന്നു. ജീവനെ കൊന്നുകൊണ്ടുള്ള ഏത് വളർച്ചയും ആത്മഹത്യാപരമായ ഒന്നാണ്. നാം കെട്ടിപ്പൊക്കുന്ന നഗരങ്ങൾ ശ്വാസം മുട്ടുന്ന ശവപ്പറമ്പുകളായി മാറുമ്പോൾ, ശുദ്ധവായുവിന് വേണ്ടി നാം പരക്കം പായുമ്പോൾ ടാഗോർ ചോദിച്ച ആ ചോദ്യം നമ്മുടെ നെഞ്ചിൽ വന്ന് തറയ്ക്കും. നശിപ്പിക്കുന്നതാണോ അതോ നിലനിർത്തുന്നതാണോ യഥാർത്ഥ പുരോഗതി? പഴയ കാലത്തെ മനുഷ്യർ പ്രകൃതിയെ ഭയത്തോടെയും ഭക്തിയോടെയുമാണ് കണ്ടിരുന്നത്. അവർ കാവുകളെ സംരക്ഷിച്ചു, പുഴകളെ പുണ്യമായി കരുതി. അതൊരു അന്ധവിശ്വാസമല്ലായിരുന്നു, മറിച്ച് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള വലിയൊരു കരുതലിന്റെ രാഷ്ട്രീയമായിരുന്നു. ഇന്ന് നാം ആധുനികരായി, ശാസ്ത്രം വളർന്നു. പക്ഷേ ആ വളർച്ചയിൽ നമുക്ക് നമ്മുടെ വിവേകം നഷ്ടമായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പുഴകളെ അഴുക്കുചാലുകളാക്കിയും കുന്നുകൾ ഇടിച്ചു നിരത്തിയും നാം നേടുന്ന നേട്ടങ്ങൾ മണലിൽ തീർത്ത കൊട്ടാരങ്ങൾ പോലെയാണ്. ഒരു ചെറിയ പ്രകൃതിക്ഷോഭത്തിന് മുന്നിൽ തകർന്നടിയുന്നവ മാത്രമാണ്. നമ്മുടെ അഹങ്കാരങ്ങളെന്ന സമീപകാല ദുരന്തങ്ങൾ നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഭൂമി നമുക്ക് നൽകുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിന് തിരിച്ചും സ്നേഹം നൽകുക എന്നതാണ് നിലനിർത്തുക എന്ന വാക്കിന്റെ അർത്ഥം. ഒരു വിത്ത് നടുമ്പോൾ നാം ഭൂമിയുടെ സ്നേഹത്തെ നിലനിർത്തുകയാണ്. ഒരു കിണർ റീചാർജ് ചെയ്യുമ്പോൾ നാം വരും തലമുറയുടെ ദാഹം തീർക്കാനുള്ള വഴി നിലനിർത്തുകയാണ്. ഇത് കേവലം പരിസ്ഥിതി പ്രവർത്തനമല്ല, ഇതൊരു ജീവിത ദർശനമാണ്. ടാഗോർ തന്റെ കവിതകളിലൂടെയും ഗീതാഞ്ജലിയിലൂടെയും പാടിയത് പ്രകൃതിയുടെ ഈ ഈശ്വര ചൈതന്യത്തെക്കുറിച്ചാണ്. പുരോഗതി എന്നത് പുറമെയുള്ള മിനുക്കുപണികളല്ല, മറിച്ച് ഉള്ളിലുള്ള മനുഷ്യത്വത്തിന്റെ വികാസമാണ്. ആ വികാസം പ്രകൃതിയെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ളതാകണം. നമുക്ക് ചുറ്റുമുള്ള പച്ചപ്പിനെ ഒന്ന് നോക്കൂ. ഓരോ പുൽക്കുടിയും നമ്മോട് സംസാരിക്കുന്നത് നിലനിൽപ്പിനെ കുറിച്ചാണ്. നശിപ്പിക്കാൻ ഒരു കോടാലി മതി, എന്നാൽ ഒരു ചെടി വളർത്തിയെടുക്കാൻ പ്രകൃതിയുടെ ക്ഷമയും മനുഷ്യന്റെ കരുതലും ആവശ്യമാണ്. നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? ലാഭകൊതിയോടെ പ്രകൃതിയെ കൊള്ളയടിക്കുന്ന വിനാശകരമായ പുരോഗതിയോ, അതോ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന സുസ്ഥിരമായ പുരോഗതിയോ? നമ്മുടെ വീട്ടുമുറ്റത്തെ ഒരു ചെറിയ മരമെങ്കിലും വെട്ടാതിരിക്കാൻ, ഒരു പ്ലാസ്റ്റിക് കവർ പുഴയിൽ എറിയാതിരിക്കാൻ നമുക്ക് സാധിക്കണം. ടാഗോർ വിഭാവനം ചെയ്ത ആ മഹത്തായ ലോകം പച്ചപ്പുള്ളതായിരുന്നു. അവിടെ മനുഷ്യരും പക്ഷികളും മൃഗങ്ങളും ഒരേ താളത്തിൽ ശ്വസിച്ചിരുന്നു. ആ ലോകത്തെ തിരിച്ചുപിടിക്കലാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പുരോഗതി. ഭൂമി ആകാശത്തെഴുതുന്ന കവിതകളാണ് മരങ്ങളെങ്കിൽ, ആ കവിതകൾ നശിപ്പിക്കുന്നവർ സംസ്കാരശൂന്യരാണ്. നിലനിർത്തുന്നതാണ് പുരോഗതി എന്ന് തിരിച്ചറിയുന്നിടത്താണ് പുതിയൊരു മനുഷ്യൻ ജനിക്കുന്നത്. വരും തലമുറ നമ്മോട് ചോദിക്കാൻ പോകുന്നത് നമുക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്നുള്ളതല്ല, മറിച്ച് അവർക്ക് ശ്വസിക്കാൻ എത്രമാത്രം ശുദ്ധവായു നാം ബാക്കി വെച്ചു എന്നതാണ്. ആ ചോദ്യത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ നമുക്ക് സാധിക്കണം. പ്രകൃതിയെ സ്നേഹിക്കുക, അതിനെ സംരക്ഷിക്കുക. കാരണം ഈ ഭൂമി നമുക്ക് കടം കിട്ടിയതല്ല, നമ്മുടെ മക്കളിൽ നിന്ന് നാം കടമെടുത്തതാണ്. പച്ചപ്പുള്ള സ്നേഹത്തിലേക്ക് നമുക്ക് തിരിച്ചു നടക്കാം. നിലനിർത്തുന്നതാണ് പുരോഗതി എന്ന വലിയ പാഠം. നമുക്ക് ജീവിതം കൊണ്ട് അത് തെളിയിക്കാം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

കാതോട് കാതോരം. മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പ്രണയാമൃതം പോലെ മന്ത്രിക്കുന്ന പാട്ടുകളോട് കൂട്ടുചേരാനുള്ള കമ്പം. കനവിലും നിലവിലും സദാ മൂളുന്ന പാട്ടുകൾ, ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ, കാതോട് കാതോരം കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും 3:30 മുതൽ. പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ച രാത്രി 7 മുതൽ.

0: സ്മൃതികൾ മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
1: ചിത്രം കളക്ടർ മാലതി, രചന വയലാർ, സംഗീതം MS ബാബുരാജ്, ആലാപനം KG യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: അന്ന എന്ന ചിത്രത്തിൽ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം യേശുദാസ് പാടിയിരിക്കുന്നു.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
2: ചിത്രം അയലത്തെ സുന്ദരി. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം ശങ്കർ ഗണേഷ്. ആലാപനം കെ.ജെ. യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: പി ഭാസ്കരന്റെ വരികൾ എം എസ് ബാബുരാജിന്റെ ഈണം. തറവാട്ടമ്മ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: ശ്രുതി സ്മൃതികൾ മലയാള സിനിമയിലെ സുവർണഗീതങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രത്യേക പോക്കുവെയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാഹ്ന ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവെയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എൽആർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8 വരെ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ചിത്തബലമാണ് ശക്തവും ശാശ്വതവുമായത്. വിത്തബലമല്ല. മനോധൈര്യത്തിന് ഉടമയാവുക എന്നതാണ് യഥാർത്ഥ ഉടമസ്ഥത. അത് സ്ഥിരവും ദൃഢവുമാണ്. അതുണ്ടെങ്കിൽ മറ്റെല്ലാം വഴിയേ ഉണ്ടായിക്കൊള്ളും. ഭൗതികവും ബാഹ്യവുമായ സമ്പത്തിന്മേലുള്ള ഉടമസ്ഥതയാവട്ടെ ഒട്ടും ശാശ്വതമല്ല. അതെല്ലാം ക്രമേണ നശിച്ചുപോകും. ഉള്ള സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടുപോയാലും മനോധൈര്യമുള്ളവർ അതേ ചൊല്ലി ദുഃഖിക്കുകയില്ല. അതും അതിലപ്പുറവും വീണ്ടും ഉണ്ടാക്കാമല്ലോ എന്ന ഉറച്ച ധൈര്യം അവർക്ക് മൂലധനമായി ഉണ്ടാകും. മനോധൈര്യമുള്ളവന്റെ അടുക്കൽ ഐശ്വര്യദേവത സ്വയം വഴി ചോദിച്ചറിഞ്ഞു ചെന്നെത്തുന്നു. അവൻ എല്ലാ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും അനായാസമായി ഉണ്ടാകുന്നു. താമര, ആമ്പൽ തുടങ്ങിയ ജലപുഷ്പങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന ജലാശയത്തിലെ വെള്ളം എത്രത്തോളം ഉയരുന്നുവോ അത്രത്തോളം ഉയർന്നു വരുന്നു. അവയുടെ തണ്ടുകൾ ഉയർച്ചയ്ക്കനുസരിച്ച് വളരെ വേഗം നീളുന്നു. അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും. എത്രത്തോളം ഉത്സാഹവും മനോധൈര്യവും അവർക്കുണ്ടാകുന്നുവോ അത്രത്തോളം ഉയർച്ചയും അവർക്കുണ്ടാകുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 23 ഹൃദയഭൂമികയിലാണ്. 1891 മെയ് 23, തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ത്രിമൂർത്തികൾ എന്നു പ്രകീർത്തിക്കപ്പെട്ട പ്രഗത്ഭമതികളിൽ പ്രമുഖനും തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന സി കേശവൻ കൊല്ലം മയ്യനാട്ട് കിഴക്കതിൽ വീട്ടിൽ ജന്മം കൊണ്ടിരിക്കുന്നു. 1945 മെയ് 23, അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ വലം കൈയും 3 സാമ്രാജ്യത്തിലെ ഏറ്റവും ഭീകരനായ സൈനിക ഭരണാധികാരിയുമായിരുന്ന നാസി നേതാവ് ഹീൻറിച്ച് ഹിംലർ തൻ്റെ 45 വയസ്സിൽ ദേ ആത്മഹത്യ ചെയ്തിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-നകം സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിക്കൊണ്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗർ മേള എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130-ഓളം പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. ചടങ്ങിൽ 137 പേർക്കുള്ള നിയമന ഉത്തരവ് കൈമാറി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന 3-ാമത്തെ വില വർദ്ധനവാണിത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 രൂപയും ഡീസലിന് 101.56 രൂപയുമായി ഉയർന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ

0: ഇന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതേസമയം ഹോർമൂസ് കടലെടുക്ക് തടസ്സപ്പെട്ടതിന്റെ ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി വേരോടെ പിഴുതെറിയുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളും ജനസൌഹൃദ സേവന കേന്ദ്രങ്ങളാക്കി മാറ്റുകയും സ്റ്റേഷനിൽ എത്തുന്നവരെ മാന്യമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി.
1: എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആര് ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം നമസ്കാരം പറയും, അവരെ സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കും. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് പദ്ധതി വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് തേടുകയാണ്. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇത് ആരംഭിക്കും.
0: സൈബർ കുറ്റകൃത്യങ്ങൾ, ലോൺ ആപ്പ് തട്ടിപ്പുകൾ, സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തി അധിക്ഷേപം, മതപരമായ ഭിന്നത പടർത്തൽ, ക്രിപ്റ്റോ തട്ടിപ്പുകൾ എന്നിവ കർശനമായി നേരിടും. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പുതിയ മൊബൈൽ ആപ്പുകളും IT സംവിധാനങ്ങളും നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മലപ്പുറം ജില്ലയിലടക്കമുള്ള +1 സീറ്റിന്റെ കുറവ് പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. SSLC പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പവർ കട്ട് ഇല്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: പവർ കട്ട് ഇല്ല, ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. ആ റിപ്പയർ വർക്കിന്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗത്തിന്റെ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗവും മാലിന്യ നിർമ്മാർജ്ജനവും ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യമുണ്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുട, ചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്നത് അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രതിഷ്ഠാദിന പൂജകൾക്ക് ശബരിമല നട ഈ മാസം 25 തുറക്കും. 26 പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: ശബരിമലയിൽ പ്രതിഷ്ഠാദിന പൂജകൾക്കായി നട ഈ മാസം 25 വൈകിട്ട് 5 തുറക്കും. പ്രതിഷ്ഠാദിനമായ 26 രാവിലെ 5 മുതൽ നട അടയ്ക്കുന്ന രാത്രി 10 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ എല്ലാ പൂജകളും നടക്കും. ഇതിനായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. സന്നിധാനത്ത് മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൌകര്യവും തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുത്താം.
0: സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് സംസ്ഥാനത്തെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യവസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാവുക. 1101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: വ്യക്തിവിശേഷം. വ്യക്തിവിശേഷത്തിൽ ഇന്ന് തിണ്ണയ് സ്വാമിയെ കുറിച്ച് കേൾക്കാം. ഒരുപക്ഷെ നമ്മളിൽ പലരും കേട്ടിട്ടില്ലാത്ത, എന്നാൽ അരുണാചലത്തിന്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന ഒരു മഹാത്മാവാണ് തിണ്ണയ് സ്വാമി. 1912 ഒരു തെലുങ്ക് ബ്രാഹ്മണ കുടുംബത്തിലാണ് രാമസ്വാമി എന്ന തിണ്ണയ് സ്വാമി ജനിച്ചത്. ഉയർന്ന വിദ്യാഭ്യാസം നേടിയവരും ഔദ്യോഗിക രംഗത്ത് ഉന്നത നിലയിൽ ശോഭിച്ചവരുമായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധുക്കളെല്ലാം. രാമസ്വാമി മദ്രാസ് മെഡിക്കൽ കോളേജിൽ ബയോകെമിസ്റ്റായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. വിവാഹവും 4 മക്കളുമായി ലൗകിക ജീവിതത്തിൽ അദ്ദേഹം സന്തുഷ്ടനായിരുന്നു. എന്നാൽ 1940 രമണ മഹർഷിയെ 3 തവണ സന്ദർശിക്കാനിടയായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റിമറിച്ചു. 1948 ഉപരിപഠനത്തിനായി അമേരിക്കയിൽ പോകാൻ രാമസ്വാമി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ഔദ്യോഗിക രംഗത്തെ ഈഗോയും ഉപജാപങ്ങളും കാരണം ആ അവസരം അദ്ദേഹത്തിന് നഷ്ടമായി. ദുഃഖിതനായ അദ്ദേഹം മഹർഷിയുടെ അടുക്കൽ തന്റെ സങ്കടം ബോധിപ്പിച്ചു. അവിടെ വെച്ച് മഹർഷി നൽകിയ ഉപദേശം 2 വാക്കുകളായിരുന്നു: ചുമ്മാതിരി. പിന്നീട് അദ്ദേഹം അരുണാചലം വിട്ടുപോയില്ല. ഇതിനിടയിൽ പോണ്ടിച്ചേരിയിൽ നിന്ന് ജോലി വാഗ്ദാനം വന്നപ്പോഴും മഹർഷി ഇരി എന്ന് ആവർത്തിച്ചു. അതോടെ രാമസ്വാമി പൂർണമായും അന്തർമുഖനായി. ഭൗതികമായ എല്ലാ തിരക്കുകളിൽ നിന്നും അദ്ദേഹം പിൻവാങ്ങി. മഹർഷിയുടെ സമാധിക്ക് ശേഷം രമണനഗറിലെ CP നാഥൻ എന്ന വ്യക്തിയുടെ വീടിന്റെ തിണയിൽ അദ്ദേഹം ഇരിപ്പുറപ്പിച്ചു. പിന്നീട് 50 വർഷക്കാലം അദ്ദേഹം ആ തിണ്ണയിൽ നിന്ന് എവിടേക്കും പോയില്ല. നാട്ടുകാർ അദ്ദേഹത്തെ സ്നേഹത്തോടെ തിണ്ണയ് സ്വാമി എന്ന് വിളിച്ചു. അദ്ദേഹം ഒന്നും പഠിപ്പിച്ചില്ല, പ്രസംഗിച്ചില്ല. ബാഹ്യമായ എല്ലാ വിഷയങ്ങളും ഉപേക്ഷിച്ച് പ്രാണനെയും മനസ്സിനെയും അടക്കി അരുണാചല ധ്യാനത്തിൽ അദ്ദേഹം ലയിച്ചു. കുളിക്കുകയോ നഖം മുറിക്കുകയോ ചെയ്യാതെ 10 ആണ്ടുകളോളം ആ ഒരിടത്ത് തന്നെ ഇരുന്നിട്ടും അദ്ദേഹത്തിൽ നിന്ന് ദുർഗന്ധമല്ല, മറിച്ച് പവിത്രമായൊരു ശാന്തതയാണ് പ്രവഹിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. കടുത്ത വിഷാദം വന്നിട്ടാണോ അങ്ങനെ തിണ്ണയിൽ തന്നെ ഇരുന്നത് എന്നൊന്നും അറിഞ്ഞുകൂടാ. രമണ മഹർഷിയുടെ അരുണാചല പഞ്ചരത്നത്തിലെ 4ാം ശ്ലോകം അർത്ഥമാക്കുന്നത് പോലെ, ബാഹ്യവിഷയങ്ങൾ വെടിഞ്ഞ് ജീവൻ മുക്തനായി മാറിയ ഒരു യോഗിയായിരുന്നു അദ്ദേഹം. 2003 ഡിസംബർ 7 ഒരു കാർത്തിക ദീപം നാളിൽ അദ്ദേഹം തന്റെ ശരീരം ഉപേക്ഷിച്ചു എന്ന് ആധ്യാത്മവാദികൾ പറയുന്നു. ഇന്ന് രമണാശ്രമത്തിന് സമീപം വിശറി ബാബയുടെ ആശ്രമത്തിനടുത്തായി തിണ്ണയ് സ്വാമിയുടെ സമാധി മന്ദിരം സ്ഥിതി ചെയ്യുന്നു. വലിയ ആരവങ്ങളില്ലാതെ ലളിതമായി മൗനത്തിന്റെ ദീപ്തമായൊരു പുഞ്ചിരി പോലെ ആ സമാധി ഇന്നും ധ്യാനാത്മകമായി അവിടെയുണ്ട്. ലോകം മുഴുവൻ തിരക്കുകൾക്ക് പിന്നാലെ ഓടുമ്പോൾ ഒരിടത്ത് ചുമ്മാതിരുന്ന് പ്രപഞ്ച സത്യം കണ്ടെത്തിയ ആ മഹാത്മാവിന്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം ലളിതമാണ്: സമാധാനം തേടി ദൂരേക്ക് പോകേണ്ടതില്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഭിക്ഷക്കാരന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അതൊരു പതിവാക്കുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷ എടുക്കുന്ന സാഹചര്യത്തെ ദീർഘകാല പദ്ധതികളിലൂടെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം ഗാലക്സി സ്മൈൽ പ്രോജക്ട് സാമൂഹിക നീതി മന്ത്രാലയം

ശേഖരാശി തിരയും ആയിരം കലകൾ തൻ ആദിരൂപരേഖരാശി തിരയും ആ ത്തെ നട്ടുവാംഗമായി ഒരു ദിനമേ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. ഇത് സാധാരണ വ്യത്യസ്തമായി ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ചൊവ്വ ശനി ദിവസങ്ങളിലേക്ക് പോക്കുവയിൽ ദിവസം മാറ്റിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ലൈവാണ്. ശ്രോതാക്കൾ കേൾക്കുക, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുക. ഹൃദയത്തെ സാന്ത്വനിപ്പിക്കുകയും തണുപ്പിക്കുകയും ചെയ്യുന്ന ഹൃദ്യമായ പാട്ടുകൾ നമുക്ക് കേൾക്കാം, വർത്തമാനങ്ങൾ പറയാം, ആത്മാവിനെ തൊട്ടുണർത്തുന്ന അർത്ഥവത്തായ ജീവിതഗന്ധിയായ ഗാനങ്ങളും വർത്തമാനങ്ങളും. ഓരോ പാട്ടും നമ്മുടെ മനസ്സിലേക്ക് കുളിർമഴ പെയ്യ്ക്കുന്ന ഒരു അനുഭൂതിയാണ് നൽകാറുള്ളത്. അവാച്യവും അപരിമേയവുമായ ഗാനങ്ങളുടെ നിറസാന്നിധ്യവുമായി പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയ ഗാനങ്ങൾ കേൾക്കാം, സംവദിക്കാം, സന്തോഷം പങ്കിടാം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ഹലോ. കോള് കട്ടായി. തത്സമയ പരിപാടിയിൽ നമുക്കൊരു പ്രിയഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. ഹൃദയഹാരിയായ വർത്തമാനങ്ങളുടെയും സ്നേഹ സൗഹൃദങ്ങൾ പങ്കിടലിന്റെയും ഒരിടമാണ് പൂക്കുവയിൽ തത്സമയ പരിപാടി. നമുക്കിവിടെ തുറന്നും തുറക്കാതെയും സംസാരിക്കാം, വ്യാകരണത്തോടെയും വ്യാകരണമില്ലാതെയും ഒക്കെ സംസാരിക്കാം. ഇഷ്ടഗാനങ്ങളും വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ഹലോ, ഞാൻ ഷാജിമ തിരുവല്ലത്ത്.
0: ഞാൻ ഷാജിമ തിരുവല്ലത്ത് നിന്ന്. പറയൂ.
1: എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
0: ആ, ഏത് പാട്ട് വേണം?
1: എനിക്കുള്ള ബന്ധുക്കൾ ശത്രുക്കളിലുള്ള നല്ലൊരു അടിപൊളി പാട്ട്.
0: ബന്ധുക്കൾ ശത്രുക്കളിൽ അങ്ങനെ അടിപൊളി പാട്ടുകൾ ഉണ്ടോ? ശരിക്കും
1: ഉണ്ടല്ലോ.
0: ഏതാണ് ബന്ധുക്കൾ ശത്രുക്കളിലെ അടിപൊളി പാട്ട്? ബന്ധുവാര് ശത്രുവാര് അതാണോ?
1: അല്ല, വേറെ ഒരു പാട്ടുണ്ടല്ലോ മാഡം.
0: ഏതാണ്
1: പാട്ടുണ്ടല്ലോ?
0: ബന്ധുക്കൾ മലയാളി പെണ്ണെ നിന്റെ മനസ്സ്. ഡാൻസ് ഒക്കെ ഉള്ള മലയാളി പെണ്ണെ നിന്റെ മനസ്സ്.
1: അല്ല, വേറെ ഒരു പാട്ടുണ്ട്, അത് എനിക്കിപ്പോ അത് പറയാൻ പറ്റില്ല.
0: വേറെ പാട്ടുണ്ടോ?
1: ഓ, വേറെ ഒരു അടിപൊളി പാട്ടും കൂടെ ഉണ്ടല്ലോ.
0: ബന്ധുവാര് ശത്രു. ബന്ധുവാര് വേറെ ഏതോ പാട്ടുണ്ട്. പാട്ടുണ്ട് എന്ന് പറയാതെ വീട്ടിലിരുന്നൊക്കെ
1: രണ്ടൊന്ന് പാട്ടുണ്ട്. അതില് നല്ലൊരു പാട്ടുണ്ടായിരുന്നു. അതില്
0: വേറെ പാട്ടുണ്ടോ?
1: ഓ, നല്ല വേറെ ഒരു അടിപൊളി പാട്ടുണ്ടായിരുന്നു.
0: ഇത് ഒരു ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാലേ,
2: തൽക്കാല
0: ദുനിയാവ്. അത് അത് എവിടുന്നാണ്? അത് ആരാണ് ഒരു വലിയ ബാസ് വോയിസിൽ ഇപ്പൊ പറഞ്ഞത്? ഞാൻ വിചാരിച്ച ഷാജിമയുടെ ശബ്ദം എപ്പോഴാണ് മാറിയത്? ആ, ഞാൻ വിചാരിച്ചു ഇനി വല്ല മിമിക്രി വല്ല പഠിച്ചിട്ടുണ്ടോ? ആ പാട്ട് ചോദിക്കാൻ വേണ്ടിട്ട് ഓടി വന്നതാണ്.
1: ഓ,
0: എന്താ കഥ! അല്ലെങ്കി നേരത്തെ ഇക്കാട് എടുത്ത് ചോദിച്ചു വെക്കണം ഏത് പാട്ടാണ് ഇക്കാ താങ്കൾക്ക് കേക്കേണ്ടതെന്ന്.
1: അവിടെ കിടന്ന് ഉറങ്ങിയതാണ് കൊണ്ടല്ലേ ഞാൻ വിളിച്ചത്.
0: ആ, ഉറങ്ങിയ ആള് ഓടി വരും എന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല.
1: ഓ, ഇല്ല, എന്റെ ബാക്കിൽ വന്നിട്ട് ഈ പാട്ടാണ് മതി എന്ന് പറഞ്ഞത്.
0: ആ, തൽക്കാല ദുനിയാവ് കണ്ട് നീ മയങ്ങാതെ.
1: ആ പാട്ടേനെ ഞാനും ചോദിച്ചത്, അതാണ് ഞാൻ മാഡത്തിന്റെ പറഞ്ഞത്.
0: ചോദിച്ചതെങ്കിലും പാട്ട് ചോദിച്ചില്ലല്ലോ. നല്ല പാട്ട് എന്ന് പറഞ്ഞു ഞാൻ എന്താ ചെയ്യാ
1: പറഞ്ഞു.
0: ആ, എനിക്കറിയാന്നുള്ള രണ്ട് നല്ല പാട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ അതല്ല
1: പറഞ്ഞു. അല്ല.
0: ആ, ഒരു കാര്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞാ, ഇതൊക്കെ ഓർമ്മ വരുമ്പോ ഒരു ബുക്ക് എടുത്ത് എഴുതി വെക്കണം.
1: എഴുതി വെക്കണം.
0: വിളിക്കാൻ തുടങ്ങുമ്പോ ബുക്ക് എടുത്ത് അടുത്ത് വെച്ചേക്കണം, എന്നിട്ട് അങ്ങോട്ട് ചോദിക്കണം.
1: നമ്മൾ ഈ കോളും വിളിച്ചിട്ട് പാട്ട് വേണം വേണമെന്ന് പറഞ്ഞ
0: തെറ്റല്ലേ അത്?
1: അത് ശരി.
0: അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? കാരണം വളരെ കുറച്ച് സമയത്തിനിടയിൽ പാട്ട് നമ്മൾ തപ്പി എടുക്കണം. അപ്പൊ പറയണം, ആ സിനിമയില് വേറെ നല്ല പാട്ടുണ്ടല്ലോ, വേറെ കേൾക്കണവര് തന്നെ എന്ത് വിചാരിക്കും?
1: അങ്ങനെ
0: വിചാരിക്കാതിരിക്കട്ടെ എന്നേ എനിക്ക് പറയാൻ പറ്റൂ.
1: എഴുതി വെച്ചിട്ട് ഈ പാട്ടാണ് മതി എന്ന് പറയാം.
0: ആ, ഇന്ന് അങ്ങനെയല്ല. വെറുതെ ഒക്കെ വീട്ടിലിരിക്കുമ്പം ഒരു ബുക്ക് എടുത്ത് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ടൊക്കെ വെറുതെ അങ്ങനെ കുറിച്ചു വെക്കുക, എന്നിട്ട് അങ്ങോട്ട് ചോദിക്കുക. ഇന്നൊന്ന് ചോദിച്ചു, അടുത്തത് വീണ്ടും ചോദിക്കാലോ. ശനിയാഴ്ച ആയിട്ട് എന്തുണ്ട് വീട്ടില് വിശേഷം?
1: വിശേഷമൊന്നുമില്ല.
0: നമുക്ക് എല്ലാ ദിവസവും അവധി ദിവസം തന്നെ അല്ലേ?
1: ഓ, എല്ലാ ദിവസവും.
0: നമുക്ക് ശനി ഞായറും ഒക്കെ വരുമ്പോ ഒരു സന്തോഷമാണ്. ആ ഒരു അവധി, ഒരു ഹോളിഡേ മൂഡ് കിട്ടും. താങ്കൾക്ക് എല്ലാ ദിവസവും അങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല.
1: കുഴപ്പമില്ല.
0: ആ, അപ്പൊ ശനിയാഴ്ച
1: നാളെ വീട്ടിലിരിക്കല്ലേ? മാഡത്തിന് നാളെ ഞായറാഴ്ച അല്ലേ?
0: ഏത് വീട്ടില്? ഓഫീസ് വീട്ടില്. അങ്ങനെ അവധിയൊന്നുമില്ല. എല്ലാ ദിവസവും
1: വരും.
0: എല്ലാ ദിവസവും വരും. ഇത് താണ്ടാ നമ്മ ഊര്, നമ്മ വീട്,
1: നമ്മളെ ഊരെല്ലാം ഇവിടെ തന്നെ.
0: എല്ലാമേ ഇങ്കത്താ. ആ, അപ്പോ
1: ചോറൊക്കെ കഴിച്ചു.
0: ചോറും തീയലും സലാഡും ഒക്കെ ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് പറഞ്ഞ എല്ലാ സാധനവും ഇഷ്ടമില്ല. ഞാൻ പിന്നെ അങ്ങ് കഴിച്ചു. നിങ്ങള് കഴിക്കണമല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് കഴിച്ചു. നിങ്ങള് വീട്ടിലിരിക്കണവർക്ക് മീൻ പൊരിച്ചതും മീൻ കറി വെച്ചതും ചിക്കനും ഒക്കെ കിട്ടുമല്ലോ.
1: ഇരുപത്തേഴാം
0: തീയതി റംസാൻ വരെയല്ലേ? വലിയ പെരുന്നാൾ വരെയല്ലേ?
1: വലിയ പെരുന്നാൾ വ്യാഴാഴ്ചയിലേ വെള്ളിയാഴ്ച.
0: അപ്പൊ നമുക്ക് എന്തായാലും ആ ദിവസം കൂടുതൽ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം അല്ലേ?
1: വ്യാഴനും വെള്ളി മേടം ഇല്ലല്ലോ.
0: ഞാൻ ഉണ്ടല്ലോ, ഞാൻ ഉണ്ട്. ശനിയേ ഉള്ളൂ, നമുക്ക് ഓർത്ത് വെച്ച് പറയാലോ കാര്യങ്ങള്.
1: അങ്ങനെ
0: പിന്നല്ലാതെ
1: വേണം. അങ്ങനെ ചോദിക്കും, എന്തരൊക്കെ വീട്ടിൽ വ്യാപിച്ചു.
0: അവനതെനിക്ക് ചോദിക്കണ്ടേ, നമുക്ക് കഴിച്ചില്ലെങ്കിൽ കേട്ടെങ്കിൽ ആശ്വസിക്കാലോ.
1: ചോദിക്കുന്നു.
0: ആ അതാണ് അതാണ്.
1: അപ്പൊ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ സന്തോഷല്ലേ.
0: പിന്നെ നമ്മള് ചൊവ്വാഴ്ച വീണ്ടും സംസാരിക്കുമല്ലോ.
1: ഓ
0: ആ അപ്പോഴൊക്കെ ഇങ്ങനെല്ലാം ഓർത്ത് വച്ചേക്കണം. ശരി, അപ്പൊ ഇന്ന് നമുക്ക് തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ എന്നുള്ള പാട്ട് സ്പെഷ്യലി ഷാജഹാൻ ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഉറക്കത്തിൽ നിന്ന് ഓടി വന്ന് പറഞ്ഞിട്ട് ഓടിയ ആളാണ്, ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാൾ വന്ന് പാട്ട് ചോദിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് വരുന്നു, പറയുന്നു, ഓടുന്നു.
1: ഫോൺ കൈ കൊടുത്തിട്ടും വാങ്ങിക്കാതെ ഓടിക്കാം.
0: ആ പോട്ടെ, പേടിയായിരിക്കും, എന്നെ പേടിച്ചിട്ടായിരിക്കും. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കേ
0: ഓക്കേ. ഹാപ്പി പെരുന്നാൾ.
1: ഹാപ്പി പെരുന്നാൾ.
0: ശരി ശരി.

0: മൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. ഇഷ്ടവർത്തമാനങ്ങളും ചിരിയും സല്ലാപവും ഒക്കെയായി നമുക്ക് അല്പസമയം ചെലവിടാം. ജീവിതത്തിന്റെ മണവും യാഥാർത്ഥ്യവും സ്നേഹവും സൗഹൃദവും ഒക്കെ നിറഞ്ഞ വർത്തമാനങ്ങളും പാട്ടുകളും ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ മേഡം, നമസ്കാരം.
0: ആ നമസ്കാരം, ആരാണ്?
1: ഞാൻ കള്ളിമൂട് സുധയാണ്. കള്ളിമൂട്.
0: അതെവിടെയായി സ്ഥലം?
1: എന്റെ റേഞ്ച് ഒക്കെ ഇല്ലായി മേഡം, ഇപ്പൊ വാങ്ങിച്ചു എന്റെ ഭർത്താവ് മാറത്തണ്ടത്തുനിന്ന്.
0: ആ ഇത് വെള്ളറടയാണോ സ്ഥലം?
1: കൊറേ ദിവസം കൊണ്ട് വാങ്ങാക്കാനൊന്നും പാടില്ലായിരുന്നു.
0: ആണോ?

0: ഇപ്പൊ കേക്കുന്നുണ്ടല്ലോ. ആ അങ്ങനെ ഹസ്ബൻഡ് വളരെ സന്തോഷത്തോടെ റേഡിയോ ഒക്കെ വാങ്ങി തന്നു.
1: അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ നിനക്ക് പോക്ക് വെയില് കാണണോ? പോക്ക് വെയില് കേൾക്കണം, നല്ല ഭയങ്കര
0: ഇഷ്ടമാണ്.
1: റേഡിയോ ഒക്കെ മാറ്റം വെച്ചിരിക്കണം.
0: ശരി ശരി. അപ്പൊ എന്നാണ് കിട്ടിയത് റേഡിയോ?
1: തിങ്കളാഴ്ചയല്ലേ.
0: ആ അപ്പോ ഇപ്പൊ നമ്മള് ചൊവ്വയും ശനിയും ദിവസങ്ങളിലാണ് പോക്ക് വെയിലുള്ളത്. ബുധനാഴ്ച ദിവസങ്ങളിലും ഉണ്ട്. അപ്പൊ കേൾക്കാൻ പറ്റുമ്പോഴേക്ക് കേൾക്കാം.
1: സാറിന്
0: അന്ന് ബുധനാഴ്ച ഇവിടെ ചെറിയ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു.
1: പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി.
0: ഏത് പുസ്തകം വായിച്ചു?
1: എം മുകുന്ദന്റെ കിളി വന്ന് വിളിച്ചപ്പോൾ അത് വായിച്ച്, പിന്നെ കാണാതീരങ്ങൾ അത് വായിച്ച്.
0: അത് എം മുകുന്ദന്റെ തന്നെ?
1: അത് വേറെ.
0: അതാരുടെയായിരുന്നു?
1: പിന്നെ ഒരു സൈക്കോൺ വായിച്ച്, അതിന്റെ ബാക്കി.
0: ആ ശരി ശരി ശരി. നടക്കട്ടെ.
1: ഒരു യുമ വായിച്ചോണ്ടിരിക്കണേ.
0: ലൈബ്രറി
1: എന്നൊരു പുസ്തകമാണ് എനിക്ക് തന്ന്.
0: എന്താണ്?
1: നീണ്ടകര.
0: നീണ്ടകര. അപ്പൊ വായനയൊക്കെ നടക്കട്ടെ. തൊട്ടടുത്ത് ലൈബ്രറി ഒക്കെ ഉണ്ടോ?
1: കുടപ്പനമുട്ടില്ലേ.
0: ഓ ശരി ശരി. അപ്പൊ വേറെന്തൊക്കെ പരിപാടികളാണ് ഉള്ളത് വീട്ടില്? വായന അല്ലാതെ വേറെന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്? ചെടികളൊക്കെ നട്ട് സംരക്ഷിക്കുന്നുണ്ട്. കോഴിയുണ്ട്. പച്ചക്കറി ഉണ്ടോ?
1: പച്ചക്കറി, പച്ചമുളക് ഉണ്ട്, കാന്താരി മുളക് ഉണ്ട്.
0: അതൊക്കെ മതി. ഇത്രയൊക്കെ തന്നെ ധാരാളം. ഇത്രയൊക്കെ ചെയ്ത് തീർക്കാനുള്ള സമയമേ ഉള്ളു ഒരു ദിവസം. എന്തേ? കോഴികൾ?
1: കോഴി, പട്ടി, പൂച്ച.
0: ആ കോഴി, പട്ടി, പൂച്ച, ചെടികൾ, തയ്യൽ, പുസ്തകം, ഇങ്ങനെ പോകുന്നു സുധയുടെ സമയം. എല്ലാ ടൈപ്പ് വസ്ത്രങ്ങളും തയ്ക്കാറുണ്ടോ?
1: എല്ലാരും തയ്ക്കാറ. നമുക്കുള്ളതൊക്കെ തയ്ക്കാം.
0: ആ പുറത്തുനിന്ന് ആൾക്കാർ കൊണ്ടുവരാറില്ലേ?
1: തന്നാ തച്ചു കൊടുക്കും.
0: അപ്പൊ അത്രയും ദൂരെ അല്ലെങ്കിൽ ഞങ്ങളും തരുമായിരുന്നു. അത്രയും ദൂരെയൊക്കെ വന്ന് എങ്ങനെ കൊണ്ട് തരും? അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് നമ്മളുടെ നമ്മളോടുള്ള സ്നേഹവും അതൊക്കെ മതി. ഈ പരിപാടി, ഈ വീട്ടിലുള്ള പണികളിലൊക്കെ ഇങ്ങനെ വളരെ കാര്യമായി ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ ആരോഗ്യം. വെറുതെ ഇരുന്ന ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് പോകും. മറ്റേ ഇതുപോലെ സുധ ചെയ്യുമ്പോൾ വളരെ ആക്റ്റീവായിട്ട് ഓരോരോ കാര്യങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യുന്നു?
1: ഉറങ്ങുന്നു.
0: ഇപ്പൊ ഉറങ്ങുന്നു അല്ലെ? അല്ലാതെ എന്ത് ചെയ്യുന്നു ചോദിച്ചേ? മേസ്തിരിമാരെ കൂടെ പണിക്ക് പോകും. എന്തായിരുന്നു ചേട്ടന്റെ പേര്? അതെ, ചേട്ടന്റെ പേരെന്തായിരുന്നു?
1: വിജയൻ.
0: വിജയൻ. ഓക്കെ. അപ്പൊ രണ്ടുപേരും ഫുഡൊക്കെ കഴിഞ്ഞ് അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ചേട്ടൻ ഉറങ്ങുന്നു.
1: കോഴികൾ
0: ശരി. അപ്പൊ ചക്കക്കുരു കോഴിക്ക് കൊടുക്കാം അല്ലേ?
1: ചക്കക്കുരു അരിയും കൂടെ വ്യാപിച്ച് വെച്ച് കൊടുക്കും.
0: ആ എത്ര കോഴികളുണ്ട് വീട്ടില്? അവർക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കാലോ? നാടൻ
1: ഭക്ഷണം.
0: ഫുഡ് കൊടുത്തില്ലെങ്കി ശരി. പിന്നെ വേറെ ആര് കൊടുക്കാൻ? താങ്കളല്ലേ കൊടുക്കാനുള്ളൂ? കൊള്ളാം കൊള്ളാം. മനുഷ്യരല്ല പക്ഷി മൃഗാദികളും നമ്മളെ ഫുഡ് കൊടുത്തില്ലെങ്കിൽ ഉപദ്രവിക്കും. എന്ത് ഫുഡ് തരാത്തേന്ന് ചോദിക്കുന്നതിന് പകരമാണ്. എന്താ കഥ?
1: എന്റെ ആള് പറയുന്നു, നിന്റെ മക്കളോടോ
0: പറഞ്ഞ്
1: നീ തയ്യാറായിക്കോ.
0: ശരി, അങ്ങനെയാണ് വളർത്തുമൃഗങ്ങൾ പക്ഷികൾ ഒക്കെ നമ്മളോട് അത്രയും സ്നേഹമായിരിക്കും. അത് അത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ?
1: സന്തോഷം തന്നെ. അവരെനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ.
0: അപ്പൊ അവര് കൂടുതൽ അവര് കഴിക്കുന്നത് സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി, പിള്ളേരൊക്കെ ചോറ് കഴിക്കും പോലെ. നമ്മളെ മക്കള് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നത് പോലെ ആ ഒരു ഇതിൽ നോക്കി നിൽക്കും. അടിപൊളി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: പാട്ട് ഒരു തമിഴ് പാട്ടാണ്. പാടി പാറന്ത കിളി പാത മാറന്ത ബേടി.
0: ആ നമ്മുടെ ഇളയരാജ സാർ
1: ഒരു പാട്ട് കേട്ടപ്പോ ഞാൻ എഴുതി വെച്ചതാണ് മേഡം.
0: പാടി പാറന്ത കിളി, ബാക്കി വരി എനിക്ക്. പക്ഷെ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
1: പാത മാറന്ന ബേടി
0: പാടിക്കോ.
1: അറിഞ്ഞൂടാ മേഡം, ഞാൻ ഇത്ര തന്നെ കേട്ട്. എനിക്ക് അവര് പാടുന്നത് ഞാൻ കേട്ട്, പക്ഷെ എനിക്ക് ബാക്കി പാടാൻ എഴുതാൻ പറ്റിയില്ല.
0: ശരി, കിഴക്കുവാസൽ എന്ന ചിത്രത്തിലെ പാട്ടാണ്. എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ പാട്ടാണ്. ഇളയരാജയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. നമ്മുടെ കാർത്തിക് ഒക്കെയാണ്, രേവതി ഒക്കെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് അല്ലേ? നമ്മുടെ അട വീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണമെന്നുള്ള പാട്ടൊക്കെ അതിനകത്തുള്ളതാണ്. അത് ഓർമ്മയുണ്ട. ആ ശരി, അപ്പൊ ഈ പാട്ടൊന്ന് ഡെഡിക്കേറ്റ്.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വി ബി ജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. യുവാക്കൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീഡിയോ കോൺഫറൻസിംഗിലൂടെ 19-ാമത് റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രം അതിന്റെ കർമ്മയോഗികളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെന്നും സമർപ്പണം, പെരുമാറ്റം, ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ആ വിശ്വാസത്തെ ബഹുമാനിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി.
3: കർമ്മയോഗി പ്രാരംഭ ജസ്റ്റ് മൊഡ്യൂൾ സേ ആപ്കോ അപ്നി ജിമ്മേദാരിയാ സമജ്നേ മേ ബഹുത് സഹൂലിയത് ഹോഗി മേരാ ആപ്സെ ആഗ്രഹ ഹൈ ഇസ്കാ ജ്യാദാ സേ ജ്യാദാ ലാഭ് ഉഠായേ ആജ് ഭാരത് കാ യുവ ദുനിയാ കേ ഹർ ക്ഷേത്ര മേ അപ്നി പെഹചാൻ ബനാ രഹാ ഹൈ യഹി സ്പിരിറ്റ് പബ്ലിക് സർവീസ് മേ ഭി ദിഖായി ദേനി ചാഹിയേ.
2: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത 51,000-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. യുവശക്തിയെ രാഷ്ട്രശക്തിയാക്കി മാറ്റുകയാണ് റോസ്ഗാർ മേളയുടെ ലക്ഷ്യമെന്നും വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ യുവാക്കൾ പങ്കാളികളാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച ചടങ്ങിൽ 130-ഓളം പേർക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യുഎസ് സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. സമാധാനം, സുരക്ഷ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ തുടങ്ങിയവയും ചർച്ച ചെയ്തു. ആഗോള നന്മയ്ക്ക് വേണ്ടി ഇന്ത്യയും യുഎസും യോജിച്ച് മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നാളെ കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ അദ്ദേഹം ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കും. 2025 വി ബി ജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. പുതിയ നിയമം ഈ വർഷം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത തുടരും. ഇതിനിടെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലേക്കും ആൻഡമാൻ കടലിലേക്കും വ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. രാജസ്ഥാനിലെ ദണ്ഡേവാല ഫീൽഡിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പുതിയ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഇവിടെ നിന്ന് പ്രതിദിനം ഏകദേശം 25,000 സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങൾക്കിടയിലും ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക സമ്പദ് വ്യവസ്ഥ ഇന്ത്യയാണെന്ന് കേന്ദ്ര സർക്കാർ. മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോളതലത്തിൽ എണ്ണ വിതരണത്തിലുണ്ടായ ആഘാതം ഇന്ത്യയെയും ബാധിച്ചിട്ടുണ്ട്. ചില്ലറ വിലയിൽ ഈ വർധനവ് ബാധിക്കാതിരിക്കാൻ പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ 4 തവണ സർക്കാർ കുറച്ചതായും വൃത്തങ്ങൾ അറിയിച്ചു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഏപ്രിലിലെ മികച്ച കയറ്റുമതി വളർച്ച മെയ് മാസത്തിലും തുടരുന്നത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്താണ് കാണിക്കുന്നത്. വ്യവസായ സൌഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനായി ഭവ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
5: Multimodal logistics also as a part of infrastructure. They will promote social infrastructure in these parks. They will ensure sustainability as a focus area. They will be also supported by digital infrastructure, single window clearance. Our effort is to provide ease of starting business.
2: IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ലക്നൌവിലാണ് മത്സരം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തിരഞ്ഞെടുത്തു. വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ നടക്കുന്ന ഏഷ്യൻ അണ്ടർ 23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ സൂരജ് വസിഷ്ഠും സാഗർ സിംഗും ഫൈനലിൽ പ്രവേശിച്ചു. 60 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ സൂരജ് കസാഖിസ്ഥാൻ താരത്തെയും 67 കിലോഗ്രാം വിഭാഗത്തിൽ സാഗർ സിംഗ് ഉസ്ബെക്കിസ്ഥാൻ താരത്തെയും നേരിടും. എവറസ്റ്റ് കീഴടക്കിയ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ആദ്യ വനിതാ പര്യവേഷണ സംഘത്തെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. ഇന്ത്യയുടെ അഭിമാനമായ ഇവർ ആഗോളതലത്തിൽ ഇന്ത്യയുടെ നാരീശക്തിയെ പുനർനിർവചിക്കുകയാണെന്ന് സാമൂഹിക മാധ്യമ പോസ്റ്റിൽ ശ്രീ സിംഗ് പറഞ്ഞു. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടത്തിയ 2 വ്യത്യസ്ത പരിശോധനകളിൽ 11,25,00,000 രൂപ വില മതിക്കുന്ന 2.25 കിലോഗ്രാം കൊക്കെയിൻ പിടികൂടി. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് പരിശോധന നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 വിദേശ പൌരന്മാരെ അറസ്റ്റ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 12ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 4 വരെ നീട്ടിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 90 ഉയർന്നു. 201 ഖനി തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ അത്യാധുനിക അർദ്ധചാലകങ്ങൾ ചൈനയിലേക്ക് കടത്തുന്നത് തടയുന്നതിനുള്ള ഉഭയകക്ഷി ബില്ലിന് US സെനറ്റ് അംഗീകാരം നൽകി. ചൈന ഈ ചിപ്പുകൾ സൈനിക ആവശ്യങ്ങൾക്കും നിർമ്മിത ബുദ്ധി പ്രോഗ്രാമുകൾക്കും ഉപയോഗിച്ചേക്കാമെന്ന വാഷിംഗ്ടണിന്റെ ആശങ്കയെ തുടർന്നാണ് നടപടി. നിയമവിരുദ്ധമായ സെമി കണ്ടക്ടർ കയറ്റുമതി കണ്ടെത്താൻ ഒരു വിസിൽ ബ്ലോവർ പ്രോത്സാഹന പരിപാടി ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. ആണവായുധ വ്യാപന നിരോധന കരാർ അവലോകന സമ്മേളനം പരാജയപ്പെട്ടതിന് പിന്നാലെ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമെതിരെ ഇറാൻ രംഗത്ത്. അമേരിക്കയുടെ തടസ്സവാദങ്ങൾ കാരണമാണ് അന്തിമരേഖ പുറത്തിറക്കാനാകാതെ തുടർച്ചയായ മൂന്നാം തവണയും ചർച്ച പരാജയപ്പെട്ടതെന്ന് യുഎനിലെ ഇറാൻ പ്രതിനിധി സംഘം കുറ്റപ്പെടുത്തി. തങ്ങൾ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന വാചകം ഒഴിവാക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് നിലനിർത്തണമെന്ന് അമേരിക്ക നിർബന്ധം പിടിച്ചതാണ് ചർച്ചകൾ പരാജയപ്പെടാൻ ഇടയാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിബിജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തുഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം
6: കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിന്റെ ചെറുതും വലുതുമായ കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, പാട്ടുപാടാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
2: കണ്ണംപള്ളി രവിയാണ്.
1: ആ, പറഞ്ഞോളൂ കണ്ണംപള്ളിയിൽ നിന്ന് രവി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: അവിടെ എല്ലാവർക്കും സുഖമാണെന്ന്?
1: ഇവിടെ എല്ലാവർക്കും സുഖം. അവിടെയോ?
2: ഇവിടെയും സുഖമാണ്.
1: ഇവിടെയും സുഖമാണ്. അങ്ങോട്ടൊക്കെ മഴയൊക്കെ ഉണ്ടോ?
2: മഴ ഉണ്ട്, ചെറുതായിട്ടൊക്കെ ഉണ്ട്.
1: മഴ ഉണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാ ഇല്ല. അവസ്ഥയാണ്.
2: അതെ,
1: ആവശ്യമില്ലാതെ മളത്തിലിരിക്കുന്ന സാധനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയ മഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
2: മഴ പെയ്യും, പെയ്യാതിരിക്കില്ല.
1: പെയ്യണമല്ലോ.
2: അതെ. പിന്നെ ഞാനൊരു പാട്ട് കേട്ട്.
1: ഏത് പാട്ടാണ്?
2: പൊന്നാപുരം കോട്ടയിലെ

0: പാട്ടാണ്.
1: ആ പാട്ടാണ് കേൾക്കേണ്ടത്.
0: അതെ.
1: ശരി, എങ്ങനെ ഉണ്ട് കടയും ഒക്കെ എങ്ങനെ പോകുന്നു?
0: ഓ, കുഴപ്പമില്ല.
1: ഇപ്പൊ കടയിലാണോ?
0: ഗ്യാസിന്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളതേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല.
1: ഗ്യാസിന്റെ ബുദ്ധിമുട്ട്.
0: ആ, അതുണ്ട്.
1: ആ, വിറവിലേക്ക് മടങ്ങി മടങ്ങി പോയോ?
0: അല്ല, വറവിൽ തന്നെ, കാലത്തുള്ള പരിപാടി എല്ലാം വറവിൽ തന്നെ. പിന്നെ എണ്ണ ചട്ടി ഇറച്ചിയൊക്കെ വെക്കാനായിട്ട്
1: എന്തായാലും ഗ്യാസ് ഉണ്ടായാലേ പറ്റൂ.
0: അതെ.
1: വിലയൊക്കെ എങ്ങനെ എങ്ങനെ പോകുന്നു? സാധനങ്ങളുടെ വില കൂട്ടിയോ?
0: ഇല്ല, കൂട്ടിയില്ല. ഞാന് പഴയ രീതിയിൽ തന്നെ പോണത്.
1: അപ്പൊ പിന്നെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും?
0: കുഴപ്പമില്ല, ഞാൻ സ്വന്തമായിട്ടൊക്കെ ചെയ്യണതുണ്ടെങ്കിൽ പോവും.
1: ആ, വേറെ ഒരുപാട് പണിക്കാർക്കൊന്നും പൈസ കൊടുക്കണ്ടാത്തുണ്ട്.
0: അതെ, പണിക്കാർക്ക് പണിക്കാരെ വെച്ചാൽ ഒരു വീട്ടിൽ ഗ്യാസ് എപ്പോഴും തീർത്തുന്ന കേട്ടാ.
1: നമ്മളാവുമ്പോ വളരെ പൂ പോലെ കൈകാര്യം ചെയ്യും. ആവശ്യത്തിന് ഓൺ ചെയ്യുന്നു, കുറച്ച് വെക്കുന്നു, ഓഫ് ചെയ്യുന്നു.
0: അതെ.
1: അതങ്ങനെയാണ്, നമ്മള് അത്രയും സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ വീട്ടിലേത് പോലെ കരുതിയാലേ ഇന്നത്തെ കാലത്ത് പറ്റൂ.
0: അതെ അതെ.
1: അത് വളരെ കുറച്ചു പേർക്ക് അങ്ങനെ കരുതാനും പറ്റൂ. നമ്മള് പുറകെ നടന്ന് അത്രയും അത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് പറയാനല്ലേ പറ്റൂ.
0: ഇപ്പോഴും കുറച്ച് ആള് ജോലിക്കാറില്ല, ജോലി ഒരു ബംഗാളി എന്നത് നാട്ടിൽ പോയി, പിന്നെ തിരിച്ചു വന്നില്ല.
1: വന്നില്ല, അവരവിടെയൊക്കെ സെറ്റപ്പ് ആയെന്ന് തോന്നുന്നു.
0: ഇല്ല, അവർക്ക് ടിക്കറ്റ് ഒന്നും ഇല്ല ഇങ്ങോട്ട് വരാനായി.
1: ആ, അങ്ങനെ വരാത്താണ്. അപ്പൊ തിരിച്ചു വരും.
0: വരുമെന്ന് പ്രതീക്ഷിക്കാം.
1: അപ്പോ എന്തിനാ, മറ്റേ കടയും നന്നായിട്ട് നടക്കുന്നില്ലേ?
0: കുഴപ്പമില്ല.
1: സുഹൃത്തുക്കളൊക്കെ എന്ത് പറയുന്നു?
0: സുഹൃത്തുക്കളൊക്കെ കൂടെ കൂടെ ഒക്കെ വിളിക്കും.
1: കാണാറില്ല ആരെ?
0: ഇത് ചിലപ്പോ ഇതുവഴി പെരുമുറ്റി സുകുമാരം പോകുമ്പോഴത്തേക്ക് എന്നെ കണ്ടിട്ട് പോകുമ്പോഴേ ഞാൻ ശ്രദ്ധിക്കില്ലല്ലോ. ഞാന് ജോലിയിൽ നിൽക്കല്ലേ.
1: നമ്മളിവിടെ അങ്ങനെ വറുത്ത് കോരിക്കൊണ്ടിരിക്കല്ലേ.
0: അവര് ആട്ടയില് പോകുമ്പോഴത്തേക്ക് ഒരു എണ്ണം നോക്കിയിട്ട് പോയി, എന്നിട്ട് വിളിച്ചു പറയും ഞാൻ അതുവഴി വന്നു കണ്ടു എന്ന് പറയും.
1: ഞാൻ അതൊരു പാസ് ചെയ്ത് ഇപ്പൊ നീ ഇവിടെ നിക്കുന്ന കണ്ടു എന്ന് പറയും.
0: അതെ,
1: ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട്.
0: വിളിക്കാറുണ്ട് പിന്നെ.
1: ഓ, അല്ല, ഇവിടെ വിളിക്കാറുണ്ട്. മാസത്തില് ഒരിക്കലോ രണ്ടോ.

0: തവണയൊക്കെ വിളിക്കാറുണ്ട്.
1: അപ്പോ
0: മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കലോ ഒക്കെ വിളിക്കാറുണ്ട്.
1: അതെ.
0: എന്നാൽ
1: പിന്നെ
0: എന്തൊക്കെ വിഷമതകൾ ഉണ്ടായി,
1: എന്നെടുത്ത് പറഞ്ഞു.
0: പിന്നെ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചില്ല.
1: കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോണത് നല്ലതല്ലേ.
0: അതെ അതെ, മാറ്റമൊക്കെ വേണ്ടേ,
1: ഓ അത് തന്നെ,
0: മാറ്റമൊക്കെ സ്വാഭാവികമല്ലേ, വരട്ടെ.
1: അത് ഇപ്പോഴും നല്ല ആരോഗ്യപരമായിട്ടാണ് ഇരിക്കണത്. കാരണം എന്തെന്ന് വെച്ചിരുന്നല്ലേ, ഒരു ചായ അടിക്കുമ്പോ 3 അടി അടിക്കണം, 100 ചായ അടിക്കുമ്പോ 300 അടി അടിക്കണ്ട്.
0: ആ
1: അപ്പൊ ഒരു ആരോഗ്യമുള്ള ആളല്ലേ.
0: തീർച്ചയായിട്ടും. അതെ അതെ അതെ, അപ്പൊ അങ്ങനെ ആരോഗ്യവാനായിരിക്കട്ടെ രണ്ടുപേരും.
1: അത് തന്നെ,
0: അങ്ങോട്ടും ഇങ്ങോട്ടും.
1: ഇത് ഡെഡിക്കേഷൻ ഉണ്ട്
0: ആർക്കാ?
1: നമ്മളെ നടരാജ പിള്ളക്ക്,
0: നടരാജ പിള്ള ചേട്ടൻ കാച്ചാൻ,
1: പിന്നെ നമ്മളെ സുഹൃത്ത് എരിങ്കുറ്റി സുകുമാരൻ. അത് നമുക്ക് വിടാൻ നോക്കൂല.
0: ഇല്ല ഇല്ല, ആരെയൊക്കെ വിട്ടാലും അത് വിടാൻ പറ്റില്ല. ആ പിന്നെ
1: പിന്നെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കണ എല്ലാവർക്കും.
0: ശരി, അപ്പൊ എന്തായാലും ഈ ഗ്യാസിന്റെ ക്ഷാമമൊക്കെ വളരെ പെട്ടെന്ന് മാറി എല്ലാം അടിപൊളിയായി മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുകയാണ്.
1: അതെ.
0: ആ അപ്പോ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം,
1: കേൾക്കാം.
0: രൂപവതി രുചിരാംഗി.
1: അതെ.
0: ഓക്കെ ശരി.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും പോക്കുവയിലൂടെ നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം, ഇത് ആരാ?
1: ഞാനാണ് ശാവരമായി.
0: ആ ഈ മധുര മനോഹരമായ ശബ്ദം കേട്ടിട്ട് കുറെ നാളായല്ലോ.
1: എന്നേ വിളിച്ചു പോകുന്ന
0: ാണ് ഇവിടെ ഇരുന്ന് കൂക്കു എന്ന് പറയണേ. ഫോണില്
1: ഞാൻ എന്റെ ഇവിടെ കമ്പനിയിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്നു. എന്റെ കൂട്ടുകാരിയുടെ
0: എന്ത് കമ്പനിയാണ്?
1: ഞാൻ പറഞ്ഞില്ല മേഡം, ഈ വണ്ടിയിലേക്ക് സാധനങ്ങള് പല ഐറ്റം 10-40 ഐറ്റം ഉണ്ട്.
0: ഓ, വീടിനടുത്താണോ?
1: വീടിനടുത്ത്.
0: ആ
1: ക്ഷേത്രത്തിന്റെ
0: എത്ര നാളായി അവിടെ പോയി തുടങ്ങിയിട്ട്?
1: അവിടെ 3 മാസത്തിന് മുമ്പ് കൊണ്ടായിരുന്നു. നമുക്ക് കുറച്ചു ദിവസം കഴിഞ്ഞ 2-3 മാസത്തിന് മുമ്പ് നിർത്തി വെച്ചു.
0: എന്നിട്ട്
1: വീണ്ടും നിർത്തി വെച്ചത് അവർക്ക് വേറെ ഈ ഉറക്കി അങ്ങനെയൊക്കെ ഉള്ള ബിസിനസ് ഉണ്ട്. അവിടെ പോയി നമ്മൾ ഹിന്ദിക്കാര് നാട്ടിൽ പോയിരുന്നു. ഇപ്പൊ അവര് വന്ന് 11-ാം തീയതി കാര്യം തുടങ്ങി.
0: ഇവിടെ നമുക്ക് എന്താണ് അപ്പൊ പണി?
1: നമുക്ക് ഇതെല്ലാം ഐറ്റങ്ങള് ഓരോ ഐറ്റംസ് ആയിട്ട് തിരിഞ്ഞു വെക്കണം. പോഞ്ചിന്റെ പല ഐറ്റം ഉണ്ട്, തുണി, വണ്ടിയുടെ ഷീറ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട്. കമ്പി ഒരുപാട് ഐറ്റം ഉണ്ട്. ചകിരി, മെത്ത, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട്.
0: അത് കണ്ടാ തിരിച്ചറിയാലല്ലേ.
1: പിന്നെ അത്രയും
0: ചകിരി വെക്കാനടുത്ത് വേറൊന്നും വെക്കല്ലേ?
1: ഇല്ല ഇല്ല ഇല്ല, അതിലെല്ലാം
0: ഓരോ സെഷനിൽ ആൾക്കാരുണ്ട്.
1: നമ്മളെല്ലാരും അങ്ങനെ തിരിയോ? ഒരു പക്ഷേ ഒന്നിന് വീണ് പോയാലേ അടുത്ത് കണ്ടിരിക്കുന്നവരെ എടുത്തിടും.
0: അല്ല പിന്നെ
1: അമ്മളുടെ
0: കളി. അതെ,
1: സുഖം തന്നെ. അത് കളിക്കാൻ പറഞ്ഞു
0: സുഖമാണ്, സുഖമാണ്.
1: ആ ഇത് ഇപ്പൊ ആകെ പ്രശ്നമായി.
0: എന്താണ്?
1: തിങ്കള് ശനി അല്ലല്ല, തിങ്കള് വിട്ട് ശനി വരെ ആയിരുന്നു. അത് കഴിഞ്ഞ് വെള്ളി അങ്ങനെ ഇപ്പൊ എല്ലാം പോയി.
0: ഇപ്പൊ ചൊവ്വയും ശനിയുമായി.
1: ശനിയാഴ്ച
0: വെച്ചാലുള്ള പ്രയോജനം പറഞ്ഞാല്
1: സാറിന്റെ പരിപാടി ഇല്ലായിരുന്ന പോക്കുവയില്.
0: ബുധനാഴ്ച ഇല്ലായിരുന്നു.
1: ഇല്ലായിരുന്നു,
0: ടെക്നിക്കൽ എറർ കാരണം ഇല്ലായിരുന്നു.
1: സ്റ്റുഡിയോയിലെല്ലാരും മോളും സാറും എല്ലാരും സുഖമായിട്ട്?
0: സ്റ്റുഡിയോയിൽ എല്ലാവർക്കും സുഖം.
1: അവിടുത്തെ പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം.
0: എല്ലാരും അവിടെ എല്ലാരും എന്നെ അന്വേഷണം, സ്നേഹാന്വേഷണം പറയണം.
1: ഓ, സ്നേഹാന്വേഷണം പറയാം. അവർക്ക് ജോസഫിന്റെ ഒരു പാട്ടാണ്, പക്ഷെ എനിക്ക് ഇന്ന എന്റെ അമ്പാടിയുടെ ബർത്ത്ഡേ. ഇന്നലത്തെ ഡേറ്റ് ഓഫ് ബർത്ത് ഇന്ന എന്റെ നാള്. അപ്പഴേ ഞാൻ പറഞ്ഞു ബുധനാഴ്ച നമുക്ക് ആ പാട്ട് കഴിക്കാം. ഇന്ന് ഇത് സ്വാദിക്കാം.
0: ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: ഇന്ന് വേണ്ട, ചെമ്പരത്തി തല്ലി വേണ്ട, അമ്പാടി തന്നിലൊരുണ്ണി.
0: അമ്പാടി തന്നിലൊരുണ്ണി, അമ്പാടി കണ്ണനാമുണ്ണി.
1: അല്ല, അഞ്ജന കണ്ണന.
0: അഞ്ജന അല്ല, വരി അറിയാമോന്നറിയാൻ വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്തത്.
1: ഓ, എന്നെ ഒന്ന് പരീക്ഷണം.
0: ഓ, സത്യമായിട്ട് ഞാൻ മറന്നുപോയി.
1: എനിക്കിന്ന് ശകലം
0: പാടി തരണം. അങ്ങനെ പാടാറിഞ്ഞൂടാ. ഞാൻ രണ്ടുപേര് പാടാം.
1: ആ മാഡത്തിന് ഇഷ്ടമുള്ള.
0: ശരി ശരി. പൂക്കൾ പനി.

0: பூக்கள் பனிநீர் பூக்கள் நீயும் காணுன்നുണ്ടോ? மதியா
1: ഒരു നല്ലൊരു കയ്യടി വന്നിട്ടുണ്ട്.
0: താങ്ക് യു, അതിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനത് ഏറ്റു വാങ്ങി.
1: ഫുഡ് കഴിച്ചാന്ന് കേക്കണ്ട, ചായ കുടിക്കാറായി.
0: ഫുഡ് കഴിച്ചു, ചായ കുടിക്കാൻ ഇനി ഇവിടുന്ന് പുറത്തിറങ്ങിയാലേ ചായ കിട്ടൂ.
1: ഇങ്ങനെ ചായ വാരി നമുക്ക് സമയം കഴിഞ്ഞ്, ഇന്നലെ നേരത്തെ കുടിച്ചു.
0: ചായ അവിടെ കൊണ്ട് തരുമോ?
1: ഓ, അടുത്തൊരു ചേച്ചിക്ക് കടയാണ്.
0: ചായ മാത്രമേ ഉള്ളൂ?
1: ചായ മാത്രമേ ഉള്ളൂ. കടിയും കൂടെ വാങ്ങിക്കാൻ പോലും നമ്മക്ക് വേണ്ട.
0: എല്ലാരും കൂടെ ഇരിക്കുമ്പോ ഓരോ അതൊക്കെ വാങ്ങിച്ചു കഴിക്കണ്ടേ?
1: വാങ്ങിച്ചോളാൻ പറഞ്ഞു നമ്മള്, പിന്നെ ഓണറെ കഷ്ടപ്പെടുത്തുന്നേ.
0: ഇത്രയും അങ്ങനെ വിചാരിക്കണ്ട. ഈ വൈകുന്നേരം ഒരു ചായയും കടിയും എന്നൊക്കെ പറഞ്ഞ അതൊരു അവകാശമാണ്. അത്രേ ഉള്ളൂ, വേറൊന്നും നമ്മള് വാങ്ങുന്നില്ല. ഒരു ഒരു ചായ ഒരു വടയൊക്കെ അല്ലേ വാങ്ങുന്നുള്ളൂ. അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെലവാക്കിക്കാൻ വിഷമാണെങ്കിൽ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കണം.
1: അങ്ങനെ നമ്മള് വാങ്ങിക്കാം. അത് നമ്മള് ചായ വരെയാണ്, നമ്മക്ക് പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ വാങ്ങിക്കാം.
0: ഓ, നമ്മള് പിരിവിട്ട് വാങ്ങിച്ചു കഴിക്കണം.
1: അതൊക്കെ ഒരു ദിവസം ഒരാൾ വാങ്ങിച്ചാൽ അതിനൊന്നും ഇവിടെ കുഴപ്പമില്ല, എല്ലാരും വാങ്ങിച്ചു.
0: ബർത്ത്ഡേക്കാരന്റെ പേര് അമ്പാടി എന്നാണോ?
1: അവന്റെ പേര് ശിവേത്. അവിടെ കണ്ണൻ എന്ന് വിളിക്കും ഞാൻ അമ്പാടി. അങ്ങനെ അമ്പാടി കണ്ണൻ എന്റെ പാട്ട്.
0: അപ്പൊ ജോസഫ് എന്ന ചിത്രത്തിലെ പാട്ട് നമുക്ക് പിന്നീട് ശ്രോതാക്കൾക്ക് അവർക്ക് വേണ്ടി കേൾപ്പിക്കാം.
1: ഓ, കേൾക്കാം. അതാണ് ആഗ്രഹിച്ചിരുന്നത്. ഇന്നിപ്പം പിള്ളേർ മോന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ്.
0: ഓ, അപ്പൊ അമ്പാടിക്ക് കരുണാസായി റേഡിയോയുടെ ഹൃദ്യമായ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട്
1: കേട്ടോണ്ട് വീട്ടിൽ എന്നും അറിയാൻ ചോദിക്കുന്നു.
0: അമ്പാടി തന്നിലൊരുണ്ണി, അമ്പ അഞ്ജന കണ്ണന ഉണ്ണി എന്നുള്ള പാട്ട് കേൾക്കാം. ഓക്കെ,
1: ശരി, താങ്ക് യു.
0: ഓക്കെ.

0: ശരി. പിന്നെ സ്കൂള് തുറക്കുമ്പോ 9th ലേക്കാണ്. ആ അപ്പോ ഏത് സ്കൂളിലാ പഠിക്കുന്നേ? കോട്ടൺ ഹിൽ സ്കൂളിൽ. ഓക്കെ. അപ്പോ സ്കൂളില് ബസ്സിൽ പോയി വരും? സ്കൂൾ ബസ് ഉണ്ട്. കോട്ടൺ ഹിൽ സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഒരുപാട് കുട്ടികളൊക്കെ ഉള്ള സ്കൂളാണ് അല്ലേ?
1: അഞ്ചാം ക്ലാസ് അവിടെയാ.
0: അഞ്ചാം ക്ലാസ് തൊട്ട് അവിടെയാ. അപ്പോ ഇവിടുന്ന് ഇത്രയും കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ സ്കൂളിലേക്ക്. അതും കുഴപ്പമില്ല അല്ലേ? ശീലമായല്ലോ. അപ്പൊ സ്കൂളില് ഇനിയിപ്പോ സ്കൂള് ജൂൺ 1-നോ 3-നോ ഒക്കെ തുറക്കുമല്ലോ. സ്കൂളിലേക്ക് പോകാനുള്ള എല്ലാം സെറ്റപ്പ് ആയോ? പുതിയ ബാഗ് അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനത്തെ സിസ്റ്റം ഒക്കെ ഉണ്ടോ? അതല്ലേ അതിന്റെ നല്ലത്. ചുമ്മാ ഇങ്ങനെ സാധനങ്ങൾ വാരി കുന്നുകൂട്ടി ഇടാതെ അല്ലേ? ആവശ്യത്തിനൊക്കെ മതിയല്ലോ. എന്നാലും ബുക്കും പുസ്തകവും ഒക്കെ വേണം. ശരി. പഠിക്കാനൊക്കെ മിടുക്കി കുട്ടിയാണോ? അത്യാവശ്യം കോൺഫിഡൻസ് അത്യാവശ്യമല്ല, പഠിക്കും. ആ എന്നുള്ള പറച്ചിൽ നമുക്കത് കേൾക്കാം. ആ ശരി. വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ശിവാനി?
1: പാടും, പിന്നെ എന്ത് ചെയ്യും? പടമൊക്കെ വരയ്ക്കും.
0: വരയ്ക്കും. ഡാൻസ് ചെയ്യോ?
1: ഇല്ല, ഡാൻസ് ചെയ്യില്ല,
0: ഒട്ടും ചെയ്യൂല. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയാൻ പാട്ടൊക്കെ ഇടുമ്പോ തുള്ളി കളിക്കുന്ന കാണാല്ല. ശിവാനി കളിക്കാറില്ല, ശ്രമിച്ചു നോക്കിയിട്ടില്ല?
1: നോക്കിയിട്ടില്ല.
0: വെറുതെ ആരും കാണാത്തപ്പോഴേ പാട്ടിട്ട് അകത്ത് നിന്ന് കളിച്ചു നോക്കണം. അല്ലെങ്കിൽ ഞാനും ഇതുപോലെ തന്നെ, എനിക്ക് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പോലും അറിഞ്ഞൂടാ. ഞാൻ ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ട ആളാണ്. ശിവാനി ശ്രമിക്കണം, കാരണം നിങ്ങളൊക്കെ ഇനി സ്കൂളിലേക്കും കോളേജിലും ഒക്കെ പോകുമ്പോഴേ കോളേജ് ഡേ ഒക്കെ വരുമ്പോഴത്തേക്കും അടിച്ച് പൊളിക്കാനുള്ളതാണ്. ഇപ്പൊ പിന്നെ കല്യാണങ്ങൾക്കൊക്കെ എല്ലാരും ഡാൻസ് പഠിച്ചിരിക്കണമെന്നാണ്. അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാരും ഡാൻസ് പഠിച്ചാലേ പറ്റുള്ളൂ എന്നുള്ള ഒരവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആരും കാണാതെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഓക്കെ അല്ലേ? ശരി. അപ്പൊ ഏത് സബ്ജക്റ്റാ ഏറ്റവും കൂടുതൽ ഇഷ്ടം പഠിക്കാൻ?
1: സയൻസ്.
0: സയൻസിൽ ബയോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്. ഇപ്പൊ ഇതിലേതാ ഇഷ്ടം? കെമിസ്ട്രി, ഫിസിക്സ്?
1: ബയോളജി.
0: ബയോളജി, സയൻസ്. ഓക്കെ. ഫിസിക്സ് ഒക്കെ നല്ല ടഫാണ് കേട്ടോ. ഞങ്ങളൊക്കെ പണ്ട്
1: ടെക്സ്റ്റ് ഒക്കെ
0: ചേഞ്ച് ആയി. സ്റ്റേറ്റ് സിലബസ് അല്ലേ? ഓക്കെ. വളരെ അടിപൊളിയായിട്ടൊക്കെ പഠിക്കണം. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടിത്തരിക?
1: ഇന്ന് മന്ദാര ചുപ്പുണ്ട്.
0: പാടിക്കോ.

0: മന്ദാര ചെപ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ കയ്യിൽ വാർമതീ.
1: അരെ വാ, അടിപൊളിയായിട്ട് പാടി. ഇപ്പൊ ഡാൻസ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പാട്ട് മതി. മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു പാട്ട് പാടി അയക്കണേ, ശിവാനിയുടെ പേരൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് വാട്സപ്പ് ഗാനത്തിൽ ശിവാനിയുടെ പാട്ട് കേൾപ്പിക്കാം. ദേ സിനിമയിലെ പാട്ടാ ഈശ്വര, ഭയങ്കര ഫേമസ് ആയ പാട്ടല്ലേ. ദശരഥം എന്ന സിനിമയിലെ പാട്ടാണ് ദശരഥം. മോഹൻലാലിന്റെ വളരെ മനോഹരമായ ഒരു സിനിമയാണ് ദശരഥം. കുറെ പഴയതാണ്, 10-20 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. എന്നാലും നല്ലൊരു സിനിമയാണ്. അതുപോട്ടെ, നല്ലൊരു സിനിമ, അതോടൊപ്പം നല്ല പാട്ടുമാണ്. അതിനേക്കാൾ മനോഹരമായി ശിവാനി പാടി എന്നുള്ളതാണ്.
0: താങ്ക് യു.
1: അഭിനന്ദനങ്ങൾ. പാട്ട് പഠിക്കുന്നുണ്ടോ?

0: പഠിക്കുന്നുണ്ട്.
1: വീട്ടിലുള്ളവർക്കും ടീച്ചറിനും കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: ഈ പാട്ട് തന്നെയാണോ കേൾക്കണ്ടേ?
1: അല്ല അല്ല.
0: ഏതാ കേൾക്കണ്ടേ?
1: നീരാടുവാൻ നിളയിൽ നീരാടുവാൻ.
0: ആ പാട്ട് പാടാറിയോ?
1: അത് കുറച്ചറിയാം.
0: ആ രണ്ടുപേരും കൂടെ പാടിക്കോ.

0: ഓക്കേ, ആ നല്ല സ്വീറ്റ് വോയിസ് ആയതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ ആ പാട്ട് പാടാൻ പാടി കേൾക്കാൻ എനിക്കൊരു ഇഷ്ടം തോന്നിയത്. നല്ല സ്വീറ്റ് വോയിസ് ആണ്, ഒ എൻ വിയുടെ മനോഹരമായ വരികളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഇപ്പൊ ഡെഡിക്കേഷൻ ആർക്ക് വേണ്ടിട്ടാ? ഓക്കെ ശിവാനി, വളരെ സന്തോഷം. അപ്പൊ സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കൂ. പിന്നെ ശനി നമ്മൾ വെച്ചത് തന്നെ കുട്ടികൾക്കൊക്കെ വിളിക്കാനുള്ള ഒരു അവസരം കൂടെ കിട്ടാൻ വേണ്ടിട്ട്. ഓക്കെ,
1: നേരത്തെ
0: കിട്ടിയല്ലോ, കിട്ടി നമുക്ക് നന്നായിട്ട് പാട്ട് പാടാനും വർത്താനം പറയാനും പറ്റിയില്ലേ. എല്ലാരും അന്വേഷണം പറയണേ. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം. ഓക്കെ ശിവാനി.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെയാണ് പോക്കുവെയിലൂടെ ശ്രോതാക്കൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ ദാര, വാഴോട്ട് കൊണത്തുന്ന സുധ. ആ പറഞ്ഞോളൂ.
1: കൊറേ നാളുകൊണ്ടും വിളിക്കാൻ കിട്ടില്ല.
0: ഇതിപ്പോ എത്ര നാളായി വിളിച്ചിട്ട്?
1: വിളിച്ചിട്ട് പിന്നെ കൊറേ നാളായി. അന്ന് കൂട്ടളായിരുന്നു പറഞ്ഞപ്പോഴും വിളിച്ചതാണ്. പിന്നെ അതിനുശേഷം വിളിക്കും വിളിക്കുമ്പോൾ കിട്ടില്ലായിരുന്നു.
0: ആ എന്ത് പറഞ്ഞപ്പോഴായിരുന്നു?
1: പൂക്കളെ പറ്റി പറഞ്ഞല്ലോ.
0: പൂക്കൾ അതെ അതെ അതെ, അന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ വിളിക്കാം. ഇപ്പൊ ഏകദേശം കൊറേ നാളായല്ലോ.
1: ഇപ്പം ഞാൻ ഇപ്പൊ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, മാമ ഇത് അവിടെ കരുണാസായി വിളിക്കുന്ന ഞാൻ മതി തന്നെ പറഞ്ഞു. ഞാൻ വിളിക്കില്ല. അങ്ങനെ മോൻ വിളിച്ചു, വിളിച്ചപ്പോ കിട്ടിയത്.
0: ആ മോന്റെ പേരെന്തായിരുന്നു?
1: പ്രയാകൃഷ്ണ.
0: അടുത്തില്ലേ പ്രയാഗ്? ഫോൺ അമ്മയുടെ തന്നിട്ട് ഓടിപ്പോയാ? ആ ഇവിടെ എന്നോട് പറഞ്ഞത് പ്രയാഗാണ് വിളിച്ചതെന്നാ പറഞ്ഞേ.
2: ഞാൻ തന്നെ വിളിച്ചാമത്തെ ഭാഗം
0: ഇവിടെ ഇന്നോ എടുക്കാത്തതല്ല. ആ സമയത്ത് വേറെ കോൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എടുക്കാത്തേ. ഇപ്പൊ ഫ്രീ ആയിരുന്നപ്പോഴാണ് പ്രയാഗിന് കോള് കിട്ടിയത്. ആ പ്രയാഗ് ഇനി ഏത് ക്ലാസ്സിലാ സ്കൂള് തുറക്കുമ്പോ? ഇനി നാലാം ക്ലാസ്സിലേക്കാണ്. ഏത് സ്കൂളായിരുന്നു? സെന്റ് ജോൺസ്. എവിടെയാ സെന്റ് ജോൺസ്? അഞ്ചാമടം. ആ വട്ടിയൂർക്കാവ്. അങ്ങനെ പറഞ്ഞാലേ എനിക്കറിയാവൂ. ഇടയ്ക്കുള്ള സ്ഥലം പറഞ്ഞാ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ വെക്കേഷൻ ആയിട്ട് എന്താ പരിപാടി? ട്യൂഷനൊക്കെ പോകുന്നുണ്ടോ? പിന്നെ വീട്ടിലിരുന്ന് ടി വി ഒക്കെ കാണും. കളിക്കാനൊന്നും പോവാറില്ലേ?
2: കളിക്കാൻ പോവില്ല.
0: വീട്ടിൽ നിന്ന് വിടൂല്ലേ കളിക്കാൻ? അവ സ്കൂള് തുറക്കുമ്പോ വരുവോ? വെക്കേഷന് പോയതാണോ?
2: അല്ല, അവൻ തന്റെ അച്ഛനെ ജോലി ഗൾഫിലാണ്. അവൻ പോയി.
0: അവൻ തിരിച്ച് ഗൾഫ് സ്കൂളിലോട്ട് പോയാ? ആ കൂട്ടുകാരന്റെ പേരെന്തായിരുന്നു? വിഷമുണ്ടാ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവന് പോണ്ടേ അല്ലേ? ജൂൺ ഒന്നിന് സ്കൂളിൽ കേറാൻ വേണ്ടി തിരിച്ചു വരുവോ? ഇവിടത്തെ സ്കൂളിൽ തന്നെ? ഓ ശരി ശരി
2: ശരി.
0: ആ അപ്പൊ ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് കാണാം അല്ലേ. എന്നാലും പ്രയാഗിനൊരു സങ്കടമുണ്ട്, ഹാഫിസ് പോയതുണ്ട്. ഉണ്ട്. ഇപ്പൊ എന്താ അത്, വിഷമം ഉണ്ടാവൂലേ അല്ലേ? വേറെ കൂട്ടുകാരൊക്കെ കൊറേ പേരുണ്ടോ? അവരെ എല്ലാരും വീട്ടിലുണ്ട്. ഇപ്പൊ സ്കൂൾ തുറക്കുമ്പോ എല്ലാരും കാണാലോ. പുതിയ കൊടയും ബാഗും ഒക്കെ വാങ്ങിച്ചോ? എല്ലാം വാങ്ങിച്ച് സെറ്റ് ചെയ്ത് പൊതിഞ്ഞൊക്കെ വെച്ചാ? പേപ്പർ ബുക്കൊക്കെ പൊതിയുന്നേരാ? പ്രയാഗ് തന്നെ ചെയ്യോ അതോ അമ്മ ഹെൽപ്പ് ചെയ്യോ? ആ പ്രയാഗിന് അറിഞ്ഞൂടാ. നമ്മള് കൊച്ചല്ലേ, നമ്മള് ഇനിയല്ലേ പഠിക്കുള്ളൂ അല്ലേ. ചെറുതിലേക്ക് നമുക്കും അച്ഛനും അമ്മയും ഒക്കെ തന്നെയാണ് പേപ്പർ ബുക്കൊക്കെ പൊതിഞ്ഞേറണ്. അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും അടുത്ത വർഷമൊക്കെ ആവുമ്പോ പഠിക്കണേ. അടുത്ത വർഷം ആവുമ്പോ അഞ്ചാം ക്ലാസ്സിലാവൂലേ. ശരി, പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടുവല്ല. പിന്നെ എന്താ ഉള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്? പടം വരയ്ക്കും. വേറെ എന്താ?
2: പടത്തിൽ സൂപ്പറാണ്.
0: പടം വരയ്ക്കുന്നതിൽ സൂപ്പറാണ്. ആ സ്വയം അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാ. ഞാൻ സൂപ്പർ ആ ഞാൻ സൂപ്പറാണെന്ന് വിചാരിക്കണം.
2: ആ
0: അപ്പൊ ഞാൻ എന്റെ പടം പറഞ്ഞാ വരച്ചു തരാ അറിയാമോ? കണ്ടാലല്ലേ
2: പറ്റൂ.
0: ആ കണ്ടാലല്ലേ പറ്റുള്ളൂ അല്ലേ? അയച്ചു തന്നാലും വരയ്ക്കും. ഓക്കെ ഞാൻ ഞാൻ നോക്കട്ടെ. ഏ അയച്ചു തരാൻ പറ്റുമോ? ഏ ഓ മോന്റെ നമ്പർ പറഞ്ഞതാണ്. ഓ ഇത്രയും പെട്ടെന്നൊക്കെ പറഞ്ഞാ ഞാൻ മറന്നു പോയി. ആ ശരി ശരി ശരി. നമ്മുടെ നമ്പറിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ ഇവിടെ. ആ നോക്കട്ടെ നമുക്ക് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാം. ഏ ഓ ശരി ശരി ശരി. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ പ്രയാഗിന്? കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലെ അല്ലേ? ആ ആ പാട്ടാണോ കേൾക്കണ്ടേ? ഓക്കെ ഓക്കെ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ശരി ശരി. ആ പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ ശരി.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് സ്വാഗതം. പ്രഭാതത്തിന്റെ തീക്ഷ്ണതയെല്ലാം അവസാനിച്ച് സായാഹ്നത്തിന്റെ സ്വപ്നങ്ങളിലേക്ക് മനസ്സലിഞ്ഞു ചേരുന്ന ഈ വേളയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചർ.
0: ആ, നമസ്കാരം ഉണ്ടല്ലോ. ആരാണ്?
1: ഞാൻ കൊട്ടിയത്തുനിന്ന് രാജേശ്വരിയാണ്.
0: ആ, പറഞ്ഞോളൂ.
1: ഞാൻ 5 മാസമായിട്ട് ട്രൈ ചെയ്യുന്നു, പക്ഷേ കോള് കിട്ടുന്നില്ല.
0: 5 മാസമായിട്ട്?
1: ഓ, ഡിസംബർ തൊട്ട് വിളിക്കാണ് ടീച്ചർ, കിട്ടുന്നില്ല.
0: ഈശ്വര, ഇന്നാണ് നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം വന്നത്.
1: ഈ മാസം 12-ാം തീയതി എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 2 വർഷം തികഞ്ഞതായിരുന്നു. അപ്പോള് ഞാനൊരു പാട്ട് ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചോണ്ടിരിക്കായിരുന്നു, പക്ഷെ കിട്ടിയില്ല.
0: 12-ാം തീയതി പ്രോഗ്രാം ഉള്ള ദിവസമായിരുന്നു.
1: ഓ, പ്രോഗ്രാം അല്ല, അന്ന് പ്രോഗ്രാം ഇല്ല, തലേ ദിവസം കേൾപ്പിക്കാൻ വേണ്ടിട്ട്, തിങ്കളാഴ്ച കേൾപ്പിക്കാൻ വേണ്ടിട്ട്.
0: ഓ, ശരി ശരി. പക്ഷെ മെസ്സേജ് ഇട്ടിരുന്നാ മതിയായിരുന്നു.
1: മെസ്സേജ് ടീച്ചർ, മെസ്സേജും വായിച്ചില്ല.
0: മെസ്സേജ് കണ്ടിട്ടുണ്ടാവില്ല.
1: ഓ, മെസ്സേജും വായിച്ചില്ല.
0: സാധാരണ മെസ്സേജ് കണ്ടാൽ വായിച്ചു പോകുന്നതാണ്.
1: ഓ, മെസ്സേജും വായിച്ചില്ല. അപ്പം പിന്നെ അന്ന് തൊട്ടേ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കാന്ന്.
0: ശരി ശരി, വിളിച്ചില്ലെങ്കിലും റേഡിയോ കേൾക്കുന്നുണ്ടല്ലോ.
1: ഓ, റേഡിയോ ഇല്ലാത്തൊരു ജീവിതം ഇല്ല ടീച്ചർ.
0: ഓരോ നിമിഷവും റേഡിയോ പാട്ട്.
1: ഓ, അതന്നെ ടീച്ചർ.
0: അപ്പൊ കുറച്ചു ദിവസമായല്ലോ വിളിച്ചിട്ട്, എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ പറയാൻ?
1: കാര്യങ്ങള് വേറെ പറയത്തക്കതൊന്നും ഇല്ല. പിന്നെ ഇടയ്ക്കൊക്കെ എനിക്ക് സുഖമില്ലാതായിരുന്നു. ഓ, പിന്നെ ഇപ്പം വലിയ പ്രശ്നമില്ല. എങ്കിലും പിന്നെ എനിക്ക് ഈ റേഡിയോ എന്റെ കൂട്ടായത് കാരണം ഞാൻ എന്നും അതുപോലെ എല്ലാ പരിപാടികളും കേൾക്കുന്നുണ്ട്. പിന്നെ റേഡിയോ ഇല്ലാത്ത ഒരു ജീവിതം എനിക്കില്ല. രാവിലെ 6 തൊട്ട് രാത്രി 11 മണി വരെ റേഡിയോയാണ്.
0: ഇതിനകത്ത് വേറെ റേഡിയോ ഒക്കെ കേൾക്കുന്നുണ്ടോ? അത് കരുണാസായി റേഡിയോ മാത്രം?
1: ഇല്ല, കരുണാസായി റേഡിയോ അല്ലാതെ വേറെ ഒരു റേഡിയോ ഞാൻ കേൾക്കാറില്ല ടീച്ചർ.
0: അപ്പൊ എല്ലാ പ്രോഗ്രാമുകളും വളരെ ഇഷ്ടമാണ്.
1: എല്ലാ പ്രോഗ്രാമുകളും ഇഷ്ടമാണ്. പിന്നെ ഞാൻ സാറിന്റെ പരിപാടി

0: ഉള്ള ദിവസം വിളിച്ചിട്ടുണ്ട്, പക്ഷെ അപ്പോഴും കിട്ടിയിട്ടില്ല.
1: ബുധനാഴ്ച ദിവസങ്ങളിൽ അല്ലേ?
0: ഓ, ബുധനാഴ്ച ദിവസങ്ങളിൽ ചില വെള്ളനാട് കൃഷ്ണമൂർത്തി സാറ് രണ്ട് ദിവസത്തെ ഇതുണ്ടായിരുന്നു അന്നത്തെ പരിപാടിയില്. അപ്പൊ സാറിനോടൊന്ന് സംസാരിക്കണമെന്നും നമ്മുടെ അമ്മ സാറിനോടും ഒക്കെ സംസാരിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തിലാണ് എല്ലാ ബുധനാഴ്ചയൊക്കെ വിളിക്കുന്നത്.
1: എന്നാലും വിളിക്കണം, എപ്പോഴായാലും കിട്ടും. ഇതിപ്പോ 5 മാസമായില്ലേ ട്രൈ ചെയ്യുന്നു.
0: ഓ,
1: അപ്പൊ അതുപോലെ
0: ഓ അങ്ങനെ കിട്ടാതെ ഇരുന്നപ്പോ ഒരു വിഷമം. പിന്നെ കൃഷ്ണകുട്ടി സാറിന്റെ സംസാരം ഉണ്ടായിരുന്ന ആ ദിവസം സാറ് ഒരു ലളിതഗാനമൊക്കെ എഴുതി ആകാശവാണിയിലൊക്കെ അയച്ചിരുന്നു.
1: സാറിന്റെ മാലിന്യ തീരമേ എന്നുള്ള ലളിതഗാനം വളരെ ഫേമസ് ആണ്.
0: ആ ഫേമസ് ആണ് ആ ഗാനം. എന്റെ മകൻ ഒരുപാട് സ്റ്റേജുകളിൽ പാടി സമ്മാനം വാങ്ങിച്ചിട്ടുള്ളതാണ്.
1: അതൊക്കെ പറയായിരുന്നു അല്ലേ സാറിനോട്?
0: ഓ, അതൊക്കെ ഒന്ന് സാറിനോട് സംസാരിക്കാമായിരുന്നു.
1: എം ജി രാധാകൃഷ്ണനാണ് അതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്.
0: ഓ, എന്റെ ചെറുതിയ നാള് മുതലേ ഈ റേഡിയോയിൽ പഠിപ്പിക്കുന്ന ആകാശവാണിയിൽ പഠിപ്പിക്കുന്ന ലളിതഗാനങ്ങളൊക്കെ എഴുതി വെച്ച് പഠിക്കുകയും അത് പഠിച്ചു വെച്ചിരുന്നിട്ട് പിന്നെ ഇനിയിപ്പോ കുഞ്ഞുങ്ങളായപ്പോഴത്തേക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും പിന്നെ അവരുടെ അച്ഛൻ പാട്ടൊക്കെ പഠിപ്പിക്കുന്ന ആളാണല്ലോ.
1: അപ്പം
0: ഓ, അച്ഛനും ഇതുപോലെ മോനെ പറഞ്ഞു കൊടുത്ത് കുഞ്ഞു നാള് തൊട്ടേ ഒരുപാട് സ്റ്റേജുകൾ, ഒരുപാട് സ്കൂൾ തലത്തിലും അല്ലാതെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പാടി സമ്മാനം വാങ്ങിച്ച ഒരു ലളിതഗാനമാണ്
1: അത്. സാറിനോട് നേരിട്ട് പറയായിരുന്നു അല്ലേ?
0: ഓ, പറയാമായിരുന്നു.
1: അത് പറ്റി, ആ പോട്ടെ,
0: അത് പറ്റാതെ പോയി.
1: ഞാൻ എന്തായാലും സാറിനെ കാണുമ്പോ തീർച്ചയായും പറയും.
0: ഓ,
1: നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വരുന്ന ഞങ്ങളുടെ ഗുരുനാഥനാണ്. അപ്പൊ ഇന്ന് കേൾക്കാൻ, ആ
0: ഇന്ന് എനിക്കൊരു തമിഴ് പാട്ടാണ് വേണ്ടത്.
1: ഏതാണ്?
0: തന്തൻ കരുണ എന്ന ചിത്രത്തിലെ തിരുപ്പുറം കുണ്ടത്തിൽ നീ സിരുത്തായി മുരുക എന്ന് പറയുന്ന ഗാനമാണ് വേണ്ടത്.
1: ഓക്കെ ഓക്കെ ഓക്കെ. മകളുടെ പേര് ഗോപിക അല്ലേ?
0: ഓ, മോളുടെ പേര് ഗോപിക.
1: ഗോപികയും
0: ഗോപികയും ഗോകുൽ സുബ്രഹ്മണ്യവും.
1: ആ, ഗോകുൽ സുബ്രഹ്മണ്യം. അപ്പൊ രണ്ടുപേരെ എന്റെ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കണം. അപ്പൊ എന്തായാലും ഇത്ര നാളെ കിട്ടാത്തതിൽ വിഷമമൊന്നും വേണ്ട, ഇന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റി. അപ്പൊ നമുക്ക് തിരുപ്പുറം കുണ്ട്രത്തിൽ എന്നുള്ള ആ തമിഴ് പാട്ട് കേൾക്കാം. ഒരുപാട് പഴയ പാട്ടാണ്, എന്നാൽ വളരെ മനോഹരമായ പാട്ടുമാണ്. പി സുശീലയൊക്കെ പാടിയിട്ടുള്ളതാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം, നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ,
1: ശരി. പോക്കുവെൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് വിട്ടിയത്ത് നിന്ന് രാജേശ്വരി ചേച്ചിയാണ്. അങ്ങനെ നമ്മുടെ ഒരു കരുണാസായ റേഡിയോ ഒരു പ്രിയ ശ്രോതാവാണ്. കരുണാസായ റേഡിയോയിലൂടെയാണ് ഉണരുന്നതും ഉറങ്ങുന്നതും എല്ലാം എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. എല്ലാ പ്രോഗ്രാമുകളും ഇഷ്ടപ്പെടുന്നു. കൃഷ്ണകുട്ടി സാറിൻ്റെ പ്രോഗ്രാമിൽ വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് മാഡത്തിന് അന്ന് കോള് കണക്റ്റ് ആയില്ല. എന്തായാലും മാലിന്യ തീരമേ എന്നുള്ള പാട്ട് മകൻ പാടുന്ന വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെയും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, തീർച്ചയായും നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരുമിച്ച് സംസാരിക്കാം. ഇന്നത്തെ പോക്കുവെൽ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ സമയം വളരെ പെട്ടെന്നാണ് കടന്നുപോയത്. എല്ലാവരും വളരെ കാര്യമായി സന്തോഷത്തോടെ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവച്ചു. ഓരോ പാട്ടിലൂടെയും വർത്തമാനത്തിലൂടെയും ഒന്നായ സുന്ദര നിമിഷങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സന്തോഷം അറിയിക്കുന്നു. നിങ്ങളുടെ മനസ്സിലെ സന്തോഷവും സങ്കടങ്ങളും ഒക്കെ പാട്ടിന്റെ ചിറകിലേറി ഇവിടെ പറന്നെത്തുകയുണ്ടായി. അപ്പൊ ഇന്നിന് നമുക്ക് വിടവാങ്ങാനുള്ള സമയമായി. വിസായനത്തെ യാത്രയാക്കി സന്ധ്യയെ വരവേൽക്കാൻ നമുക്ക് തിരികെ പോകാം. ഇത് നിങ്ങളുടെ സ്വന്തം ലേഖ. പുതിയ പാട്ടുകളും കഥകളും വിശേഷങ്ങളും ഒക്കെ നമുക്കിനി ചൊവ്വാഴ്ച വീണ്ടും എത്താം. അതുവരെ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയിരിക്കട്ടെ. വിട്ടിയത്തുനിന്ന് രാജശ്വരി ചേച്ചി ആവശ്യപ്പെട്ട ഒരു തമിഴ് ഗാനത്തോടുകൂടി പോക്കുവെൽ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരേ ഒരു താരം.
2: ഒരേ ഒരു താരത്തിൽ ഇന്ന് ഇന്ത്യൻ പോപ്പ് സംഗീതത്തിന്റെ ചക്രവർത്തിനി അലീഷ ചിനായിയെ കുറിച്ച് കേൾക്കാം. ഇന്ത്യൻ പോപ്പ് സംഗീതത്തിന് ആഗോളതലത്തിൽ മേൽവിലാസമുണ്ടാക്കിക്കൊടുത്ത ഇതിഹാസ ഗായികയാണ് അലീഷ ചിനായി. 1965 മാർച്ച് 18 ഗുജറാത്തിലെ ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ച അലീഷ ചെറുപ്പം മുതൽക്കേ സംഗീതത്തിന്റെ ലോകത്താണ് വളർന്നുവന്നത്. അലീഷ പിന്നിട്ട വഴികൾ ഇന്ത്യൻ സംഗീത ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളാണ്. 80കളിൽ സംഗീത ലോകത്തേക്ക് ചുവടുവെച്ച അവർ വളരെ പെട്ടെന്ന് തന്നെ തന്റെ തനതായ ശൈലിയിലൂടെ ആരാധകരുടെ ഹൃദയം കീഴടക്കി. പാശ്ചാത്യ സംഗീതത്തിന്റെ ചടുലതയും ഇന്ത്യൻ സംഗീതത്തിന്റെ മാധുര്യവും ഒരേപോലെ ഒത്തിണങ്ങിയതായിരുന്നു അവരുടെ ആലാപന ശൈലി. അക്കാലത്ത് പുരുഷാധിപത്യം നിലനിന്നിരുന്ന സംഗീത വ്യവസായത്തിൽ സ്വന്തമായൊരു ഇടം കണ്ടെത്താൻ അലീഷയ്ക്ക് അധികം സമയം വേണ്ടിവന്നില്ല. ഗുജറാത്തി പശ്ചാത്തലമുണ്ടായിരുന്നിട്ടും ഹിന്ദി സംഗീത ലോകത്ത് അവർ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. സംഗീതത്തോടുള്ള അവരുടെ അടങ്ങാത്ത അഭിനിവേശമാണ് 60കളിലും അവരെ പ്രസക്തയാക്കി നിലനിർത്തുന്നത്. ഓരോ പാട്ടിലും പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ അവർ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. സംഗീതപ്രേമികൾ ഇന്നും അവരുടെ ശബ്ദത്തെ ആവേശത്തോടെയാണ് കാതോർക്കുന്നത്.

അലീഷയുടെ സംഗീത ജീവിതത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് 1995 പുറത്തിറങ്ങിയ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ആൽബമാണ്. തന്റെ 30 വയസ്സിൽ പുറത്തിറങ്ങിയ ഈ ആൽബം ഇന്ത്യൻ ഇന്ത്യ പോപ്പ് സംഗീതത്തിന്റെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചു. മിലിന്ദ് സോമൻ മോഡലായി എത്തിയ ആ മ്യൂസിക് വീഡിയോ അക്കാലത്തെ ദൃശ്യവിസ്മയങ്ങളിലൊന്നായിരുന്നു. അലീഷയുടെ തനതായ ശബ്ദവും മനോഹരമായ ഈണങ്ങളും ചേർന്ന് ഒരു തലമുറയെ മുഴുവൻ പോപ്പ് സംഗീതത്തിന്റെ ആരാധകരാക്കി മാറ്റി. ഈ ആൽബത്തിലെ ആജാ മേരെ ദിൽ മേ, ഏക് ബാർ ദോ ബാർ തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും സംഗീതപ്രേമികൾക്ക് പ്രിയപ്പെട്ടതാണ്. സുനോ മേരി ധഡ്കൻ എന്ന ഗാനത്തിലെ ആലാപന മാധുര്യം അലീഷയുടെ വൈഭവം വിളിച്ചോതുന്നതായിരുന്നു. ഇന്ത്യയിൽ 5 ദശലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട ഈ ആൽബം പല റെക്കോർഡുകളും തകർക്കുകയുണ്ടായി. വിദേശ ഗാനങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള നിർമ്മാണ നിലവാരം അതിന്റെ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകമായിരുന്നു. അലീഷയുടെ വസ്ത്രധാരണവും ചടുലമായ നൃത്തച്ചുവടുകളും യുവതലമുറയെ വളരെയധികം ആകർഷിച്ചു. ഈ ആൽബത്തിലൂടെ അവർക്ക് ലഭിച്ച പോപ്പ് ക്വീൻ എന്ന പദവി ഇന്നും ആരും തകർത്തിട്ടില്ല. ഇന്ത്യൻ സംഗീത വിപണിയിൽ ആൽബങ്ങൾക്ക് ഇത്രയേറെ സ്വീകാര്യത ലഭിക്കുമെന്ന് തെളിയിച്ചത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. കേരളത്തിൽ പോലും വലിയ തരംഗം സൃഷ്ടിച്ച ഈ ഗാനം ഇന്നും ആഘോഷവേളകളിൽ മുഴങ്ങിക്കേൾക്കാറുണ്ട്.

80കളിൽ ബാപ്പിലാഹിരി എന്ന സംഗീത ചക്രവർത്തിയുടെ കൈപിടിച്ചാണ് അലീഷ ചലച്ചിത്ര സംഗീത ലോകത്തേക്ക് എത്തുന്നത്. 1987 ഇറങ്ങിയ ഡാൻസ് ഡാൻസ് എന്ന സിനിമയിലെ സൂബി സൂബി എന്ന ഗാനം അവരെ ഡിസ്കോ ക്വീനാക്കി മാറ്റി. ഡിസ്കോ സംഗീതത്തിന് ഇന്ത്യയിൽ പ്രചാരം ലഭിച്ചുകൊണ്ടിരുന്ന കാലത്ത് അലീഷയുടെ ശബ്ദം അതിന് പുതിയൊരു ഊർജം നൽകി. ബാപ്പിലാഹിരിയുടെ പരീക്ഷണാത്മകമായ ഈണങ്ങൾക്ക് അലീഷയുടെ ശബ്ദം ഏറ്റവും അനുയോജ്യമായിരുന്നു. അഡ്വഞ്ചേഴ്സ് ഓഫ് ടാസൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങളിലൂടെ അവർ തന്റെ സാന്നിധ്യം ഉറപ്പിച്ചു. കമാൻഡോ, ഗുരു, ലവ് ലവ് ലവ് തുടങ്ങിയ ചിത്രങ്ങളിലെ അലീഷയുടെ ഗാനങ്ങൾ അന്നത്തെ വലിയ ഹിറ്റുകളായിരുന്നു. വെസ്റ്റേൺ പോപ്പ് ശൈലിയിൽ പാടാനുള്ള അവരുടെ കഴിവ് സംവിധായകർ പരമാവധി പ്രയോജനപ്പെടുത്തി. ആ കാലഘട്ടത്തിൽ മറ്റ് ഗായികമാരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ശബ്ദമായിരുന്നു അലീഷയുടേത്. ഡിസ്കോ പാട്ടുകൾക്ക് പുറമെ മെലഡി ഗാനങ്ങളിലും അവർ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. സംഗീത സംവിധായകർക്ക് അലീഷ ഒരു വിശ്വസ്തയായ ഗായികയായിരുന്നു. ഓരോ ഗാനത്തിലും അവർ കൊണ്ടുവന്ന പുതുമ ആരാധകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരുന്നു. ബാപ്പിലാഹിരി അലീഷ കൂട്ടുകെട്ട് ഇന്ത്യൻ സിനിമാ സംഗീതത്തിലെ സുവർണ കാലഘട്ടമായിരുന്നു.

അലീഷ ചിനായിയുടെ കരിയറിലെ ഏറ്റവും തിളക്കമാർന്ന മറ്റൊരു ഗാനമാണ് മിസ്റ്റർ ഇന്ത്യയിലെ കാത്തേ നഹി കാത്തേ. 1987 ലക്ഷ്മികാന്ത് പ്യാരേലാലിന്റെ സംഗീതത്തിൽ പുറത്തിറങ്ങിയ ഈ ഗാനം ഇന്നും ബോളിവുഡിലെ മികച്ച റൊമാന്റിക് ഗാനങ്ങളിലൊന്നാണ്. ഇതിഹാസ ഗായകൻ കിഷോർ കുമാറിനൊപ്പം പാടുക എന്നത് ഏതൊരു ഗായികയുടെയും സ്വപ്നമായിരുന്നു. അലീഷ ആ സ്വപ്നം അതിമനോഹരമായി പൂർത്തിയാക്കുകയും കിഷോർ കുമാറിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുകയും ചെയ്തു. ശ്രീദേവിയുടെ അനശ്വരമായ നൃത്തവും അലീഷയുടെ മോഹന ശബ്ദവും ചേർന്നപ്പോൾ അതൊരു ചരിത്രമായി മാറി. ഈ ഗാനത്തിലെ പ്രണയാതുരമായ ഭാവങ്ങൾ അലീഷയുടെ ശബ്ദത്തിൽ അവിസ്മരണീയമായിരുന്നു. ചിത്രത്തിലെ മറ്റ് ഗാനങ്ങളെക്കാൾ കൂടുതൽ ജനപ്രീതി നേടിയത് ഈ ഗാനമായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. അലീഷയുടെ കരിയറിലെ ഗ്രാഫ് കുത്തനെ ഉയരാൻ ഈ ഒരു ഗാനം മാത്രം മതിയായിരുന്നു. ഇന്നും റേഡിയോ സ്റ്റേഷനുകളിലും ചാനലുകളിലും ഈ ഗാനം വലിയ സ്വീകാര്യതയോടെ സംപ്രേഷണം ചെയ്യപ്പെടുന്നു. വലിയ സംഗീത സംവിധായകരുടെ പ്രിയപ്പെട്ട ഗായികയായി മാറാൻ അലീഷയെ ഇത് സഹായിച്ചു. കിഷോർ കുമാറിനെ പോലൊരു പ്രതിഭയോടൊപ്പം പാടുമ്പോഴുള്ള സമ്മർദ്ദമില്ലാതെ അവർ പാടിയത് അത്ഭുതകരമായിരുന്നു. ഈ വിജയം അവരെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെ മുൻനിരയിലേക്കെത്തിച്ചു.

തൊണ്ണൂറുകളിലും 2000 ശേഷവും അലീഷയുടെ ഹിറ്റുകൾ തുടർന്നുകൊണ്ടിരുന്നു. തക്ഷക് എന്ന ചിത്രത്തിൽ എ ആർ റഹ്മാനു വേണ്ടി പാടിയ ജുംബലിക്ക ജുംബലിക്ക എന്ന ഗാനം വലിയൊരു തരംഗമാണ് സൃഷ്ടിച്ചത്. റഹ്മാന്റെ വേറിട്ട സംഗീത ശൈലിയോട് അലീഷയുടെ ശബ്ദം അതിമനോഹരമായി ഇണങ്ങിച്ചേർന്നു. പാശ്ചാത്യ സംഗീതത്തിന്റെ സ്വാധീനമുള്ള ഗാനങ്ങളിൽ അലീഷയെ വെല്ലാൻ മറ്റാരുമുണ്ടായിരുന്നില്ല. ഇതേ കാലയളവിൽ തന്നെ പുറത്തിറങ്ങിയ മേഖിലാടി തൂ അനാരിയിലെ മൈ എഡോറബിൾ ഡാർലിംഗ് യുവാക്കൾക്കിടയിൽ ഹിറ്റായി. അലീഷയുടെ ശബ്ദത്തിലെ കുസൃതിയും താളവും ഈ ഗാനത്തിന് വലിയ മിഴിവ് നൽകി. ഖുദാർ എന്ന ചിത്രത്തിലെ സെക്സി സെക്സി മുജേ ലോക് ബോലെ എന്ന ഗാനം വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചെങ്കിലും അത് വലിയ വിജയമായിരുന്നു. പിന്നീട് വിവാദത്തെ തുടർന്ന് ബേബി ബേബി എന്ന പാട്ട് മാറ്റേണ്ടി വന്നതും ചരിത്രത്തിന്റെ ഭാഗമാണ്. വിജയപഥ് എന്ന ചിത്രത്തിലെ റുക് റുക് റുക് എന്ന ഗാനം അലീഷയുടെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലായിരുന്നു. തബുവിന്റെ നൃത്തച്ചുവടുകൾക്കൊപ്പം അലീഷയുടെ ശബ്ദം ആ ഗാനത്തിന് വലിയ ഊർജം പകർന്നു. വൈവിധ്യമാർന്ന സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചു. ഓരോ ഗാനത്തിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അലീഷ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ചലച്ചിത്ര ഗാനരംഗത്ത് അവർ ഒരു അനിഷേധ്യ സാന്നിധ്യമായി മാറി.

0: For more entertainment, log on and subscribe to www.youtube.com/venus.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ഒരേ ഒരു താരം,
3: രണ്ടായിരം ആണ്ടിന് ശേഷം പുറത്തിറങ്ങിയ അലീഷയുടെ ഗാനങ്ങൾ പുതിയൊരു ശൈലിയാണ് അവതരിപ്പിച്ചത്. 2002 മുച്ച ദോസ്തി കരോഗി എന്ന ചിത്രത്തിലെ ഓ മൈ ഡാർലിംഗ് എന്ന ഗാനം ഹിറ്റ് ചാർട്ടുകളിൽ ഇടം പിടിച്ചു. എന്നാൽ 2005 പുറത്തിറങ്ങിയ ബണ്ടിയോർ ബബ്ലിയിലെ കജിനാരെ എന്ന ഗാനം അലീഷയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായി മാറി. ഐശ്വര്യ റായിയുടെ അതിഥിവേഷത്തോടൊപ്പം അലീഷയുടെ ശബ്ദം ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികളെ ആവേശഭരിതരാക്കി. ഈ ഗാനത്തിലൂടെ അവർക്ക് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ഫിലിംഫെയർ അവാർഡ് ലഭിക്കുകയുണ്ടായി. ശങ്കർ എഹ്സാൻ ലോയ് ടീമിന്റെ ഈണം അലീഷയുടെ ശബ്ദത്തിൽ ഒരു മാന്ത്രികതയായി മാറി. 2006 ധൂം 2 എന്ന ചിത്രത്തിലെ ടച്ച് മീ എന്ന ഗാനം അലീഷയുടെ ബോൾഡ് സ്റ്റൈലിന് ഉദാഹരണമായിരുന്നു. ഹൃത്തിക് റോഷന്റെയും ഐശ്വര്യ റായിയുടെയും നൃത്തത്തിന് അലീഷയുടെ ശബ്ദം പൂർണ്ണത നൽകി. 2006 ഡോൺ എന്ന ചിത്രത്തിലെ ആജ് കി രാത് എന്ന ഗാനം ഇന്നും പാർട്ടികളിലെ പ്രധാന ഇനമാണ്. ഷാരൂഖ് ഖാൻ ചിത്രത്തിലെ ഈ ഗാനം അലീഷയുടെ വൈവിധ്യത്തെ ഒരിക്കൽ കൂടി തെളിയിച്ചു. പുതിയ ഗായികമാരുടെ വരവിനിടയിലും അലീഷയുടെ സ്ഥാനം സുരക്ഷിതമായിരുന്നു. ഓരോ തലമുറയ്ക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്റെ ശബ്ദത്തെ പരിവപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു.

സ്റ്റുഡിയോ ആൽബങ്ങളുടെ ലോകത്ത് അലിഷ ചിനായി സൃഷ്ടിച്ച സ്വാധീനം സമാനതകളില്ലാത്തതാണ്. 1985 പുറത്തിറങ്ങിയ ജാദു ആയിരുന്നു അവരുടെ ആദ്യത്തെ പ്രധാന ആൽബം. തൊട്ടടുത്ത വർഷം തന്നെ ആ അലീഷ എന്ന ആൽബത്തിലൂടെ അവർ തന്റെ പോപ്പ് ഇമേജ് വളർത്തിയെടുത്തു. 1988 പുറത്തിറങ്ങിയ ബേബി ഡോൾ എന്ന ആൽബം അലീഷയെ ഒരു സ്റ്റൈൽ ഐക്കണാക്കി മാറ്റി. 1989-90 ഇറങ്ങിയ മഡോണ, കാമസൂത്ര എന്നീ ആൽബങ്ങൾ അക്കാലത്തെ വിപ്ലവകരമായ പരീക്ഷണങ്ങളായിരുന്നു. 1992 അലീഷ മഡോണ ഓഫ് ഇന്ത്യ എന്ന ആൽബത്തിലൂടെ അവർക്ക് ഇന്ത്യൻ മഡോണ എന്ന ഖ്യാതി ലഭിച്ചു. വിദേശ സംഗീതത്തെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിൽ അലീഷ വലിയ പങ്കുവഹിച്ചു. 1994 ബോംബെ ഗേൾ എന്ന ആൽബം അവരുടെ കരിയറിലെ മറ്റൊരു പ്രധാന ഏടായിരുന്നു. ഓം, ദിൽ കി റാണി എന്നീ ആൽബങ്ങൾ അവരുടെ ആത്മീയവും പ്രണയാതുരവുമായ ഭാവങ്ങൾ വെളിപ്പെടുത്തി. 2001 പുറത്തിറങ്ങിയ അലീഷ എന്ന ആൽബം പുതിയ നൂറ്റാണ്ടിലെ അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചു. ഈ ആൽബങ്ങളിലെല്ലാം തന്നെ അലീഷയുടെ സർഗാത്മകത പ്രകടമായിരുന്നു. ഇന്ത്യൻ സംഗീത വിപണിയിൽ ആൽബങ്ങൾ ഇത്രയേറെ സജീവമാക്കിയതിൽ അവർക്ക് വലിയ പങ്കുണ്ട്.

അലീഷ ചിനായിയുടെ സംഗീതശൈലി എല്ലായ്പ്പോഴും ആധുനികതയെ പുലുകുന്നതായിരുന്നു. കേവലം പാടുക എന്നതിലുപരി ഒരു പെർഫോമർ എന്ന നിലയിൽ അവർ തിളങ്ങി നിന്നു. സംഗീത വീഡിയോകളിൽ അവർ കാണിച്ച ആത്മവിശ്വാസം മറ്റ് ഗായികമാർക്ക് വലിയ പ്രചോദനമായിരുന്നു. വസ്ത്രധാരണത്തിലും ഹെയർ സ്റ്റൈലിലും അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ യുവാക്കൾക്കിടയിൽ ട്രെൻഡായി മാറി. സംഗീതത്തിൽ വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റേഷൻ ഉപയോഗിക്കുന്നതിൽ അവർ വലിയ താൽപര്യം കാണിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ പോപ്പ് സ്റ്റാർ എന്ന വിശേഷണം അവർക്ക് തികച്ചും അനുയോജ്യമാണ്. വിദേശ ഗായികമാരുടെ ശൈലിയെ അനുകരിക്കാതെ തന്നെ അവർ ഒരു ഇന്ത്യൻ പോപ്പ് സംസ്കാരം കെട്ടിപ്പടുത്തു. അലീഷയുടെ ശബ്ദത്തിലെ സ്വാഭാവികമായ വിറയലും താൻ തരാവുകളും അവരെ യുണീക്കാക്കുന്നു. സംഗീത സംവിധായകർ അവരുടെ ശബ്ദത്തെ പുതിയ ശബ്ദമായിട്ടാണ് എപ്പോഴും കണ്ടിരുന്നത്. സ്റ്റേജ് ഷോകളിൽ അവർ കാണിക്കുന്ന ഊർജം കാണികളെ ആവേശത്തിലാഴ്ത്തുമായിരുന്നു. സംഗീതത്തോടുള്ള അവരുടെ സമീപനം എപ്പോഴും പോസിറ്റീവായിരുന്നു. അവർക്ക് ലഭിച്ച ഓരോ അവാർഡുകളും അവരുടെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരമായിരുന്നു. ഇന്ത്യൻ സംഗീത ലോകത്ത് അലീഷയെപ്പോലൊരു പ്രതിഭയുടെ വരവ് ഒരു അനുഗ്രഹമായിരുന്നു.

അലീഷയുടെ വ്യക്തിജീവിതം സംഗീതത്താൽ സമ്പന്നമായിരുന്നുവെങ്കിലും അവർ പലപ്പോഴും സ്വകാര്യത ഇഷ്ടപ്പെട്ടു. 1965 ഗുജറാത്തിൽ ജനിച്ച അവർ വളർന്നത് സംഗീതസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ്. രാജേഷ് ഖന്നയുമായുള്ള അവരുടെ വിവാഹം കുറച്ചുകാലം നീണ്ടുനിന്നെങ്കിലും പിന്നീട് അവർ വേർപിരിഞ്ഞു. സംഗീതത്തിൽ നേരിട്ട വെല്ലുവിളികളെ ധീരമായി നേരിടാൻ അവർക്ക് കഴിഞ്ഞു. സംഗീത സംവിധായകനായ അനു മാലിക്കുമായി ഉണ്ടായ തർക്കം അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അവർ ഒത്തുതീർപ്പിലെത്തുകയും വീണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അലീഷയുടെ നിലപാടുകൾ എപ്പോഴും വ്യക്തവും ശക്തവുമായിരുന്നു. ഗായികമാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ ശബ്ദമുയർത്തിയിട്ടുണ്ട്. കരിയറിൽ ഇടക്കാലത്ത് ചെറിയ ഇടവേളകൾ എടുത്തുവെങ്കിലും ഓരോ തവണയും ശക്തമായ തിരിച്ചുവരവാണ് അവർ നടത്തിയത്. പണത്തേക്കാൾ കൂടുതൽ സംഗീതത്തിന്റെ ഗുണമേന്മയ്ക്കാണ് അവർ മുൻഗണന നൽകിയത്. തന്റെ കരിയറിലെ ഓരോ വിജയവും തന്റെ ആരാധകർക്കുള്ളതാണെന്ന് അവർ എപ്പോഴും പറയാറുണ്ട്. 60കളിൽ എത്തി നിൽക്കുമ്പോഴും അവരുടെ ഉള്ളിലെ ആ പോപ് ഗായിക ഇന്നും സജീവമാണ്.

അലീഷ ചിനായ് എന്ന പേര് ഇന്ത്യൻ പോപ്പ് സംഗീതത്തിന്റെ പര്യായമായി എന്നും നിലനിൽക്കും. പുതിയ കാലത്തെ സംഗീത സംവിധായകർ പോലും അവരെ ഒരു ഇൻസ്പിറേഷനായിട്ടാണ് കാണുന്നത്. ഡിജിറ്റൽ യുഗത്തിലും അവരുടെ പഴയ ഗാനങ്ങൾ മില്യൺ കണക്കിന് ആളുകളാണ് കാണുന്നത്. സംഗീതം മാറിക്കൊണ്ടിരിക്കുമ്പോഴും അലീഷയുടെ ഗാനങ്ങൾക്ക് ഒരു എവർഗ്രീൻ സ്വഭാവമുണ്ട്. 61-ാം ജന്മദിനത്തിൽ അവർക്ക് ലഭിക്കുന്ന ആശംസകൾ അവർ സംഗീത ലോകത്ത് ചെലുത്തിയ സ്വാധീനത്തിന്റെ തെളിവാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ഒരൊറ്റ ഗാനം മതി അവർക്ക് ചരിത്രത്തിൽ ഇടം പിടിക്കാൻ. ഇനിയും പുതിയ ഗാനങ്ങളുമായി അവർ എത്തുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ സംഗീത ലോകത്തെ ഈ മുടിചൂടാമഞ്ഞിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല. വരാനിരിക്കുന്ന തലമുറകൾക്കും അലീഷ ഒരു പാഠപുസ്തകമായിരിക്കും. സ്വന്തം ശൈലിയിലൂടെ ഇന്ത്യൻ പോപ്പ് സംഗീതത്തിന് പുതിയൊരു മുഖം നൽകിയ അലീഷ ചിനായ്, സംഗീത ലോകത്തെ ഈ വിപ്ലവ നായിക, ഇനിയും തന്റെ ശബ്ദത്താൽ നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കട്ടെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സുഖദുമിരാത്രിയിലേക്ക് സുസ്വാഗതം. ഇരുളും വെളിച്ചവും തിരതീച്ചതുള്ളാത്ത പെരിയ സത്യത്തിൻ്റെ നിർവികാരത്വമായെന്നും അഗ്നിഹോത്രിക്കുന്നു ഗാർഹപത്യത്തിനു സപ്തമുഖ ജഠരാഗ്നിയത്രേ എന്നും പറഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കാൻ വിശദീകരണം വേണ്ടിവരും. പക്ഷെ അങ്ങനെ വിശദീകരണമൊന്നും കൂടാതെയാണ് നാരായണത്വ ഭ്രാന്തൻ എന്ന കവിത ആളുകൾ സ്വീകരിച്ചത്. അതാണ് കവിതയുടെ മാസ്മരികത. വ്യാഖ്യാനങ്ങൾക്കുമപ്പുറം അതിന് മനസ്സിനെ ഗ്രഹിക്കാനുള്ള കാന്തികത്വമുണ്ട്. ഞാനൊരു ബൊഹീമിയൻ കവിത പറയാൻ പോവുകയാണ്. നീന്തിയവരോ മുങ്ങിമരിച്ചു, മുങ്ങിയവരോ സമുദ്രത്തെ മുറിച്ചു കടന്നു. 1, 2, 3 എന്നെണ്ണിക്കഴിയുമ്പോഴേക്കും അർത്ഥം പിടികിട്ടിയിരിക്കണം. കിട്ടിയാൽ സമുദ്രത്തെ മുറിച്ചു കടക്കും, അല്ലാത്ത പക്ഷം മുങ്ങിത്താഴുകയെ നിവൃത്തിയുള്ളൂ. അപ്പോൾ സിനിമയിൽ ചോദിക്കുന്നതുപോലെ ചോദിക്കട്ടെ, കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ വെയിറ്റ് ചെയ്യൂ, അതിൻ്റെ അർത്ഥം പറയാം. ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചെത്താം.

അഞ്ചമ്പുകൾ പോരാതെ വന്നപ്പോൾ പ്രണയശരമായി കാമദേവൻ നിന്റെ മിഴികളെ സായകമാക്കി. പര്യായങ്ങൾക്കൊരുത്ത് പാട്ടാക്കുന്ന രാസവിദ്യ. ശരം എന്നത് അമ്പിൻ്റെ പര്യായം. മന്മഥൻ കാമദേവന്, മിഴി കണ്ണിന്, സായകം വീണ്ടും അമ്പിന്. കവി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെയാണ് ആദിമധ്യാന്തം കവിത. ഞാൻ കവിത എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ രണ്ട് വരി ക്യാച്ചിങ് ആയിരിക്കും, പിന്നെയൊക്കെ ചരിത്ര പഠനങ്ങൾ പോലെ വിശദീകരണങ്ങൾ. അങ്ങനെ എഴുതുന്നവർ ഞാൻ മാത്രമല്ല, വേറെയുമുണ്ട്. ആദ്യത്തെ രണ്ട് വരി കവികൾ, ആദ്യത്തെ വരി മുതൽ അവസാനത്തെ വരി വരെ കവിതയുടെ കന്മതമുള്ള കാവ്യോപഹാരങ്ങൾ കൊണ്ട് കമനീയമാണ് നമ്മുടെ ഭാഷ. മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി, മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി എന്ന് തുടങ്ങുന്ന കാവ്യനാടകത്തിന് തിരശ്ശീല വീഴും വരെ കാവ്യനർത്തകിയുടെ ചിലങ്ക മുഴങ്ങുന്ന കാവ്യ സമ്മോഹനതകൾ, ഇങ്ങനെ കവിതയെക്കുറിച്ചും പാട്ടിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കാനാവുക എന്നത് തന്നെ എന്തൊരു സുഖമുള്ള കാര്യമാണ് അല്ലേ? ഒരു പാട്ട് കേട്ട് തിരികെ എത്താം.

എന്തുകൊണ്ടാണെന്നറിയില്ല, വെറുതെ മനസ്സിൽ ഈച്ചര വാര്യർ കടന്നു വരുന്നു. ഗവൺമെന്റ് ആർട്സ് കോളേജിലെ പ്രൊഫസർ, അച്ഛൻ അത്യന്തം ധാർമ്മികനായ ഈച്ചര വാര്യർ മാഷ്. മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും അവരെന്തിനവനെ കൊന്നു? കേരളത്തിൻ്റെ മനസാക്ഷിക്ക് ഇന്നും പിടികിട്ടിയിട്ടില്ല. എന്തിനാണ് രാജനെ അവർ കൊന്നത്? ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെക്കാൾ ഭീകരമായിരുന്ന കക്കയം ക്യാമ്പ്, അന്ന് പോലീസിന് പേര് പിശാചുക്കളെന്നായിരുന്നു. അവരാരും മനുഷ്യരായിരുന്നില്ല, മനുഷ്യമുഖമുള്ള പിശാചുക്കൾ. മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് അഥവാ മിസൈയുടെ ബലത്തിലായിരുന്നു ഈ പൈശാചികത മുഴുവൻ. എന്താക്ടിൻ്റെ പേരിലായാലും ഇങ്ങനെ നരബലി കൊടുക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ് ചിന്ത? എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ? അങ്ങനെ പറയുമ്പോൾ ചിലരെങ്കിലും പറയുന്നത്, ഓ അങ്ങനെയൊന്നും പറയരുത്, അവരൊക്കെ സ്കോട്ട്ലൻഡിലൊക്കെ പോയി പഠിച്ച ആളാണ്, അവിടെ പഠിച്ചിട്ട് എന്ത് കാര്യം അല്ലേ? വളരെ സൊഫിസ്റ്റിക്കേറ്റഡായ കാര്യങ്ങൾ സ്കോട്ട്ലൻഡിൽ നിന്ന് പഠിച്ചു വന്നിട്ട് കാടത്തം കാട്ടിക്കൂട്ടിയിട്ട് എന്ത് കാര്യം? ആ പൈശാചികതയുടെ കറ 100 ദശകങ്ങൾ കഴിഞ്ഞാലും കഴുകിക്കളയാനാവുമെന്ന് തോന്നുന്നില്ല. സ്നേഹത്തിൻ്റെ 100 പൂർണ്ണചന്ദ്രന്മാർ ആ അഴികൾക്ക് മുകളിൽ ഉദിച്ചാലും നീതിക്കിരന്ന് നടന്ന പിതാവിൻ്റെ ഗദ്ഗതങ്ങൾ മാഞ്ഞുപോവില്ല. ചെവിയോർത്താൽ അതിപ്പോഴും അധികാരത്തിൻ്റെ ഇടനാഴികളിലും പല സ്റ്റേഷൻ്റെ വരാന്തകളിലും മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. അതുണ്ടാക്കുന്ന അസ്വസ്ഥതകളിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. മകനെ ഓർത്തുറക്കം നഷ്ടപ്പെട്ട ഒരച്ഛനെ അറിയാതെ ഓർത്തുപോയതാണ്. ഓർമ്മകൾക്ക് അങ്ങനെ നിയന്ത്രണമൊന്നുമില്ലല്ലോ. ഒരു പാട്ട് കേട്ട് തിരിച്ചെത്താം.

ഗൾഫിൽ നിന്ന് ഹേമചന്ദ്രൻ വിളിച്ചിട്ട് അവനു വേണ്ടി ഒരു പാട്ട് വെക്കണമെന്നാവശ്യപ്പെട്ടു. സദ്ദാം ഹുസൈൻ്റെ ആരാധകനാണ്. അതെന്ത് എന്ന് ചോദിച്ചാൽ അവനതിൽ നിലപാടുകളൊന്നുമില്ല. പുള്ളിക്കാരനോട് എന്തോ എനിക്കൊരു ആരാധന എന്ന് പറയും. സദ്ദാമിൻ്റെ കേരളത്തിലെ ഒരേ ഒരു ആരാധകനാണ് ഹേമചന്ദ്രൻ. അവൻ പറയുന്നത് EMS സദ്ദാമിൻ്റെ ആരാധകനായിരുന്നു എന്നാണ്. കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചമർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച സദ്ദാമിനെയാണ് EMS ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവനോട് തർക്കിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ കാര്യകാരണസഹിത സംഭവം പറഞ്ഞു. 1991 കേരളത്തിലെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം ഓർമ്മയുണ്ടോ? അപ്പോൾ ഗൾഫ് യുദ്ധം നടക്കുകയാണ്. ആ സമയത്ത് EMS പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അവൻ ചോദിക്കുന്നു. ഞങ്ങൾ സദ്ദാമിൻ്റെ കൂടെയാണ്, നിങ്ങൾ ആർക്കൊപ്പമാണെന്നാണ് EMS ചോദിച്ചത്. അങ്ങനെയെങ്കിൽ അവൻ പറയുന്നു, നിങ്ങൾ പറയ്. സദ്ദാമിൻ്റെ ആരാധകനായിരുന്നില്ല EMS. വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടാണ് EMS അങ്ങനെ പറഞ്ഞതെന്ന് കൂട്ടത്തിൽ ബുദ്ധിജീവിയായ ഹരികൃഷ്ണൻ പറഞ്ഞുവെങ്കിലും ഹേമചന്ദ്രൻ്റെ മുന്നിൽ അത് വിലപ്പോയില്ല. ഹരികൃഷ്ണൻ പറഞ്ഞത് തന്നെയായിരുന്നു വാസ്തവം. ആ തെരഞ്ഞെടുപ്പിൽ 14-ൽ 13 CPM കിട്ടി. ഹേമചന്ദ്രൻ പറഞ്ഞതും ശരി തന്നെയായിരുന്നു. സദ്ദാം ഹുസൈൻ 2006 വധിക്കപ്പെടുമ്പോൾ ഹർത്താൽ നടത്തിയ ഏക പ്രദേശം കേരളമായിരുന്നു. സദ്ദാമിൻ്റെ ആരാധകനും എൻ്റെ കൂട്ടുകാരനുമായ ഹേമചന്ദ്രനു വേണ്ടി അവനാവശ്യപ്പെട്ട പാട്ട് തന്നെ കേൾപ്പിക്കുന്നു. കേട്ടിട്ട് തിരിച്ചെത്താം.

മഴക്കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് അവസാനിച്ചു എന്ന് നമ്മൾ വിചാരിച്ചെടുത്തുന്ന അത് തുടങ്ങും. വൃശ്ചികത്തിലും ചിലപ്പോൾ മഴ പെയ്യും. പെയ്യുന്നു എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തു. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ മഴ മാറി നിൽക്കുന്നു. ഇടയ്ക്ക് വീണ്ടും കബളിപ്പിച്ചുകൊണ്ട് മഴ വന്നെത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തു. എൻ്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ, മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് മഴയത്ത് നിർത്തിയിരിക്കുന്നത്? ഓർമ്മയുണ്ടോ ഈ വാക്കുകൾ? ഒരാത്മകഥയിലെ വാക്കുകളാണ്. ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നാണ് ആത്മകഥയുടെ പേര്. കണ്ണു നനയാതെ ഒരാൾക്കും ആ വാക്കുകളെ മറികടന്നു പോകാനാവില്ല. കണ്ണു നനയാതിരിക്കണമെങ്കിൽ അന്നത്തെ പോലീസുകാരുടെ മരവിച്ച മനസ്സുണ്ടാവണം. കാരണം അവർ മനുഷ്യരായിരുന്നില്ലല്ലോ. ഇതൊക്കെ പറയുമ്പോൾ ദുഃഖവും ദേഷ്യവും ഇടകലരും. ഈച്ചരവാരി എന്ന പിതാവിൻ്റെ ആത്മകഥയാണ് ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. എന്തുകൊണ്ടാണെന്നറിയില്ല, ആ അച്ഛൻ ഈ രാത്രിയിലും പകലിലും മഴയായി പെയ്യുന്നു. ഞാനും അതിൽ നനഞ്ഞു പോകുന്നു. ഒരു പാട്ട് കേട്ട് തിരികെ എത്താം.

ദുഃഖിക്കാനും കരയാനും മാത്രമേ ചിലപ്പോഴൊക്കെ കഴിയൂ. നിസ്സഹായരാണ് നമ്മൾ. പക്ഷെ പണ്ടുള്ളവർ പറയും, അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന്. കായണ്ണ പോലീസ് ആക്രമണ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ എന്നൊരാളുണ്ടായിരുന്നു. 1976 March 8 അതിക്രൂരവും നിന്ദ്യവുമായി ബാലകൃഷ്ണൻ പീഡിപ്പിക്കപ്പെട്ടു. മർദ്ദിച്ച് ഈഞ്ച പരുവമാക്കി. അതിനുശേഷം ബാലകൃഷ്ണനെ കക്കയം ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ജീപ്പിലിരുന്ന് ബാലകൃഷ്ണൻ ബീഡി വലിക്കാൻ തീപ്പെട്ടി ആവശ്യപ്പെട്ടു. തീപ്പെട്ടി കിട്ടി ഉരച്ചു കത്തിച്ചതും ജീപ്പിലുണ്ടായിരുന്ന പെട്രോൾ ക്യാൻ തട്ടിമറിച്ചിട്ട് അത് കത്തിച്ചു. തന്നെ മർദ്ദിച്ച DYSP ബാലസുബ്രഹ്മണ്യനെ ചാടാൻ അനുവദിക്കാതെ പിറകിൽ നിന്ന് കഴുത്തിന് ചുറ്റിപ്പിടിച്ചു. ബാലകൃഷ്ണനും ബാലസുബ്രഹ്മണ്യനും കത്തിമരിച്ചു. ഒരന്വേഷണത്തിൻ്റെ കഥ എന്ന പേരിൽ K. വേണു എഴുതിയ ഓർമ്മക്കുറിപ്പിൽ അങ്ങാടിപ്പുറം ബാലകൃഷ്ണനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വായിക്കുമ്പോൾ എന്തോ ഒരു അഭിമാനം, എന്തോ ഒരു വികാരം, എന്തോ പല പഴയ കാര്യങ്ങളും ഓർമ്മയിൽ വരുന്നു. വായിച്ചതും കേട്ടതുമായ കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കാം. ചിരിക്കാം, കരയാം, ചിന്തിക്കാം. ചിലതൊക്കെ ഓർത്ത് അഭിമാനം കൊള്ളാം, ചിലതൊക്കെ ഓർത്ത് നാണം കെടുകയും ചെയ്യേണ്ടി വരും. അതൊക്കെയാണല്ലോ ജീവിതം. ഒരു പാട്ട് കൂടി കേട്ടിട്ട് തിരിച്ചെത്താം.

സുഖതമേ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമായിരിക്കുന്നു, ഉറങ്ങാനുള്ള സമയമായിരിക്കുന്നു. ഓരോന്നോർത്ത് അങ്ങനെ അങ്ങനെ അങ്ങ് ഉറങ്ങണം. പാട്ട് കേട്ട് ഉറങ്ങിയവരുണ്ടാവും, ക്ഷീണിച്ചുറങ്ങിയവരുണ്ടാവും. സുഖതമായി നിഷ്കളങ്കമായി ഉറങ്ങുക, കുഞ്ഞുങ്ങളെപ്പോലെ ഉറങ്ങാനാവുക, അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ ഉറങ്ങാനായാൽ ഉന്മേഷത്തോടെ ഉണരാൻ കഴിയും. സുഖമായി ഉറങ്ങും, ഉന്മേഷത്തോടെ ഉണരൂ. ശുഭരാത്രി നേരുന്നു, സുഖസുഷുപ്തി നേരുന്നു. സ്വന്തം മധുജൻ.